0: പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി കേൾക്കാം പ്രഭാത ചിന്ത.
1: ആധുനിക കേരളത്തിൻ്റെ ആത്മീയ ശില്പിയാണ് ശ്രീനാരായണ ഗുരു. ആത്മീയ പ്രബോധകൻ മാത്രമായിരുന്നില്ല ഗുരുദേവൻ. ഭൗതിക മാറ്റവും സാമൂഹിക നവോത്ഥാനവും ഉണ്ടായാൽ മാത്രമേ ആത്മീയത നിറം തെളിഞ്ഞു വിളങ്ങൂ എന്ന് അദ്ദേഹം ദർശിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയതും പുലപ്പേടി, മണ്ണാപ്പേടി, കുരുതി തുടങ്ങിയ അനാചാരങ്ങൾ നിർത്തിച്ചതും. അനാചാരങ്ങളെ ഉന്മൂലം ചെയ്യുന്നതിലൂടെ ഒരു ജനതയെ സാംസ്കാരിക നവോത്ഥാനത്തിലേക്ക് ഗുരുദേവൻ കൈപിടിച്ചു നടത്തി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ഗുരുദേവൻ അർത്ഥവത്തായിട്ടാണ് പ്രഖ്യാപിച്ചത്. അറിവിലൂടെ അജ്ഞാനം നീങ്ങുമ്പോഴാണ് സ്വന്തം അവസ്ഥയെക്കുറിച്ച് ഒരാൾക്ക് ബോധം ജനിക്കുക. ഒരാൾ ക്രമേണ ഒരു സമൂഹമാകുമെന്ന് ഗുരുദേവൻ ഊഹിച്ചു. ഭൗതിക നവോത്ഥാനവും ആത്മീയ നവോത്ഥാനവും ഒന്നിച്ചു പോകേണ്ടതാണെന്ന് ഗുരുദേവന് തോന്നി. ഭൗതികനായ ഒരു ശാസ്ത്രജ്ഞനെപ്പോലെയായിരുന്നു ഗുരു. ഏത് കാര്യവും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിർത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ജാതി വ്യവസ്ഥ കേവലം മനുഷ്യൻ ഉണ്ടാക്കിയത് മാത്രം, അത് തച്ചെടുക്കുമ്പോഴാണ് മനുഷ്യൻ മാനവനായി മാറുന്നത്. ഗുരുദേവൻ സംഘടന കൊണ്ട് ശക്തരാകാൻ പറഞ്ഞതിൻ്റെ പിന്നിൽ ഈ ഭൗതിക ഗുണമായിരുന്നു കണ്ടിരുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശത്തിൻ്റെ പൊരുളും അതുതന്നെ. ചിന്തയിൽ ബന്ധിതനും ആത്മജ്ഞാനത്തിൽ നിറകുടവുമായ ശ്രീനാരായണ ഗുരു അവധൂതനായി സഞ്ചരിച്ചു. സഞ്ചാരം പല വഴികളിലേക്ക് നീണ്ടു. ലഭിക്കുന്നതുകൊണ്ട് തൃപ്തനായി. ആരെയും ധിക്കരിക്കില്ല. ഞാൻ

എന്ന് ഉപയോഗിക്കുകയില്ല. ഒന്നിലും നിർബന്ധമില്ല. എവിടെയും കിടന്നുറങ്ങും. കയ്യിലൊരു നീണ്ട വടി, ഒരു കരത്തിൽ പാത്രം. ഇങ്ങനെ സഞ്ചരിച്ച ഗുരുദേവൻ അൾപാർപ്പില്ലാത്ത പല സ്ഥലങ്ങളിലും അന്തിയുറങ്ങി. സ്വയമറിയാനുള്ള യാത്രയായിരുന്നു അത്. ആ യാത്രയിൽ ഉൾവിളി മുഴങ്ങി. ഗുരുദേവനിൽ ആത്മീയ ചൈതന്യം പ്രകാശിച്ചു. ഭൗതികത മങ്ങി. ജാതിഭേദമില്ലാതെ ആർക്കും പ്രവേശിക്കാം എന്ന് അരുവിപ്പുറത്ത് ഗുരുദേവൻ കുറിച്ചിട്ടപ്പോൾ അത് സർവമതശാലയായി തീരുകയായിരുന്നു. ഓരോ ക്ഷേത്രത്തിനോടൊപ്പവും പള്ളിക്കൂടങ്ങളും സ്ഥാപിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ആ വളർച്ച സംഘടനയുടെ തലത്തിലായി. കേരളത്തെ ആത്മീയമായും ഭൗതികമായും നയിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരു. ചരിത്രപരമായി ആ കാലഘട്ടം ഗുരുദേവനെ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു. ഏവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം ലഭിക്കുക എന്നത് നിസ്സാരമല്ല. കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിക്കുകയും കാലഘട്ടത്തെ തന്നോടൊപ്പം നിർത്തുകയും ചെയ്ത കർമ്മയോഗിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊള്ളേണ്ടത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കും ഉയർച്ചയ്ക്കും അത്യന്താ

0: പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ദൈവശതകത്തിലെ ഏതാനും ഭാഗങ്ങൾ കേൾക്കാം. അവതരണം പ്രീത രമേശ് തളിപ്പറമ്പ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിൻ്റെ 3-ാം അധ്യായം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യ സൗരഭം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2:00 ഒരു വട്ടം കൂടി, ഇതിൽ ചാരു കസേരയിൽ ആരോമൽ ചേകവരെ കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിലൂടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രാർത്ഥനാഗീതമായ ദൈവദശകത്തിലെ ഏതാനും ഭാഗങ്ങൾ കേൾക്കാം. ആലപിക്കുന്നത് പ്രീത രമേശ് തളിപ്പറമ്പ്.

0: ശ്രീനാരായണ ഗുരുവിന്റെ പ്രാർത്ഥനാ ഗീതമായ ദൈവദശകത്തിലെ ഏതാനും ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് പ്രീത രമേശ് തളിപ്പറമ്പ.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: എല്ലാ നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞാ?
2: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാന

0: ിച്ച് വാങ്ങിയതായി ഫർണിച്ചറൊക്കെ ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്ത് സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
5: ഇന്ന് സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമാണ്. സെപ്റ്റംബർ 21 കൂടാതെ ലോക സമാധാന ദിനം, ബയോസ്ഫിയർ ദിനം എന്നിവയും സെപ്റ്റംബർ 21 പ്രത്യേകതകളാണ്. സെപ്റ്റംബർ 21 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1746 ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചു. ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരിൽ നിന്ന് ചെന്നൈയിലെ സെന്റ് ജോർജ് കോട്ട തിരിച്ചുപിടിച്ചു. 1949 മണിപ്പൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. ഇതേ വർഷം തന്നെ ചൈനയെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി പ്രഖ്യാപിച്ചു. 1964 മാൾട്ട ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. 1966 മിഹിർസൺ പേർഷ്യൻ ഉൾക്കടൽ നീന്തിക്കടന്നു. 1968 ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥാപിതമായി. 1981 ബെലിസ് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. 1991 അർമേനിയ USSRൽ നിന്നും സ്വാതന്ത്ര്യം നേടി സ്വതന്ത്ര രാജ്യമായി. 1993 IRSIE ഉപഗ്രഹം വിക്ഷേപിച്ചു. 1994 ഗുജറാത്തിലെ സൂററ്റിൽ നിരവധി പേരുടെ മരണത്തിന് കാരണമാക്കിയ പ്ലേഗ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തു. ഇംഗ്ലീഷ് നോവലിസ്റ്റായ ഹെൽബർട്ട് ജോർജ്, ഹിന്ദി കവിയും ചലച്ചിത്ര സംവിധായകനുമായ മുസാഫിർ അലി തുടങ്ങിയവരുടെ ജന്മദിനം സെപ്റ്റംബർ 21.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
1: സിഎം വിസ്താര നെല്ലൂന്നി.
2: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140 7225 9000.
3: വചനാമൃതം. ഈശ്വരനെ നമുക്ക് ഭയവും വിശ്വാസവുമുണ്ടെങ്കിൽ നാം മറ്റൊന്നും ഭയക്കേണ്ടതില്ല. മഹാത്മാഗാന്ധി.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. തോക്കിൻ കുഴലിലൂടെ 2 വെള്ളി വെടിവെച്ചിട്ട് 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കൊയ്ത്ത് തുടങ്ങി. രാജ്യത്തിൻ്റെ ആദ്യ മെഡലിൽ പങ്കുചേർന്ന് കോഴിക്കോട്ടുകാരിയായ വിദർശ കെ വിനോദ് മലയാളികളുടെ അഭിമാനമായി. ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിതയുമായി വിദർശ. വ്യക്തിഗത ഇനത്തിലും ടീമിനത്തിലും വെള്ളി നേടി തമിഴ്നാട്ടുകാരിയായ എളവേനിൽ വാളറിവൻ ഇരട്ട മെഡൽ കഴുത്തിലണിഞ്ഞു. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴയെത്തിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടും മണ്ണിടിഞ്ഞും 6 പേർ മരിച്ചു, 4 പേരെ കാണാതായി. മലപ്പുറം പൂക്കോട്ടുംപാടം കോട്ടപ്പുഴയിൽ ഇന്നലെ വൈകിട്ട് 5 പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടാണ് 2 പേർ മരിച്ചത്. ഒരു സ്ത്രീ അടക്കം 4 പേരെ കാണാതായി. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ കൈക്കൂലി കുറ്റമടക്കം നിലനിൽക്കുമെന്ന് നിയമോപദേശം. അഴിമതി തടയൽ നിയമത്തിലെ വകുപ്പ് 7 പ്രകാരമുള്ള കുറ്റമാണ് ഇത്. വകുപ്പ് 13(1)(b) പ്രകാരമുള്ള കുറ്റവും നിലനിൽക്കുമെന്ന് നിയമോപദേശത്തിൽ പറയുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് ചുമത്തുന്ന വകുപ്പാണ് ഇത്. ഗാർഹിക LPG സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ 1 October ബയോമെട്രിക് ആധാര വിവരങ്ങൾ നിർബന്ധമാക്കി. സബ്സിഡി ലഭിക്കുന്നത് അർഹരായവർക്ക് മാത്രമെന്ന് ഉറപ്പുവരുത്താനാണ് ഇത്. ആധാർ അപ്ഡേഷൻ പൂർത്തിയാകാത്തവർ 1 October സബ്സിഡിയില്ലാതെ വിപണി വിലക്ക് സിലിണ്ടർ വാങ്ങേണ്ടി വരും. ഇന്ത്യൻ എക്കോ കാർഡിയോഗ്രാഫിയുടെ പിതാവും പ്രമുഖ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. കുമാരപുരം കലാകൗമുദി റോഡിൽ ഗോവിന്ദത്തിലാണ് താമസിച്ചിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 2D എക്കോ കാർഡിയോ ലാബിന്റെ സ്ഥാപകനും കിംസ് ഹെൽത്ത് കെയറിന്റെ സ്ഥാപക വൈസ് ചെയർമാനുമായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മാണം പൂർത്തിയായി. പഴയ ഓഫീസും ക്ലാസ് മുറികളും ഉൾപ്പെടുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 4,70,00,000 രൂപ ചെലവഴിച്ചാണ് 2 നിലകളിലുള്ള കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടനം 28 മുഖ്യമന്ത്രി നിർവഹിക്കും. സന്നിധാനത്ത് അരവണക്ഷാമം രൂക്ഷമായതോടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരാൾക്ക് 1 tin അരവണയും 3 കവർ അപ്പവുമാണ് ഇന്നലെ വിതരണം ചെയ്തത്. അരവണ പ്ലാന്റിൽ നവീകരണം നടക്കുന്നതിനാൽ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെച്ചതാണ് ക്ഷാമത്തിന് കാരണം. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ UDF സർക്കാർ BJPയുടെ നയം നടപ്പാക്കുന്നവരാണെന്ന് തെളിയിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീട്ടിൽ നിന്ന് അനധികൃത മദ്യശേഖരം പിടിച്ചെടുത്ത കേസിൽ എക്സൈസ് കസ്റ്റഡിയിൽ

വിട്ടുകൊടുത്തിരുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മേധാവി എൻഡോ അഗസ്റ്റിനെ വീണ്ടും ജയിലിലെത്തിച്ചു. ശനിയാഴ്ച 24 മണിക്കൂർ നേരത്തേക്കാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മുൻപ് ആൻഡോ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഥീന ബിജുവിന്റെ വസതിയിൽ ഹാജരാക്കി. തുടർന്ന് മാനന്തവാടി ജില്ലാ ജയിലിൽ എത്തിക്കുകയായിരുന്നു. ആധാർ കാർഡിലെ പേര് മാറ്റുന്നതിനും തിരുത്തുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ ആധാർ അതോറിറ്റി പുതുക്കി. പേരിനൊപ്പം അപരനാമം, സ്ഥാനപ്പേർ, ബഹുമതി, ഡോട്ട് ഉൾപ്പെടെയുള്ള പ്രത്യേക ചിഹ്നങ്ങൾ എന്നിവ കർശനമായി വിലക്കി. സ്ത്രീകൾക്ക് വിവാഹശേഷമോ വിവാഹമോചനശേഷമോ പേര് തിരുത്താൻ തിരിച്ചറിയൽ രേഖയ്ക്ക് പുറമെ സത്യവാങ്മൂലവും നൽകണം. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനം പ്രാർത്ഥനാപൂർണമായ ചടങ്ങുകളോടെ ഇന്ന് ആചരിക്കും. ഗുരുദേവന്റെ സമാധി സ്ഥലമായ ശിവഗിരിയിൽ രാവിലെ വിശേഷ പൂജകളും മറ്റ് ചടങ്ങുകളും ഉണ്ടായിരിക്കും. രാവിലെ 10 മണിക്ക് മഹാപരിനിർവാണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു മത്സരം നടത്താൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിച്ച് കായിക വകുപ്പ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സമീപിക്കുകയായിരുന്നുവെന്ന് എം ഡി ആൻഡോ അഗസ്റ്റിന്റെ മൊഴി. കാഞ്ഞങ്ങാട്ടെ ജി എസ് ടി ഇന്റലിജൻസ് ഓഫീസർ കെ കെ സജിന് മുൻപാകെ കഴിഞ്ഞ മാസം 3 ആൻഡോ ഇങ്ങനെ പറഞ്ഞത്. മാസവാടകയ്ക്ക് പകരം മണിക്കൂറിന് 4 ലക്ഷം രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകാമെന്ന് സ്വകാര്യ കമ്പനി സർക്കാരിനെ അറിയിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏർപ്പെട്ട കരാർ യു ഡി എഫ് സർക്കാർ പുതുക്കാത്തതിനെ തുടർന്നാണ് ചിപ്സൺ ഏവിയേഷൻ പുതിയ വ്യവസ്ഥ വെച്ചത്. ഉപയോഗിക്കുന്ന മണിക്കൂറിന് മാത്രം വാടക നൽകിയാൽ മതിയെന്നതാണ് ഇതിന്റെ നേട്ടം. ചരിത്രത്തിലാദ്യമായി ജപ്പാനീസ് പോർ വിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറന്നുയർന്നു. രാജസ്ഥാനിലെ ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന വീർ ഗാർഡിയൻ 2026 സംയുക്ത വ്യോമാഭ്യാസത്തിലാണ് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ പങ്കാളികളാകുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ 60 സേവനങ്ങൾ ഇന്നു മുതൽ ആധാർ അധിഷ്ഠിതമാകും. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ രേഖകൾ എന്നിവ ആധാറുമായി ബന്ധിപ്പിച്ച അപേക്ഷകർക്ക് ഈ സൗകര്യം ലഭ്യമാകും. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പശ്ചിമബംഗാളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നതിനിടെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി അറസ്റ്റിൽ. രജിനഗർ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സൈഫുൽ ഇസ്ലാമിയെയാണ് 2021 സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ ബർഹാംപൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിന് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ ഹിമാചൽ പ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡുമായി KSEB ഡയറക്ടർമാർ ഇന്ന് ചർച്ച നടത്തും. ഷിംലയിലാണ് ചർച്ച. കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വിലങ്ങിടാൻ ലക്ഷ്യമിട്ട് കേരള സർവകലാശാല തയ്യാറാക്കിയ കരട് രേഖയിൽ പ്രതിഷേധം പുകയുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയതോടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാവില്ലെന്ന് മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കി. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ സർവകലാശാല നിയമവിഭാഗം ചർച്ചയ്ക്കായി അയച്ച രേഖയാണ് പുറത്തായതെന്ന് മന്ത്രി വിശദീകരിച്ചു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ച UDF സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായ പ്രിയദർശിനിക്ക് നാളെ 100 ദിനം തികയും. June 15 പദ്ധതി ആരംഭിച്ച ശേഷം ഓർഡിനറി ബസ്സുകളിലെ യാത്രക്കാരിൽ 60% വർധനമുണ്ട്. പ്രതിദിനം ആകെ യാത്രക്കാരുടെ എണ്ണം 18 ലക്ഷത്തിൽ നിന്ന് 22 ലക്ഷമായി. 3/2 യാത്രക്കാരും സ്ത്രീകളാണ്. പശ്ചിമേഷ്യയിലുടനീളം രക്തം ചിന്തി ലോകത്തെയാകെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട യുദ്ധം അവസാനിപ്പിക്കാൻ US ചർച്ച പുനരാരംഭിക്കാൻ 7 നിബന്ധന മുന്നോട്ട് വെച്ച് ഇറാൻ. മധ്യസ്ഥരായ ഖത്തർ വഴി നിബന്ധനകൾ US അറിയിച്ചതായി ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി മോസൻ റസായി പറഞ്ഞു. ഇവ അംഗീകരിച്ചില്ലെങ്കിൽ നിർണായക യുദ്ധത്തിന് ഇറാൻ തയ്യാറാണെന്നും ട്രംപിന്റെ ഭീഷണി കൊണ്ട് ഫലമുണ്ടാകില്ലെന്നും മുന്നറിയിപ്പ് നൽകി. കണ്ടെയ്നർ റോഡിൽ അപകടത്തിൽപ്പെട്ട് വഴിയിൽ കിടന്ന ബൈക്ക് യാത്രക്കാരനായ യുവാവിന് രക്ഷകനായി മുഖ്യമന്ത്രി. സംഭവം കണ്ട ഉടൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിക്കേറ്റയാളെ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിലാക്കി. സാംസ്കാരിക പാരമ്പര്യങ്ങളും പൊതുവായ രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിൽ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് നിലനിന്ന ആത്മബന്ധം നഷ്ടമായതാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രധാനമെന്ന് കവിയും സാമൂഹിക വിമർശകനുമായ കൽപ്പറ്റ നാരായണൻ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിൽ മികച്ച ഗൈഡ്സ് യൂണിറ്റിനുള്ള 2024-26 അക്കാഡമിക് വർഷത്തെ ചീഫ് മിനിസ്റ്റേഴ്സ് പുരസ്കാരം ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിന്. പേരാവൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ

0: നടക്കുന്ന ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ റാലി ഇന്ന് സമാപിക്കും. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന മലയാളികൾക്ക് സർക്കാർ ജോലി നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. മലയാളിയായ വിദർശ കെ വിനോദിൻ്റെ മെഡൽ നേട്ടത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. മെഡൽ നേടിയ വിദർശയെ മന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും വിദർശയെ അഭിനന്ദനം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് വനിതാ ബാഡ്മിന്റൺ ടീം ഇനത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. പ്രീ ക്വാർട്ടറിൽ കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. ടേബിൾ ടെന്നീസ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് രണ്ടാം ജയം. സിംഗപ്പൂരിനെയാണ് രണ്ടാം മത്സരത്തിൽ തോൽപ്പിച്ചത്. ഹോക്കിയിൽ വൻ ജയത്തോടെ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഏഷ്യൻ ഗെയിംസിൽ അരങ്ങേറി. പുരുഷ ടീം പൂൾ എയിലെ ആദ്യ മത്സരത്തിൽ ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. വനിതകൾ ഉസ്ബെക്കിസ്ഥാനെതിരെയും വിജയം നേടി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ എതിരാളി ശ്രീലങ്ക. സ്മൃതി മന്ധാനയുടെ റെക്കോർഡും ഷെഫാലി വർമ്മയുടെ സെഞ്ചുറിയും കണ്ട മത്സരത്തിൽ ബംഗ്ലാദേശിനെ അനായാസം കീഴടക്കി ഇന്ത്യൻ വനിതാ ടീം ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ശ്രീലങ്കയെ നേരിടും. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
2: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
2: 9656948321.
1: ഭസ്മശായി മേയുന്ന മട്ടന്നൂർ അമ്പലം എന്ന ഗാനം ഈണം പകർന്നത് ചിറക്കൽ വത്സരാജ്, ആലപിച്ചത് ഹരിദാസ്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 9496 974 141.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81st UN പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ കെവാഡിയയിലെ ഏക്താ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡയുടെ 75th ബിരുദദാന ചടങ്ങിൽ ദ്രൌപദി മുർമു പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററും ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മകുമാരികൾ സംഘടിപ്പിക്കുന്ന യുവത്വം വികസന ഭാരതത്തിന്, രാഷ്ട്രനിർമ്മാണത്തിന് ആന്തരിക ശക്തി ഉണർത്തുക പ്രചാരണ പരിപാടി വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ, ദേശ്സേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര വികസനത്തിലൂടെയും സാമൂഹിക ശാക്തീകരണത്തിലൂടെയും പ്രകടമാക്കുന്ന ഈ പ്രതിബദ്ധത ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ PM കിസാൻ പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം 3 തുല്യഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിക്കുന്ന PM കിസാൻ പദ്ധതി 2019 ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളായി 4.47 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറിക്കഴിഞ്ഞു. 9,49,00,000 കർഷകർക്ക് ഇതുവരെ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ PM കിസാൻ പദ്ധതി തുടരുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനായി 3.1 3.5 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതം വകയിരുത്തി. വളം, വിത്ത്, മറ്റ് കൃഷി സംബന്ധമായ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റാൻ കർഷകർക്ക് പദ്ധതി പ്രയോജനകരമാണ്. കർഷകരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഗവൺമെന്റ് നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പദ്ധതിയുടെ പ്രയോജനം വനിതാ കർഷകർക്കും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ 1,05,000 ത്തിലധികം കോടി രൂപ വനിതാ കർഷകർക്ക് നൽകി കഴിഞ്ഞു. പദ്ധതി 5 വർഷം കൂടി തുടരാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിന്റെ സന്തോഷത്തിലാണ് രാജ്യത്തെ കർഷകർ.
5: അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26-ന് UNGA ഉന്നതതല സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ഡോ ജയശങ്കർ പങ്കെടുക്കും. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളോട് സമാധാനം, അന്തസ്, നീതി, മാനവികത എന്നിവയ്ക്കായി ഒത്തുചേരാൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണം, ചർച്ചകൾ, കൂട്ടായ പ്രവർത്തനം എന്നിവ അനിവാര്യമാണെന്ന് സമൂഹമാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ താൻ പങ്കെടുക്കുന്ന അവസാനത്തെ പൊതുസഭാ സമ്മേളനമാണിതെന്ന് വ്യക്തമാക്കിയ ഗുട്ടറസ് അന്താരാഷ്ട്ര ചർച്ചകൾക്കും സഹകരണത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും ഇപ്പോൾ എന്നത്തേക്കാളും പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിച്ചു. ഈ മാസം 22 മുതൽ 28 വരെ ചേരുന്ന 81st UN പൊതുസഭാ സമ്മേളനത്തിൽ 193 രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട 7th പരിസ്ഥിതി ലോല പ്രദേശ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ 131 വില്ലേജുകളിലെ ജനവാസ കാർഷിക മേഖല പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഊർജ്ജിത നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. ജൂലൈ 25 പുറത്തിറങ്ങിയ കരട് വിജ്ഞാപനത്തിന്മേൽ ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ 60 ദിവസത്തെ സമയപരിധി ഈ മാസം 24-ന് അവസാനിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. മലപ്പുറത്ത് മലവെള്ളപ്പാച്ചിലിൽ അനസ് യാസിനും മറ്റ് 2 പേരുമാണ് മരിച്ചത്. ഇടുക്കി വട്ടവടയിൽ ബാലകൃഷ്ണ പെരുമാൾ, ചിന്നമ്മാൾ എന്നിവരാണ് മണ്ണിടിച്ചിൽ മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായ TK കോളനിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽ 5 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ കാണാതായവർക്കായി പ്രദേശത്ത് നടത്തുന്ന തിരച്ചിൽ രാത്രി നിർത്തിവച്ചു. ഇന്ന് തിരച്ചിൽ തുടരും. അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് ഇന്നലെ ഇവിടം സന്ദർശിക്കാനെത്തിയത്. അപകടസ്ഥലം മന്ത്രി AP അനിൽകുമാർ സന്ദർശിച്ചു. പോലീസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ മന്ത്രി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. കാണാതായ മുഴുവൻ ആളുകളെയും കണ്ടെത്തും വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, മുങ്ങൽ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ഇന്ന് തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ മംഗളഗിരിയിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 80-കാരൻ ചേലക്കാട്ട് ജോസഫ് മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന മറ്റു 2 പേരെ രക്ഷപ്പെടുത്തി. മീനച്ചിൽ താലൂക്കിൽ വേളതുശ്ശേരിയിലുണ്ടായ മണ്ണിടിച്ചിൽ ചെന്നൈ സ്വദേശിയായ യുവതി സംഗീത അരുൺലാൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഗമണിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അവർ മണ്ണിടിച്ചിലിൽപ്പെട്ടത്. ഇതോടെ ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 2. കോട്ടയം, വാഗമൺ, വെള്ളിക്കുളം, തീക്കോയി പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും തീക്കോയി, ഈരാറ്റുപേട്ട, പാല ഉൾപ്പെടെ പ്രദേശക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി വട്ടവട കൊട്ടങ്കമ്പൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് അനുശോചിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും ഗവൺമെന്റ് വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാലിൽ ഉരുപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പഴമ്പള്ളിച്ചാൽ കല്ലുവെട്ടിക്കുഴി ഷാജിയുടെ വീടിനു മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ വിഘ്നേശ്വരി ഇടുക്കി, കോട്ടയം ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി OJ ജിനേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധരും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജി വിജയരാഘവന്റെ വേർപാടിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രി കെ മുരളീധരനും അനുശോചിച്ചു. വൈദ്യശാസ്ത്ര വിദഗ്ധൻ എന്നതിനപ്പുറം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകിയ ഹൃദയത്തിന്റെ കാവൽക്കാരനായിരുന്നു ഡോക്ടർ ജി വിജയരാഘവനെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു 84-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്കാരം വൈകിട്ട് 5-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് സിംഗപ്പൂരിനെ നേരിടും. കബഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം രാവിലെ ആതിഥേയരായ ജപ്പാനെയും വനിതാ ടീം വൈകിട്ട് ബംഗ്ലാദേശിനെയും നേരിടും. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ പാർത്ഥ് മാനെ, ഹിമാൻഷു ധില്ലൻ, രുദ്രാക്ഷ് പാട്ടീൽ എന്നിവർ മത്സരിക്കും. പുരുഷന്മാരുടെ സ്കീറ്റ് വിഭാഗത്തിൽ

0: ആനന്ദ്ജീത് സിംഗ് നരൂക്ക, ഭൗതേക് സിംഗ് ഗിൽ, മേരാജ് അഹമ്മദ് ഖാൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ബാഡ്മിന്റണിൽ ലക്ഷ്യസെന്നും ഇന്ത്യൻ പുരുഷ ടീമും ബംഗ്ലാദേശിനെ നേരിടും. വുഷുവിൽ രണ്ട് തവണ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായ റോഷിബീന ദേവി 60 കിലോ സാന്താ വിഭാഗത്തിൽ മത്സരിക്കും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിനിറങ്ങും. സെബക് താക്രോയിലും സോഫ്റ്റ് ടെന്നീസിലും ഇന്ത്യ മത്സരിക്കുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ നേടി ചരിത്രനേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിദർശ കെ വിനോദിനെ കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിലെത്തി മന്ത്രി ടി സിദ്ദിഖ് കുടുംബാംഗങ്ങളെ സന്തോഷമറിയിച്ചു. വീഡിയോ കോളിലൂടെ വിദർശയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നു. സമർഖണ്ഡിൽ 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3-1 എന്ന സ്കോറിന് നെതർലാൻഡ്സിന്റെ ആനിഷ് ഗിരിയെയും എർവിൻ ലാമിയെയുമാണ് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുഗേഷും യഥാക്രമം പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് പോളണ്ടിനോട് പരാജയം നേരിടേണ്ടി വന്നു. സാമൂഹ്യ വിരുദ്ധരുമായി നിയമവിരുദ്ധമായ ബന്ധം പുലർത്തിയതിന് അടൂർ എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് നൽകിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81-ാമത് UN പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: अथ वार्ताः. राष्ट्रिय हरित प्राधिकरणस्य सम्मेलनम् अवलम्ब्य राष्ट्रपतिः द्रौपदी मुर्मुः प्रावोचत् यत् प्राकृतिक विपदः जलवायु संरक्षणाय अस्मान् प्रेरयन्ति. तया प्रतिपादितं यत् जलवायु परिवर्तनं मानव जीवनस्य जैव विविधतां जल सम्पदं च दुष्यति. अतः जागतिक समुदायेन संघटितः प्रयासः कर्तव्यः. जलवायु परिवर्तनं जैव विविधतां जलसुलभतां भूसंसाधनानि च समाविश्य मानव जीवनस्य विविध पक्षेषु महन्तं वैषम्यं जनयति. राष्ट्रपतिना आहूतं यत् प्रकृति पर्यावरणयोः संतुलन रक्षणं न हि केवलं प्रशासनिक कर्तव्यं प्रत्युत सकल मानव जातेः निरपेक्षं अस्तित्व साधकमस्ति. गुजरातराज्यं सम्प्रतिष्ठमाना राष्ट्रपतिः द्रौपदी मुर्मुः 3 दिवसान् प्रवत्स्यति. श्वः तया केवडियानगरे राष्ट्रिय चलच्चित्र पुरस्काराः वितरिष्यन्ते. वडोदरायां दीक्षांत समारोहं सम्बोधयन्ति राष्ट्रपतिः ब्रह्मकुमारी संस्थायाः आध्यात्मिक केन्द्रं समुद्घाटयिष्यति. जोधपुरे प्रचलति वीर गार्डन 20-26 वायुसैन्याभ्यासे भारतीय वायुसेनाध्यक्षः एपी सिंहः जापानी समकक्षः जनरल ताकेहिरो मोरिता स्वदेशी युद्धविमाने तेजसी सहैव उड्डयनम् अकार्ष्टाम्. वायुसेनाध्यक्षेण प्रोक्तं यत् भारतीयधरायां जापानी युद्धविमानानां प्रथमप्रचालनम् उभयोः देशयोः रक्षासम्बन्धेषु ऐतिहासिकं सोपानमस्ति. नवमे दिनांके आरब्धः एषः अभ्यासः श्वः पूर्णताम् एष्यति. कोलकातानगरे मत्स्यपालन विभागः अद्य समीक्षा सभाम् आयोजयति. अस्यां सभायां केन्द्रीयमन्त्री राजीवरञ्जनसिंहः, मुख्यमन्त्री शुभेन्दु अधिकारी च सहैव अध्यक्षतां विधास्यतः. पश्चिमबंगे मत्स्य सम्पदः विकासं लक्ष्यीकृत्य एतत् उपवेशनम् अकारि. एतेन विभिन्न योजनानाम् आनुपूर्विक प्रगतिः समीक्ष्यते तथा हि नूतन मार्गचित्रं प्रस्तूयते. 44-तम शतरंज ओलम्पियाड स्पर्धायां प्रज्ञानन्दः गुकेशः च उत्कृष्टं क्रीडित्वा नेदरलैंड दलं पराजितवन्तौ. अनेन भारतेन 3-1 इति अंकान्तरालेन विजयः समासादितः. महिलानां स्पर्धायां भारतं पोलैंड देशेन पराजितम्. अवधेयं यत् सम्प्रति भारतं जर्मनी उज्बेकिस्तान दलानि 10 अंकैः सह शीर्षस्थाने वर्तन्ते. रूस देशे युद्धकाले आयोजितं संसदीय निर्वाचनं ह्यः

പ്രതിബന്ധ സന്ധി ച ഇതി ത്രയ വികൽപ്പ സന്തി ഹൗസി വിദ്രോഹിണ അമേരിക്കീ ബലൈ സഹ സംഗ്രാമം കർത്തും നൈവ സ്വീകൃതവന്ത. സുദീർഘകാലസ്യ പ്രതീക്ഷാനന്തരം ഭവ്യ ശ്രീരാമ മന്ദിരസ്യ നിർമ്മാണേന ശ്രീരാമനഗര്യാം അയോധ്യായാം നൂതന സ്വർണ യുഗസ്യ അഭ്യുദയ സഞ്ജാതഃ. കൃത് പ്രയത്നേന അയോധ്യ പുനഃ ഏകദാ വൈശ്വിക ധാർമ്മിക പര്യടനസ്യ അഥ സനാതന ധർമ്മസ്യ മുഖ്യ കേന്ദ്രം അഭവത്. സർവോച്ച ന്യായാലയസ്യ നിർണയേന മന്ദിര നിർമ്മാണസ്യ മാർഗഃ പ്രശസ്തഃ അഭവത്. ദീപോത്സവ സദൃശൈഃ ഭവ്യ ആയോജനൈഃ ച അസ്യാഃ സാംസ്കൃതിക വൈഭവസ്യ പുനരുദ്ധാരഃ സാക്ഷ്യസിദ്ധഃ അഭവത് ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ.
4: കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ഈ മാസം 24-ാം തീയതി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രമേഹ പാദരോഗ നിർണയ ക്യാമ്പ് നടത്തും. 26-ാം തീയതി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വിരിക്കോസ് വെയിൻ മെഡിക്കൽ ക്യാമ്പും നടത്തും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0497270666. നമ്പർ ഒരിക്കൽ കൂടി 0497270666. യുവജന സംഘടനയായ നാഷണൽ യൂത്ത് കൗൺസിൽ കേരളം SSLC +2 പരീക്ഷയിൽ ഉയർന്ന മാർക്കും വിവിധ മേഖലകളിൽ മികവും തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ ജില്ലാതല പുരസ്കാരം നൽകുന്നു. ഇക്കഴിഞ്ഞ പരീക്ഷകളിൽ വിജയിച്ച ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഈ മാസം 25-ാം തീയതിക്ക് മുൻപായി 9497595919 എന്ന വാട്സാപ്പ് നമ്പറിൽ അയക്കണം. കണ്ണൂർ വനിതാ ഗവൺമെന്റ് ITIയിൽ തൊഴിലധിഷ്ഠിത പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടിയ ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് കോർപ്പറേറ്റ് കോഴ്സുകളിലേക്ക് പ്രവേശനം തുടങ്ങി. വിശദവിവരങ്ങൾ അറിയാൻ 83010987055 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 83010987055.
1: തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ.
4: കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ കായിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിലുള്ള നീന്തൽക്കുളത്തിൽ നീന്തൽ പരിശീലക തസ്തികയിലേക്ക് 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നിയമന കാലാവധി 1 വർഷം. ഒക്ടോബർ 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് 0497278461 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. അഭിമുഖം ഈ മാസം 23-ാം തീയതി രാവിലെ 10:30 നടക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9526900114. നമ്പർ ഒരിക്കൽ കൂടി 9526900114. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തും. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് 0497278462 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0497278462

0: നമ്പർ 7278462625. കണ്ണൂർ എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ HST സീനിയർ മലയാളം ഒഴിവിലേക്കുള്ള അഭിമുഖം 7 ഒക്ടോബർ രാവിലെ 10 മണിക്ക് നടക്കും. പേരാവൂർ പഞ്ചായത്ത് പരിധിയിലെ കുഞ്ഞിത്തല, വെള്ളാർവള്ളി, മേൽമുരിങ്ങോടി, തിരുവോണപ്പുറം വയോജന വിശ്രമ കേന്ദ്രങ്ങളിലേക്ക് കെയർ ടേക്കർമാരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 24 വ്യാഴാഴ്ച രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ICDS ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 8943274380. നമ്പർ ഒരിക്കൽ കൂടി 8943274380.
1: തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം.
0: തലശ്ശേരി സർക്കസ് ആചാര്യൻ കീലേരി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണം സർക്കസ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 9 മണിക്ക് തലശ്ശേരി LS പ്രഭു മന്ദിരത്തിൽ നടക്കും. കുന്നത്തൂർ പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ പുത്തരി ഉത്സവം ഈ മാസം 27-28 നടക്കും. തന്ത്രി പോർക്കളത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാതല പുരുഷ വനിതാ വടംവലി മത്സരം നാളെ വൈകിട്ട് 4 മണിക്ക് മട്ടന്നൂർ മാനവം മൈതാനത്ത് നടക്കും. ശ്രീ VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9947203534. നമ്പർ ഒരിക്കൽ കൂടി 9947203534. ഉളിക്കൽ പരിക്കളം പെരുമ്പുഴ അച്ഛൻ ക്ഷേത്രത്തിൽ നാഗക്കാവിൽ പ്രതിഷ്ഠ ഈ മാസം 27 രാവിലെ 8 മണിക്ക് നടക്കും. ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പുടയൂർ മനയ്ക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട്, പ്രസാദ് നമ്പൂതിരി പാലക്കാട് എന്നിവർ നേതൃത്വം നൽകും.
1: ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നിയാ.
4: ഏയ്, അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
5: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
5: പോവാ. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
7: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
8: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
9: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും

0: പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യനെ അറിയാൻ അയാൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതിയോ? പോരാ, ആ വ്യക്തി നടന്നു വന്ന വഴികൾ കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം അത്തരത്തിലുള്ള വഴികളിൽ ഓർമ്മകൾ ഉണ്ടാവാം, വെല്ലുവിളികൾ ഉണ്ടാവാം, തളർന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാവാം. എന്നാൽ അതിനെയെല്ലാം പിന്നിട്ട് സ്വന്തം കഴിവിലും അധ്വാനത്തിലും വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് തന്റെ ജീവിതം മറ്റുള്ളവർക്ക് പറയാനുള്ള കഥയായി മാറുന്നത്. അത്തരമൊരു ജീവിതയാത്രയിലേക്കാണ് ഇന്നത്തെ ജനകീയം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് നടുവനാട് സ്കൂളിന്റെ മാനേജർ എന്ന ഉത്തരവാദിത്വം വഹിക്കുന്നതിനൊപ്പം വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന രാജേഷ് ഇടവന, ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ, ഇരുവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഇന്ന് ജനകീയത്തിൽ രണ്ട് അതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായി രണ്ട് വഴികളിൽ സഞ്ചരിച്ച് ഒരുമിച്ചെത്തിച്ചേർന്ന പ്രിയ സുഹൃത്തുക്കൾ കൂടിയാണവർ. അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്. പരിചയപ്പെടുത്താം. ആദ്യം ബാബുരാജ് അയ്യല്ലൂർ ഏറെ സുപരിചിതനാണ് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്ക്. അതുപോലെ തന്നെ നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് രാജേഷ് ഇടവന. നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം വിശേഷങ്ങൾ. ആദ്യം ആര് എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ രണ്ടുപേർക്കും ഉണ്ട്.
2: ഇല്ല, ആർക്കായാലും പ്രശ്നമൊന്നുമില്ല.
1: രണ്ടുപേർക്കും പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ചും റേഡിയോ മലബാറിലെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബന്ധുക്കളാണല്ലേ.
3: തീർച്ചയായിട്ടും.
1: രാജേഷ് ഇടവന ഒരു വ്യത്യസ്തനായ പ്രവാസിയാണെന്ന് പറയാം. പ്രവാസ ജീവിതത്തിനിടയിലും നാടിനെ ഓർത്തുവെച്ച് നാടിനു വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ, സൽക്കർമ്മങ്ങളൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തനായ മനുഷ്യനെയാണ് റേഡിയോ മലബാർ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നത്. പെട്ടെന്ന് പരിചയപ്പെടുത്താൻ ഏറ്റവും എളുപ്പവഴി എന്താ?
3: എളുപ്പവഴി രാജേഷ് ഇടവന മൈത്രി കോളാരി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോഴാണെങ്കിൽ നടുവനാട് എൽ പി സ്കൂളിൽ എന്റെ സ്കൂളാണ്, അതിന്റെ മാനേജർ കൂടിയാണ്.
1: ബാബുരാജ് അയ്യല്ലൂർ പിന്നെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യം വരുന്നില്ല,
3: ആ പേരിൽ തന്നെ ഉണ്ടല്ലോ.
1: ഉണ്ട്.
3: ഓക്കെ.
1: അപ്പൊ നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, എങ്ങനെയാണ് നിങ്ങളെ ബന്ധം?
3: ഓർമ്മ ശരിയാണെങ്കിൽ 1996 ലാസ്റ്റില്, 30 വർഷത്തിന് മുന്നെയാണ് ബാബുമാഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് ഞാൻ നാട്ടില് കോറപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോറയിൽ വെച്ചിട്ടാണ് മാഷ കാണുന്നത്. നമ്മൾ ബി എഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അടുത്ത സുഹൃത്തും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാതെ പ്രിയപ്പെട്ട റഫീഖും ബാബുമോഷം കൂടിയാണ്
2: കോളാരി.
3: റഫീഖ് കോളാരി.
1: റഫീഖ് കോളാരി എന്ന് പറയുന്നത് നമ്മളെ മട്ടന്നൂർ നഗരസഭയിൽ
2: പഠിച്ചിരുന്നു.
3: അതെ, മൈത്രി സാംസ്കാരിക വേദിയുടെ സ്ഥാപക സെക്രട്ടറി, ഒപ്പം തന്നെ നമ്മുടെ കോളാരിയുടെ സ്പന്ദനമായിരിക്കുന്ന റഫീഖ്
2: അവിടെ
3: അതന്ന് മാഷ ജയാ കോളേജിൽ പഠിപ്പിക്കുന്നതായിരുന്നു. മൂവരുടെയും ലക്ഷ്യം ഒരു ബി എഡ് ആയിരുന്നു. അസാം ബി എഡിലേക്ക്, അസാമിൽ പോയി ബി എഡ് ചെയ്ത് നാട്ടിൽ അധ്യാപകരാകാം എന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ വഴി ഒരുപാട് മാറി. നമ്മുടെ ബി എഡ് എന്ന് പറയുന്ന, അധ്യാപകനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വടകരയിൽ ഒരു സജീവനെ പരിചയപ്പെട്ടിട്ട് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലേക്ക്,
2: തീർച്ചയായിട്ടും
3: അദ്ദേഹം പറഞ്ഞിട്ട് നമ്മളങ്ങനെ നമ്മുടെ മൂന്ന് പേരും ബൽഗാമിലേക്ക് യാത്ര ചെയ്യുന്നു. ബാബുമാഷായിട്ടുള്ളൊരു ഏറ്റവും ഹൃദയബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, ആ തടി കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ മാഷിനെ സംബന്ധിച്ചിട്ട് അധികം ഭക്ഷണം കഴിക്കില്ല,
1: അത്
3: കാണും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ബൽഗാമൊന്ന് പോയി നോക്കണം എന്താണ് ഇത് സംഭവം എന്ന് അറിയാണ്ടിട്ട് ബൽഗാമിൽ പോകുമ്പോൾ എനിക്ക് ഭക്ഷണം വേസ്റ്റാക്കാന്നൊന്നും തീരെ ഇഷ്ടമല്ല. നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് നിന്ന് നമ്മുടെ പൊറോട്ട കഴിക്കുന്നതാണ്. മാഷക്ക് മൂന്ന് പൊറോട്ട ഒന്നിച്ച് കഴിക്കാൻ പറ്റില്ല, അഞ്ച് കഴിച്ചാലും ഞാൻ റെഡിയാണ്. മാഷ് രണ്ടെണ്ണം കഴിച്ചപ്പോൾ എന്നോട് ഇതെന്താ ചെയ്യാൻ, ഞാൻ പറഞ്ഞു ഞാനത് കഴിക്കാം. അതായത് നമ്മൾ ഭക്ഷണത്തോടുകൂടി, അല്ലെങ്കിൽ ഭക്ഷണം ഉറക്കം, ആ ഈ ഒരു ബന്ധങ്ങൾ വളരെ ദൃഢമായ ബന്ധമായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. 96 ബാബുമാഷായിട്ടുള്ള ബന്ധം. ഇതിപ്പോൾ 2026, 30 വർഷത്തെ ബന്ധം. നമ്മുടെ ഒന്നിച്ച് പാരലക്കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മാഷ് കൂടിയാണ്, നമ്മൾ ഒന്നിച്ച് പഠിച്ചു, ഒന്നിച്ച് പഠിപ്പിച്ചു. ഈ രീതിയിലാണ് മാഷുമായിട്ടുള്ള ഞാൻ ബന്ധം തുടങ്ങുന്നത്.
1: അതിനിടയിൽ ആദ്യത്തെ പരിചയം കോറയിൽ വെച്ചാണെന്ന് പറഞ്ഞില്ലേ? കോറി ഉടമയാ?
3: നല്ല ചോദ്യമാണ്. നമുക്കറിയാലോ, നമ്മൾ ഒന്നിച്ച് പ്രീ ഡിഗ്രി കഴിഞ്ഞില്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ അച്ഛനെ കണ്ടിട്ടില്ല. 2 വയസ്സിലാണ് അച്ഛൻ മരണപ്പെടുന്നത്.

0: എനിക്കൊരു പെങ്ങളുണ്ട്, 5 മക്കളിൽ ഞാനാണ് ഇളയത്. അപ്പോൾ ഞങ്ങൾക്കൊരു അസുഖം ഉണ്ടായിരുന്നു, രക്തം വെള്ളമാകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുടുംബത്തിലാരും ഇങ്ങനെ പഠിക്കണമെന്നില്ല. പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം കൊണ്ടാണ് 10-ാം ക്ലാസ് കഴിഞ്ഞ് അന്ന് രാവിലെ, അന്ന് വൈകുന്നേരം, അന്ന് നമുക്ക് 2 പരീക്ഷയാണ് ഓർമ്മ എന്താണെന്നറിയില്ല. ഒരു ദിവസം ഒരു ബുധനാഴ്ച പരീക്ഷ തുടങ്ങി, പിറ്റേത്തെ ബുധനാഴ്ച പരീക്ഷ തീരും. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു കറുത്ത് ഒരു താടിയെല്ലാം വെച്ചിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ വീട്ടിൻ്റെ ഉമ്മറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അന്ന് വരെ ഇല്ലാതൊരു സ്നേഹം എന്നോട്, വീട്ടിൽ കയറിയ ഉടനെ ഞാൻ ചിതാരാന്ന്, അത് ഇന്നെ കൊണ്ടുപോകാൻ വന്ന ഒരാളാന്ന് പറഞ്ഞു. മൈസൂർ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാന്ന്. ഞാൻ ഒരുപാട് വാശി പിടിച്ചു, കാരണം 10-ാം ക്ലാസ് എന്ന് പറയുമ്പം പരീക്ഷ കഴിഞ്ഞുകൊണ്ട് കളിക്കണം ഈ ചിന്തയാണ്. പക്ഷെ അത് കളിക്കേണ്ട അവസരം നമുക്കില്ല. വീട്ടിൽ അമ്മ പഠിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറ്റ കെട്ടിയിട്ടുണ്ട്, അതിന് പുറകിൽ പോകണം, വീട്ടിൽ കുറേ പശുക്കളുണ്ട്, ആടുണ്ട്, ഇതിനെല്ലാം ചെയ്യണം. എന്നാലും അതിൻ്റെ ഇടയിൽ കളിക്കുക എന്നുള്ള വലിയ ഘടകമുണ്ടല്ലോ. SSLC കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ദിവസം തന്നെ മൈസൂരേക്ക് കയറിയതാണ്. അവിടെ പോയി 2 മാസം അവിടെ നിന്നപ്പോഴും എൻ്റെ റിസൾട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പാസ്സാവും എന്നുള്ള ഒരു ഗതി ഉണ്ടായിട്ടില്ല. അങ്ങനെ 26-ാം തീയതി ഏകദേശം മെയ് 26-ാണ് റിസൾട്ട്, നമ്മുടെ പഠിക്കുന്ന ബാച്ചിലെ മെയ് 26 റിസൾട്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അറിയാൻ മാർഗ്ഗമൊന്നുമില്ല, പത്രം വരുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് മൈസൂർ JP നഗർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഹോട്ടൽ ജീവനക്കാരനായിട്ട് അന്ന് 8 രൂപ ശമ്പളത്തിൽ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഒരു 11 മണി വരെ, അതിനുശേഷം അവിടെ തന്നെ കിടത്തും. ഇതായിരുന്നു എൻ്റെ ആ സമയത്ത്
1: ഉണ്ടായിരുന്നു.
0: അവിടുന്ന് കുറലേക്ക് എത്തണം. അവിടെ എത്തുമ്പോഴാണ് 28-ാം തീയതി പത്രം വന്ന സമയത്ത് ആദ്യം റിസൾട്ട് നോക്കി. റിസൾട്ട് എന്തായാലും 3rd ക്ലാസ്സിൽ 210-ാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ 210-ൽ ഇല്ലാതപ്പോൾ ഇയാൾ പറയും നീ തോറ്റു എന്ന് പറഞ്ഞു. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാവരും പോയപ്പോൾ ഞാൻ തപ്പി നോക്കുമ്പോൾ റിസൾട്ട് 2nd ക്ലാസ്, 1st ക്ലാസ്സിന് അടുത്ത് മാർക്ക്, 2nd ക്ലാസ്സോടുകൂടി റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു എന്നോടന്നെ അറിയാതൊരു എന്താ പറയുക, അഭിമാനമോ അല്ലെങ്കിൽ അഹങ്കാരം കാണാൻ തോന്നി. അങ്ങനെയാണ് തിരിച്ച് വീണ്ടും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് കൂടെ വരുന്നത്. അങ്ങനെ പ്രീ ഡിഗ്രിക്കാണ് നമ്മൾ രാമനും തമ്മിൽ പഠിക്കുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു മേഖല ഇതായിരുന്നു, കോറപ്പണി എടുത്ത് ഞാൻ അന്ന് കോറയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കല്ല് മുട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1 അടി എന്നൊക്കെ പറയാം, ഇത്ര അടിച്ചു കഴിഞ്ഞാൽ അത്ര നമുക്ക് പൈസ കിട്ടും. അങ്ങനെയാണ് നമ്മൾ കോറയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് സമയത്തും പോകാം, ഏത് സമയത്തും വരാം. രാവിലെ സമയം കൊണ്ട് പോയി ഒരു 2 മണിക്കൂർ പണിയെടുത്ത് തിരിച്ചു വന്നു
1: കഴിഞ്ഞാൽ
0: ഒരു കൊട്ടക്ക 1/2 ഇഞ്ച് ഉണ്ട്, 1.5 ഇഞ്ച് ഉണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ സോളിങ് ഉണ്ട്, ഞാൻ സോളിങ് ആയിരുന്നു അടിക്കൽ. അപ്പോൾ സോളിങ് എന്ന് സ്വാഭാവികമായിട്ട് ഒരു വണ്ടിക്ക് മൊത്തം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 75 രൂപ കിട്ടും. അപ്പോൾ 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സോളിങ് അടിക്കുന്ന ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി പഠിക്കുന്നുണ്ട്. ആ സമയത്ത് ഡിഗ്രി പഠിച്ച സമയത്തും അവിടെ തന്നെ ഉണ്ടായിരുന്നു, കോറയിൽ പണിയെടുത്തുകൊണ്ടാണ് സത്യത്തിൽ എൻ്റെ ജീവിതം തുടങ്ങുന്നതന്നെ. കോറ മാത്രമല്ല, നാട്ടിലെ കൈക്കോട്ട് പണി, കിണർ പോയി, കണ്ടക്ടർ, എന്തൊക്കെ കിട്ടുന്ന എല്ലാ പണി അങ്ങനെ എടുക്കലുണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു, കാരണം വീട്ടിൽ അവർക്ക് വേറെ നിവൃത്തിയില്ല, പഠിപ്പിക്കാണ്ട് നിവൃത്തിയില്ല. അവർക്ക് ആഗ്രഹമുണ്ട് മോൻ എന്തെങ്കിലും ആവണമെന്നുള്ള, പക്ഷേ ഒരു നിവൃത്തി നമുക്കില്ല. അങ്ങനെയാണ് നമ്മളറിയാതെ ഈ ഒരു മേഖലയിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നത്. അതിനും എന്ത് ചെയ്യണം, ഞാൻ കണ്ടെത്തണം പൈസ. ആ പൈസ കണ്ടെത്തി നമ്മുടെ ബൽഗാമിലേക്ക് എത്തി. ബൽഗാമിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് രസകരവും സങ്കടപ്പെട്ടതും ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഞാനിന്നിങ്ങനെ ഒരു നിലയിലെത്താൻ കാരണം ഒരു പക്ഷേ എൻ്റെ വലം കൈയായിരിക്കുന്ന ബാബുമോഷും റഫീഖ് തന്നെയായിരിക്കാം. ഒരുപാട് സഹായങ്ങൾ, അത് സാമ്പത്തികം മാത്രമല്ല സഹായം, നമുക്ക് തരുന്നൊരു പവർ ഉണ്ടല്ലോ, മാനസിക ശക്തി, അതിൻ്റെ ഭാഗമാണ് ഈ ബന്ധങ്ങളിൽ നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്.
2: കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ബാബുവേട്ടൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അത് കലാരംഗത്തായാലും പൊതുജീവിതത്തിലായാലും ഇതുപോലുള്ള സൗഹൃദങ്ങളുടെ കാര്യത്തിലായാലും ശരിക്കും എൻ്റെ ഒരു അനുഭവം ഇതിനിടയിൽ ഞാൻ പറയാം, ആകാശവാണിയിൽ ശബ്ദ പരിശോധനയ്ക്ക് ബാബുവേട്ടൻ്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ പോകുന്നത്. അങ്ങനെയാണ് എനിക്ക് അവസരം.
1: ശബ്ദം ഇനി പറ്റിയതാണ്, നാടകത്തിന് പ്രത്യേകിച്ച് പറ്റിയതാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെയൊരു സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് രാമനോട് അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുപ്പിച്ച് അപേക്ഷ
2: ബാബുവേട്ടൻ തന്നെ കൊടുത്തത്, ഞാനല്ല
1: കൊടുത്ത്. പെട്ടെന്ന് തന്നെ അവിടെ കയറി, മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു കലാകാരനാണ്
0: കണ്ണൂർ ആകാശവാണി
1: രാജീവനും, നമ്മുടെ രാജീവനും രാജീവനും രണ്ടുപേരെയാണ് നമ്മൾ അന്ന് നിർദ്ദേശിച്ച് 2 കിട്ടി. സാധ്യതകൾ നമ്മള് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എവിടെയായിട്ട് സാധ്യത, പിന്നെ ഒരു ഗൾഫിന്റെ ഒരു സംഭവം കൂടി ഉണ്ടായില്ലേ. ഗൾഫ് പ്രവേശനം യഥാർത്ഥത്തില് നമ്മള് ഈ പറയുന്ന കോഴ്സ് കഴിഞ്ഞ എല്ലാവരും ജോലി കിട്ടി, രാജേഷിന് മാത്രം ജോലിയില്ല. ഇത് നമ്മളെല്ലാവർക്കും പ്രയാസം, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസം. കാരണം രാജേഷ് എങ്ങനെയാണ് ഇടപെടുകയെന്ന് അറിയാലോ, ആ ഇന്റിമസി ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു സമയമാണ്. ഇവന് മാത്രം ഇല്ലാത്തത് വലിയൊരു പ്രയാസമായി. അങ്ങനെയാണ് ഒരാൾ എന്നോട് പറയുന്നത്, പക്ഷേ ഗൾഫിലേക്ക് ഒരു ചാൻസ് ഉണ്ട്, ഇത് ജോലി കുറച്ചു കാലത്തേക്ക് ലീവെടുത്താൽ നല്ല സ്കോപ്പാന്ന് അവിടെ പറഞ്ഞിട്ട് അന്നേരാ ഞാൻ രാജേഷിനോട് വിളിച്ചിട്ട് പറഞ്ഞു, രാജേഷേ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, ഇനി ഒന്ന് ട്രൈ ചെയ്യുന്നു. ആ ഇന്റർവ്യൂവിന് രാജേഷ് പോയി, പക്ഷെ അതല്ല കിട്ടിയത്, അത് കിട്ടിയില്ല.

0: പിന്നീട് നടന്നതാണ് ചരിത്രം. ഇവൻ സ്വയം വെട്ടിയെടുത്ത വഴിയിലൂടെ രണ്ടാമതും അത് തുടർന്ന് അതേ വഴിയിലൂടെ അങ്ങ് കയറിപ്പോയി.
1: ആ വഴി ഏതാണെന്ന് നമുക്കൊന്ന് അറിയണം.
0: അതറിയണം.
2: ഞാൻ ചിലപ്പോ പറയുമ്പോ ഇമോഷണൽ ആവും. കാരണം വെച്ചാല് ഈ മാഷ് പറഞ്ഞല്ലോ, നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നു. നമ്മുടെ അഞ്ചു പേരാണ്: ബാബുരാജ എല്ലൂർ, രാജേഷ് ഇടവന, റഫീഖ് കോളാരി, രാജീവൻ പയ്യന്നൂർ, കുഞ്ഞേഷ്ണൻ കാസർഗോഡ്. നമ്മുടെ ഐവർ കൂട്ടെന്ന് പറയാം, 533 പേര് അവിടെ ഉണ്ടായിരുന്നു ആ കോഴ്സിൽ നമ്മുടെ കൂടെ. നമ്മുടെ ഈ ഐവർ കൂട്ടത്തെ അറിയാതെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. കാരണം ഒന്ന് മാഷ് എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രായവും പക്വതയും പുള്ളി അവിടുന്ന് കാണിച്ചു. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കേണ്ട ഒരു കുരുത്തക്കീടും കളിക്കാതെ ബാച്ചായിരുന്നു നമ്മൾ. പ്രത്യേകിച്ച് അന്യനാടാണ്, എന്തൊക്കെ കളിക്കാൻ പറ്റും അതെല്ലാം കളിക്കാൻ പറ്റും. പക്ഷെ ഒന്നും കളിക്കാതെ ഏറ്റവും ഡീസൻ്റായിട്ട് നല്ല രീതിയിൽ വന്ന ആൾക്കാരായിരുന്നു നമ്മൾ. പിന്നെ നന്നായിട്ട് പഠിക്കുന്ന ബാച്ച്. എനിക്ക് തോന്നുന്നു ആ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ടീം നമ്മൾ തന്നെയാണ് തോന്നുന്നത്, അല്ലേ? ആ ബാച്ചിൽ രാജീവനൊക്കെ ഹൈ. രാജീവൻ ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ HE ആയിട്ട് വർക്ക് ചെയ്യുന്നത്. രാജീവിനെ കുറിച്ച് പറയണമെങ്കിൽ ഈ സമയത്ത് എന്തായാലും സൂചിപ്പിക്കണം. കാരണം ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നാടകം രാമൻ അറിയാലോ. 96 സ്റ്റേജിലും ഗാനം, അതേപോലെ തന്നെ റഫീഖിൻ്റെ എഴുത്ത് ഭയങ്കരമായ എഴുത്താണ്. ഇവരും എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ്. ഇവർ 4 പേരും ജോലി കയറി. പിന്നെ അതിൽ പേര് കോളാരി എന്നുള്ള ഗ്രാമത്തിൽ ഞാനും റഫീഖും മണി ഷിറോസ് കരി എന്ന് പറയുന്ന മണി, നമ്മുടെ ത്രിമൂർത്തികളാണ്. ഈ 3 പേരുമാണ് നാട്ടിൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ചത്. 1992 ആണ് രൂപീകരിച്ചത്. അതിൽ ഒരു പുരുഷ ഉപ്പത്തലത്ത്. അപ്പം അങ്ങനെ രൂപീകരിച്ച ആ ക്ലബ്ബ് വഴി നമ്മുടെ നാടിന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റഫീഖിനും മണിക്കും, മണിയെന്ന വിളിക്കുക, ഷിറോസിന് ജോലി കിട്ടി, ബാബു മാഷക്ക് ജോലി കിട്ടി, രാജീവനും കുഞ്ഞേഷനും കിട്ടി. ഇനി എനിക്ക് മാത്രം ജോലിയില്ല. ഞാനിങ്ങനെ പേരൽ കോളേജിലും നേരത്തെ പറഞ്ഞ പോലെ തിങ്ങ് തുറക്കാൻ പോവുക. പേരൽ കോളേജ് സ്വാഭാവികമായിട്ടും ജൂണിൽ തുടങ്ങിയാൽ മാർച്ചിലടക്കും. ഏപ്രിലും മെയിലും പേരൽ കോളേജ് അധ്യാപകർക്ക് ശമ്പളമില്ല. അപ്പം ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? അണ്ടി വർക്കാം. നാട്ടിൽ പോയി കഴിഞ്ഞാൽ പറ്റാത്തത് കൊണ്ട് പേട്ട ഭാഗത്താണ് അണ്ടി വർക്കാം. അങ്ങനെ ഒരു ദിവസവും ഞാൻ അണ്ടിയെല്ലാം പെറുക്കിയിട്ട് നാട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വീട്ടിന് തൊട്ടടുത്ത് ബാബുമാഷൊരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. പ്രായമുള്ളൊരു അമ്മയാണ്, അവർ മരണപ്പെട്ടു. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു കഥയുണ്ട്, നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യാം. അവരെ മരിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് കുളിപ്പിക്കുക, അവരെ കത്തിക്കുക, അപ്പോൾ എല്ലാ പരിപാടിയും ചെയ്ത് 3 ദിവസം ചിലപ്പോൾ അവിടെ കിടക്കുകയും ചെയ്യും. ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ പിന്നെ മാഷ് നമ്മുടെ സ്വാഭാവികമായിട്ട് 3 ദിവസം കിടക്കണം എന്നൊരു വിശ്വാസമുണ്ട്. ഇതെല്ലാം കഴിയും. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കൂടെ പണിയെടുത്ത ആയിരുന്നു, നാട്ടിൽ പണിയെടുക്കുന്നതായിരുന്നു. ഇവർ മരിച്ചപ്പോൾ എനിക്കും ഒരു വൈകാരികമായ വികാരം ഉണ്ടായിരുന്നു. ഇവരുടെ ബോഡിയിലെടുത്ത് നമ്മുടെ കൊളാരിക്ക വീമോഹനാട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബോഡി കത്തിക്കുന്ന സമയത്ത് ഒരു ചളിയെല്ലാം ഉണ്ടായി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പുല്ലെല്ലാം ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട്. അപ്പോൾ ചളിയെല്ലാം പെരണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ഷിറോസും റഫീഖും വരുന്നത്. ഒന്ന് അസുഖമായിട്ട് മരിച്ചാണ് വലിയൊരു സങ്കടം ഒന്നുമില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഒരാൾ മരിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മരണം നമ്മുടെ വേർപാടല്ലേ. അപ്പോൾ ഇവർ വന്ന സമയത്ത് ആളെ ഞാൻ ഇതിൽ കൂടി പറയുന്നില്ല, ഒരാൾ എന്നോട് പറഞ്ഞു, കണ്ട നീ ഇപ്പോൾ ഇങ്ങനെ ബോഡിയെല്ലാം എടുത്തിട്ട് ആൾക്കാരെ മുറുകിൽ ഇങ്ങനെ പോവുക, ഇവർ കണ്ട നല്ല ജോലിയെല്ലാം ഇൻസൈഡെല്ലാം ചെയ്തിട്ട് വേണ്ട ഷർട്ടെല്ലാം എടുത്തിട്ട്. ഒരുപക്ഷെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വേഷം ഇല്ലെന്ന് തോന്നില്ല, പക്ഷെ രാമ ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് കഴിവില്ലായിട്ടൊന്നുമല്ല, കഴിവില്ലെങ്കിൽ ഞാൻ ഒരിക്കലും
1: കഴിവില്ലെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കഴിവല്ല,
2: എനിക്ക് പഠിക്കേണ്ട കഴിവ്,
1: പഠിക്കാനുള്ള കഴിവ്
2: മറ്റുള്ള കാര്യങ്ങളിലുണ്ട്. പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല.
3: ഓർമ്മകൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലേ. കാലം എത്ര പിന്നിലേക്ക് പോയാലും ചിലത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. ഇന്ന് രാജേഷ് എടവന, ഒപ്പം സുഹൃത്ത് ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖത്തിലൂടെ ഒരുപാട് ഓർമ്മകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഒരു കാലഘട്ടത്തിലെ ജീവിതം, അന്ന് നേരിട്ട വെല്ലുവിളികൾ, ഇതെല്ലാം തുടർന്ന് കേൾക്കാം അടുത്ത ദിവസം ജനകീയത്തിലൂടെ. ജനകീയം.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: നീ കളിക്കല്ലേ?
6: പോന്നില്ല.
7: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
5: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
7: പോന്നില്ലേ? എന്തിട്ട്?
5: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
7: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
5: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
7: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
5: എന്ത്?
7: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
5: ശരിക്കോ?
7: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര

0: ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330, 9496974141.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ബ്രഹ്മകുമാരീസിന്റെ ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് എന്ന പ്രചാരണ പരിപാടിക്ക് ശ്രീമതി മുർമു തുടക്കം കുറിക്കും. വർദ്ധിച്ചുവരുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശക്തമായ കാലാവസ്ഥാ നടപടികളും ആഗോള സഹകരണവും ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ ദ്വിദിന സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ വ്യതിയാനം എന്ന വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടുന്നതിന് ജനപങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
4: ക്ലൈമറ്റ് ചേഞ്ച് മാനവ അസ്തിത്വക്കെ അനേക സ്തരപ്പോർ അസന്തുലൻ പൈദാ കത്തായി. ബയോഡൈവേഴ്സിറ്റി ലോസ്, വാട്ടർ സ്ട്രെസ് ഓർ ലാൻഡ് ഡിഗ്രേഡേഷൻ ഇസേ ഗഹരായി സെ ജുഡേ ഹൈ. വാട്ടർ സ്ട്രെസ് വാലേ ക്ഷേത്രോ മേ ഫാർമ പോണ്ട്സ് സ്ഥാനീയ സമുദായ കെ ലിയേ അത്യന്ത ഉപയോഗി സിദ്ധ ഹോ സക്തേ. യേ നാ കേവല വർഷാ ജൽ കോ ക്ഷേത്രോ മേ രക്നേ കെ ലിയേ ഓപേതു സിചായി കെ ലിയേ സമയ പർ ജോൽ ഉപലബ്ധ കരാതേ. ഇൻസേ ഭൂജോൽ ഭീ റീചാർജ് ഹോതാ ഹൈ.
3: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകും. ഈ മാസം 26 നടക്കുന്ന യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ബഹുമുഖ ഉഭയകക്ഷി യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിൽ 99th മഹാസമാധി ദിനാചരണം നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ ഇടുക്കി, കോട്ടയം ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയടക്കം സ്വീകരിക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചു. 5 ഒഴുക്കിൽപ്പെട്ടതായി വിവരം ലഭിച്ച നിലമ്പൂർ അമരമ്പലം പ്രദേശത്ത് ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘത്തെ വിന്യസിക്കാൻ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്തുടനീളം നാശനഷ്ടം. മലപ്പുറം നിലമ്പൂരിൽ പൂക്കോട്ടുംപാടം കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 2 മരിച്ചു. കാണാതായ 4 തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
5: സന്തോഷത്തോടെ അവധി ആഘോഷിക്കാൻ എത്തിയവർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് പുഴയുടെ ആഴങ്ങളിലേക്ക് ഒഴുകിമറിയുന്ന സങ്കട കാഴ്ചയാണ് പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ കോട്ടപ്പുഴയിൽ ഇന്നലെ കണ്ടത്. അപ്രതീക്ഷിതമായാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. അപകടം നേരിൽ കണ്ട ചിലർ പാറകളിലും മരക്കൊമ്പുകളിലും കയറി നിന്നതും ഓടി രക്ഷപ്പെട്ടതും കൂടുതൽ ദുരന്തം ഒഴിവാക്കി. പുഴക്കരയിലുണ്ടായിരുന്ന മറ്റുള്ളവരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നാലെ ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. വേനൽക്കാലത്ത് പോലും വലിയ ഉരുളങ്കല്ലുകൾ നിറഞ്ഞ കോട്ടപ്പുഴയിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു.
3: പ്രദേശത്തെത്തിയ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. രക്ഷാപ്രവർത്തനം ശക്തമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഴമ്പിളി പാച്ചാലിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് അടിമാലിയിലെത്തും. വട്ടവട കൊട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യൻ വ്യോമസേനയും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിക്കുന്ന വ്യോമാഭ്യാസ പ്രകടനം വീർ ഗാർഡിയൻ നാളെ സമാപിക്കും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് മേധാവി ജനറൽ ടക്കെഹിറോ മൊറീറ്റയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിൽ ഒരുമിച്ച് പറന്നു. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അഭ്യാസ പ്രകടനമെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: ഇറാനുമായുള്ള യുദ്ധത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള വ്യവസ്ഥകൾ മധ്യസ്ഥർ വഴി അമേരിക്കയെ അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയിരുന്നു. സൌദി അറേബ്യയിലെ US ദൌത്യ സംഘങ്ങൾക്കായി സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് അമേരിക്ക. തായ്ഫ് യാൻബു നഗരങ്ങളിലേക്കുള്ള ഔദ്യോഗികവും വ്യക്തിപരവുമായ എല്ലാ യാത്രകൾക്കും അമേരിക്കൻ പൌരന്മാർ പ്രത്യേക അനുമതി നേടണമെന്നാണ് നിർദ്ദേശം. സൌദി അറേബ്യയിലുള്ള അമേരിക്കൻ പൌരന്മാരോട് സ്മാർട്ട് ട്രാവലർ എൻറോൾമെന്റ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനും പ്രാദേശിക മാധ്യമങ്ങളും ഔദ്യോഗിക അറിയിപ്പുകളും ശ്രദ്ധിക്കാനും സൌദിയിലെ US മിഷൻ അറിയിച്ചു. അതേസമയം യമനിലെ ഹൂതി വിഭാഗം നടത്തിയ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി സൌദി നേതൃത്വത്തിലുള്ള സഖ്യസേന വ്യക്തമാക്കി. ആക്രമണങ്ങളെ ഖത്തർ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണമെന്ന കാഴ്ചപ്പാടിലൂന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. PM കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
7: കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ PM കിസാൻ പദ്ധതി ആരംഭിച്ചത്. വളം, വിത്ത് തുടങ്ങി കൃഷിക്ക് വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കാനും മൃഗപരിപാലനത്തിനും ഈ പദ്ധതി ഉപകരിക്കുന്നു. പദ്ധതിയിലൂടെ ഇതുവരെ 23 ഗഡുക്കളിലായി 447,000 കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറി. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വനിതാ കർഷകർക്ക് ഇതുവരെ 1,06,000 കോടിയിലധികം രൂപയാണ് ലഭിച്ചത്. 2026-27 മുതൽ 2030-31 വരെ പദ്ധതി 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനായി 3,15,000 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതവും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ 2 വെള്ളി മെഡലുകൾ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ എലവേനിൽ വാളറിവൻ, വിദർശ വിനോദ്, സോനം മസ്കർ എന്നിവരടങ്ങുന്ന സംഘം വെള്ളി മെഡൽ സ്വന്തമാക്കി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിലും എലവേനിൽ വാളറിവൻ വെള്ളി നേടി. മിക്സഡ് മാർഷ്യൽ ആർട്സ് ഇനത്തിൽ ഇന്ന് നടക്കുന്ന സെമിഫൈനലിൽ സുജിക തരിയൽ സിംഗപ്പൂർ താരത്തെ നേരിടും. ക്രിക്കറ്റിൽ സ്വർണ മെഡലിനായുള്ള മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം നാളെ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. സമർഖണ്ഡിൽ നടക്കുന്ന 46th ചെസ് ഒളിമ്പ്യാഡിന്റെ 5th റൌണ്ടിൽ R പ്രജ്ഞാനന്ദയും D ഗുഗേഷും നിർണായക വിജയങ്ങൾ നേടി. എന്നാൽ വനിതാ വിഭാഗത്തിൽ പോളണ്ട് താരത്തോട് R വൈശാലി പരാജയപ്പെട്ടു. വന്ദിക അഗർവാൾ, ദിവ്യ ദേശ്മുഖ്, കോനേരു ഹംപി എന്നിവർ മത്സരങ്ങൾ സമനിലയിലാക്കി. 2021 ജൂലൈയിൽ ഹൈതി പ്രസിഡന്റ് ജൊവേനൽ മോയിസിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 പ്രതികളെ ഞായറാഴ്ച അമേരിക്കയ്ക്ക് കൈമാറാൻ നടപടികൾ പൂർത്തിയായി. പ്രതികൾ ഫ്ലോറിഡയിൽ വിചാരണ നേരിടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരുരാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സഹോദയ ജില്ലാ കോമ്പറ്റീഷന് വേണ്ടി കൊണ്ടുപോയ ഒരു സംഘഗാനാണ്. നമ്മുടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം പ്രാക്ടീസ് ചെയ്ത് കുട്ടികൾ അത്രയും കഷ്ടപ്പെട്ട് ബൈഹാർട്ട് ചെയ്തു. കുറച്ച് ലെങ്തിയാണ്, ഒരു 10 മിനിറ്റോളം വരുന്നുണ്ട്. കുട്ടികൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെ പഠിച്ചതാണ്. നമുക്കതിന് പ്രൈസും കിട്ടിയിട്ടുണ്ട് ജില്ലാതലത്തിൽ. അത് കേൾക്കാം നമുക്കിനി അടുത്തതായിട്ട്.
2: ആരൊക്കെയാണ് പാടുന്നത്?
1: പാടുന്നത് നമ്മുടെ നീരജ്, ദീപിത്, സായി, ആർദ്ര, ജിയ, നിരഞ്ജന ആൻഡ് അമയ.
2: ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു
1: ആർദ്രയും ജിയ
2: ജിയാണ്
1: സംസാരിക്കാത്തത്. നമ്മുടെ സീനിയർ മോസ്റ്റ് ആണ്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ആർദ്രയെ. ഇപ്പൊ പ്ലസ് ടു എത്തി, നമ്മുടെ സീനിയർ മോസ്റ്റ്. ഈ വർഷം കൂടി എനിക്ക് അവളെ കിട്ടുള്ളൂ.
2: ഈ
1: വർഷം കൂടി ലാസ്റ്റ് ചാൻസ് ആണ് ഈ വർഷത്തത്.
2: എന്തുണ്ട് ടീച്ചർ പറയുമ്പം, സ്കൂളിൽ നിന്ന് വിട്ടു പോവാനുള്ള ഒരു വിഷമുണ്ടാ?
3: ചെറുതായിട്ട്
2: പാട്ട് പാടാറുണ്ടോ പൊതുവേ? എങ്ങനെയാണ്? പാടാറുണ്ട്. ചെറുത് മുതലേ അവിടെയാണ്. അപ്പം കുറേ വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? വേറെ എന്തൊക്കെയാ പരിപാടി പങ്കെടുക്കാറ്?
3: റെസിറ്റേഷൻ, ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ, അങ്ങനെ കുറേ
2: ഉണ്ട് അല്ലേ? ഇന്നെന്താ ഒരു ഗ്രൂപ്പ് സോങ് മാത്രമായിട്ട് ഒതുക്കിയത്?
1: പ്ലസ് ടു ആയതുകൊണ്ട്
2: ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ടീച്ചർ. ഓക്കെ, എവിടെയാ വീട്? എവിടെയാ?
3: തില്ലങ്കേരി.
2: തില്ലങ്കേരി. ഈ സ്കൂള് തന്നെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ?
3: ഇല്ല, ചെറുപ്പം തൊട്ടേ
2: അവിടെയാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. മോളെ, ഇതുവരെ സംസാരിച്ചിട്ടില്ല നമ്മളെ പരിപാടിയിൽ. പേര്?
4: ജിയ.
2: ജിയ ചെറുതാമ്പഴി ഇവിടെ തന്നെയാണോ പഠിച്ചത്?
4: അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം.
2: കഴിഞ്ഞ പ്രാവശ്യം വന്നത് എവിടെയായിരുന്നു മുന്നേ?
4: ഞാൻ നിവേദിതയായിരുന്നു.
2: നിവേദിത പുന്നാട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ടേക്ക് മാറാനുള്ള റീസൺ?
4: പുതിയ വീടെടുത്തോണ്ട്.
2: വീട് മാറിയത് കൊണ്ട് ഇങ്ങോട്ട് മാറി. എങ്ങനെയുണ്ട് അവിടുന്ന് ഫ്രണ്ട്സിനെ വിട്ട് വന്ന വിഷമൊക്കെ മാറിയോ? മാറി, പുതിയ ആൾക്കാരൊക്കെ കിട്ടി. ഹാപ്പിയാണ്? ഓക്കെ, നന്നായിട്ട് പഠിക്കും. ഇങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഹാപ്പിയായിട്ട് പോകണം. ഒരാളുകൂടി ഉണ്ട് ഇതുവരെ സംസാരിക്കാത്ത, ആരാണ്?
5: എന്റെ പേര് നിരഞ്ജന.
2: നിരഞ്ജനയും ഈ പറഞ്ഞതുപോലെ എല്ലാ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ട് ഇങ്ങനെ പോവാണ്. ഇഷ്ടമാണോ പാടാനും ഇതുപോലെ പരിപാടികൾ അവതരിപ്പിക്കാനും? റേഡിയോയില്

0: ഫസ്റ്റ് ടൈം ആണല്ലേ, എന്ത് തോന്നി വന്നിട്ട്?
1: സന്തോഷം തോന്നി.
0: ഇനി പരിപാടി കേൾക്കുമ്പോഴാണ് ഇനിയും പങ്കെടുക്കണം, ഇനിയും പാടായിരുന്നു എന്നെല്ലാം തോന്നുക. അപ്പോഴ് എന്ത് ചെയ്യാ, മിസ്സിനോട് പറയാ, സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് വരിക. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: അച്ഛൻ, അമ്മ, പിന്നെ
0: ആണോ? മറ്റേ
2: അവള് വന്നിട്ടില്ല.
0: നിങ്ങൾക്ക് ഒരേ കഴിവുകളുണ്ടോ പൊതുവെ? എങ്ങനെ, കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും?
3: പാട്ട് പാടും.
0: പാട്ട് പാടും.
3: ഡ്രോയിങ്
0: സ്വഭാവത്തിലോ? ഇല്ല, അങ്ങനെ ഇല്ല. വരക്കും.
3: മറ്റേയാളെന്ന് തോന്നുന്നു കൂടുതൽ അല്ലേ ഡ്രോയിങ്ങിന്?
0: ആള് മറ്റേയാള് മോളന്നെയാണോ? കാണാൻ സെയിം ആണോ? മാറിപ്പോവാ മിസ്സിന്?
3: ഇപ്പൊ ഓക്കെ, നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വലുതാവുമ്പോൾ കുറെ മാറ്റം വന്നു. അവര്
0: അങ്ങനെ ഇങ്ങനെ മാറിപ്പോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇവിടുന്നെങ്കിലും?
1: കണ്ടിട്ട് മാറിപ്പോയല്ല,
0: പേരാണ് മാറിപ്പോവാ. ഓക്കെ, അപ്പോ അടിപൊളിയാണ്. പാട്ട് പാടിയാലോ?
1: ആ.

0: അടിപൊളിയായിട്ട് പാടി ടീച്ചറെ സമ്മതിക്കുന്നു. കാരണം 10 മിനിറ്റ് അല്ലേ,
1: ഏകദേശം 10 മിനിറ്റോളം തന്നെ ഉണ്ട് അത്.
0: എന്തായാലും
1: ഇത്രയും വരികൾ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് അവർക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു അത്. എന്നാലും ഒരു ഭംഗിയായിട്ട്
0: തോന്നിയോ ഇവര് ഇത്രയും പെർഫോം ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ
1: പഠിച്ചു തുടങ്ങുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു, പക്ഷേ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ ഹോളിഡേയ്സും ഒക്കെ അവര് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ വിളിച്ചാലും വരാന്നുള്ളൊരു സമയത്ത് സൺഡേയ്സും എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയത്.
0: എന്തായാലും നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും ഇനിയും അവസരങ്ങൾ ഉണ്ടല്ലോ ഇവർക്ക്, ഒരാളൊഴിച്ച് ബാക്കിയൊക്കെ
1: എല്ലാവരും
0: ഉണ്ടാവും. എല്ലാവർക്കും ആശംസകള്. വളരെ മനോഹരായിട്ടാണ് കുട്ടികൾ നല്ല സിൻസിയറായിട്ട് അവിടെ അവതരിപ്പിച്ചത്. മിസ്സെ ബിഗ് സല്യൂട്ട്, ഇവരെ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് ഇവിടെ പെർഫോം ചെയ്യിച്ചതിൽ. അപ്പം നമ്മുടെ പരിപാടി ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് പറയാനുള്ളത്?
2: നമുക്ക് നമ്മുടെ സ്കൂളിന് സാധാരണ ഇതുപോലെയുള്ള അവസരങ്ങൾ എന്തൊക്കെയോ കാരണങ്ങളാൽ കിട്ടൽ കുറവാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയതിന് റേഡിയോ മലബാറിന് സ്കൂളിൻ്റെ പേരിലുള്ള ഒരു നന്ദി അറിയിക്കുന്നു. കൂടാണ്ട് പിന്നെ അതിനൊക്കെ ഉപരി നമ്മുടെ കുട്ടികൾ ഭയങ്കര കംഫേർട്ടായി കൂളായി നന്നായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള കാരണം ചന്ദ്രലേഖ മാമാണ്. വരുമ്പോഴൊക്കെ ഇവർ ടെൻസ്ഡ് ആയിട്ടായിരുന്നു വന്നത്, എങ്ങനെയായിരിക്കും റേഡിയോ നിലയം, റേഡിയോ മലബാറിൻ്റെ അവിടെ പോയിട്ട് എങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നല്ലുള്ളത്. പക്ഷേ മാം ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരെയും കൂളാക്കി ഭയങ്കര ഫ്രണ്ട്ലി ആക്കി. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഇവരുടെ പ്രോഗ്രാമിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
0: തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെ സൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ടീച്ചറോ അല്ലെ കുട്ടികളോ ആങ്കറി ചെയ്യണം. പക്ഷേ ടീച്ചർ എനിക്ക് തോന്നുന്നു എന്താ അറിയില്ല എനിക്ക് തന്നെ വിട്ടു തന്നു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തു, അങ്ങനെ അത്രയേ ഉള്ളൂ. പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും കംഫേർട്ടാണ്. നമുക്കൊക്കെ എന്താ പറയുക, ഒരു എന്താ പറയുക, ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എനർജി വരും. ആ ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ കൂടെ നിങ്ങളിലൊരാൾ

0: ആളായിട്ട് നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ പറ്റിയത് ഇത്രയും സമയം വ്യത്യസ്ത എക്സ്പീരിയൻസ് ആയിരുന്നു.
1: നമുക്കും ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ കുട്ടികൾക്കും ഇവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസം തന്നെയായിരിക്കും ഇന്ന് എന്ന് വിശ്വസിക്കുന്നു.
0: ശ്രീശങ്കര എന്ന് പറഞ്ഞ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്കൂളാണ്.
1: സ്കൂളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പാരമ്പര്യവും ആധുനികതയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. അത് കുട്ടികളുടെ എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ മാക്സിമം കൊടുക്കാൻ നോക്കാറുണ്ട്. അത് നമ്മുടെ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും മൂല്യങ്ങൾ കൊടുത്തുകൊണ്ടും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അക്കാഡമിക് പെർഫോമൻസ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഇവരെന്ന ഒരു നല്ല വ്യക്തികളെ ഉണ്ടാക്കുന്നതിലും നമ്മൾ അത് നമ്മൾ ഊന്നി പറയാറുണ്ട്. ബാക്കിയൊക്കെ ഇവരൊക്കെ എല്ലാ കുട്ടികളും നമുക്കറിയാം, ഇന്നത്തെ കുട്ടികൾ ഐക്യമൊക്കെ ഒരുപാട് കൂടുതലാണ്, അവരുടെ ഇമോഷനാണ് ഐക്യോ ആണ് കുറച്ച് കുറവ്. അതിനെയും കൂടി ശ്രദ്ധിച്ചിട്ട് നല്ല മക്കളായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ ശ്രീശങ്കര വിദ്യാപീഠം നല്ലൊരു പങ്ക് വഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.
0: തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പരിപാടികൾ, എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ അവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പളായാലും മാനേജ്മെന്റ് ആയാലും നല്ലൊരു കണക്ഷൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്കൂളാണ്.
1: പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ തരാൻ മുൻകൈ എടുക്കുന്നത് മാനേജ്മെന്റും പ്രിൻസിപ്പലും അടങ്ങുന്ന ഒരു ടീമാണ്. അപ്പോൾ നമ്മൾ റെഡിയായാൽ അവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അവരുടെ സപ്പോർട്ടാണ് ഒരു തരത്തിൽ ശ്രീശങ്കര വിദ്യാപീഠത്തിൻ്റെ വിജയം എന്ന് പറയാം. ഇപ്പം നമുക്കൊരു പുതിയൊരു പ്രിൻസിപ്പൽ മാം വന്നിട്ടുണ്ട്, അൽഫോൻസ ഫിലിപ്പ്. ഇനി മാമിൻ്റെ കീഴിൽ സ്കൂള് കുറച്ചും കൂടി ഉയർന്ന നിലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: നമ്മുടെ ഓരോ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തായാലും നമുക്ക് എല്ലാ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായാലും മാത്രമേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു അവധി ദിവസങ്ങളിലായാലും കുട്ടികളെ കൊണ്ടുവിടാനും എല്ലാം പാരൻസും കൂടെ നമുക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. സ്കൂളിലെ ഓരോ സ്റ്റാഫും, നമ്മുടെ എന്തൊരു സ്കൂളിലൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്തായാലും ഓരോരുത്തരും നമുക്ക് അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ സ്കൂളിൽ ചെയ്തു തരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഒരു പ്രോഗ്രാം തോന്നാറില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്കൂൾ ഓരോ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്.
3: ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്, അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയ എനിക്ക് ഭയങ്കര ഒരു വലിയ കാര്യമാണ്.
0: വലിയ കാര്യമാണ് അല്ലേ? ഓക്കെ, അവള് സിൻസിയർ ആയിട്ട് അവളെ മനസ്സുള്ളിൻ്റെ ഉള്ളെന്നാണ് അവള് പറഞ്ഞത്. എല്ലാവരോടും പറയണം റേഡിയോനെ കുറിച്ചും ഇവിടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറയാ.
3: പിന്നെ കഥ പറയുമ്പോ അമ്മ മാത്രല്ല, അച്ഛനും അമ്മമ്മയും ഒക്കെ പറയാറുണ്ട്. അച്ഛൻ എനിക്ക് അച്ഛന്റെ കുട്ടിക്കാല പറഞ്ഞു തരാറ്.
0: ഭയങ്കര രസം ഉണ്ടാവും അല്ലേ അതൊക്കെ കേൾക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് മിസ്സാകുന്നുണ്ട്, മോൾക്ക് മിസ്സാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആ കഥയൊക്കെ കേൾക്കുമ്പോ? അല്ലേ, നമ്മളെ കുട്ടിക്കാലത്തെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല. ഓക്കെ, അടുത്തത് ആർക്കാ പറയാനുള്ളത്?
2: നമ്മുടെ സീനിയർ മോസ്റ്റ്,
0: സീനിയർ മോസ്റ്റ്
2: ആർദ്രയുടെ എനിക്ക് തോന്നുന്നു ഇനി ഒരു ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. ആർദ്രയുടെ ഫീലിംഗ് എങ്ങനെയാന്ന് പറയ.
4: നല്ല ഫീലിംഗ്.
0: ആർദ്രക്ക് വാക്കുകൾ കിട്ടുന്നില്ല, ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ.
4: ഇങ്ങനൊരു അവസരം കിട്ടിയാല് എല്ലാവർക്കും സന്തോഷമുണ്ട്.
2: ഇങ്ങനെയായിരുന്നു ഒരു റേഡിയോ സ്റ്റേഷൻ റെക്കോർഡിങ്ങിനെ പറ്റിയൊക്കെ ആർദ്രക്ക് ഐഡിയ ഉണ്ടായിരുന്നോ മുന്നേ?
4: ആ, ഞാൻ ഇതിനു മുമ്പ് ആകാശവാണി അവിടെ പോയിട്ടുണ്ട്. സോ എനിക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു, നല്ലൊരു പരിപാടിയായിരുന്നു.
0: ഓക്കെ, ആർദ്ര എന്താണ് ഭാവി പരിപാടിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചോ? ആർദ്രക്ക് ചിരി വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല.
5: ഈ റേഡിയോ മലബാറിന്റെ പരിപാടി വീട്ടിലൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ രാവിലെ സമയമുള്ളപ്പോ ഒക്കെ കേൾക്കാറുണ്ട്. ഇന്ന് വന്നപ്പോൾ നല്ലൊരു വൈബാണ് കിട്ടിയത്. കാരണം ഇവിടുത്തെ ഇത് ആങ്കർ ചെയ്ത നമ്മളെ ചേച്ചി നല്ലതായിരുന്നു. എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു, എല്ലാവർക്കും അവരവരെ കഴിവ് തെളിയിക്കാൻ പറ്റി.
2: ഇനി പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ?
5: ഇനി ഇതുപോലെ ഏതെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും വരും. എല്ലാവരും വരും അല്ലേ? ആരുഷി വരും.
0: ആരുഷിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ബോധിച്ചു. ആരുഷി അടുത്ത കഥ മനസ്സിൽ പ്രിപ്പയർ ചെയ്തു. ഇപ്പം മിസ്സിന് സമയമില്ല, നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ഒരാളുണ്ട്, ക്ലാസ് മിസ്സാകുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി ഉണ്ടായിരുന്നു അവസരം.
2: ശിവദയുടെ ഇന്നത്തെ ഈ ഒരു പ്രഭാതം തൊട്ട് ഏകദേശം ഒരു ഉച്ച സമയമായി. എങ്ങനെ ഉണ്ടായിരുന്നു റേഡിയോ മലബാറിൽ?
4: നമ്മുടെ സ്കൂളിൽ നിന്ന് പൊതുവെ ഇതുപോലെയുള്ള പരിപാടികൾ നടത്താറുണ്ട്. ഓരോരുത്തരും വന്ന് ക്ലാസ് എടുക്കുന്നതും സ്കൂളിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് പരിപാടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു റേഡിയോ മലബാറിലേക്ക് വന്ന് ഈ ഒരു സ്ഥലമൊന്നും എനിക്ക് പരിചിതമല്ല. അപ്പം റേഡിയോ മലബാർ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് സിന്ധു മിസ് പറയുമ്പം അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു എന്താ പറയുക പിടുത്തം എനിക്ക് കിട്ടി.

0: കേട്ടിട്ടില്ലായിരുന്നു. റേഡിയോ മലബാർ കേൾക്കാറുണ്ട്, റേഡിയോ കേൾക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പാട്ടായാലും കഥകളായാലും ഒക്കെ കേൾക്കാൻ നല്ല ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. ഇത് കേൾക്കാൻ മാത്രമല്ല ഇവിടെ വന്നിരുന്ന് ഇതുപോലെ ഒരു പരിപാടി അവതരിപ്പിക്കാനും ശിവദ എന്നുള്ള പേര് റേഡിയോയിലേക്കൂടി ആൾക്കാർ കേൾക്കുമെന്നുള്ള അറിയുമ്പോഴും എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ LKG തൊട്ട് പഠിക്കുന്ന സ്കൂളാണ്. ഇപ്പോൾ 12 വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി +1 ഇപ്പോൾ പഠിക്കുന്നു, 14 വർഷം. അപ്പം സ്കൂളുമായിട്ട് വളരെ കണക്ഷനുള്ള ഒരാളാണ്. അതിൻ്റെ ഓരോ മുക്കും മൂലയും അറിയുന്ന ആളാണ്. ഓരോ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ അറിയുന്ന ആളാണ്. നല്ല സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്. അത് CBSE ആകുമ്പോൾ കുറച്ചും കൂടി അക്കാഡമിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആണല്ലോ. അങ്ങനെ ആയതുകൊണ്ട് പഠിത്തം മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സ്കൂളല്ല, എല്ലാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുവന്ന്, ഇപ്പോൾ മ്യൂസിക് ആയാലും എന്തായാലും ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടിംഗ് ആണ്, മുമ്പോട്ട് കൊണ്ടുവന്ന് നമ്മൾ എല്ലാത്തിനും പങ്കെടുക്കാറുണ്ട്, സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എല്ലാം. അപ്പോൾ സ്കൂളിനും വളരെയധികം നന്ദി അറിയിക്കുന്നു. റേഡിയോ മലബാര ചന്ദ്രലേഖ ചേച്ചി, നല്ല പേര്.
1: താങ്ക് യു.
0: അഫ്കോഴ്സ് ചേച്ചിയുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ. നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്നറിയില്ല, ഒരു സ്ഥലത്ത് പോകുമ്പം നമ്മൾ അഫ്കോഴ്സ് നന്നായിരിക്കണം, ഡീസെന്റ് ആയിരിക്കണം എന്ന് പറയാറ്. അപ്പൊ ഇവിടെ വന്നിരുന്നപ്പോ അതായത് നല്ല സ്ട്രിക്റ്റ് ആയി ഒരു സൈലൻസ് ഒക്കെ കീപ്പ് ചെയ്ത് ഇരിക്കണം എന്ന് പറയാറ്. ഇവിടെ വന്നപ്പം ഈ ഒരു സ്ഥലമൊക്കെ നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോ ഈ സംസാരം ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യാൻ നമുക്ക് പറ്റി. അപ്പോൾ അത് അഫ്കോഴ്സ് ചേച്ചിയുടെ വിജയമാണ്, റേഡിയോ മലബാറിൻ്റെയും. എല്ലാവർക്കും നന്ദി,
1: താങ്ക് യു. അപ്പം നമുക്കൊരു പാട്ടോടും കൂടിയിട്ട് എല്ലാവർക്കും കൂടി ടീച്ചറെ ലീഡ് ചെയ്യും.
2: അല്ല, ഒരു കാര്യം കൂടെ, പൊതുവെ സ്കൂളുകളിൽ നമ്മുടെ പ്രോഗ്രാംസ് വരുമ്പോൾ നമുക്കായിരിക്കുമല്ലോ കൂടുതലൊരു
1: ടെൻഷനും
2: കാര്യം ചെയ്ത് തീർക്കാനുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ശ്രീദിവ്യ മിസ്സിൻ്റെ പൂർണ്ണ സപ്പോർട്ട് കിട്ടി.
1: ഞാനൊരു മെസ്സേജ് മാത്രം വിട്ടതല്ലേ, ഒരു ഫ്ലയർ വിട്ടത് റേഡിയോയുടെ
2: പ്രീതാമിസാണ് എനിക്ക് അയച്ചു തന്നത്. പൊതുവെ എനിക്ക് തോന്നുന്നു പാട്ട് പാടുവാന്നുള്ള മൈക്കിലൂടെ സംസാരം വളരെ കുറഞ്ഞ ആൾക്കാരാണ് നമ്മള്. അപ്പൊ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത്
1: മിസ്സാണ്.
2: സാധാരണ ടീച്ചേഴ്സോട് പറയുമ്പോൾ ക്ലാസ് പോവും, അവരൊക്കെ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ്
1: ക്ലാസ് കളയാൻ ബുദ്ധിമുട്ട്.
2: അപ്പൊ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്ന ശ്രീദിവ്യക്ക്
1: എനിക്ക് മാമിന്റെ ആണ് ഒരു മെസ്സേജ് വന്നത് അല്ലെ പരിപാടി. എനിക്ക് നിന്ന് നമ്മള് റേഡിയോ എറ്റ് സ്കൂളില് സാധാരണ ഇവിടെ വന്നെടുക്കാറുണ്ട്, ചില കുട്ടികൾ അയച്ചു തരാറുണ്ട്, പേരൻസ് അയച്ചു തരാറുണ്ട്. അങ്ങനെയാണ് ഫ്ലയർ ആക്കിയിട്ട് എല്ലാ സ്കൂളുകളിലും അയച്ചത്, ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ടീച്ചർ ഒരു മെസ്സേജ് വരുന്നത്, ഞാൻ പറഞ്ഞു ഓക്കെ റെഡിയാണ് ടീച്ചർ, എപ്പോഴും വന്നോളൂ ഇവിടെ, എപ്പോഴും ഓക്കെയാണ് അങ്ങനെ.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
2: ഇതുവരെ സ്കൂൾ ഉണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
1: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
2: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
1: ഇനിയിപ്പന്ന ചെയ്യാ.
2: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
1: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
2: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
1: നീ പറഞ്ഞതാ ശരി.
3: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ പ്രിയ ശ്രോതാക്കളെ, മധുര ഗീതങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയും സിനിമാ ഗാനങ്ങളും ആസ്വദിക്കുന്നതിൽ ഭാഷയുടെയോ ദേശത്തിന്റെയോ ഭേദമില്ല. മലയാളത്തിന്റെ മാധുര്യത്തോടൊപ്പം ഇതര ഭാഷകളിലെ മധുര ഗാനങ്ങളും നമുക്കേറെ ഇഷ്ടമാണ്. തമിഴ് സിനിമകളിലെ ചില ഇഷ്ടഗാനങ്ങളാണ് ഇന്ന് മധുര ഗീതങ്ങളിൽ. ആയിരത്തി തൊള്ളായിരത്തി 1980 പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമയായിരുന്നു തകര. ഭരതൻ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ തമിഴ് റീമേക്കിംഗ് ആണ് 1992 പുറത്തിറങ്ങിയ ആവാരം പൂ. വിനീതും നന്ദിനിയും നാസറും ഗൗണ്ടമണിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ പ്രണയകഥയിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്. മികച്ച നടനുള്ള തമിഴ്നാട് സർക്കാരിന്റെ സ്പെഷ്യൽ അവാർഡ് നാസറിന് ലഭിച്ചത് ഈ സിനിമയിലൂടെയാണ്. ഗംഗൈ അമരൻ രചന നിർവഹിച്ച് ഇളയരാജ ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനം. നദിയോടും കരയോരം ഒരു രാഗം അലൈപായും

ഭാഷാ വ്യത്യാസമില്ലാതെ സംഗീതാസ്വാദകരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ച സിനിമയാണ് തുള്ളാത്ത മനവും തുള്ളും എന്നത്. 1999 S7 കഥയും സംവിധാനവും നിർവഹിച്ച് ഈ സിനിമ പുറത്തിറക്കിയത്. വിജയ്, സിമ്രാൻ, മണിവർണ്ണൻ, ധാമു എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. വൈരമുത്തു, മുത്തു വിജയൻ, ഭാരതിയാർ തുടങ്ങിയവർ രചന നിർവഹിച്ച മനോഹരമായ 8 ഗാനങ്ങൾ ഇതിലുണ്ട്. മികച്ച ചിത്രത്തിനുള്ള 2 സമ്മാനം, മികച്ച നടിക്കുള്ള 2 സമ്മാനം, MGR ഓണററി അവാർഡ് എന്നിവ ഉൾപ്പെടെ 3 തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയ ചിത്രമാണ് തുള്ളാത്ത മനവും തുള്ളും എന്നത്. ഇന്നിസിൽ പാടി വരും ഇളം കാറ്റുക്കുരുവും.

1991 പുറത്തിറങ്ങിയ രജനീകാന്ത സിനിമയാണ് ദള്ളപ്പതി. മണിരത്നം രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമ ജി വെങ്കടേശ്വരനാണ് നിർമ്മിച്ചിരിക്കുന്നത്. രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയും അരവിന്ദ് സ്വാമിയും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. ജയശങ്കർ, അമരീഷ് പുരി, ശ്രീവിദ്യ, ഭാനുപ്രിയ, ശോഭന, ഗീത തുടങ്ങിയവരും വിവിധ വേഷങ്ങളിൽ ഈ സിനിമയിലെത്തുന്നു. മികച്ച സംവിധായകൻ, മികച്ച സംഗീത സംവിധായകൻ, മികച്ച നടൻ, മികച്ച സ്വഭാവ നടൻ, സ്വഭാവ നടി, മികച്ച ഛായാഗ്രാഹകൻ തുടങ്ങി 6 അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ദളപതി എന്ന സിനിമയിലെ ഒരു ഗാനമാണ് അടുത്തത്. വാലിയുടെ രചന, ഇളയരാജയുടെ സംഗീതം, എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും ചേർന്ന് പാടിയത്. രാക്കമ്മ കയ്യത്തട്ട് പുതുരാഗത്തിൻ മേട്ടുക്കട്ട്.

രാജീവനൻ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയായിരുന്നു മിൻസാര കനവ്. 1997 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ അരവിന്ദ് സ്വാമിയും പ്രഭുദേവയും കാജോളുമാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും AR റഹ്മാൻ. മിൻസാര കനവിലെ ഒരു ഗാനം വൈരമത്തുവിന്റെ രചന കവിതാ പദ്വാൾ, ശങ്കർ മഹാദേവൻ എന്നിവർ ആലപിക്കുന്നു. AR റഹ്മാന്റെ വിഷാദാത്മകമായ സംഗീതം.

1995 പുറത്തിറങ്ങിയ ഒരു മണിരത്നം സിനിമയായിരുന്നു ബോംബെ. ഏതാണ്ട് 25 പുരസ്കാരങ്ങൾ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അരവിന്ദ് സ്വാമിയും മനീഷ കൊയ്രാളിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിൽ മനോഹരമായ പ്രണയഗാനങ്ങളുണ്ട്. സംഗീതം AR റഹ്മാൻ, ഹരിഹരനും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. കേരളത്തിലെ ബേക്കൽകോട്ടയുടെ പശ്ചാത്തലത്തിലാണ് ഗാനരംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. ഗാനരചന വൈരമുത്തു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: മധുര ഗീതങ്ങൾ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് മധുര ഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാള പ്രേക്ഷകർ ഏറെ ആസ്വദിച്ച മറ്റൊരു തമിഴ് സിനിമയാണ് പ്രഭുവിന്റെ ചിന്നത്തമ്പി. 1991 പി വാസു രചനയും സംവിധാനവും നിർവഹിച്ച് ഈ സിനിമ പുറത്തിറക്കിയത്. ഒരു റൊമാന്റിക് മ്യൂസിക്കൽ ഡ്രാമയായ ഈ സിനിമയിൽ 6 ഗാനങ്ങളുണ്ട്. ചിന്നത്തമ്പിയായി പ്രഭുവും നന്ദിനിയായി ഖുശ്ബുവും വേഷമിടുന്നു. വാലിയുടെ രചനക്ക് ഇളയരാജ ഈണം നൽകി. SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. കുയിലെ പിടിച്ച് കൂടിലടച്ച് കൂവസുല്ലുകിര ഉല്ല.

1992 പുറത്തിറങ്ങിയ റോജ എന്ന സിനിമയിലും എ ആർ റഹ്മാന്റെ മാസ്മരിക സംഗീതത്തിൽ പിറന്ന ഗാനങ്ങളുണ്ട്. മണിരത്നത്തിന്റെ സംവിധാനത്തിൽ അരവിന്ദ് സ്വാമി നായകനായി അഭിനയിച്ച സിനിമയിലെ ഒരു ഗാനമാണ് മധുരഗീതങ്ങളിലെടുത്തത്. ആലാപനം മിൻമിനി ചിന്ന ചിന്ന ആശയി.

അടുത്ത ഗാനം പടയപ്പ എന്ന രജനീകാന്ത് സിനിമയിലേതാണ്. 1999 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. കെ എസ് രവികുമാറിന്റെ സംവിധാനം. വൈരമുത്തുവിന്റെ രചനയ്ക്ക് എ ആർ റഹ്മാൻ ഈണം നൽകിയ ഒരു ഗാനമാണ് മധുരഗീതങ്ങളിലെടുത്തത്. ശ്രീനിവാസ്, ഹരിഹരൻ, നിത്യശ്രീ മഹാദേവൻ, പാലക്കാട് ശ്രീരാം തുടങ്ങിയവർ ആലപിച്ച ഒരു മധുര ഗാനം. മിൻസാര

അലൈപായുതേ, എ ആർ റഹ്മാന്റെ സംഗീത സംവിധാനം. സാധന സർഗം ശ്രീനിവാസ് എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. മാധവൻ, ശാലിനി, അരവിന്ദ് സ്വാമി തുടങ്ങിയവരാണ് ഈ സിനിമയിൽ പ്രധാന അഭിനേതാക്കൾ. സ്നേഹിതനെ സ്നേഹിതനെ

മധുരഗീതങ്ങളിൽ അവസാനമായി 1993 പുറത്തിറങ്ങിയ ജെന്റിൽമാൻ എന്ന സിനിമയിലെ ഗാനമാണ്. കഥയും തിരക്കഥയും സംവിധാനവും ശങ്കർ, കെ ടി കുഞ്ഞുമോൻ നിർമ്മിച്ച, അർജുൻ, മധുബാല തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിലെ എ ആർ റഹ്മാൻ ഈണമിട്ട ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. വൈരമുത്തുവിന്റെ രചനയിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും സുജാത മോഹനും ആലപിച്ച ഗാനം എൻ വീട്ട് തോട്ടത്തിൽ.

0: തമിഴ് സിനിമകളിലെ മധുര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മധുര ഗീതങ്ങൾ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിന്റെ 3 അധ്യായം. ഉച്ചയ്ക്ക് 12 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യ സൗരഭം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2 ഒരു വട്ടം കൂടി, ഇതിൽ ചാരുകസേരയിൽ ആരോമൽ ചേകവരെ കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കൊയ്ത്ത് തുടങ്ങി. രാജ്യത്തിൻ്റെ ആദ്യ മെഡലിൽ പങ്കുചേർന്ന് കോഴിക്കോട്ടുകാരിയായ വിദർശ കെ വിനോദ് മലയാളികളുടെ അഭിമാനമായി. ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിതയുമായി വിദർശ. വ്യക്തിഗത ഇനത്തിലും ടീമിനത്തിലും വെള്ളി നേടി തമിഴ്നാട്ടുകാരിയായ എളവേനിൽ വാളറിവൻ ഇരട്ട മെഡൽ കഴുത്തിലണിഞ്ഞു. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴയെത്തിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടും മണ്ണിടിഞ്ഞും 6 പേർ മരിച്ചു, 4 പേരെ കാണാതായി. മലപ്പുറം പൂക്കോട്ടും പാടം കോട്ടപ്പുഴയിൽ ഇന്നലെ വൈകിട്ട് 5 പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടാണ് 2 പേർ മരിച്ചത്. ഒരു സ്ത്രീ അടക്കം 4 പേരെ കാണാതായി. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ കൈക്കൂലി കുറ്റമടക്കം നിലനിൽക്കുമെന്ന് നിയമോപദേശം. അഴിമതി തടയൽ നിയമത്തിലെ വകുപ്പ് 7 പ്രകാരമുള്ള കുറ്റമാണ് ഇത്. വകുപ്പ് 13(1)(b) പ്രകാരമുള്ള കുറ്റവും നിലനിൽക്കുമെന്ന് നിയമോപദേശത്തിൽ പറയുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് ചുമത്തുന്ന വകുപ്പാണ് ഇത്. ഗാർഹിക LPG സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ 1 മുതൽ ബയോമെട്രിക് ആധാര വിവരങ്ങൾ നിർബന്ധമാക്കി. സബ്സിഡി ലഭിക്കുന്നത് അർഹരായവർക്ക് മാത്രമെന്ന് ഉറപ്പുവരുത്താനാണ് ഇത്. ആധാർ അപ്ഡേഷൻ പൂർത്തിയാകാത്തവർ 1 മുതൽ സബ്സിഡിയില്ലാതെ വിപണി വിലക്ക് സിലിണ്ടർ വാങ്ങേണ്ടി വരും. ഇന്ത്യൻ എക്കോ കാർഡിയോഗ്രാഫിയുടെ പിതാവും പ്രമുഖ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. കുമാരപുരം കലാകൗമുദി റോഡിൽ ഗോവിന്ദത്തിലാണ് താമസിച്ചിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 2D എക്കോ കാർഡിയോ ലാബിന്റെ സ്ഥാപകനും കിംസ് ഹെൽത്ത് കെയറിന്റെ സ്ഥാപക വൈസ് ചെയർമാനുമായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മാണം പൂർത്തിയായി. പഴയ ഓഫീസും ക്ലാസ് മുറികളും ഉൾപ്പെടുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 4,70,00,000 രൂപ ചെലവഴിച്ചാണ് 2 നിലകളിലുള്ള കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടനം ഈ മാസം 28 മുഖ്യമന്ത്രി നിർവഹിക്കും. സന്നിധാനത്ത് അരവണക്ഷാമം രൂക്ഷമായതോടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരാൾക്ക് 1 ടിൻ അരവണയും 3 കവർ അപ്പവുമാണ് ഇന്നലെ വിതരണം ചെയ്തത്. അരവണ പ്ലാന്റിൽ നവീകരണം നടക്കുന്നതിനാൽ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെച്ചതാണ് ക്ഷാമത്തിന് കാരണം. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ UDF സർക്കാർ BJPയുടെ നയം നടപ്പാക്കുന്നവരാണെന്ന് തെളിയിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീട്ടിൽ നിന്ന് അനധികൃത മദ്യശേഖരം പിടിച്ചെടുത്ത കേസിൽ എക്സൈസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മേധാവി എൻഡോ അഗസ്റ്റിനെ വീണ്ടും ജയിലിലെത്തിച്ചു. ശനിയാഴ്ച 24 മണിക്കൂർ നേരത്തേക്കാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മുൻപ് ആൻഡോ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഥീന ബിജുവിന്റെ വസതിയിൽ ഹാജരാക്കി. തുടർന്ന് മാനന്തവാടി ജില്ലാ ജയിലിൽ എത്തിക്കുകയായിരുന്നു. ആധാർ കാർഡിലെ പേര് മാറ്റുന്നതിനും തിരുത്തുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ ആധാർ അതോറിറ്റി പുതുക്കി. പേരിനൊപ്പം അപരനാമം, സ്ഥാനപ്പേർ, ബഹുമതി, ഡോട്ട് ഉൾപ്പെടെയുള്ള പ്രത്യേക ചിഹ്നങ്ങൾ എന്നിവ കർശനമായി വിലക്കി. സ്ത്രീകൾക്ക് വിവാഹശേഷമോ വിവാഹമോചനശേഷമോ പേര് തിരുത്താൻ തിരിച്ചറിയൽ രേഖയ്ക്ക് പുറമെ സത്യവാങ്മൂലവും നൽകണം. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനം പ്രാർത്ഥനാപൂർണമായ ചടങ്ങുകളോടെ ഇന്ന് ആചരിക്കും. ഗുരുദേവന്റെ സമാധി സ്ഥലമായ ശിവഗിരിയിൽ രാവിലെ വിശേഷ പൂജകളും മറ്റ് ചടങ്ങുകളും ഉണ്ടായിരിക്കും. രാവിലെ 10 മഹാപരിനിർവാണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു മത്സരം നടത്താൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിച്ച് കായിക വകുപ്പ് റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സമീപിക്കുകയായിരുന്നുവെന്ന് MD ആൻഡോ അഗസ്റ്റിന്റെ മൊഴി. കാഞ്ഞങ്ങാട്ടെ GST ഇന്റലിജൻസ് ഓഫീസർ KK സജിന് മുൻപാകെ കഴിഞ്ഞ മാസം 3 ആൻഡോ ഇങ്ങനെ പറഞ്ഞത്. മാസവാടകയ്ക്ക് പകരം മണിക്കൂറിന് 4 ലക്ഷം രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകാമെന്ന് സ്വകാര്യ കമ്പനി സർക്കാരിനെ അറിയിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏർപ്പെട്ട കരാർ UDF സർക്കാർ പുതുക്കാത്തതിനെ തുടർന്നാണ് ചിപ്സൺ ഏവിയേഷൻ പുതിയ വ്യവസ്ഥ വെച്ചത്. ഉപയോഗിക്കുന്ന മണിക്കൂറിന് മാത്രം വാടക നൽകിയാൽ മതിയെന്നതാണ് ഇതിന്റെ നേട്ടം. ചരിത്രത്തിലാദ്യമായി ജപ്പാനീസ് പോർവിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറന്നുയർന്നു. രാജസ്ഥാനിലെ ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന വീർ ഗാർഡിയൻ 2026 സംയുക്ത വ്യോമാഭ്യാസത്തിലാണ് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ പങ്കാളികളാകുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ 60 സേവനങ്ങൾ ഇന്നു മുതൽ ആധാർ അധിഷ്ഠിതമാണ്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. തോക്കിൻ കുഴലിലൂടെ രണ്ട് വെള്ളി വെടിവെച്ചിട്ട് 20

0: ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ രേഖകൾ എന്നിവ ആധാറുമായി ബന്ധിപ്പിച്ച അപേക്ഷകർക്ക് ഈ സൗകര്യം ലഭ്യമാകും. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്. പശ്ചിമബംഗാളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നതിനിടെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി അറസ്റ്റിൽ. രജിനഗർ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സൈഫുൽ ഇസ്ലാമിയെയാണ് 2021 സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ ബർഹാംപൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിന് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ ഹിമാചൽ പ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡുമായി KSEB ഡയറക്ടർമാർ ഇന്ന് ചർച്ച നടത്തും. ഷിംലയിലാണ് ചർച്ച. കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വിലങ്ങിടാൻ ലക്ഷ്യമിട്ട് കേരള സർവകലാശാല തയ്യാറാക്കിയ കരട് രേഖയിൽ പ്രതിഷേധം പുകയുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയതോടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാവില്ലെന്ന് മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കി. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ സർവകലാശാല നിയമവിഭാഗം ചർച്ചയ്ക്കായി അയച്ച രേഖയാണ് പുറത്തായതെന്ന് മന്ത്രി വിശദീകരിച്ചു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ച UDF സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായ പ്രിയദർശനിക്ക് നാളെ 100 ദിനം തികയും. June 15 പദ്ധതി ആരംഭിച്ച ശേഷം ഓർഡിനറി ബസ്സുകളിലെ യാത്രക്കാരിൽ 60% വർധനമുണ്ട്. പ്രതിദിനം ആകെ യാത്രക്കാരുടെ എണ്ണം 18 ലക്ഷത്തിൽ നിന്ന് 22 ലക്ഷമായി. 3/2 യാത്രക്കാരും സ്ത്രീകളാണ്. പശ്ചിമേഷ്യയിലുടനീളം രക്തം ചിന്തി ലോകത്തെയാകെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട യുദ്ധം അവസാനിപ്പിക്കാൻ US ചർച്ച പുനരാരംഭിക്കാൻ 7 നിബന്ധന മുന്നോട്ട് വെച്ച് ഇറാൻ. മധ്യസ്ഥരായ ഖത്തർ വഴി നിബന്ധനകൾ US അറിയിച്ചതായി ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി മോസൻ റസായി പറഞ്ഞു. ഇവ അംഗീകരിച്ചില്ലെങ്കിൽ നിർണായക യുദ്ധത്തിന് ഇറാൻ തയ്യാറാണെന്നും ട്രംപിന്റെ ഭീഷണി കൊണ്ട് ഫലമുണ്ടാകില്ലെന്നും മുന്നറിയിപ്പ് നൽകി. കണ്ടെയ്നർ റോഡിൽ അപകടത്തിൽപ്പെട്ട് വഴിയിൽ കിടന്ന ബൈക്ക് യാത്രക്കാരനായ യുവാവിന് രക്ഷകനായി മുഖ്യമന്ത്രി. സംഭവം കണ്ട ഉടൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിക്കേറ്റയാളെ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിലാക്കി. സാംസ്കാരിക പാരമ്പര്യങ്ങളും പൊതുവായ രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിൽ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് നിലനിന്ന ആത്മബന്ധം നഷ്ടമായതാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രധാനമെന്ന് കവിയും സാമൂഹിക വിമർശകനുമായ കൽപ്പറ്റ നാരായണൻ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിൽ മികച്ച ഗൈഡ്സ് യൂണിറ്റിനുള്ള 2024-26 അക്കാഡമിക് വർഷത്തെ ചീഫ് മിനിസ്റ്റേഴ്സ് പുരസ്കാരം ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിന്. പേരാവൂർ സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ റാലി ഇന്ന് സമാപിക്കും. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന മലയാളികൾക്ക് സർക്കാർ ജോലി നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. മലയാളിയായ വിദർശ കെ വിനോദിൻ്റെ മെഡൽ നേട്ടത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. മെഡൽ നേടിയ വിദർശയെ മന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശനും വിദർശയെ അഭിനന്ദനം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് വനിതാ ബാഡ്മിന്റൺ ടീം ഇനത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. പ്രീ ക്വാർട്ടറിൽ കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. ടേബിൾ ടെന്നീസ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് 2-ജയം. സിംഗപ്പൂരിനെയാണ് 2-മത്സരത്തിൽ തോൽപ്പിച്ചത്. ഹോക്കിയിൽ 1-ജയത്തോടെ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഏഷ്യൻ ഗെയിംസിൽ അരങ്ങേറി. പുരുഷ ടീം പൂൾ എയിലെ ആദ്യ മത്സരത്തിൽ ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. വനിതകൾ ഉസ്ബെക്കിസ്ഥാനെതിരെയും വിജയം നേടി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ എതിരാളി ശ്രീലങ്ക. സ്മൃതി മന്ധാനയുടെ റെക്കോർഡും ഷെഫാലി വർമ്മയുടെ സെഞ്ചുറിയും കണ്ട മത്സരത്തിൽ ബംഗ്ലാദേശിനെ അനായാസം കീഴടക്കി ഇന്ത്യൻ വനിതാ ടീം ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ശ്രീലങ്കയെ നേരിടും. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
3: അച്ഛനെന്ന എത്ര സന്തോഷോ,
4: ഹാള് കിട്ടിയാ?
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
6: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200+ പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.

0: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദി ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
6: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
4: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
6: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281485 8281483555 8547173810. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
7: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
7: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836.
7: 9447-371-836.
1: 8078-502-836.
8: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
9: നാടക നേരത്തേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നെല്ലിക്ക, രണ്ടാം ഭാഗത്തിന്റെ അവസാന ഭാഗം. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, അമൽ മണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ് മുരുകൻ, നന്ദാത്മജൻ കൊതേരി മുത്തു, കെ ടി ഗംഗാധരൻ നെല്ലൂന്നി, ടി ടി ആർ, ചന്ദ്രഭാനു തില്ലങ്കേരി യാത്രികൻ, അശ്വിനി കവണശ്ശേരി മല്ലിക, സൂര്യ എടവന ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി കാളിയമ്മ പെരിയ തങ്കച്ചി, അർഷിത റോജ. അമ്മയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ ഹരിദ്വാറിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴി കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന ഒരാൾ മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് മല്ലിക തെറ്റിദ്ധരിക്കുന്നു. മദർ സുപ്പീരിയറിന് അസുഖമാണെന്ന് പറഞ്ഞ് കോഴിക്കോട്ട് താമസിക്കുന്ന ഗായത്രി രോഗബാധിതയായി മരിക്കുകയാണ്. മയക്കുമരുന്ന് കടത്തുകാരെ പിടികൂടാനായി ഇൻസ്പെക്ടർ രാഘവ് കടൽ തീരത്ത് വേഷം മാറിയെത്തുകയാണ്. അവിടെ മുരുകൻ എന്നൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നു. പുറംകടലിൽ ചെറിയ കപ്പലിൽ ചൂണ്ടയിട്ട് മീൻപിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ പണക്കാരനായാണ് രാഘവ് എത്തിയിരിക്കുന്നത്. തന്റെ ചെറു ബോട്ടിൽ ആഹാരമൊരുക്കാനായി എത്തിയിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് രാഘവന് സംശയമുണ്ടാവുന്നു.
10: എന്താ ഉനക്ക് പേളകിയ?
11: അമ്മ, ഒരു വിഷയം, പ്രമാദമാണ് വിഷയം.
10: മുതല്ല എന്ന് സൊല്ല, പ്രമാദമാനാ അല്ലയാ എന്ന് നാൻ സൊല്ലറേ.
11: അതാവത്

0: മുതലാളി ഇനി രണ്ട് ദിവസേ ഉള്ളൂ.
1: അതെനക്ക് തരയോ?
0: ഞാൻ കാസിന് ചോദിച്ചു.
1: അതുക്കപ്പുറോ?
0: കാസില്ലാന്ന് പറഞ്ഞു.
1: കാസില്ലയോ? ഏണ്ടാ നീ സൊല്ലേ?
0: അമ്മ നിങ്ങൾ കേളു, കാസില്ല, അപ്പുറം ഉരുപ്പടി പോതുമോന്ന്.
1: ഉരുപ്പടിയാ? എന്നാ ഉരുപ്പടി?
0: പൊണ്ണ്, ഒരു പൊന്ന് ബിസ്ക്കറ്റ്.
1: പൊന്നാ? നീ സൊന്നത് ഉണ്മയാ?
0: ഇണ്ടിപ്പോ ഉണ്മതാ.
1: ഇത് പ്രമാദമായ വിഷയം താ.
0: കള്ളക്കടത്താ ബിസിനസ്, കൊറേ ഉരുപ്പടി ഉണ്ടാവൂ.
1: മുർഗാ,
0: അമ്മ
1: നാ സൊല്ല പോറ വിഷയത്തെ കേള്. സ്വന്നപടിയേ നീ പോയി പണ്ണ്.
0: സൊല്ലമ്മ.
1: ഉന്നുടെ മുതലാളി ഗൾഫുകാരനാ?
0: ആമാ.
1: രണ്ടു നാള് കഴിഞ്ഞ് തിരുമ്പ് പോയിടും അല്ലേ?
0: ആമാ.
1: രണ്ടു നാൾക്ക് അപ്പുറോ?
0: അപ്പുറോ.
1: അന്ത മുതലാളിയുടെ വീട്
0: ആറുമേയല്ലേ?
1: പോയി സൊല്ലാതെടാ, ഉന്മയെ സൊല്ല.
0: അതമ്മ, മുതലാളിയുടെ പൊണ്ടാട്ടി കൊളന്ത എല്ലാരും ഗൾഫിലേർക്ക്.
1: അതുണ്മയേ. അതുക്കപ്പുറോ സ്വർണ ബിസ്ക്കറ്റ്. അന്ത ബിസ്ക്കറ്റല്ലോ ഇങ്ങേ ഇരിക്കും.
0: അമ്മ
1: അത് വേണോ? എനക്ക് വേണം തമ്പി.
0: അത് എങ്ങനെ?
1: നാളേക്ക് ഉനക്ക് ടൗണിൽ പോവണമാ. അപ്പോ അന്ത മുതലാളിയുടെ ഊരിലോ പോയി വാടാ. തിരുമ്പി വരുമ്പോ ഊം കയ്യില് എപ്പടി?
0: സൂപ്പർ കാളിയമ്മ, സൂപ്പർ.
1: ടൗണില് പോകുമ്പോ ഊം കയ്യില് ഒരു ഒരു ഒരു ബാഗ് ഇരിക്കണം.
0: തെറിയമ്മ, എപ്പോഴും പോകുന്നതല്ലേ.
1: ഗലാട്ട പെണ്ണ കൂടാതെ, തപ്പ് സൊല്ല കൂടാതെ, തപ്പ് പെണ്ണ കൂടാതെ. തിരുമ്പി വരുമ്പോ ഉം കയ്യില് ബിസ്ക്കറ്റ് ഇരിക്കൂല്ലേ. അന്ത സ്വർണ ബിസ്ക്കറ്റ്, പൊന്നു ബിസ്ക്കറ്റ്.
0: കിടക്കും, അമ്മ കവളപ്പെടാതെ, കണ്ടിപ്പ കിടക്കും.
1: ഇരിക്കണം. ഇത് കാളിയമ്മാവുടെ ബിസിനസ്, പെരിയ തങ്കച്ചി കാളിയമ്മാവുടെ പെരിയ ബിസിനസ്. നീ പോ, ശീഘ്രം പോയി വാടാ.

0: സീത, CCTV ക്യാമറ ഇല്ല, പേടിക്കണ്ട. പറയൂ.
1: എന്തു പറയാൻ?
0: ഇന്നലെ ഒരു കസ്റ്റമറേ ഉള്ളൂ എന്നാ മുരുകൻ പറഞ്ഞത്. പക്ഷേ വേറൊരാളെ കണ്ടതുപോലെ.
1: ഞാൻ കണ്ടില്ല.
0: സീത, നിന്റെ പേര് സീതയല്ലെന്ന് എനിക്കറിയാം. ഞാൻ ചൂണ്ടയിടാൻ വന്ന കസ്റ്റമർ അല്ല. സോ സത്യം പറയൂ, ആരാണ് ഇന്നലെ വന്നത്?
1: കരയിൽ നിന്നല്ല, കടലിൽ നിന്നാ. കടലിലേക്ക് തന്നെ പോയി.
0: ആര്?
1: അതറിയില്ല.
0: കരിയർ? സപ്ലയർ?
1: അറിയില്ല.
0: ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്?
1: ഞാൻ പോട്ടെ.
0: എവിടെ പോകാൻ? നീ മുരുകന്റെ ഭാര്യയാണ്. കാളിയമ്മയുടെ മകളാണ്. അല്ലെന്ന് എനിക്കറിയാം. റോജ എങ്ങനെ സീതയായി?
1: ഞാൻ പോകുന്നു.
0: നീ?
1: നാളെ അയാള് ടൗണിൽ പോകുന്നുണ്ട്.
0: നാളെ മുരുകന്റെ കൂടെ നീയും ടൗണിലേക്ക് വരും. തീർച്ചയായും വരും.
1: എന്തിന്?
0: രക്ഷപ്പെടാൻ.
1: അതൊന്നും വേണ്ട.
0: ഞാൻ ചില പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ബുദ്ധിപൂർവം പ്രവർത്തിക്കുക.
1: ഞാൻ
0: മിണ്ടരുത്. അനുസരിക്കുക. മറ്റന്നാൾ വരെ എന്റെ അടിമയാണ്. ഞാൻ വില കൊടുത്തു വാങ്ങിയ അടിമ. അതോർക്കുക. പോ.

0: മുതലാളി, മുതലാളി.
1: എന്താ മുരുക?
0: കാളിയമ്മ സമ്മതിച്ചു, നാളെ ടൗണിൽ പോകുന്നുണ്ട്. വേണമെങ്കിൽ മുതലാളിയുടെ ബംഗ്ലാവിലും വരാ.
1: ഞാനത് വിട്ടിരുന്നു. നീയല്ലേ പറഞ്ഞത് കാളിയമ്മ സമ്മതിക്കൂലെന്ന്?
0: നാ മറ്റേ കാര്യം പറഞ്ഞു.
1: ഏത് കാര്യം?
0: ബിസ്ക്കറ്റ്, പൊന്ന് പൊന്ന് ബിസ്ക്കറ്റ്.
1: ഓ, അത് ശരി. എന്നിട്ട് കാളിയമ്മ സമ്മതിച്ചോ?
0: പിന്നെ പൊന്നിന്റെ മുന്നിൽ വീഴാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവോ മുതലാളി?
1: ഇപ്പൊ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാ.
0: അതൊക്കെ അറിയാ മുതലാളി. മുതലാളി അടുത്ത തവണ ലീവിൽ വന്നാല് ഉരുവില് ഫ്രീ ആക്ക. എന്താ?
1: ആ പിന്നെ കള്ളക്കടത്ത പോലീസ് പിടിക്കാതെ നോക്കണം.
0: അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
1: വേണമെങ്കിൽ പോലീസ് വണ്ടി തന്നെ വരും, അല്ലേ മുരുക?
0: ഏ
1: അല്ല, നാളെ ടൗണില് പോലീസ് ഓഫീസറുടെ വണ്ടിയിലല്ലേ പോകുന്നത്?
0: ഓഫീസറെ വീട്ടിലാക്കണ, കുറച്ച് ലഗേജ് ഉണ്ട്, ഡ്രസ്സൊക്കെയാ.
1: അപ്പോ എന്റെ വണ്ടിയിൽ വരുന്നില്ല
0: മുതലാളി? അത്
1: അല്ല, നിങ്ങളെ വണ്ടിയിൽ എന്നെയും കൂട്ടോ?
0: അത് വേണ്ട മുതലാളി.
1: പിന്നെ മുരുക, നീ മറ്റേ കാര്യം ചോദിച്ച കാളിയമ്മയോട്?
0: ഏത് കാര്യം?
1: സീതപ്പെണ്ണനെ കൂടെ കൂട്ടാൻ.
0: അത് ചോദിച്ചില്ല, അത് സമ്മതിക്കൂല.
1: മുരുകന്റെ ഭാര്യയല്ലേ, രണ്ടാൾക്കും കൂടി ഒന്ന് ടൗണിൽ പോയി വന്നാലെന്താ?
0: അല്ല അത് പിന്നെ അത് ശരിയാവൂല മുതലാളി.
1: മുരുക, ഒരു സ്മാർട്ട് ഫോൺ, ഒരു ബിസ്ക്കറ്റ്, ഇത് മറ്റന്നാൾ വരെ സീതയെ വിട്ടു തന്നതിന്റെ വിലയല്ലേ? അതായത് മറ്റന്നാൾ വരെ സീത എന്റെ പെണ്ണ അല്ലേ
0: മുതലാളി?
1: മുരുക, ഒളിക്യാമറയെ പേടിച്ച് 4 ദിവസമായി എനിക്ക് നഷ്ടമായത്.
0: കാളിയമ്മേനോട് ചോദിക്കാതെ?
1: കാളിയമ്മ മുരുകനെ വിടാൻ തയ്യാറായത് എങ്ങനെയാ? ബിസ്ക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ.
0: അതെ അതെ,
1: ഒരിക്കൽ മുരുകൻ തന്നെ പറഞ്ഞതല്ലേ പൊന്നിന്റെ മുന്നിൽ വീഴാത്ത പെണ്ണില്ലാന്ന്. നീയൊന്ന് കേൾക്കിത്, 8 പവൻ സ്വർണമല, അത് നിന്റെ സീതപ്പെണ്ണിന്റെ കഴുത്തിലിട്ടാൽ എങ്ങനെയിരിക്കും?
0: 8 പവനാ?
1: ആ 8 പവൻ എന്ന് വെച്ചാ ഇന്നത്തെ 10 ലക്ഷം രൂപ.
0: മുതലാളി.
1: മുരുക, നീ എന്റെ കാര്യം ഒന്ന് നോക്ക്. ഒരു ഭാര്യയും ഒരു മകനും, കണക്കില്ലാത്ത സമ്പാദ്യങ്ങളും. മുരുകൻ അറിയോ, ബിസിനസിന്റെ ലാഭത്തിന്റെ 50% സംഭാവന നൽകുകയാ ഞാൻ.
0: മുതലാളി സത്യ?
1: ജീവിക്കാൻ വേണ്ടിയല്ലേ മുരുകനും സീതയും ഒക്കെ കഷ്ടപ്പെടുന്നത്.
0: അതെ,
1: ദൈവം സഹായിച്ച് നല്ല സാമ്പത്തിക നില എനിക്കിന്നുണ്ട്. സഹകരിച്ചാൽ എല്ലാവർക്കും നല്ലത്. 8 പവൻ.
0: ഞാനൊന്ന് ആലോചിക്കട്ടെ.
1: രാത്രി കഴിച്ചുകൂട്ടുന്നത് ഉരുവിലാണെന്ന് കരുതിയാൽ മതി. മുരുകനും സീതയും എന്റെ ബംഗ്ലാവിൽ ഒരു രാത്രി വിരുന്നുകാരായി. ഏ വിരുന്നുകാർക്ക് വീട്ടുകാരനായി എന്റെ വിലയേറിയ സമ്മാനം 8 പവൻ സ്വർണമാല. രാവിലെ തിരിച്ചെത്തുകയും ചെയ്യാം
0: മുതലാളി.

0: അപ്പോ ശ്യാം പതിവ് തെറ്റിച്ചില്ല, സീമ ഇല്ല അല്ലേ?
1: സീമ അവരുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വയനാട്ടിലേക്ക് പോയതാത്രേ.
0: ദാ ദിനേശനും ഗീതയും എത്തി.

0: ജയ, ശ്യാം എത്തില്ലേ?
1: വിളിച്ചു, വണ്ടിയുമായി വരുന്നുണ്ട്, പക്ഷെ ഒറ്റക്ക.
0: എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു.
2: ചേച്ചി, ലഗേജ് കുറച്ചേ ഉള്ളൂ, എന്തിനാ ഇത്ര അധികം? ഡ്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ.
0: നമ്മളും ഡ്രസ് മാത്രമേ എടുത്തുള്ളൂ, പക്ഷേ കുറച്ച് അധികമുണ്ട് അല്ലേ ഗീതേ?
2: അധികമൊന്നുമില്ല, രണ്ടു ദിവസത്തേക്ക് വേണ്ടതല്ലേ?
1: നമ്മുടെ വണ്ടിയല്ലേ, ആറാളേ ഉള്ളൂ, പിന്നെ ലഗേജ് അധികമായ പ്രശ്നമൊന്നുമില്ല.
0: ഡ്രൈവറില്ല?
1: അതെന്തിന്? എല്ലാവരും ഡ്രൈവർമാരല്ലേ, ഞാനൊഴിച്ച്.
2: നിങ്ങൾ ഡ്രൈവ് ചെയ്യില്ലേ? അറിയാം, പക്ഷേ വണ്ടി അങ്ങനെ എടുക്കാറില്ല.
0: അത്ര ദൂരല്ലേ ഉള്ളൂ, നമുക്കെടുക്കാം. അതാണ്.
1: ഓ, ശ്യാമത്തി.
2: അല്ല, നിങ്ങളൊന്ന് സുരേഷിനെ വിളിച്ചു നോക്ക്.
0: ഞാൻ വിളിച്ചിരുന്നു.

0: എല്ലാരും നേരത്തെ റെഡിയായോ?
1: ഞങ്ങൾ ഇപ്പൊ എത്തിയതേ ഉള്ളൂ.
2: മല്ലികെ, നീ ആ വെള്ളം ഇങ്ങോട്ട് വണ്ടിയിൽ വെക്കാം.
0: ഓ, ഇതെപ്പാ നമ്മള് കുടിച്ചു തീർക്കുക?
3: ഈ വെള്ളം മാത്രം കുടിച്ചാ മതി അല്ലേ ദിനേശേട്ടാ?
1: പിന്നെ അങ്ങനെ തന്നെ.
2: ബ്രേക്ക്ഫാസ്റ്റ് വഴിയിൽ നിന്നാവാം അല്ലേ?
0: അത് അങ്ങനെയല്ലേ തീരുമാനിക്കേണ്ടത്.
3: ദാ സുരേഷൻ വരുന്നുണ്ടല്ലോ.
2: സുരേഷ, വണ്ടി അങ്ങോട്ട് സൈഡിലേക്ക് കയറ്റി വെച്ചോളൂ.

0: ഞാൻ വൈകിയോ?
1: വൈകിയാലെന്ത്? അല്ലപ്പോ നേരത്തെ പുറപ്പെടാനാവോ?
2: ദിനേശേട്ടാ,
3: ഗീതേ ഒരു ടൂറല്ലേ, എൻജോയ് ചെയ്യണമെങ്കിൽ ദിനേശന്റെ തളല് തന്നെ വേണം.
0: എന്നാ വൈകണ്ട, ഇറങ്ങാം.
4: ശരി മല്ലികേ, വാതിലടക്ക്.
1: ശ്യാമേ, വണ്ടി നീ തന്നെ എടുത്തോ കേട്ടാ.
3: ഓ, ഉത്തരവ്.
2: ഗീതേ എന്നാ ഇറങ്ങാം.
5: ദിനേശേട്ടാ, ഈ ബാഗ് എടുക്കറോ?
1: ആ കൊണ്ടാ.

0: പിന്നെ യാത്രാ കമ്മിറ്റി കൺവീനർക്ക് ഒരു കാര്യം പറയാനല്ലേ?
1: അതാരാ?
0: അത് ഞാൻ തന്നെ.
1: എന്നാ പറ കൺവീനറെ.
0: മറ്റൊന്നല്ല, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതരെ വ്യക്തിപരമായ ഒന്നും ആരും പറയരുത്, എന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റൂ. ഓക്കേ?
1: ഓക്കേ.
2: ശരി കൺവീനറെ.
3: സമ്മതം.
4: കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും മറ്റുള്ളൊരു പെണ്ണും മറയത്തുളി കണ്ണും.

0: ഒരു മിനിറ്റ്. ഹലോ. ആ, ഒരു യാത്രയില. എന്താ സാർ? വൺ സെക്കൻഡ്. ശ്യാമേ, ഒന്ന് വണ്ടി നിർത്ത്.
1: എന്താടാ?
0: നിർത്ത്, രാഘവൻ സാറാ. ആ സാറേ, പറയൂ. മംഗലാപുരം? അവിടെ പരിചയമുള്ളവരാരും? ആ, കോൺഫെഡറേഷൻ ഓഫ് കോൺട്രാക്ട് വർക്കേഴ്സ് കേരള. സാർ, അത് ഞങ്ങളൊരു ട്രിപ്പിലാണ്, എല്ലാവരും ഉണ്ട്. ജയദേവൻ, ദിനേശ്, ശ്യാം, പിന്നെ വയനാട്ടിലേക്കാ സാർ. ശരി സാർ.
1: എന്താ സുരേഷ?
0: ഷേ, അയാൾക്കൊരു വീട് വേണത്രേ, അത് മംഗലാപുരത്ത്. രണ്ട് ദിവസത്തേക്ക്. ഞാനിപ്പോ വരെ, നിങ്ങൾ വണ്ടിയിലിരിക്കെ. ഹലോ. ആ, ഫൈസലല്ലേ? ഫൈസല ഞാനാ. ഒരു വീട് വേണല്ലോ മംഗലാപുരത്ത്. രണ്ട് ദിവസത്തേക്ക് മതി.
2: അതെന്തിനാ രണ്ട് ദിവസം? എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ.
3: സാറ് കുറച്ച് സ്ട്രോങ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്.
4: എന്ത് സ്ട്രോങ് ആയാലും എന്താ, പറ്റില്ലാന്ന് വിളിച്ചു പറയുക, അതന്നെ.
2: എന്നല്ലാണ്ട് നമ്മളെന്താ അയാള് പറയാൻ പോലെ ചെയ്യാനാ?
4: അല്ല, അദ്ദേഹം ഇങ്ങനെ കടുപ്പിച്ച് പറയാൻ എന്താ കാരണം?
3: സാറ്, ലഹരി മാഫിയുടെ പിന്നാലെയാ, അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചതാവും.
2: അതിനൊക്കെ ഒരു മയമില്ലേ? ഇല്ലടോ ജയ, ഇത് നമ്മളൊരു ബാധ്യത പോലെ.
4: നമ്മള് നേരത്തെ തീരുമാനിച്ച യാത്രയല്ലേ, അത് മാറ്റാനൊന്നും പറ്റില്ല.

0: പറയണോ?
1: ഈ സുരേഷിന്റെ ഒരു ഗതി, പരോപകാരം പാരയാകുന്നത് ഇതാ നേരിൽ കണ്ടോ.
2: നിങ്ങളിങ്ങനെ സുരേഷിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്താ? യാത്ര മുടങ്ങിയെന്ന് വെച്ചാ അവനും വിഷമം ഉണ്ടാവില്ലേ?
3: യാത്ര മുടങ്ങൂല, ഒരു കാരണവശാലും മുടങ്ങൂല. നമ്മളെ യാത്ര തീരുമാനിക്കേണ്ടത് നമ്മള് തന്നെയാ, അല്ലാണ്ട് മഹാരാഷ്ട്ര പോലീസ് അല്ല.
0: അല്ലപ്പാ, അവർക്കെന്തിനാ മംഗലാപുരത്ത് വീട്? ലോഡ്ജോ റെസ്റ്റ് ഹൗസോ ഉണ്ടാവൂലേ?
3: ഓസിന് കിട്ടാനാ സുരേഷൻ ഏർപ്പാടായി കൊടുത്താല് കാശ് കൊടുക്കണ്ടല്ലോ.
2: ഏതായാലും സുരേഷും വരട്ടെ.
4: രാഘവൻ സാറിന് വീട് അറേഞ്ച് ചെയ്ത് കൊടുത്താല് പിന്നെ നമുക്ക് പോകാലോ.
1: അല്ല, അന്ന് ക്യാമ്പിൽ വന്നിട്ട് ആരെങ്കിലും കിട്ടിയാ?
4: അവരുടെ അന്വേഷണമൊക്കെ പ്രത്യേക തരത്തില്ല. അന്നത്തെ വീഡിയോഗ്രാഫർ അവർക്ക് വേണ്ടിയാ, മയക്കുമരുന്ന് വിതരണക്കാരെ പിടിച്ചു എന്നാ അറിഞ്ഞത്.
2: സുരേഷൻ വരുന്നുണ്ട്.
4: സുരേഷ എന്തായി?
5: ആ, അത് ശരിയാക്കി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറി സഹായിച്ചു.
0: സമാധാനായി. എന്നാ നമുക്കിനി പോയാലോ?
1: സുരേഷ വണ്ടി വിടാല്ലേ?
5: അത് വയനാട്ടിലേക്ക്. അതിപ്പോ
4: എന്താ സുരേഷ, നീ ഇങ്ങനെ വല്ലാതെ എന്താ?
5: ഏ, ഒന്നുമില്ല മല്ലിക. നീ ആ വെള്ളം ഒന്നും എടുക്കോ.
2: വെള്ളം ഇതാ.
3: സുരേഷ എന്താടാ?
4: എന്താടോ
5: അത്?
4: എടാ നീ പറ, എന്താ ഉണ്ടായത്?
5: ഒരു വലിയ രഹസ്യം എന്റെ തലയില് തീയമലയായി കത്തുകയാ. അത് താങ്ങാനാകാതെ ഞാൻ മരിച്ചു പോടാ.
1: എടാ എന്താന്ന്?
5: നമ്മളിപ്പം തൽക്കാലം വയനാട്ടിലേക്ക് പോകുന്നില്ല.
0: ഏ,
5: മംഗലാപുരം മൂകാംബിക ധർമ്മസ്ഥലം.
1: സുരേഷ് നീ കാര്യം പറ, വയനാട്ട് പോകുന്നില്ല വേണ്ട. എന്താ പ്രശ്നോ?
2: ശ്യാം നീ വണ്ടി എടുത്തോ, നേരെ കൊല്ലൂരേക്ക്. എന്താ?
4: അതെ സുരേഷ, നീ റിലാക്സ് ആവ്, കുറച്ചു കഴിഞ്ഞ് സംസാരിക്കാം.
3: എടാ നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ?
5: ഏ, ഒന്നുമില്ല ഒന്നുമില്ലെന്ന്. നീ വണ്ടി വിട്.
1: ആ ശരി.

0: മല്ലികേ.
1: നീ കുറച്ചു നേരം കണ്ണടച്ചു കിടക്ക് സുരേഷ, ഇപ്പൊ ഒന്നും പറയണ്ട.
2: ഗായത്രിയെ കുറിച്ച് ഓർത്തിട്ടാവും.
0: മല്ലികേ.
1: എന്താ സുരേഷ?
0: മല്ലികേ, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്.
3: സുരേഷ്, നീ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട.
0: ഓർക്കണം, ഓർക്കണം ജയ. കാരണം മല്ലിക അന്ന് കണ്ടത് നമ്മുടെ ഇപ്പോൾ റോജയെ തന്നെയാ.
4: നീ എന്താ പറയുന്നേ
3: സുരേഷ? നീ
1: സുരേഷ
0: റോജയെ തന്നെ.

0: 下面你稳定的盯。你的啊，哪里都不来，哪里都。
1: 别个的哥。
2: 啊。你的。
3: ജയ നമ്മുടെ മോളെ അവള് പോയിട്ടില്ലടാ.
2: സുരേഷ, നീ നീ വെറുതെ ഓരോന്ന് പറയല്ലേ.
3: സത്യാണ് മനിക, നാളെ അല്ലെങ്കിൽ മറ്റന്നാള് രാഘവൻ സാർ അവളെയും കൂട്ടി വരും മംഗലാപുരത്ത്.
4: സുരേഷ, എന്റെ മോൾ അവള്.

0: ഒന്ന് പിടിച്ചേ, പിടിക്കണം. ശ്യാമേ, നീ ആ വണ്ടി സൈഡാക്കി.
1: ചേച്ചി,
2: മല്ലിക
1: തണുത്ത വെള്ളം കൊണ്ട് മുഖം തുറക്ക്.
2: മല്ലിക
1: ദിനേശേട്ടാ, വേഗോ.

0: ഒരുപാട് ഈശ്വരന്മാർ, രാഘവൻ സാർ, പിന്നെ പിന്നെ എന്റെ ഈ സുരേഷ്. സുരേഷ്, നീ
1: ചമേ വണ്ടി വിടടാ.

0: ഈശ്വരന്മാരുടെ സഹായം ഇനിയും വേണം. റോജ കടലിൽ ഒരു ഫിഷിംഗ് ബോട്ടിലാണ്, ചെറിയൊരു കപ്പൽ. മയക്കുമരുന്ന് റാക്കറ്റിനെ തേടിയിറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക്കാണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്, ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്. അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വെക്കാനും ഭക്ഷണമുണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
1: അതാരാ?
0: ഞാൻ തന്നെ. ജീവൻ മരണ പോരാട്ടമാ. ലഹരി മാഫിയ സ്ട്രോങ് ആണ്, തന്ത്രപൂർവം കീഴ്പ്പെടുത്താൻ പ്ലാൻ. പക്ഷെ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ.
2: സുരേഷ, നീ
0: പ്രാർത്ഥിക്ക്. സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
3: സുരേഷ്, ഞാൻ കൂടി
0: വേണ്ടടോ. റോജ നമ്മുടെ മോളല്ലേ, എനിക്കെന്ത് സംഭവിച്ചാലും അവളെ രക്ഷിക്കണം. അത് ഞാൻ ചെയ്തിരിക്കും.
1: അടുത്ത് തന്നെ വേണം ഒരു വെളിപ്പാട്.
0: അതെ, വളരെ അടുത്ത് തന്നെ.
1: ഈ ടെൻഷൻ അടിക്കല്ലേ, നമ്മൾ റോജ മോളെയും കൊണ്ടേ തിരിച്ചു വരും.
2: ദിനേശ, പിന്നെ അല്ലാതെ

0: അമ്മാ കളിയമ്മ
1: യാരത് മുരുകനാ?
0: മുരുകനല്ലമ്മാ, മുത്തുവാ.
1: മുത്തുവാ ഏതൊക്കെ വന്ന്? ഉനക്കിന്ന് വേലയില്ലയാ?
0: വേല ഉണ്ട് കാളിയമ്മ.
1: ബാഗ് കൊടുത്തില്ലടാ?
0: ഓ കൊടുത്തു, അതും കൊണ്ട് മുരുകൻ പോവുകയും ചെയ്തു.
1: പിന്നെ എന്നതാ തിരുമ്പി പോവാ കൂടാതാ? ഉനക്ക് തൂങ്ങണാ, നൈറ്റ് വേലപ്പണി തൂക്കം വരുതാ?
0: അതല്ല കാളിയമ്മ.
1: പിന്നെ എന്നാ വിഷയോ? കവലപ്പെടാതെ സൊല്ലുങ്കോ തമ്പി.
0: അമ്മ ഒരു മെസ്സേജ് കിട്ടിയിരിക്ക്.
1: മെസ്സേജാ? അതെന്നടാ? യാര് മെസ്സേജ്?
0: ബോസ്.
1: ബോസാ? എന്നതാ മെസ്സേജ്?
0: അമ്മ, ബോംബെന്ന് ഗോവയിലേക്കും മംഗലാപുരം കോഴിക്കോട് ഭാഗത്തേക്കും ചില പോലീസുകാർ പുറപ്പെട്ടിട്ടുണ്ട് പോലും.
1: അരസിയൽ ആളിരിക്കൂലേ, നമ്മ എതുക്ക് കവലപ്പെടണം തമ്പി? പാതുകാപ്പ് നാൻ താ മുടിപ്പേൻ.
0: അമ്മ, പുതിയ കസ്റ്റമർ ആരെങ്കിലും വന്നാ ഒരുവില്?
1: പുതുസാളാ. ആ പോയ വാരം ഒരു ഗൾഫുകാരൻ വന്നാച്ച്.
0: എന്താ അവന്റെ പേര്?
1: പേര് മുരുക എപ്പളു മുതലാളി മുതലാളി കൂപ്പിടുവേ. പേരെന്നതാ അഹമ്മദാ മുഹമ്മദാ ഏതോ.
0: ആള് എപ്പടി?
1: റൊമ്പ കാസുകാരെ, മീനപ്പെടുത്തോ അവനക്ക് ഹോബി.
0: ഓ, അയാൾ എന്നാ തന്നേ?
1: എനക്കൊരു സേല തന്നു, അപ്പറോ ഒരു ഫോൺ തന്നു.
0: എന്നിട്ട് ആള് പോയാ?
1: ഇല്ല, രണ്ടുനാൾക്കുള്ള പോയിടോ.
0: അമ്മ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മ ബിസിനസ് അന്തമാതിരി റിസ്ക് അല്ലേ.
1: കവലപ്പെടാതെ തമ്പി, ഇതാള് വേറെ പെരിയ തങ്കച്ചി കാളിയമ്മ.
0: ആ മുരുകനെ കണ്ടിട്ട് പോകാം.
1: മുരുകനെ വെയിറ്റ് പണ്ണാതെ, അവ റൊമ്പ ലേറ്റ് ആവും.
0: അപ്പോ രാത്രിയില് ഉരുവിലാരാ? മുരുകൻ എങ്ങോട്ടാ പോയേ?
1: നാ സൊന്നില്ലേ, പുതുസാ വന്ന പണക്കാരൻ അവൻ കൂടെ വീട് വരെ പോയിരിക്കെ.
0: അതെന്തിനാ? മുരുകന്റെ പെണ്ണ് സീത?
1: സീത പൊണ്ണ് ഉരുവിലിരിക്ക്.
0: അമ്മ, ആ പുതിയ ആളുടെ ഫോട്ടോ ഉണ്ടാ?
1: ഇല്ലടാ, ഫോട്ടോ ഒന്നും പിടിച്ചില്ലേ.
0: ഈ ഫോണിലൊന്ന് നോക്കിയേ, ഇതില് കാണുന്ന ആളൊന്നുമല്ലോ.
1: ഏയ്, ഇതൊന്നല്ലേ. ആള് റൊമ്പ വെളുത്തിട്ട്, പിന്നെ നെറ്റിയില് ഒരു കല ഇരിക്ക്, മുറിഞ്ച മാതിരി ഒരു കല.
0: ഏത് കണ്ണിനാ?
1: വലത് കണ്ണിന് മേലെ.
0: അമ്മ,
1: എന്നതടാ?
0: അന്ത പുതുസാ പണക്കാരെ ഗൾഫുകാരനല്ല, നിജമ്മ അല്ല.
1: മുത്തു,
0: ഇയാളുടെ പുരുകൻ നോക്ക്.
1: അമ്മ കാളി, ഏവ ആര്?
0: പോലീസ്, ലഹരി മരുന്ന് പിടിക്കുന്ന സ്ക്വാഡാ.
1: ഏ, ഓനക്കത് എവിടുന്ന് കടിച്ചേ? സൊല്ലടാ.
0: അമ്മ, നമ്മള് കാശ് കൊടുക്കുന്ന ഓഫീസർമാർ കൊറേ ഉണ്ടല്ലോ, അവര് തന്ന മെസ്സേജാ.
1: മുത്തു, സണ്ടാളെ നമ്മ ഏമാത്തുക? വീട്ടമാട്ടെ.
0: അമ്മ, മുരുകൻ എന്തിനാ കൂടെ പോയത്?
1: ബിസ്ക്കറ്റ് വാങ്ങറതുക്ക്, പൊന്ന ബിസ്ക്കറ്റ്.
0: ആ സീത പെണ്ണ് അവൾക്ക് വിഷയം തരയുമാ?
1: ഇല്ലേ, അന്താൾക്ക് പൊടിയല്ല പുകയാ പിടിച്ചത്, അപ്പുറം പോന്നു.
0: അമ്മ, ഇനി എന്നാ പണുവേ?
1: എന്നതാടാ?
0: മുരുകനക്ക് ബിസ്ക്കറ്റ് അല്ല കൊടുക്കുവേ, കാവൽ തുറ.
1: മുത്തു,
0: മുരുകൻ തിരുമ്പി വരാതമ്മ.
1: വായ് മൂടടാ, അപ്പുറം അവനക്ക് ഫോൺ പണ്ണ്.
0: ശരി, റിങ് ചെയ്യുന്നുണ്ട്.
1: ഇങ്കെത്താ മുരുക, ഞാൻ പേശുറത് കേള്. വണ്ടിയിലാ? ഊൻ കൂടെ അന്ന് ഗൾഫുകാരനിരിക്ക. ശരി ശരി, ബദൽ സൊല്ല വേണ്ട. നീ കേള്, ഭയപ്പെട വേണ്ട. ഊ കൂടെ ഇരിക്കരുത്, പൂച്ചസാ പണക്കാരനല്ല, ഗൾഫുകാരനുമല്ല, അന്ത ആള് പോലീസ്. കവലപ്പെടാതടാ, നാ സൊല്ലറത് കേള്. അന്ത മുതലാളിക്കപ്പോ നീ ഒന്നുമേ തെരിയാത മാതിരി നില്ല്, അപ്പറോ ഉനക്കൊരു ചാൻസ് കിടക്കും, കിടച്ച സുട്ടിടണം. കവല ഇഷ്ടപ്പെടാതെ. തുപ്പക്കിറക്കില്ലേ, അത് താണ്ടാ നാ സ്വന്നേ. ചാൻസ് വരുവേൻ, ബാക്കി നാ പാത്തുക്കറേൻ. ഇത് സൊല്ലറത് കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ. നമുക്കട്ട് വേല പണറതൊക്കെ വന്നവ, അവനക്ക് നമുക്ക് വില കൊടുക്കണം. കൊല പണ്ടടാ, അത് താൻ കാളിയമ്മക്ക് പരിശോ, രൊമ്പ പരിശോ.
0: അമ്മ, മുരുകന്റെ ബാഗ്.
1: അടരാ മുത്തുപ്പാലെ, അന്ത മാതിരി ഒന്നും സൊല്ലാതെ. കടവുള ഏത് കാശ വന്നിരിക്ക്? ബിസ്ക്കറ്റ്, ഫോണ്. ഇത് എന്നോട് ഫോണ്? ഹലോ, യാരത്? മുരുക, പേശടാ. മുത്തു ഇരിക്ക്, ഡാ മുത്തു ഇങ്ങ വാടാ, ഉനക്ക് ഫോൺ.
0: ആ മുരുക, നീ മാറി നിന്നല്ലേ വിളിക്കുന്നത്? ആ ശരി ശരി, ഗോവ ക്യാമ്പിൽ നിന്നാ മെസ്സേജ് കിട്ടിയത്. മുംബൈയിൽ നിന്ന് 10-12 ആഫീസർമാര് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. ആ അവര് പല വേഷത്തിലും വരും. അല്ല,

0: നിന്റെ സ്റ്റെഫ് കൈമാറിയ. അപ്പോ നീ പോയത് ഓഫീസറുടെ കൂടെ ആയിരുന്നില്ലേ? എന്നിട്ട് വണ്ടി തകരാറായ? എടാ മുരുക, എന്നാല് അതൊരു പണിയാ, ട്രാപ്പ്. ഓഫീസർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഗോവ ക്യാമ്പില് വിളിച്ചു പറഞ്ഞത് അയാളാവും. പിന്നെ ഇല്ലാതെ വാങ്ങുന്ന കാശിന് കൂറു കാണിക്കാതിരിക്കുവോ? അല്ല, നീ ഇപ്പൊ എവിടെയാ? ആ, അയാൾ ഒറ്റക്കാണോ? പണിക്കാരൻ കിളവനാ? ആ, അത് നന്നായി. പിന്നെ കാളിയമ്മ പറഞ്ഞത് കേട്ടില്ലേ? കാച്ചിയേക്കടാ, പേടിക്കണ്ട, ഒരു കേസും ഉണ്ടാവില്ല. ആ, അത് ബോസിനോട് പറയാം. ആ, ശരി ശരി. എന്നടാ? ഇല്ല, കാളിയമ്മ കേൾക്കൂല. നീ പറ. ഏ, സീതയാ? ഛേ, അതെന്തിനാ? ആ ശരി, എത്രയും പെട്ടെന്ന് കാര്യം നടത്ത്. ആ, നീ ലൊക്കേഷൻ അയക്ക്. ഇതിലല്ല, എന്റെ ഫോണിൽ. രാത്രി ഞാൻ എത്താം. ശരി ശരി. അമ്മ, ദാ ഫോൺ.
1: എന്നതാടാ മുരുകൻ പേശരുത്?
0: അമ്മയുടെ പുതുസാ പണക്കാരൻ ക്ലോസ്. ഇന്ന് രാത്രി കണ്ടിപ്പാ കൊന്നിടുവേൻ.
1: മുത്തു, മുരുകനുക്ക് ഹെൽപ്പ് പണറതുക്ക് നീ കൂടെ പോണോ?
0: നിജമാ, വേണോ? അമ്മ കവലപ്പെടാതെ, നാളേക്ക് നൈറ്റില് ഞങ്ങള് തിരുമ്പി വന്നിടും.
1: ശരി, പോയി വാടാ.

0: തോമച്ച ഗേറ്റ് അടച്ചേക്ക്. വണ്ടിയിൽ ലഗേജൊക്കെ ഉണ്ട്. അതും മുകളിലത്തെ ബെഡ്റൂമില്. പിന്നെ ആ നീല ചെറിയ ബാഗ് എന്റേതാ, അതെന്റെ റൂമില്.
1: ശരി മുതലാളി.
0: വാമുരുക. ആ പിന്നെ തോമച്ചാ,

0: ഫ്രിഡ്ജിലേ ജ്യൂസ് ഉണ്ടാകും, മൂന്ന് ഗ്ലാസ് എടുക്ക്. ഡൈനിങ്ങിലല്ല, സിറ്റ് ഔട്ടില്.
1: ശരി,
0: വരൂ മുരുക.
2: ഇയാള് മുതലാളിയുടെ വേളക്കാരനാ?
0: ആ, ഞാൻ നാട്ടിലില്ലാത്തപ്പോ ഇടക്കൊക്കെ വന്ന് വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കും. ആള് പാവാ. പിന്നെ മുരുക,

0: തോമാച്ചന് വീട്ടിൽ പോണെങ്കിൽ പോയിക്കോ, പിന്നെ കാലത്ത് വന്നേക്കണേ.
1: ശരി മുതലാളി.
0: എന്നാ ചെല്ല്. ആ മുരുക, മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട്. ഓക്കെ, ഞാൻ താഴെ ബെഡ്റൂമിൽ.
2: ശരി മുതലാളി.
0: സീത ചെല്ലി, പേടിക്കണ്ട, സ്വന്തം വീടാന്ന് കരുതിക്കോളൂ. ആ മുരുക ഒരു മിനിറ്റെ, ദാ നോക്ക്, മുറിയിൽ ചെന്ന് സീതപ്പെടുന്നൊരു സമ്മാനം കൊടുക്ക്. ദാ ഈ മാല, 8 പവൻ സ്വർണമാല. വച്ചോളൂ
2: മുതലാളി.
0: സംശയിക്കണ്ട, ബിസ്ക്കറ്റ് നാളെ. ഓക്കെ, ഫുഡ് വന്നാ വിളിക്കാം, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കോളൂ. ഞാൻ കുറച്ച് ടി വി കാണട്ടെ.

0: സുരേഷ്, അവർക്ക് നിങ്ങളെ മനസ്സിലായോ?
1: സാധ്യതയില്ല സാർ. ഇനി
0: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന, ചൂണ്ടയിടാൻ വരുന്ന ഓഫീസേഴ്സിന്റെ വണ്ടിയിലാ സുരക്ഷിതമായി കടത്ത്. ഇന്നൊരു പോലീസ് DYSP അദ്ദേഹത്തിന്റെ കാറിലായി ഇത് കടത്തിയത്.
1: അപ്പോ അയാൾ
0: വണ്ടി ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യാനായില്ല. പിന്നെ ഫുഡ് കഴിഞ്ഞാൽ മുരുകൻ മുകളിലെ റൂമിൽ, സീത അവളെന്റെ കൂടെ എന്റെ റൂമിൽ, അതാ കരാറ്. അപ്പോൾ സുരേഷിനെ സംസാരിക്കാം.
1: അപ്പോ പുറത്തേക്ക് പോണ്ടേ?
0: വേണം. കുറച്ചു കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഇറങ്ങുക, ആരും കാണാതെ പിറകിലൂടെ തിരികെ കയറുക. ഈ റൂമിൽ ഇരുന്നാൽ മതി.
1: സാർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
0: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
1: ഓ,
0: അതൊക്കെ നമ്മുടെ ഒഫീഷ്യൽ കാര്യം. കടലിൽ ഉരുവെന്ന് പറയുന്ന ചെറിയ കപ്പലുകളിൽ ചൂണ്ടയിടൽ ഹോബിയാക്കിയ കുറേ പണച്ചാക്കുകൾ എല്ലാവിടെയും ഉണ്ട്. രാത്രി വൈകും വരിക ഫിഷിംഗ്. മത്സ്യം പിടിച്ച് ഉപജീവനത്തിനൊന്നുമല്ല, ഹോബി.
1: സാർ റോജ,
0: അതൊരു ബോണസ്. ഗോവ, ബോംബെ, മംഗലാപുരം, കോഴിക്കോട്, ഈ 4 പോർട്ടുകളിലാണ് ഞങ്ങളുടെ സെർച്ച്. എക്സിഡന്റലിയാണ് റോജയെ കണ്ടത്.
1: യു മീൻ സെക്സ് റാക്കറ്റ്?
0: മേ ബി. സമ്പത്ത് അസ്ഥിക്ക് പിടിച്ച കുറെ ആളുകൾ, അതില് വലിയ ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, അഡ്വക്കേറ്റ്സ്, പൊളിറ്റീഷ്യൻസ്, പ്രവാസീസ്, അവരെയൊക്കെ സുഖിപ്പിക്കാൻ എന്ത് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യും.
1: എന്തൊരു ലോകം.
0: മിസ്റ്റർ സുരേഷ്, നേരത്തെ പറഞ്ഞ ചൂണ്ട ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സീനിയേഴ്സ് പോലും ഉണ്ട്. ആ തോർക്കുമ്പോഴാ ലജ്ജ.
1: ഇവർക്ക് ഒരു ക്യാപ്റ്റൻ ഉണ്ടാവില്ലേ?
0: യെസ് ബോസ്. പിന്നെ ഇടനിലക്കാർ. ഇവർക്കതൊരു സ്ത്രീയാ.
1: സ്ത്രീ?
0: ആ, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
1: സാർ, റോജ എങ്ങനെ ഇവരുടെ കൂടെ?
0: റോജയുടെ സൂയിസൈഡ് അറ്റംപ്റ്റ് അന്ന് വിജയിച്ചിരുന്നില്ല, എങ്ങനെയോ മുരുകന്റെ അരികിലെത്തി. പിന്നെ കാളിയമ്മയുടെയും. ഉരുവിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞുവിടും. പിന്നെ ആവശ്യക്കാർക്ക്, മറ്റു പലതിനും.
1: ഓ, ഈ കുട്ടി. സാർ, മുരുകൻ?
0: മുരുകന്റെ ഭാര്യയെന്നാണ് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയണം.
1: സാർ, ഇത് 2ാം തവണയാണ്.
0: ലഹരി വേട്ടക്കിടയിൽ അപ്രതീക്ഷിതമായി കിട്ടിയതാ. അല്ല, നിങ്ങളുടെ ടീം, ജയദേവൻ, അവരൊക്കെ
1: ഇവിടെ തന്നെയുണ്ട്.
0: ഓ ഗുഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഓപ്പറേഷൻ.

0: ആ തോമാച്ചനാ, ഫുഡ് കിട്ടിയോ?
1: ആ ഉവ്വ് സർ, ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെക്കണോ?
0: ആ അവിടെ വെച്ചേക്ക്, ഫുഡ് ഡൈനിങ് ടേബിളില്. എന്നാ തോമാച്ചൻ പോയിക്കോ, കാലത്ത് വരണേ, ആ ഗേറ്റ് ഒന്ന് അടക്കണേ.

സീത, 8 പവൻ നോക്ക്, 10 ലക്ഷം രൂപ ദാ നിന്റെ കഴുത്തിലിട്ടോ. ഇവിടെ നിറങ്ങിയാലേ അത് എന്റെ കഴുത്തില്. സീത, നിനക്ക് സന്തോഷായില്ലേ? നാളെ പോകാൻ നേരത്ത് ബിസ്ക്കറ്റ്, പൊന്നു ബിസ്ക്കറ്റ്. നിനക്ക് ബിസ്ക്കറ്റ് വേണ്ടേ? നാളെ രാവിലെ നമുക്ക് പോണ്ടേ? പോണ്ടേ, അല്ലെങ്കിൽ രാത്രി തന്നെ പോയാലോ? സീത, നമ്മൾ രാത്രി തന്നെ പോവും. താഴെ ആ തോമാച്ച നെയ്ച്ചോറും കോഴിക്കറിയും മീൻകറിയും എല്ലാം കൊണ്ടുവന്ന് അയാൾ പോവും ചെയ്ത്, നമുക്ക് കഴിച്ചാലോ? വിളമ്പിക്കൊടുക്കാൻ തോമാച്ചനില്ലല്ലോ. നീ വിളമ്പൂലേ? എനക്ക് മുതലാളിക്കൂ. അവസാനത്തെ ശാപ്പാട്. ഇത് അവസാനത്തെ സാപ്പാടാ മുതലാളിയുടെ. ഗുരുവിലെ ചൂണ്ട കൊളുത്തി വലിച്ചിരുന്ന മീനിനെ കണ്ടിട്ടില്ലേ നീ? പടിച്ച് പടിച്ച് ചാവുന്നത് കണ്ടിട്ടില്ലേ? എന്നാല് ഇവിടെ ഒരു വലിയ മീന് ചൂണ്ടയില് കെട്ടി വെച്ചിട്ടുണ്ട്.

0: പടഞ്ഞു മരിക്കുന്നത് കാണണ്ടേ നിനക്ക്. വാ,
1: ആരാ?
0: മുതലാളി, ഗൾഫ് മുതലാളി.
1: മുതലാളി?
0: ആഫീസറാ, പോലീസ് ആഫീസർ. ഈ മുരുകനെ അങ്ങനെ പറ്റിക്കാന്ന് കരുതി. എന്തൊരു സ്നേഹം, എന്തൊരു അഭിനയം.

0: പോവില്ല. പള്ളേലൊന്ന് കേറ്റി ഒരു തിരി മുതലാളി ക്ലോസ്.
1: അയ്യോ പോലീസ് വരൂലേ?
0: പോലീസ് ഈ വന്ന മുതല് മുതലാളി അവനും പോലീസാണ്. ഗോവയിലെ ബോസിനോട് പറഞ്ഞതും പോലീസാ. തീർത്തു വരാനാ കാളിയമ്മ പറഞ്ഞത്.
1: നമ്മളെങ്ങനെ പോകും?
0: വരും, വന്നിട്ടുണ്ടാവും. പുറത്തോ അകത്തോ വണ്ടിയുമായി അവൻ എത്തും.
2: മുരുക, വാ ഭക്ഷണം കഴിക്കാം. സീതയെയും വിളിച്ചോ.
3: ആ ശരി മുതലാളി.

0: സാർ, ഫുഡ് കഴിച്ച് പോയോ?
1: പോയി. കുറച്ചു കഴിഞ്ഞ് റോജ വരും. അപ്പോൾ മുരുകന്റെ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്യണം.
0: സാർ,
1: എന്താ?
0: പുറത്തൊരു ജീപ്പ് നിർത്തിയിട്ടിട്ടുണ്ട്.
1: ജീപ്പോ?
0: അതെ, അതിനകത്ത് ഒരാൾ ഉണ്ടോ എന്ന് സംശയം.
1: ഏ, ആരാണത്?
0: സാർ,
1: സംതിങ് റോങ്. മുരുകന്റെ മുഖഭാവം ഇറ്റ്സ് ചേഞ്ച്ഡ്.
0: സാർ, അയാൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കുമോ?
1: വെയിറ്റ്, ഞാനത് നോക്കട്ടെ.

0: യെസ് ഇറ്റ്സ് കറക്റ്റ്.
1: എന്താ സാർ?
0: സുരേഷ്, ഞാൻ ആരാണെന്ന് മുരുകന് മനസ്സിലായി കഴിഞ്ഞു.
1: സാറിന് ഇതെങ്ങനെ?
0: ഞാനൊരു ഫോൺ സമ്മാനമായി കൊടുത്തിരുന്നു കാളിയമ്മയ്ക്ക്. ഇറ്റ്സ് നോട്ട് എ ഫോൺ ഓൺലി, എവറിത്തിങ് ഈസ് റെക്കോർഡഡ് ആൻഡ് ഐ ക്യാൻ റിട്രീറ്റ് ഫ്രം ഹിയർ.
1: എന്താ സംസാരം?
0: മുരുകൻ വിളിച്ചതാ. അതിനു മുമ്പ് മുരുകനെ ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് മുത്തു. സംസാരത്തിൽ ആ പേരും കേട്ടു.
1: ഒരുപക്ഷേ ജീപ്പ് മുത്തുവിന്റേതായിരിക്കും.
0: ചാൻസ് ഉണ്ട്.
1: ഇനിയിപ്പോ എന്താ ചെയ്യാ?
0: മിസ്റ്റർ സുരേഷ്, യുവർ ഫ്രണ്ട്സ്
1: ഔട്ട് ഹൗസിലാണ്.
0: അവരുടെ ഹെൽപ്പ് വേണ്ടിവരും.
1: ഓക്കെ സാർ.
0: രണ്ടുപേരെ അവർ പുറത്തു നിൽക്കട്ടെ, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം.
1: ഞാൻ പറയാം. ഇനി ജീപ്പിൽ മറ്റാരെങ്കിലും?
0: നോ ചാൻസ്. മുരുകനെയും സീതയെയും കൂട്ടിക്കൊണ്ടു പോവാനാണ് മുത്തു വന്നത്.
1: എന്തായിരിക്കും അവരുടെ പ്ലാൻ?
0: ടു ഫിനിഷ്
1: എന്നെ കൊല്ലാൻ. സാർ
0: സൂക്ഷിക്കുക, ഒരു എൻകൗണ്ടറിന് തയ്യാറാവുക.
1: അയ്യോ, കറണ്ട് പോയി.
0: പോയതല്ല, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. സുരേഷ്, മെസ്സേജ് ടു യുവർ ഫ്രണ്ട്സ്, വേഗം. അവൻ ആ മെയിൻ സ്വിച്ചിനരികെ തന്നെയുണ്ട്.
1: ദാ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. സീത അല്ല, റോജ. ഓക്കെ, ഗെറ്റ് റെഡി.
0: വരും സീത, വരും. ഓ, ഈ കരണ്ട്. ആ ഇൻവെർട്ടർ കേടാൻ തോന്നി. നന്നാക്കാൻ പറഞ്ഞിട്ട് ആ തോമാച്ചൻ ഇതുവരെ ചെയ്തില്ല. വരൂ, ഞാൻ എമർജൻസി ലാമ്പ് എടുക്കട്ടെ.
2: വെളിച്ചം വേണ്ട സാറേ.
0: മുരുകൻ.
2: അതെ അതെ മുതലാളി. അല്ല സാറേ.
0: മുരുക, നീ
2: വേഷന്മാര് വന്നാളെന്നും നമ്മളെ പറ്റിക്കാനാവൂല. ഇത് കണ്ട, സൂചി കത്തി എന്ന് പറയൂ. സൂചി കുത്തി ഇറക്കും പോലെ എളുപ്പ കണ്ണ.
0: മുരുക.
2: ആ മുരുകൻ തന്നെ. ആപീസറെ വണ്ടിക്കാടാ എന്ന് പറഞ്ഞ ഇറക്കി വിട്ടില്ലേ, അപ്പൊ തന്നെ അപകടം മണത്തു നമ്മക്ക്.
0: മുരുക, നിനക്കൊന്നും ചെയ്യാനാവില്ല.
2: ഞാൻ ഒറ്റക്കല്ല സാറേ, വേറെ ആളുണ്ട്. പണി കഴിഞ്ഞു പോണം, സീതയും കൂട്ടി പോണം. പുറത്ത് മുത്തു കാത്തു നിക്കുക, അപ്പൊ സമയമില്ല.

0: 맞아! 에? 에? 네! 못해! 야, 부딪혀 말지! 또 웰러다 보시다. 이것도 쌀인데, 알아. 쌀! 쌀! 야! 야! 쌀! 뭐야! 또 부딪혀 왕해!
1: 뭐야! 예스, 오케이.
0: 뭐야! 쌀! 쌀! 아, 가위 빠르길래 그
2: വേണ്ട എടാ മുറ്റം പുറത്തുണ്ട് അവൻ നിന്നെ
3: പുറത്തല്ല മുരുക അകത്ത് തന്നെ
4: ചെറുതായി ഒന്ന് പെരുമാറിയിട്ടുണ്ട് സാർ
1: അത് കുഴപ്പമില്ല
0: അടങ്ങി നിൽക്കടാ
1: രണ്ടാളുടെ കയ്യിൽ ഫോൺ ഉണ്ടോന്ന് നോക്ക് വേഗം
0: അടങ്ങി
3: അടങ്ങി നിൽക്കടാ ഓ ഇത് അത്രയാ ഈ രണ്ട് ഫോൺ
0: ദിനേശ ജയൻ എവിടെ
4: റൂമിലാ വിളിക്കാലോ സാറേ
1: വിളിക്കേ മുകളിൽ റോജയുണ്ട്
3: ഓക്കെ സാർ
0: സാറേ
5: സാറേ നിങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല ഗോവയിലെ ബോസ് ആളിറക്കിയിട്ടുണ്ട്
2: കാളിയമ്മ കളിത്തുള്ളി വന്നാല് സാറിന്റെ ഈ സായകളൊക്കെ വരച്ച് വീഴും
1: എടാ നിന്റെ കാളിയമ്മ ഇപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാ പിന്നെ നിന്റെ ആഡംബര ബോട്ടുണ്ടല്ലോ മംഗലാപുരത്ത് നിന്നും ഗോവയിൽ നിന്നും മറ്റുമായി ആറെണ്ണം പിടിച്ചു കഴിഞ്ഞു നമ്മൾ ഗോവയിലെ ഒരു ബോട്ടിനെ തീ പിടിച്ചെന്നാന്ന് കേട്ടത്
2: സാറേ സാറിന് ഞങ്ങളുടെ ശക്തി അറിയാണ്ട
1: ആ അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് തൽക്കാലം എനിക്കറിയേണ്ടത് മറ്റു ചില കാര്യങ്ങളാ
5: സാറേ ചോദിക്ക് മറുപടി കിട്ടില്ല
1: നോക്കാം പുറം കടലിൽ നിന്ന് നിങ്ങൾക്ക് മരുന്നെത്തിക്കുന്നത് ആരാണ് അതെവിടെയാണ് വിതരണം ചെയ്യുന്നത്
2: പറയില്ല സാറേ
1: അത് പറയിപ്പിക്കാനുള്ള സൂത്രങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് മുരുക തൽക്കാലം മറ്റൊരു കാര്യം ആരാണ് സീത അവളെ നിനക്ക് എങ്ങനെയാണ് കിട്ടിയത്
0: പറയടാ പറയാൻ നിനക്ക് അവളെ എവിടെ നിന്ന് കിട്ടി
3: പറമോനെ ഞങ്ങൾക്ക് വരെ പണിയാക്കല്ലേ
4: ഒന്ന് കൊടുക്കട്ടെ സാറേ
1: വേണ്ട വേണ്ട വേണ്ട ഇപ്പോൾ വേണ്ട ഇപ്പോൾ മുരുകൻ പറയും പറമുരുക എവിടെ നിന്ന് കിട്ടി
2: പറയാം ജയിലിൽ
0: ജയില
2: അതെ മരുന്ന് പിടിച്ച കേസിൽ രണ്ടാഴ്ച റിമാൻഡ് തടവില് ഞാൻ കടന്നു ആളെ കൊന്ന കുറ്റത്തിന് ഇവൾ ജീവപര്യന്തം
6: അവൾ ആരെ കൊന്നുന്ന
7: ഇല്ല അവൾക്ക് അങ്ങനെ ആരെയും കൊല്ലാനൊന്നും പറ്റില്ല രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ വെറുതെ പറയുന്നത് ഇതൊക്കെ
1: എല്ലാവരും ശാന്തരായിരിക്കുക ഞങ്ങളുടെ ഇന്ററോഗേഷൻ പിന്നീട് നടത്താം ഇപ്പോൾ റോജയെ കുറിച്ച് പറയുന്നത് കേൾക്കാം യെസ് സ്റ്റാർട്ട് മുരുക മുരുകൻ പറഞ്ഞോളൂ
2: ഇനി എന്ത് പറയാനാ ജയിലിൽ നിന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു ഞങ്ങള് കല്യാണം കഴിക്കുകയും ചെയ്തു അടിക്കല്ല സാറേ
1: നിന്റെ ഭാര്യയാണോടാ ഒരുവലി ആളുകൾക്ക് നോണ പറയുന്നു
2: അടിക്കല്ല അടിക്കല്ല അവളെന്റെ ഭാര്യ തന്നെയാ മൂന്നാമത്തെ ഭാര്യ ഒരു ബോംബേക്കാരൻ പയ്യനെയാ അവൾ കുത്തി മലത്തിയത്
1: ശരി നിന്റെ കാളിയമ്മ വന്നിട്ടുണ്ട് ചെല്ലേ പുറത്ത് വണ്ടിയിലുണ്ട്
5: അമ്മ വന്താച്ചി ഇനി എന്നാ നടക്കുവെന്ന് നോക്കാം മുരുക പെരിയ തങ്കച്ചി കാളിയമ്മ വന്താച്ചി ഭയപ്പെടവേണ്ട
2: അമ്മ വന്താച്ചി
1: നിന്റെ ജീപ്പിലല്ല വേറൊരു വണ്ടിയില് പോലീസ് വാനില് ഓഫീസേഴ്സ് ടേക്ക് ദം ടു പോലീസ് സ്റ്റേഷൻ ഐ വിൽ റീച്ച് ദർ സൂൺ
6: സാർ മോള്
1: മിസ്റ്റർ സുരേഷ്
0: സാർ ദിനേശ് അവ
1: ജയദേവൻ മരിച്ചുപോയെന്ന് കരുതിയ മകളാ തിരിച്ചു വന്നത് ഡോണ്ട് ബി പാനിക് ആൻഡ് ഇമോഷണൽ
7: സാർ
1: അറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ അറിയാം പക്ഷി അവൾ കുറെ കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ ക്ഷമയോടെ നിങ്ങൾ നിൽക്കുക ഓക്കെ
0: സാർ അവര് വരുന്നുണ്ട്
1: ജയദേവനും മല്ലികയും അടുത്ത

0: വീട്ടിലേക്ക് പോയിക്കോളൂ. വിളിച്ചാൽ മാത്രം വന്നാൽ മതി.
1: ശരി സർ.
0: ആ ദിനേശ് വന്നോളൂ. ഇതാ കുറച്ചു നേരം അടുത്ത മുറിയിലിരിക്കും.
2: ശരി സർ.
0: വരൂ ഇരിക്കൂ. റോജ, കാര്യങ്ങളൊക്കെ ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായി. ഇനി കുറച്ച് മിസ്സിംഗ് ലീഡ്സ്. യു ഹാവ് ടു ഫിൽ ഇറ്റ്. ഓക്കെ. റോജയെ ജയിലിൽ വെച്ചാണ് മുരുകൻ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞു, ശരിയാണോ? ജയിലിൽ ജീവപര്യന്തം ശിക്ഷയാണെന്നും കേട്ടു.
2: ശരിയാണ്.
0: ഏതൊരു ബോംബെ പയ്യനെ?
2: അതെ, ഞാനാണ് കൊന്നത്.
0: ആരാണ് അയാൾ? എന്തിനെ, എങ്ങനെ കൊന്നു?
2: അയാൾക്ക് പല പേരുകളുണ്ട്. ചിലപ്പോൾ ജോണിയാകും, ചിലപ്പോൾ നാസറാകും. അയാളെ എന്റെ ലൈഫ് തകർത്തത്, അമ്മ നഷ്ടമാകാൻ കാരണമായത്, അച്ഛനെ വെറുക്കാൻ ഇടയാക്കിയത്.
0: യു ആർ ഫോർമർ ലവർ.
3: അയാളെ ശിക്ഷിച്ചിരുന്നില്ലേ സാർ?
0: യെസ്, ശിക്ഷിച്ചു. അധികം താമസിയാതെ ശിക്ഷയിൽ ഇളവം കിട്ടി പുറത്തു വന്നു. സഹായിക്കാൻ വൻ ശക്തികൾ പുറത്തുണ്ടല്ലോ.
3: ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടു അവൻ?
0: യെസ്, പഴയ തൊഴിൽ തന്നെ, നാർക്കോട്ടിക് ബിസിനസ്. ആ പറയൂ റോജ, അയാൾ എവിടുന്ന് കണ്ടു?
2: ബീച്ചിൽ, ബോട്ടിൽ.
0: വിത്ത് സ്റ്റഫ്?
2: ചൂണ്ടയിടാൻ ആളെ കൂട്ടിപ്പോകുന്ന ബോട്ടുകളിൽ മരുന്ന് വിൽപ്പനയ്ക്ക് ആളുകൾ വരാറുണ്ട്.
0: ജയിലിൽ അധിക നാൾ കഴിഞ്ഞോ?
2: ഇല്ല, കേസ് തള്ളിപ്പോയി. മരണം വരെ കിടക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്.
3: റോജ
0: സാർ, ഇറ്റ്സ് യൂഷ്വൽ. കൊല്ലപ്പെട്ടത് ഒരു ക്രിമിനൽ. ഏറ്റുമുട്ടലുകൾ പതിവാ, കൊലപാതകമെന്ന് തെളിയിക്കാനുമാവില്ല.
4: അത് നന്നായി.
3: സാർ ഒരു കാര്യം കൂടി.
0: അതെ, വൺ മോർ ക്വസ്റ്റ്യൻ. ഓൺലി വൺ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. റോജ, ആ ചോദ്യവും അതിനുള്ള ഉത്തരവും, അത് കേൾക്കാൻ ചിലർ കൂടി വേണം ഇവിടെ. ഞാൻ വിളിക്കട്ടെ?
3: അവർ ആരൊക്കെയാണെന്നറിയോ?
4: ഇവിടെ തന്നെ ഉണ്ട്.
0: ശരി, അവരെ വിളിച്ചോളൂ.
2: അമ്മ, അച്ഛാ,
5: മോളെ,

0: എന്താ മല്ലിക? നമ്മളെ അരികിൽ എത്തിയില്ലേ?
1: മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജയദേവൻ, ലെറ്റ് മീ ടു ആസ്ക്. റോജ, ചോദ്യം നീ പ്രതീക്ഷിക്കുന്നത് തന്നെ. ആത്മഹത്യ സന്ദേശമയച്ച് കടലിലേക്ക് ഇറങ്ങിയ നിനക്ക് പിന്നീട് എന്ത് സംഭവിച്ചു?
0: പറഞ്ഞോളൂ സർ. അവൾ പറയണ്ട, എനിക്കത് കേൾക്കുകയും വേണ്ട, പ്ലീസ്.
1: സോറി മിസ്റ്റർ ജയദേവൻ, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒരച്ഛന്റെ വികാര. പക്ഷെ ഞാൻ ഒരു പോലീസ് ഓഫീസറാണ്, ചില ഫോർമാലിറ്റീസ് അതൊക്കെയുണ്ട്.
2: സർ, അത് പിന്നീട് പോരെ.
1: സുരേഷ്, മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് ജയദേവൻ നൽകിയ ഒരു പരാതി ലോക്കൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ ഫയൽ ക്ലോസ് ചെയ്യണം. അതിനെ റോജ മറുപടി പറഞ്ഞേ പറ്റൂ.
3: പറയാം. അച്ഛനും അമ്മയും അച്ഛമ്മയും എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധമായിരുന്നു. ശരീരവും മനസ്സും അശുദ്ധമായ എനിക്ക് അവരോടൊപ്പം ജീവിക്കാൻ ഒരർഹതയും ഇല്ലെന്ന് തോന്നി.
4: മോളെ,
3: നീ കേൾക്കുന്നേ? ജീവിതം അവസാനിപ്പിക്കാൻ തന്നെയാ പോയത്. മെസ്സേജ് അയച്ച ഉടനെ കടലിലേക്ക് ചാടി. പിന്നെ എപ്പോഴോ ഒരു ബോട്ടിൽ കിടക്കുകയായിരുന്നു ഞാൻ. മുരുകൻ അരികിലുണ്ടായിരുന്നു.
1: യുവർ ഹസ്ബൻഡ്?
3: അങ്ങനെയാണ് പറഞ്ഞത്.
2: എന്നുവച്ചാ?
3: കല്യാണമൊന്നും കഴിച്ചിട്ടില്ല.
1: പിന്നെ
3: കാളിയമ്മയുടെ വീട്ടിലാക്കി. രാത്രി കടലിലേക്ക് ചൂണ്ടക്കാരെ കൊണ്ടുപോകുന്ന ഒരുവിൽ ഭക്ഷണം പാചകം ചെയ്യാൻ എന്നെ പറഞ്ഞയച്ചു.
1: ഓക്കെ. അവിടെ വെച്ച് നിങ്ങളുടെ ആ പഴയ ലവറിയും കണ്ടു അല്ലേ?
0: മോളെ, മോൾ എന്തിനാ അയാളെ?
1: ഇറ്റ്സ് ക്ലിയർ മിസ്റ്റർ ജയദേവൻ.
2: സർ, ഞങ്ങൾക്ക് റോജയെ കൊണ്ടുപോയി കൂടെ?
1: നോ
5: സർ.
1: ഞാൻ പറഞ്ഞല്ലോ ഫോർമാലിറ്റീസ്. നാളെ നാട്ടിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ വരണം. അവരുടെ പ്രസൻസിൽ യു ക്യാൻ ടേക്ക് ഹെർ.
5: സർ, അങ്ങ് വീണ്ടും ഞങ്ങളെ?
1: ആ, അതവിടെ നിൽക്കട്ടെ, ഞാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മിസ്റ്റർ സുരേഷ്, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ഓക്കെ
2: സർ. റോജയെ ഈ രാത്രിയിൽ
1: പോലീസ് കസ്റ്റഡിയിലാണ് വേണ്ടത്, ബട്ട് വിത്ത് മൈ ഓൺ റിസ്ക്. നിങ്ങളെല്ലാവരും ഇന്നിവിടെ കഴിയും. നാളെ ഷാർപ്പ് 10 AM പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജയദേവനും മല്ലികയും നിർബന്ധമായും ഉണ്ടാവണം.
6: ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും സർ.
1: ഓക്കെ. ആ റോജ, ഐ തിങ്ക് യു ആർ ഓൾ റൈറ്റ്. ഞങ്ങൾ ആന്റി ഡ്രഗ്സ് സ്ക്വാഡിന് വലിയ ഹെൽപ്പാണ് നിങ്ങൾ ചെയ്തത്. സോ ഹാപ്പി ആയി കഴിയുക, റിലാക്സ് ആയി കഴിയുക. ഓക്കെ.
3: ശരി സർ.
1: സോ നിങ്ങളിനി സംസാരിക്കുക, കുറെ പറയാനുണ്ടാവുമല്ലോ. ഓക്കെ.
5: ഓക്കെ സർ.
7: റോജ, മോളെ നന്നായി ഒന്ന് കുളിക്ക്, എന്നിട്ട് നല്ല ഡ്രസ്സൊക്കെ ഉടുക്ക്. ഏ
3: അമ്മേ, നാളെ മോൾക്കൊരു പുതിയ ഡ്രസ് വാങ്ങിത്തരുമോ?
7: മോളെ, അമ്മ വാങ്ങിച്ചരാൻ ഡ്രസ് പോരെ.
8: ദിനേശേട്ടാ, രാവിലെ തന്നെ പോയിട്ട് നല്ലൊരു ഡ്രസ് വാങ്ങിക്കൊണ്ടിരണം. പൈസ ചേച്ചി തരൂ.
9: പിന്നെന്താ, വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോവാ.
0: സുരേഷ, എടാ എടാ, നീ പറഞ്ഞ പോലെ മോള് നമ്മുടെ കൂടെ.
6: എന്താ സുരേഷ, നിന്റെ കണ്ണ് നിറഞ്ഞ?
2: കണ്ണല്ലടാ, മനസ്സ്. മനസ്സാ നിറഞ്ഞത്.
3: എല്ലാർക്കും കൊറേ സങ്കടായി. എന്ത് ചെയ്യാനാ? ഈശ്വരന്മാർക്ക് പോലും വേണ്ടാത്ത ജന്മമായിപ്പോയി.
0: അങ്ങനെയല്ല മോളെ, ഈശ്വരന്മാർക്ക് വേണ്ടാഞ്ഞിട്ടല്ല, ഞങ്ങളിലേക്ക് നിന്നെ തിരിച്ചേൽപ്പിക്കാനാ എല്ലാ ഈശ്വരന്മാരും ശ്രമിച്ചത്. അല്ലേ മല്ലിക?
4: എന്റെ മോള് ഒരു കടലാളത്തിലും വീഴാതെ എന്റെ അരികിലില്ലേ? ആരോടൊക്കെയാ ഞങ്ങളെ കടപ്പെട്ടിരിക്കുന്നെ? സുരേഷ, നീ, രാഘവൻ സാറ്, പിന്നെ നമ്മുടെ നെല്ലിക്ക, എന്താ ഞാൻ പറയേണ്ടത്?
0: ആരോടെങ്കിലും കടപ്പെട്ടിരിക്കുക, കടപ്പാട് അറിയിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക, അതാണ് ജീവിതം.
2: അങ്ങനെയല്ല ജയ, ഒരു നിർവചനത്തിലും ഒതുക്കാവുന്നതല്ല ജീവിതം. അനിശ്ചിതാവസ്ഥകൾ, അത്ഭുതങ്ങൾ, അവിശ്വസനീയമായ കാര്യങ്ങൾ, അതല്ലേ നമുക്ക് അനുഭവം.
3: ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയതാ. കടലിലും പിന്നെ തടവറയിലും പോകുമ്പോൾ നിരാശയായിരുന്നു. ഒരു വധശിക്ഷയെങ്കിലും പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. പിന്നെ കാളിയമ്മയുടെയും മുരുകന്റെയും തടവിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചതാ. പക്ഷേ അത് ജീവിതത്തിലേക്കല്ല, മരണത്തിലേക്ക്.
10: നീ അത് തീരുമാനിച്ചാ മതി. ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി മര്യാദക്ക് ജീവിച്ചോ ഇനി? അല്ല പിന്നെ.

0: നിന്റെ സ്നേഹം ഞങ്ങൾക്ക് വേണം. അതിന് അരികില് തന്നെ വേണം മോളെ. അമ്മയെന്നും അച്ഛനുള്ള വിളി കേൾക്കാനാ. അത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ എന്റെ മോള്.
1: അമ്മ, മോളുണ്ടാകും അമ്മയുടെ കൂടെ, എന്റെ അച്ഛന്റെ കൂടെ മോളുണ്ടാകും.
2: സുരേഷ, ഈ നെല്ലിക്കയായി ബന്ധപ്പെട്ട ഒരു ചൊല്ലില്ലേ?
3: ദിനേശേട്ടാ,
4: നെല്ലിക്കയായി ബന്ധപ്പെട്ടതാകിയതേ.
5: ആദ്യം ചവർക്കും
3: പിന്നെ മധുരിക്കും, അതാർക്കറിയാത്തത്?
4: അതെ, ദിനേശൻ അതെന്തിന ഇപ്പൊ പറയുന്നത്?
2: നിങ്ങളെന്താണ്, സഹൃദയത്വമില്ലാതെ മധുരമല്ലേ ഇപ്പോ? നല്ല മധുരം.
5: ശരിയാ
3: ദിനേശേട്ടാ.
2: അത് സുരേശന് മനസ്സിലായി. നീ ശരിക്കങ്ങ് പറഞ്ഞുകൊടുക്ക് സുരേശ.
5: അതായത്, നഷ്ടങ്ങളും വേർപാടുകളും നമ്മളെല്ലാവരും ഇത്രയും നാൾ സഹിച്ചില്ലേ?
4: യെസ്, അതൊക്കെയാണ് ചവർപ്പ് അഥവാ കയ്പ്പ്.
3: നെല്ലിക്ക തിന്നുമ്പോ ആദ്യം തോന്നുന്നത്
2: ഇതേ നീ.
6: അതെ, ശരിയാണ്. കുറെ ചവർപ്പും കയ്പ്പും രുചിക്കേണ്ടി വന്ന് നമുക്ക് ഒടുവിൽ മധുരം ലഭിച്ചു.
5: ആ മധുരമാണ്
2: നെല്ലിക്ക.
3: ദിനേശേട്ടാ,
5: റോജ.
2: അത് തന്നെ, നെല്ലിക്ക അഥവാ റോജക്ക.
3: അതെ അതെ.

0: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ അവസാന അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴസി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, അമൽ മണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ് മുരുകൻ, നന്ദാത്മജൻ കൊതേരി മുത്തു, കെ ടി ഗംഗാധരൻ നെല്ലൂന്നി, ടി ടി ആർ, ചന്ദ്രഭാനു തില്ലങ്കേരി യാത്രികൻ, അശ്വിനി കവണശ്ശേരി മല്ലിക, സൂര്യ എടവന ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കാളിയമ്മ പെരിയ തങ്കച്ചി, അർഷിത റോജ. നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ അവസാന ഭാഗം. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ, ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ, ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ, ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഫോൺ 9961004648
0: 9656948321.
4: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
5: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: SK Doors, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
6: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: ഏറ്റുപറഞ്ഞാൽ തീരൂലേ, ചെമ്പു കൂട്ടിയ തകിട് മിനുക്കി മിന്നുകൊടുത്തത് പുകിലായോ.
1: നീ എന്നെ നിയമം പഠിപ്പിക്കാൻ നിൽക്കണടാ,
0: എന്നാ താഴ്ത്തി പറ.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
0: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

0: പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111 933 600. സിയും വിസ്താര,
1: സിയും വിസ്താര നെല്ലൂന്നി.
2: ണകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം തരികിട്ടതകം

ട്യൂഷനൊക്കെ മാറ്റി വിട്ടുകൊള്ളാം, ഒരു ചെറു വിരലിനു പോലുമില്ല, കിളകിയൽ വാരിയ താഴെയിടും, ഒരു ചെറു ചിരിവരും നിന്റെ വധം, കേൾക്കുകിൽ കഴുതയും നാണിച്ചു പോവും. അരികിട ചെറുകിട ഒരു പെട തിരുകിട, അടിതരും ഇടിതരും കടിതരും പെടതരും, ഇടിയട കടിയട പിടിയട ഒടിയട മുടിയട ചെറുകിട തരികിട തിരികിട, ഒരു ഞൊടി ഒരു ഞൊടി ഒരു ഞൊടി വേണ്ട, ഒരു കടി ഒരു കടി ഒരു കടി വേണ്ട, ഒരു തുഴി ഒരു തുഴി ഒരു തുഴി വേണ്ട, ഒരു പിടി ഒരു പിടി ഒരു പിടി വേണ്ട, അടിയിപ്പ് തരും ഞാൻ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: എല്ലാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ?
2: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല.

0: തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ഐരൂർ സുബ്രഹ്മണ്യൻ എഴുതിയ കഥ ചായക്കാരൻ.

0: അയൽവാസി എന്ന നിലയിൽ അത് തന്റെ കടമയാണെന്ന് ഒരു പരോപകാരി കൂടിയായ ലോലിതൻ വിശ്വസിക്കുന്നു. സാധിക്കുമെങ്കിൽ ഈ മുള്ളിനെ മുളയിലേ നുള്ളിക്കളയണം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ ഭാര്യ ചിരവ കൊണ്ടടിച്ചു കൊന്നു. ടൂറിന് കൊണ്ടുപോയി ഭാര്യയെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നു. അങ്ങനെ എന്തൊക്കെ നമ്മൾ ദിനംപ്രതി കേൾക്കുന്നു. ലോലിതൻ അവിടെ നിന്ന് എഴുന്നേറ്റു. പഴയ ആരോഗ്യവും ആവേശവും ഒന്നും ഇപ്പോൾ ശരീരത്തിനില്ല. ആണായാലും പെണ്ണായാലും അടിപിടി കൂടുമ്പോൾ പത്തടി പിന്നിൽ നിന്ന് നോക്കി മാന്യനാകുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധി. പ്രത്യേകിച്ച് അടി ഭാര്യയും ഭർത്താവും തമ്മിലാകുമ്പോൾ. അതല്ല, മാരകായുധങ്ങൾ കയ്യിലുള്ള അവരുടെ പിച്ചലും മാന്തലും തലോടലും തടയാൻ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഒരാരോഗ്യമുള്ള മനസ്സും ശരീരവും സ്വന്തമായി ഉണ്ടാവണം. കൂടാതെ വടക്കൻ പൂഴിക്കടകിനിൽ കുറച്ച് അവഗാഹവും കൂടിയുണ്ടെങ്കിൽ സ്വയം രക്ഷയ്ക്ക് നന്നാവും. പണ്ട് ഒരു ചായക്കാരൻ പിടിക്കാൻ പോയതിന്റെ അടയാളം ഇപ്പോഴും മുഖത്തുണ്ട്. ലോലിതൻ തന്റെ മുഖമൊന്ന് തടവി. മുമ്പാറത്തെ എണ്ണം പറഞ്ഞ മൂന്ന് പല്ലുകളാണ് അന്ന് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് രക്തസാക്ഷിയാകേണ്ടി വന്നത്. തല്ലുകൂടിയവർ പിന്നീട് ചായക്കാരൻ പറഞ്ഞ് ലോഹ്യമാവുകയും ചെയ്തു. പക്ഷെ ഇന്നിപ്പോൾ ആ പല്ലുകളുടെ വിടവ് വാക്കുകൾക്ക് പൂർണ്ണത കൊടുക്കുന്നില്ല എന്നൊരാശങ്ക ലോലിതന് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. ആത്മാർത്ഥതയുള്ള ഒരു അയൽവാസി എന്ന അധികാരത്തോടെ ലോലിതൻ ചെന്നപാടെ ചോദിച്ചു, എന്താടോ പ്രശ്നം? ഇത് കേട്ടതും ആ സ്ത്രീ ലോലിതന്റെ നേർക്കൊന്ന് ചീറി. ശത്രുവിന്റെ നേർക്ക് തൊടുത്തുവിടാവുന്ന ഏറ്റവും വലിയ ആയുധം വാളും ബോംബുമൊന്നുമല്ല, അത് ചീറലാണ്. ലോലിതൻ ഒരടി മുന്നോട്ട് വെക്കാനാവാതെ അവിടെ സ്തംഭിച്ചു നിന്നു.
1: എന്താടിയെന്നോ എടീ പോടിയെന്നൊക്കെ സ്വന്തം വീട്ടിൽ ചെന്ന് സ്വന്തം പെണ്ണുങ്ങളെ വിളിക്ക്.
0: ഇത് കേട്ടതും ലോലിതന്റെ ചങ്കിൽ കിടന്ന് ബാക്കി പറയാൻ വെച്ച വാക്കുകൾ ഒന്നിച്ച് ചിതറിത്തെറിച്ചു. ശവത്തിൽ കുത്തുക എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇപ്പൊ നടന്നത്. ജീവിതം പകുതി മുക്കാലും പിന്നിട്ട ലോലിതൻ അതിൽ പകുതിയും പെണ്ണന്വേഷിച്ച് പരാജയപ്പെട്ട് തളർന്ന് ഒടുവിൽ ആശകളും സ്വപ്നങ്ങളും അവസാനിപ്പിച്ച് വെറുമൊരു മരമായിരിക്കുന്ന ആ വൃണിത ഹൃദയത്തിലേക്കാണ് ഈ സ്ത്രീ കൂരം പെയ്തതെന്ന് ഓർക്കണം. വീട്ടിൽ പോയി കെട്ടിയോളെ എടിയെന്ന് വിളിക്കാൻ ലോലിതന് ഒന്ന് നെഞ്ചത്തടിച്ച് കരയണമെന്ന് തോന്നി.
1: ഞാൻ
0: ലോലിതൻ വാക്കുകൾക്കായി വിക്കി.
1: താനിനി കൂടുതലൊന്നും തള്ളണ്ട. നീ ആരാടാ എന്റെ ഭാര്യയെ എടിയെന്ന് വിളിക്കാൻ?
0: സകല വൈരാഗ്യങ്ങളും മാറ്റിവെച്ച് അടിതടവുകൾ മറികടന്ന് ഭാര്യയ്ക്ക് ഐക്യദാർഢ്യവുമായി കെട്ടിയോനും പുറത്തു ചാടിയതോടെ താൻ നിൽക്കുന്ന ഭൂമി രണ്ടായി പിളർന്ന് അതിൽ അപ്രത്യക്ഷമാവാൻ ആത്മാർത്ഥമായി ലോലിതൻ ആഗ്രഹിച്ചു. നേരത്തെ രക്തസാക്ഷികളായ പല്ലുകളുടെ വിടവ് തന്നെ ചതിച്ചോ, അതോ അവർ തന്റെ വാക്കുകളെ തെറ്റിദ്ധരിച്ചതാണോ? എന്തായാലും കാര്യം കയ്യെന്ന് പോയിരിക്കുന്നു. രംഗം പന്തിയല്ലെന്ന ഉൾവിളിയിൽ അയാൾ കാലുകൾക്ക് റിവേഴ്സ് ഗിയർ ഇട്ടു. ആ ഭാര്യയും ഭർത്താവും തന്റെ പേരിനൊപ്പം വേറെയും എന്തൊക്കെയോ പൊൻതൂവലുകൾ കൂട്ടിച്ചേർത്ത് വായക്കൊണ്ട് അലക്കിക്കുടയുന്നുണ്ട്. ഇപ്പോൾ ലോലിതന് ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, അവർ തമ്മിലുള്ള വഴക്ക് ഇതിനകം തീർന്നിരിക്കുന്നു.
2: ഐരൂർ സുബ്രഹ്മണ്യൻ എഴുതിയ ചായക്കാരൻ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ ഇനി സുവർണ നാരായണൻ എഴുതിയ കവിത കേൾക്കാം, ചിതലരിക്കാത്ത ഓർമ്മകൾ. ആലപിക്കുന്നത് അശ്വതി.

0: സുവർണ നാരായണൻ എഴുതിയ ചിതലരിക്കാത്ത ഓർമ്മകൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് അശ്വതി. സർഗജാലകത്തിൽ ഇനി ബാബുരാജ് അയ്യല്ലൂർ എഴുതിയ കഥ ആളിക്കത്തുന്ന ചൂട്ടുപോലെയൊരാൾ, അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: പകർച്ചപ്പനിക്ക് ശേഷമാണ് കാര്യങ്ങൾ ഇത്രയ്ക്ക് വഷളായത്. ഒരു നിശ്ചയമില്ല ഒന്നിനും ഏതിനും. തടിക്കൊരു പൊതം കുറഞ്ഞതുപോലെ, ബുദ്ധിക്കൊരു മരവിപ്പ്, കണ്ണിനെ ഇതിനകം തന്നെ പിടികൂടിയ വലച്ചിൽ അതിൻ്റെ നീരാളിക്കൈ നീട്ടിപ്പിടിക്കുകയാണോ? ചിലന്തി വലയിൽ പെട്ടവനെ പോലെ ഒരു ബദ്ധപ്പാട്. മാറാല തൂത്തുകളയാനെന്നോണം ഇടയ്ക്കിടെ കണ്ണ് ചിമ്മി നോക്കും. അല്പസമയത്തെ ആശ്വാസമുണ്ടാകുമെങ്കിലും പിന്നീടെല്ലാം പഴയപടി തന്നെ. കൺപീള കൈകൊണ്ട് തോണ്ടിയെടുത്ത് മുറ്റത്തെ ടാപ്പിൽ നിന്ന് മുഖം കഴുകിയ ശേഷം പ്ലാസ്റ്റിക് വയറുകൊണ്ട് മെടഞ്ഞ വട്ടക്കസേരയിലിരുന്ന് അയാൾ ദീർഘനിശ്വാസം വിട്ടു. അച്ഛാ, ചായ എടുക്കട്ടെ? മകൻ്റെ ഭാര്യയാണ്. എന്നാ എടുക്കപ്പാ, കുടിച്ചു കളയാ. അല്ലാണ്ട് എന്ത് ചെയ്യാനാ, കുടിച്ചിരിക്കുവാന്നല്ലാണ്ട്? വിയർക്കുന്ന കൈകളാൽ ചായ വാങ്ങി മരുമകളുടെ മുഖത്ത് നോക്കി പതുക്കെ ചിരിച്ച് അയാൾ ചോദിച്ചു, അല്ല ഇന്ന് കടിയൊന്നുമില്ലേ? പിള്ളേർക്ക് കൊണ്ടുവന്ന ബിസ്ക്കറ്റുണ്ട്, അതെടുക്കട്ടെ അച്ഛാ? വേണ്ട വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. ചൂട് ചായ കുടിച്ചിറക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു, നിത്യവും കാണുന്നയാളെ തന്നെ കണ്ടാതിരിയുന്നില്ല, എന്താ ചെയ്യുക? ഇങ്ങനെ കുത്തിരിക്കാന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യാണ്ട് മനുഷ്യനാന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? വെളുത്ത മുണ്ടും മുറിക്കയ്യൻ കുപ്പായവുമാണ് പതിവ് വേഷം. ലോകത്തെന്തു മാറ്റമുണ്ടായാലും ഇതിലിനി മാറ്റം.

0: ഇല്ല, വിട്ടുവീഴ്ചയുമില്ല. ക്ഷയിച്ചു തുടങ്ങിയ ആരോഗ്യം കണ്ണുകളെ കൂടാതെ തൊലിപ്പുറത്തും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതിലൊന്നും അയാൾക്കൊരു വിഷമവുമില്ല. പക്ഷേ ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല, സ്വന്തം മക്കളെപ്പോലും. ഇങ്ങനെയായാൽ ഇനി എന്ത് ചെയ്യും? വീടിനു മുന്നിലെ തൻ്റെ ചെറിയ കടയിൽ ഇന്ന് ആരും കയറാതായി. ചെറുപ്രായത്തിലേ തുടങ്ങിയതാണ് ഈ കച്ചവടം. പറമ്പിലെ വരുമാനവും കടയിൽ നിന്ന് കിട്ടുന്നതും കൊണ്ട് തന്നെയാണ് മക്കളെയെല്ലാം പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയത്. കടയിൽ അധികം സാധനങ്ങളൊന്നുമില്ല. മിഠായി, തീപ്പെട്ടി, ബീഡി, മുറുക്ക്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ. ദന്തനിരയിൽ നിന്ന് കൊഴിഞ്ഞുപോയ പല്ലുകൾ പോലെ രണ്ട് നിരപ്പലകകൾ മാത്രം അയാൾ തുറന്നു വയ്ക്കും. ആരും അതിക്രമിച്ച് കടക്കുന്നത് അയാൾക്കിഷ്ടമല്ല. പ്രദർശിപ്പിക്കാനാണെങ്കിൽ അധികം സാധനങ്ങളുമില്ല, പിന്നെന്തിനു സാഹസപ്പെട്ട് എല്ലാം തുറന്നു വെക്കണം? കുട്ടികളും പ്രായമായവരും മാത്രമാണ് അവിടെ വരിക. ഇപ്പോഴാണെങ്കിൽ തീരെ വയ്യാതായി. സാധനങ്ങൾ കൊടുത്ത് പണം ബാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. ഏറിയും കുറഞ്ഞും ഇരിക്കും. പിന്നെ അതിനെ ചൊല്ലിയുള്ള കശപിശ. ഒരിക്കൽ ബാക്കി കൊടുത്ത പണത്തെക്കുറിച്ച് ബഹളമായപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഇളയ മകന് ഓടി വരേണ്ടി വന്നു. പക്ഷേ എന്തൊക്കെയായാലും കച്ചവടം ചെയ്തേ പറ്റൂ. മക്കളൊക്കെ വലിയ നിലയിലായി. പുതിയ വീട് വെച്ച് താമസവും തുടങ്ങി. അച്ഛൻ ഇതൊക്കെ നിർത്തി വീട്ടിലടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞൂടെ? ആ പറച്ചിൽ തന്നെയാണ് ഒരു ചൂട്ടുപോലെ അയാളുടെ ഉള്ളിൽ സദാ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കച്ചവടമില്ലെങ്കിലും എനിക്ക് പീടിക തുറന്നിരിക്കാണ്ടിരിക്കാൻ പറ്റൂല. ഒന്നുമില്ലെങ്കിൽ നാലാളോട് കിസ പറഞ്ഞൂടെ? റോഡുമിലൂടെ പോകുന്നവരെ കണ്ടൂടെ? അയാൾ മനസ്സു തുറന്നു. അതൊന്നും ഇനി നടക്കൂലച്ചാ, വയസ്സായില്ലേ, മകൻ പറഞ്ഞു. അതെന്താ നടക്കാണ്ട്? മോനെ, നീയെങ്കിലും ആ കടലാസൊന്ന് ശരിയാക്കി തരണം. അതുമാത്രം മതി. ഇപ്പം തന്നെ ലൈസൻസ് ഉണ്ടല്ലോ. അടുത്ത കൊല്ലേ ഇനി പുതുക്കണ്ടു. മുനിസിപ്പാലിറ്റിയിൽ പണവും കെട്ടി ലൈസൻസ് പുതുക്കിയിട്ട് എന്താ കാര്യം? ഞാനും കൂടി കുത്തിരിക്കേണ്ടി വരില്ലേ കച്ചവടം ചെയ്യുമ്പോൾ? മകൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതൊന്നും വേണ്ട, നീ ടൗണിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നാൽ മതി. ഞാൻ ടൗണിൽ പോയാലുള്ള കഥ അറിയാലോ. അതൊന്നും ശരിയാവൂലച്ചാ, ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട. മകൻ അല്പം ഗൗരവത്തിലായി. പിന്നെന്താ മോനെ ഞാൻ ചെയ്യുക? അകത്ത് കിടക്കാനാണെങ്കിൽ പിന്നെന്തിനാ മനുഷ്യനെ കൊള്ളുക? അയാളുടെ ഉള്ളിലൂറിയ കരച്ചിലിൻ്റെ നനവ് വാക്കുകളായി പുറത്തു വന്നു. അച്ഛൻ്റെ മനോവേദനയുടെ നീറ്റൽ നീറ്റുകക്കയിലെന്ന വണ്ണം മകനെ പൊള്ളിച്ചു. പക്ഷേ അയാൾ നിസ്സഹായനാണ്. വയസ്സായ അച്ഛനും അമ്മയ്ക്കും വേണ്ടതെല്ലാം അയാൾ ചെയ്യുന്നുണ്ട്. എണ്ണയും കുഴമ്പും തൈലവും മരുന്നും. തൻ്റെ പുതിയ വീടിൻ്റെ പണി നടക്കുമ്പോഴും പഴയ വീട്ടിൽ ഒരു ബാത്ത് അറ്റാച്ചഡ് ടോയ്ലറ്റ് പണി കഴിപ്പിച്ചത് തന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമായിരുന്നു. വീട് പണിയെക്കുറിച്ചും അതിൻ്റെ നൂലാമാലകളെക്കുറിച്ചും സുഹൃത്തിനോട് സംസാരിക്കുന്നതിനിടയിൽ അയാൾ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഇടയ്ക്കിടെ അയാൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഗത്യന്തരമില്ലാതെ ഇടക്ക് കയറി അയാൾ പറഞ്ഞു, അല്ല, നിങ്ങൾ കാര്യമായിട്ട് പറയുന്നതല്ലെങ്കിൽ എനിക്ക് കേട്ടുകൂടാത്തതൊന്നും ഉണ്ടാവൂലെന്നറിയാം. എന്നാലും മോനെ, നീ അതൊന്ന് ശരിയാക്കി തരണം. മനുഷ്യനായി ജീവിക്കണ്ടേ? ബുദ്ധിയില്ലാണ്ടിങ്ങനെ. അയാൾ കരച്ചിലടക്കി ചിരിച്ചുകൊണ്ട് പതുക്കെ നടന്നു. തന്നെ വീഴ്ത്താൻ കിണഞ്ഞു ശ്രമിക്കുന്ന കാവി പൂശിയ സിമെൻ്റ് തറയിൽ കാലുറപ്പിച്ചു വെച്ച് അയാൾ നടക്കുകയാണ്. പുതങ്കുറഞ്ഞ ആ മനുഷ്യൻ പതുക്കെ കൈവീശി നടക്കുമ്പോൾ ചാരം മൂടിയ കനലുകളിൽ വിഷറിക്കാറ്റിൻ്റെ തീയുണർന്ന് ആളിക്കത്തുന്ന ഒരു ചൂട്ട് അയാളുടെ ഉള്ളിൽ കത്തിക്കയറുകയായിരുന്നു. ആ ജ്വാലയിൽ വെന്തരിയാൻ അയാൾ മാത്രം. മകന് ഒരു ഭാരമായി പഴന്തുണിക്കെട്ടുപോലെ അകത്തെ കട്ടിലിൽ മച്ചുനോക്കി മലർന്നു കിടക്കുന്ന നിശ്ചേഷ്ടനായ മനുഷ്യനെ കാർക്കിച്ചു തുപ്പിക്കളയാൻ അയാൾ ആവത് ശ്രമിച്ചുകൊണ്ടിരുന്നു. ബാത്ത് അറ്റാച്ചഡ് ടോയ്ലറ്റിനരികിലായി കട്ടിലിന് താഴെ വച്ചിട്ടുള്ള തുപ്പൽ കോളാമ്പി തറയിലൂടെ നിരങ്ങി നീങ്ങുന്ന ശബ്ദം, ഇരുമ്പ് കമ്പി കയറ്റിയ ലോറി താറിട്ട റോഡിലൂടെ ഉരഞ്ഞു പോകുമ്പോഴുള്ള അലോസരമായി അയാളുടെ കാതിൽ ഉറഞ്ഞുതുള്ളിക്കൊണ്ടിരുന്നു. അപ്പോൾ പൊതങ്കുറഞ്ഞ അയാൾക്ക് കക്കൂസിൽ പോകുമ്പോൾ കയ്യാളാവാൻ വിധിക്കപ്പെട്ട വാർപ്പിൻ്റെ കൊളുത്തിൽ തൂക്കിയിട്ട അറ്റം കെട്ടിയിട്ട കയർ തൻ്റെ യജമാനനെ കാത്തിരിക്കുകയായിരുന്നു.
1: ബാബുരാജ് അയ്യല്ലൂർ എഴുതിയ ആളിക്കത്തുന്ന ചൂട്ടുപോലെയൊരാൾ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ്, പത്മിനി ടീച്ചർ എഴുതിയ അനുഭൂതികൾ. ആലപിക്കുന്നത് സിനി രഘുനാഥ്.

പത്മിനി ടീച്ചർ എഴുതിയ അനുഭൂതികൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് സിനി രഘുനാഥ്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: അല്ല, എങ്ങനെയുണ്ടായിരുന്നു പഠനയാത്ര?
1: ഈ യാത്രയില് പലതും പഠിച്ചു, നല്ല പേഴയും കിട്ടി.
0: എന്തിന്?
1: യാത്രക്കിടയില് വണ്ടിയിൽ ഉണ്ടായിരുന്ന വേസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് കളഞ്ഞതിനാ. ഇനി എന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു അബദ്ധം ഞാൻ കാണിക്കൂല.
0: അതേതായാലും നന്നായി.
2: ജീവിതത്തിൽ പിഴക്കാതിരിക്കാൻ, ചുറ്റുപാടുകൾ മാലിന്യമുക്തമാക്കാൻ ഏറ്റവും നല്ല ആരോഗ്യശീലവുമായി മുന്നേറാം.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 9 മരണം. നിലമ്പൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പ്രകൃതി ദുരന്ത സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ശ്രീനാരായണ ഗുരുദേവൻ കേരളീയരുടെ മനസ്സിൽ പതിപ്പിച്ച സന്ദേശം കാലാതീതമായി നിലനിൽക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെയും മാനവികതയുടെയും വെളിച്ചം പരത്തിയ നവോത്ഥാന സൂര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യ 2 മെഡലുകൾ നേടി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 9. മലപ്പുറത്ത് 5, ഇടുക്കിയിൽ 2, കോട്ടയത്ത് 2 പേരാണ് മരിച്ചത്. മലപ്പുറം നിലമ്പൂർ ചോക്കോട് മേഖലയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട 6 പേരിൽ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇന്നലെ വൈകിട്ടാണ് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചൽ ഉണ്ടായത്. സി കെ നഗർ പൊട്ടിക്കൽ മേഖലകളിൽ നിന്ന് ഇന്ന് പുലർച്ചെയോടെ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുകയായിരുന്നു. വണ്ടൂർ സ്വദേശി സജ്ജാദ്, കരുവാരക്കുണ്ട് സ്വദേശി റഹീം, വണ്ടൂർ കോട്ടക്കുന്ന് സ്വദേശി റഫീഖ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് രാവിലെ ലഭിച്ചത്. അപകടത്തിൽപ്പെട്ട ടി കെ നഗർ കോളനി സ്വദേശിയായ സജിത എന്ന യുവതിക്കായി തെരച്ചിൽ തുടരും. കോട്ടപ്പുഴയുടെ 4 കിലോമീറ്ററോളം വരുന്ന വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇതുവരെ 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. മഴക്കെടുതിയിൽ 5 പേർ മരിച്ച മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുപാടം ടി കെ കോളനി മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് 2:30 ജില്ലയിൽ എത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കും. മലപ്പുറം വണ്ടൂർ ചോക്കോട് മലവെള്ളപ്പാച്ചൽ ദുരന്തസ്ഥലം വൈകിട്ട് പ്രിയങ്ക ഗാന്ധി എംപിയും സന്ദർശിക്കും. സന്ദർശനത്തിന് ശേഷം പ്രിയങ്ക റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് തിരിക്കും. ഇടുക്കി കൊട്ടക്കാമ്പൂരിൽ മണ്ണിടിഞ്ഞു വീണ് ഷെഡ് തകർന്നു മരിച്ച അമ്മൻകോവിൽ സ്വദേശി ബാലകൃഷ്ണൻ, സഹോദരി ചിന്നു എന്നിവർക്ക് മന്ത്രി അനൂപ് ജേക്കബ് അന്തിമോപചാരം അർപ്പിച്ചു. അടിമാലി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ

0: രാവിലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. ഗവൺമെന്റിന് വേണ്ടി അദ്ദേഹം മൃതദേഹങ്ങളിൽ പുഷ്പചക്രം അർപ്പിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് ഗവൺമെന്റ് പൂർണ്ണമായി ഏറ്റെടുക്കുമെന്നും മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പ്രകൃതിക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. അടിമാലി പഴമ്പള്ളിച്ചാലിലെ ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇടുക്കി വട്ടവടയിലുണ്ടായ കനത്ത മണ്ണിടിച്ചൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ പ്രകൃതിക്ഷോഭ സാഹചര്യങ്ങൾ വിലയിരുത്താൻ മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നടപടികളും വിലയിരുത്തി. ജില്ലയിൽ നിലവിൽ മഴയുടെ തീവ്രതയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും പ്രകൃതി ദുരന്ത സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഇതിന്റെ ഭാഗമായി മലയോര മേഖലകളിലേക്ക് രാത്രികാല യാത്രാവിലക്ക് ഉൾപ്പെടെ സുരക്ഷാ നിയന്ത്രണങ്ങൾ തുടരും. വിനോദസഞ്ചാരികൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും പൊതുജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചൽ ഭീഷണിയും തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ ജില്ലാ ഭരണകൂടം കർശന യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: രണ്ടുപേരുടെ മരണമുൾപ്പെടെ ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. അടിമാലി പഴമ്പള്ളിച്ചാലിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് 5 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും വാഗമണ്ണിലും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി പഴയ മൂന്നാറിലൂടെയുള്ള വാഹനങ്ങൾ CSI പള്ളിക്ക് സമീപത്ത് നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. കൊട്ടക്കമ്പൂരിലുണ്ടായ മണ്ണിടിച്ചിൽ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഉച്ചയ്ക്ക് ശേഷം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലൂടെ സഞ്ചരിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നതിനാൽ ജലാശയങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി.
0: കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 2. പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ മംഗളഗിരിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 80-കാരൻ ചേലക്കാട്ട് ജോസഫ് മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന മറ്റ് 2 പേരെ രക്ഷപ്പെടുത്തി. മീനച്ചിൽ താലൂക്കിൽ വേളത്തുശ്ശേരിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ചെന്നൈ സ്വദേശിയായ യുവതി സംഗീത അരുൾലാൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഗമണ്ണിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അവർ മണ്ണിനടിയിൽ പെട്ടത്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതി യഥാസമയം വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ വിഘ്നേശ്വരി ഇടുക്കി കോട്ടയം ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. കാലാവസ്ഥ സംബന്ധിച്ച് ഇടുക്കി കോട്ടയം ജില്ലകളിൽ SMS അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. ജില്ലകളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ഒഴിപ്പിക്കൽ നടപടിയടക്കം സ്വീകരിക്കാൻ കലക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ കേരളീയരുടെ മനസ്സിൽ പതിപ്പിച്ച സന്ദേശം കാലാതീതമായി നിലനിൽക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാം സമാധി ദിനാചരണം വർക്കല ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ജാതിയുടെ, മതത്തിന്റെ, സാമൂഹ്യമായ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം തടവറയിലായിരുന്നു കേരളം. ഇരുട്ടിലായിരുന്നു കേരളം, അന്ധകാരത്തിലായിരുന്നു. ആ അന്ധകാരത്തിലേക്കാണ് പ്രകാശമായി, വെളിച്ചമായി ഗുരുദേവൻ കടന്നു വന്നത്. അതാണ് മാറ്റങ്ങളുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗമന ചിന്തയുടെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും നമ്മൾ മുന്നിലേക്കാണ് നടക്കുന്നത് എന്നുള്ള നമ്മുടെ അഭിമാന ബോധത്തിന്റെയും എല്ലാം കാതൽ ആ ഗുരുദേവ ദർശനം തന്നെയാണ്.
0: പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 ശാരദാമഠത്തിൽ നിന്നും കലശ പ്രദക്ഷിണയാത്ര ആരംഭിക്കും. വൈദികമഠം, ബോധാനന്ദസ്വാമി സമാധിപീഠം വഴി യാത്ര മഹാസമാധിയിൽ എത്തിച്ചേരും. തുടർന്ന് പൂജയും കലശാഭിഷേകവും ഉണ്ടാകും. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ മഹാസമാധി ദിന സമ്മേളനം മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ MLA അധ്യക്ഷനാകും. ജാതിചിന്തകളും അനാചാരങ്ങളും ഇരുൾ വീഴ്ത്തിയ കേരളീയ സമൂഹത്തിൽ അറിവിന്റെയും മാനവികതയുടെയും വെളിച്ചം പരത്തിയ നവോത്ഥാന സൂര്യനായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഗുരുദേവൻ കേരളീയ നവോത്ഥാനത്തിന്റെ ചാലകശക്തിയായി നിലകൊണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ജപ്പാനിലെ നയോഗയിൽ ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യ 2 മെഡലുകൾ സ്വന്തമാക്കി. ഹിമാൻഷു ധില്ലൻ 252.4 പോയിന്റോടെ വെള്ളി മെഡൽ നേടിയപ്പോൾ 230.9 പോയിന്റോടെ രുദ്രാംഗഷ് പാട്ടീൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. മിക്സഡ് മാർഷ്യൽ ആർട്സിൽ വനിതകളുടെ 60 കിലോഗ്രാം ട്രഡീഷണൽ വിഭാഗം സെമിഫൈനലിൽ സിംഗപ്പൂരിന്റെ ഹുയി ഹൂൺടോയോട് 0-2 എന്ന സ്കോറിന്

0: പരാജയപ്പെട്ടെങ്കിലും സുജിക തരിയിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷ്യൽ ആർട്സ് വനിതകളുടെ ട്രഡീഷണൽ 60 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ സൂചിക തരിയാലിനെ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആശംസ അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് MMAയിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിതെന്നും ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 41st കാസർകോട് ജില്ലാ ജൂനിയർ ആന്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ 2 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ 42 യൂണിറ്റുകളിൽ നിന്ന് 1000-ൽ പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 100,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും. പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ പൂവം കടവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നാളെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
0: സംസ്ഥാനത്തിന് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ ഹിമാചൽ പ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡുമായി KSEB ഡയറക്ടർമാർ ഇന്ന് ചർച്ച നടത്തും. ഷിംലയിലാണ് ചർച്ച. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഇതര സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർമാരുടെ ചർച്ച. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം എല്ലാ കിഫ്ബി പദ്ധതികളും നിന്നുപോയെന്ന പ്രചാരണം തെറ്റാണെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. എല്ലാ പദ്ധതിയുടെയും പോരായ്മകൾ പരിഹരിക്കുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ബോർഡ് കോർപ്പറേഷൻ പദവികൾ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF ഘടകകക്ഷികളുമായി KPCC നേതാക്കളുടെ ചർച്ച നാളെ ആരംഭിച്ചേക്കും. ഈ ആഴ്ച ചർച്ച പൂർത്തീകരിച്ച് പദവികളിൽ ആരൊക്കെ വരണമെന്ന തീരുമാനം അന്തിമമാക്കും. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷസ്ഥാനം, വയോജന കമ്മീഷൻ, മുന്നാക്ക സമുദായ കോർപ്പറേഷൻ എന്നിവയടക്കം കാര്യങ്ങളിലാണ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട നികുതി തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മേയർ VV രാജേഷ് പോലീസിന് പരാതി നൽകി. വ്യാജ റെസിപ്റ്റ് നൽകി വ്യാപകമായ തട്ടിപ്പാണ് നടത്തിയതെന്നും ഇക്കാര്യത്തിൽ കോർപ്പറേഷന്റെ അന്വേഷണത്തിന് പുറമെ പോലീസും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 9 മരണം. നിലമ്പൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പ്രകൃതി ദുരന്ത സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ശ്രീനാരായണ ഗുരുദേവൻ കേരളീയരുടെ മനസ്സിൽ പതിപ്പിച്ച സന്ദേശം കാലാതീതമായി നിലനിൽക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അറിവിന്റെയും മാനവികതയുടെയും വെളിച്ചം പരത്തിയ നവോത്ഥാന സൂര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യ 2 മെഡലുകൾ നേടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യ സൗരഭം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2 ഒരു വട്ടം കൂടി, ഇതിൽ ചാരുകസേരയിൽ ആരോമൽ ചേകവരെ കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

കാളിദാസ പ്രതിഭയുടെ കരുത്തും സൗന്ദര്യവും പൂർണ്ണമാകുന്നത് അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലാണ്. കവിത കാളിദാസസ്യ തത്ര ശാകുന്തളം വരം ശാകുന്തളേ ചതുർത്തോങ്ക തത്ര ശ്ലോക ചതുഷ്ടയം എന്ന ചൊല്ലി ശാകുന്തളത്തിൻ്റെ അതുല്യതയെ സൂചിപ്പിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നാല് ശ്ലോകങ്ങളിലൊന്നാണ് മേൽ പ്രസ്താവിച്ചത്. പരിഭാഷയും എ ആർ രാജരാജവർമ്മയുടേത്. ശകുന്തളോപാഖ്യാനം മഹാഭാരതം കഥയാണല്ലോ. പൗരരാജാവായ ദുഷ്യന്തൻ നായാട്ടിന് കാട്ടിൽ ചെന്നപ്പോൾ കണ്ണു മഹർഷിയുടെ വളർത്തുമകൾ ശകുന്തളയെ കാണുന്നു. അതിസുന്ദരിയായ അവളെ ഗാന്ധർവ വിധി പ്രകാരം പരിണയിച്ചു. രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വഴിയെ ആളയക്കാമെന്ന് പറഞ്ഞ് ദുഷ്യന്തൻ തിരികെ പോയി. പക്ഷേ ദുർവാസാവിന്റെ അതിർകവിഞ്ഞ കോപത്തിന്റെ ആളിക്കത്തലാൽ അദ്ദേഹം അവളെ മറക്കുകയാണുണ്ടായത്. ഗർഭിണിയായ ശകുന്തളയെ വളർത്തച്ഛനായ കണ്ണുമണി രാജധാനിയിലേക്ക് അയക്കുന്ന വേളയിൽ ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന ശകുന്തളയ്ക്ക് നൽകുന്ന ഉപദേശം ഒരിക്കൽ കൂടി ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സേവിച്ചിടുക പൂജ്യരേ

ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ എങ്ങനെ ഗൃഹിണി, അതായത് വീടിൻ്റെ ലക്ഷ്മിയാകും എന്ന് പറയുകയാണ് കണ്ണു മഹർഷി. വീട്ടിലെ മുതിർന്നവരെ, ഗുരുജനങ്ങളെ സേവിക്കണം. രാജാവായതിനാൽ ബഹുഭാര്യാത്വം സ്വാഭാവികം. അതിനാൽ മറ്റു ഭാര്യമാരെ കൂട്ടുകാരികളായി കാണണം. എതിരാളിയോട് പോലും സ്നേഹം. മാത്രമല്ല, ഭർത്താവിൽ നിന്ന് ചിലപ്പോൾ തിരസ്കാരമോ കയ്പോ കിട്ടിയാലും അയാളോട് വെറുപ്പ് കാണിക്കരുത്, അതായത് ഇടഞ്ഞു നിൽക്കരുത് എന്നർത്ഥം. ഭൃത്യരോട് ദയ കാണിക്കണം. അധികാരത്തിൻ്റെ അഹങ്കാരം പാടില്ല. പണവും ഭാഗ്യവും വന്നാൽ ഞെളിയരുത്. ഇങ്ങനെ ജീവിച്ചാൽ ഒരു കന്യക ഗൃഹിണിയാകും, അല്ലെങ്കിൽ അവൾ ആ വീടിനെ ഒരു ഒഴിയാബാധയായി മാറും. യഥാർത്ഥത്തിൽ ഈ ഉപദേശം പഴയ പുരുഷാധിപത്യ കാലത്തെ ചിത്രമാണ്.

0: പ്രദാനം ചെയ്യുന്നത്. എങ്കിലും പൊതുകാലത്തും ഒരു കുടുംബം നയിക്കാൻ വേണ്ട ഗുണങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. അതായത്, ഒരു പെണ്ണിന് മാത്രമല്ല ആണിനും ബാധകമായ ഒരു മാനേജ്മെന്റ് പാഠം. അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ പ്രതിഫലനമാണെങ്കിലും ഇതിലെ ബഹുമാനം, ദയ, വിനയം, അഹങ്കാരമില്ലായ്മ തുടങ്ങിയ മൂല്യങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. എന്നാൽ ഭർത്താവിനോടുള്ള ഏകപക്ഷീയമായ അനുസരണം, സ്ത്രീയുടെ ജീവിത ലക്ഷ്യം ഗൃഹിണിയാകുന്നതിൽ മാത്രം ഒതുക്കൽ തുടങ്ങിയ ആശയങ്ങൾ ആധുനിക സമത്വബോധവുമായി പൊരുത്തപ്പെടാത്തതാണ്. അതേസമയം ഭർത്താവിനോടും ഭാര്യയോടും പരസ്പര ബഹുമാനം, ക്ഷമ, കരുണ, ഉത്തരവാദിത്തം എന്ന രീതിയിൽ ആശയങ്ങളെ പുനർവായിക്കുമ്പോൾ അവയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട്.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, Narcotics is a dirty business.
4: മനസ്സിലായോ?
5: എഴുതി വാങ്ങിയിട ഇവന്റെ താവര ജംഗമോ അല്ലേ?
6: അല്ല, നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കണ്ടേ? നിങ്ങളുടെ ഇഷ്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു താരസ്വരത്തിൽ. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് UN സെക്രട്ടറി ജനറൽ. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാലിന് വെങ്കലം. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സദേൺ ഇന്ത്യ ടീ റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. 1926 ഒക്ടോബറിൽ ഗൂഡല്ലൂരിൽ ടീ എക്സ്പെരിമെന്റൽ സ്റ്റേഷനായാണ് ദക്ഷിണേന്ത്യയിലെ തേയില വ്യവസായത്തിൽ പ്രധാന സംഭാവനകൾ നൽകുന്ന ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനമായ ഫൌണ്ടേഷന്റെ തുടക്കം. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26 UN പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 22 മുതൽ 28 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടക്കുന്ന വാർഷിക ഉന്നതതല പൊതുചർച്ചയിൽ പങ്കെടുക്കാനാണ് ശ്രീ എസ് ജയശങ്കറിന്റെ ന്യൂയോർക്ക് സന്ദർശനം. വിശ്വാസം വീണ്ടെടുക്കുക, പരിവർത്തനത്തെ രൂപപ്പെടുത്തുക, എല്ലാവർക്കുമായി പ്രവർത്തിക്കുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്നതാണ് 81st UN പൊതുസഭാ സമ്മേളനത്തിന്റെ പ്രമേയം. UNലെ 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ പൊതുസഭാ സമ്മേളനത്തിനായി ന്യൂയോർക്കിൽ ഒത്തുചേരുന്ന ലോക നേതാക്കളോട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്തു. ഈ വർഷം കാലാവധി പൂർത്തിയാക്കാനിരിക്കെ ഗുട്ടറസ് പങ്കെടുക്കുന്ന അവസാന UN പൊതുസമ്മേളനം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ന്യൂയോർക്കിൽ യുക്രൈൻ പ്രസിഡന്റ് വളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള നടപടികൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. റഷ്യൻ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയുള്ള യുക്രൈൻ ആക്രമണങ്ങൾ ഇന്ധന വിതരണത്തെ ബാധിക്കുകയും ഡീസൽ വില ഉയരാൻ ഇടയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് അടുത്തിടെ US പ്രസിഡന്റ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 99th മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ജാതിയുടെ, മതത്തിന്റെ, സാമൂഹ്യമായ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം തടവറയിലായിരുന്നു കേരളം. ആ അന്ധകാരത്തിലേക്കാണ് പ്രകാശമായി ഗുരുദേവൻ കടന്നു വന്നത്. അതാണ് മാറ്റങ്ങളുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗമന ചിന്തയുടെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും എല്ലാം കാതൽ ആ ഗുരുദേവ ദർശനം തന്നെയാണ്, ഒരു സംശയം.
0: 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യുന്ന വിഷയമനുസരിച്ച് ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ നാഗ സംവിധായകൻ തേജ റാവുവിന്റെ അങ്കിന് പ്ലാറ്റ്ഫോം പ്രൈസ്. ഇതോടെ 2027 മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ ഓസ്കർ മത്സര പട്ടികയിലും ചിത്രം ഇടം പിടിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിലിലും മലപ്പുറത്ത് മഴവെള്ളപ്പാച്ചിലിലുമാണ് മരണങ്ങൾ സംഭവിച്ചത്. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടുംപാടം പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി എംപിയും ദുരന്തസ്ഥലം സന്ദർശിക്കും. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ മഴ ശക്തമായി. വിവിധയിടങ്ങളിൽ മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിലെ മലയോര മേഖലയിൽ വീണ്ടും മിന്നൽ മഴ. ഇന്നലെ ഉച്ചയ്ക്ക് 2 ആരംഭിച്ച മഴ പെട്ടെന്ന് അതിശക്തമായി. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, വാഗമൺ എന്നിങ്ങനെ മീനച്ചിലാറിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ കനത്തത് മീനച്ചിലാറിന്റെ ജലനിരപ്പ് ഉയർത്തി. ജില്ലയിൽ 2 ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട്. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മഴക്കെടുതിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. അപകട മേഖലയിൽ താമസിക്കുന്നവരെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അയോധ്യയിലെ രാമ

ക്ഷേത്രത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി ക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ജനക്ഷേമത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. രാജ്യത്തിന്റെ തീരപ്രദേശവും ജലപാതകളും പൂർണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീലസമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാഗർമാല. 2015 പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. തുറമുഖങ്ങളുടെ നവീകരണം, പുതിയ തുറമുഖങ്ങളുടെ നിർമ്മാണം, തീരദേശ വികസനം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതോടൊപ്പം തുറമുഖ കേന്ദ്രീകൃത വികസനം, കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ തൊഴിലവസരങ്ങൾ തുടങ്ങിയവയ്ക്കും പദ്ധതി ഊന്നൽ നൽകുന്നു. ഏഷ്യൻ ഗെയിംസ് പുരുഷ വിഭാഗം 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ. ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഷ് പാട്ടീൽ വെങ്കലവും രാജ്യത്തിനായി നേടി. ഇതേ ഇനത്തിൽ പുരുഷ വിഭാഗം ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി നേടിയിരുന്നു. മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാൽ രാജ്യത്തിനായി വെങ്കലം നേടി. രാജ്യത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനം രാജ്യത്തിനാകെ അഭിമാനം സമ്മാനിച്ചതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടിയ മലയാളി താരം വിദർശ കെ വിനോദിന് സർക്കാർ ജോലി ഉറപ്പാക്കുമെന്ന് സംസ്ഥാന കായികമന്ത്രി ഒ ജെ ജനീഷ് അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടക്കുന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വിജയം. ഹോളണ്ടിനെ 3-1 സംഘം കീഴടക്കിയത്. സമനിലകളിൽ കുരുങ്ങിക്കിടന്ന 6 പ്രജ്ഞാനത നേടിയ ഉജ്ജ്വല വിജയമാണ് ഇന്ത്യയ്ക്ക് അനുകൂലമായത്. ഡി ഗുഗേഷും രാജ്യത്തിനായി ജയം നേടി. എന്നാൽ പോളണ്ടിനെതിരെ ഇന്ത്യൻ വനിതാ ടീം അപ്രതീക്ഷിത തോൽവി വഴങ്ങി. 6 വൈശാലിയുടെ പരാജയമാണ് ഇന്ത്യൻ സംഘത്തിന് പ്രതികൂലമായത്. 6 റൌണ്ടുകൾ ശേഷിക്കെ നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യൻ വനിതകൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. അസംസ്കൃത എണ്ണയിലുണ്ടായ മാറ്റമാണ് വിപണിക്ക് ഗുണമായി ഭവിച്ചത്. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 508 പോയിന്റ് നേട്ടത്തിൽ 74,803 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 66 പോയിന്റ് നേട്ടത്തിൽ 23,412 വ്യാപാരം തുടരുകയാണ്. സ്വർണവിലയിൽ കുറവ്. പവന് 120 രൂപ കുറഞ്ഞ് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് യുഎൻ സെക്രട്ടറി ജനറൽ. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാലിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഉച്ചനേരത്തെ പാട്ടുപെട്ടി പ്രിയരാഗത്തിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം. പാട്ടുകളെ കേൾക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണല്ലേ, അതുപോലെ തന്നെ പാട്ടുകളെ കേൾപ്പിക്കാനായിട്ട് ദേ ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വിനിയാണ്. ആദ്യത്തെ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ചിത്രം 2007 സൂര്യനാണ്. പ്രധാനമായും ജയറാം, വിജയരാഘവൻ, സായികുമാർ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരെല്ലാം അഭിനയിച്ച സിനിമയായിരുന്നു ഇത്. ആറോളം ഗാനങ്ങളുള്ള ഈ സിനിമ

0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7225-9001-8.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം.

0: സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: റേഡിയോ മലബാർ 89.6 FM. ഇത് മലബാറിന്റെ മധുരസ്വരം. പ്രിയരാഗമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമുക്ക് കേൾക്കാം 2007 തന്നെ പുറത്തിറങ്ങിയ മിഷൻ 90 ഡേയ്സ് എന്ന സിനിമയിൽ നിന്നും അതിമനോഹരമായൊരു ഗാനം. മേജർ രവി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മണികണ്ഠൻ, പട്ടാമ്പി, മമ്മൂട്ടി, അബു സലീം, സലീംകുമാർ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ട് ഗാനങ്ങളുള്ള ഈ സിനിമയിൽ നമുക്കിപ്പോൾ നജീം മർഷാദ് പാടിയ മിഴനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ എന്നൊരു ഗാനം കേൾക്കാം. ആരുടെയും ഹൃദയത്തിൽ തൊടുന്ന വരികളാണ് അല്ലേ? ശരത് വയലാറാണ് എഴുതിയിട്ടുള്ളത്, ഈണം കൊടുത്തത് ജെയ്സൺ ജെ നായർ.

0: പാട്ടിഷ്ടങ്ങളുടെ മധുരതീരങ്ങളിലൂടെ സ്നേഹസല്ലാപത്തിൻ്റെ സംഗീതയാത്ര, ഗാനാസ്വദനത്തിൻ്റെ നവ്യാനുഭവം, ഗാനലയം, റേഡിയോ മലബാർ 89.6 FM.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

ഹൃദയരാഗത്തിലൂടെ രണ്ട് പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചു. ഇനി അടുത്തതായി 2007 പുറത്തിറങ്ങിയ നിവേദ്യം എന്ന സിനിമയിൽ നിന്നുമുള്ള ഒരു ഗാനമാണ്. എ കെ ലോഹിതദാസ് സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു കാലഘട്ടത്തിൽ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഇമോഷണലി അറ്റാച്ച്ഡ് ആയ ഒരു സിനിമയായിരുന്നു. വിനോ മോഹനും ഭാമയും അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ അങ്ങനെ അങ്ങ് മറക്കാനൊക്കുമോ അല്ലേ? പാട്ടുകളെ പറ്റി പറയുമ്പോൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ നിന്നും ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത്. നിവേദ്യം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ കോലക്കുഴൽ വിളി കേട്ടോ എന്ന് തുടങ്ങുന്നതാണ്. പക്ഷേ നമുക്കിപ്പോ അധികമൊന്നും ഈ സിനിമയിൽ നിന്നും കേട്ടിട്ടില്ലാത്ത ചിറ്റാറ്റിൻ കാവിൽ എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കാം. ശങ്കരൻ നമ്പൂതിരിയാണ് പാടിയത്. ബിജു തിരുമലയുടെ വരികൾക്ക് ഈണം കൊടുത്തത് എം ജയചന്ദ്രനാണ്. അപ്പൊ പാട്ട് കേട്ടോളൂ, തിരിച്ചു വരാം. ഇത് റേഡിയോ മലബാർ 89.0.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330 9496 974 141.
4: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattanur.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
0: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയരാഗം തുടരുകയാണ്. അടുത്ത ഗാനം മലയാള സിനിമയിൽ നിന്നും അല്ല കേട്ടോ, കൺഫ്യൂഷനായോ മറ്റൊന്നല്ല, മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത സിനിമയിൽ നിന്നുമാണ്. പി വി വിനായക് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു യോഗി. പ്രഭാസും നയൻതാരയും ജോഡികളായി എത്തിയ ഈ സിനിമ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോ അടിപൊളി പാട്ടുകൾ നമ്മൾ മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് കേൾക്കാം. വിധു പ്രതാപും പി വി പ്രീതിയും ചേർന്നാണ് പാടിയത്. മലയാളത്തിൽ വരികൾ എഴുതിയത് സിജു തുറവൂർ, ഈണം കൊടുത്തത് രാമൻ ഗോകുൽ. വരികൾ ഇങ്ങനെയാണ്: നീയല്ലോ പഞ്ചാരക്കരിമ്പ്,

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയരാഗത്തിലൂടെ അടുത്ത പാട്ട് കേൾക്കാനായി പ്രിയപ്പെട്ട ശ്രോതാക്കൾ കത്തിരിക്കുകയാണ് അല്ലേ? ഒട്ടും വൈകാതെ കേൾക്കാം ഇന്ദ്രനീലം എന്ന സിനിമയിൽ നിന്നും ഒരു ഗാനം. 2007 ഈ സിനിമ നിർമ്മിച്ചത് സുരേഷ് നാരായണനാണ് സംവിധാനം ചെയ്തത്. ജയചന്ദ്രൻ, ചിത്ര, വിനീത് ശ്രീനിവാസൻ, മധു ബാലകൃഷ്ണൻ, സുജാത മോഹൻ, യേശുദാസ് തുടങ്ങിയവരെല്ലാം ഈ സിനിമയിലെ ഓരോരോ ഗാനങ്ങളായി ആലപിച്ചിട്ടുണ്ട്. നമുക്ക് വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുള്ള പാട്ടാണ് ഇപ്പൊ കേൾക്കേണ്ടത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ ഇങ്ങനെയാണ്: എന്തിനു പെണ്ണേ തുള്ളാട്ടം, കള്ളക്കണ്ണാട്ടം, അന്തിവാനത്തുള്ളൊരമ്പിളിമാമൻ, താലിപണിതില്ലേ. ഒരു പെൺകുട്ടിയോടുള്ള നിഷ്കളങ്കമായ ചോദ്യമാണ്. എന്തായാലും പാട്ട് കേട്ട് നമുക്ക് തിരിച്ചറിയാം എന്തിനാണ് ഈ പെണ്ണിന് ഇത്ര തുള്ളാട്ടെന്നുള്ളത്. ഈണം കൊടുത്തത് രതീഷ് കണ്ണനാണ്. പാട്ട് കേട്ട് തിരിച്ചു വരൂ. കൂടെയുള്ളത് ഞാൻ അശ്വിനിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ പ്രിയരാഗം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ അടന്ന് വാങ്ങണ്ടെന്ന്? അടന്ന് പ്രശ്നമുണ്ടോ?
2: അടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
3: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880, 8111933600. CM വിസ്താര.
4: CM വിസ്താര നെല്ലൂന്നി.
5: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
6: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 9000 18.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: റേഡിയോ മലബാർ 89.6 FM, മലബാറിന്റെ മധുര സ്വരം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയരാഗമാണ്. അടുത്തതായി കേൾക്കാം പൃഥ്വിരാജും പത്മപ്രിയയും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ വീരാളിപ്പട്ട് എന്ന സിനിമയിൽ നിന്നും ഒരു അടിപൊളി പാട്ട്. പാടിയിട്ടുള്ളത് മഞ്ജരിയാണ്. വിശ്വജിത്ത് ഈണം കൊടുത്ത് ശരത് വയലാർ എഴുതിയ വരികൾ. ആലിലയും കാട്ടലയും കഥ പറയും കാവ്, ചന്ദനവും പെയ്തുവരും പഞ്ചമിരാവ്. ഇനി എന്താണെന്നുള്ളത് പാട്ട് കേട്ട് തന്നെ അറിയാം.

0: അല്ലിയോളെ, നമ്മളോടെല്ലാം ബേസ്റ്റ് പുറത്ത് കളയറെന്ന് പറഞ്ഞിട്ട് ഈ ലോറിയിൽ കയറ്റി കൊണ്ടുവന്ന ബേസ്റ്റ് ഏത് കുണ്ടിലാ കൊണ്ടിടുന്നു?
1: കുണ്ടില ഈ കൊണ്ടുവന്ന ജൈവ വേസ്റ്റ് എല്ലാം ഇല്ലേ, വിൻഡ്രോ കമ്പോസ്റ്റിൽ കൊണ്ടിട്ടിട്ട് വളമാക്കി മാറ്റും. നല്ല അസല് ജൈവ വളം.
0: എടോ ഇതുണ്ടാ ഞാൻ അറിഞ്ഞിട്ട്. ഇപ്പൊ പറഞ്ഞു നന്നായി.
2: ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാനുള്ളതല്ല, ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി ഉപയോഗിക്കാം.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രിയരാഗത്തിലൂടെ പാട്ടുകളെ കേട്ട് ഇതേ പകുതി സമയം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലി ബായ് എന്ന സിനിമയിൽ നിന്നുമുള്ള ഒരു ഗാനം. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ, സിദ്ദിഖ്, നവ്യ നായർ, KPSC ലളിത തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. കടലിന്റെ പശ്ചാത്തലത്തിലൊഴുക്കിയ ഈ സിനിമയിൽ അറബിക്കടലിൻ തീരത്തെന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ഗോപകുമാർ നാരായണപിള്ളിയാണ് വരികളെഴുതിയത്. അനൂപ് കമ്മത്തീണം കൊടുത്ത പാട്ട് പാടിയത് MG ശ്രീകുമാർ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞാ?
0: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
4: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
3: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
4: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഫോൺ 9961004648,
4: 9656948321.
5: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
6: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
7: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രില്ലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017, 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
8: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്തതായി നമുക്ക് കേൾക്കാം ഷാഫി സംവിധാനം ചെയ്ത ചോക്ലേറ്റ് എന്ന സിനിമയിൽ നിന്നുള്ള ഒരു ഗാനം. പൃഥ്വിരാജും ജയസൂര്യയും രമ്യാ നമ്പീശനും റോമയൊക്കെ തകർത്തഭിനയിച്ച ക്യാമ്പസ് ലൈഫ് പറഞ്ഞ സിനിമയായിരുന്നു ചോക്ലേറ്റ്. ഇതിൽ ശരത് വയലാർ എഴുതിയ വരികൾ കൽക്കണ്ടമലയെ ഒറ്റയ്ക്ക് നുണയാൻ അലക്സ് പോൾ ഈണം കൊടുത്ത് ലിജി ഫ്രാൻസിസ്, അഖില ആനന്ദ് എന്നിവർ ചേർന്നാണ് പാടിയിട്ടുള്ളത്.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: പ്രിയരാഗം തുടരുകയാണ്. അടുത്ത ഗാനം ഇന്ദ്രജിത്ത് എന്ന സിനിമയിൽ നിന്നുമാണ്. 2007 തന്നെ ഹരിദാസ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇത്. കലാഭവൻ മണി, ഇന്ദ്രജ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇതിൽ രാജീവ് ആലുങ്കൽ എഴുതിയ വരികൾക്ക് എസ് ജയൻ ഈണം കൊടുത്ത് അദ്ദേഹവും അഞ്ജനയും ചേർന്ന് പാടിയ ഗാനം പൊൻവസന്ത കാലമായിത നന്മയാർന്ന ഗ്രാമവീഥിയിൽ. കേട്ടശേഷം തിരിച്ചു വരൂ, ഇത് റേഡിയോ മലബാർ 89.6 FM.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രിയരാഗത്തിലൂടെ ഇക്കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം നമ്മൾ സൂര്യൻ, മിഷൻ 90 ഡേയ്സ്, നിവേദ്യം, യോഗി, ഇന്ദ്രനീലം, വീരാളിപ്പെട്ട്, അലിബായ്, ചോക്ലേറ്റ്, ഇന്ദ്രജിത്ത്, നസ്രാണി തുടങ്ങിയ സിനിമകളിലെ ഒരുപിടി ഗാനങ്ങൾ കേട്ടു. അതെല്ലാം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീണ്ടും പ്രിയരാഗത്തിലൂടെ കേട്ടുമുട്ടാം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി.
1: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്ത് വിളിച്ച് ശവമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും. അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
2: ചിത്രപരിചയം.
3: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക,
4: അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
5: അത് ഞാൻ ഉറപ്പിച്ചു.
4: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
2: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
6: നരസിംഹമ്മൻ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
2: മറവയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
1: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
2: ചിത്രപരിചയം.
4: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
7: അതെ.
4: എന്താ പേര്?
7: മായ.
2: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
7: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
2: മറക്കാതെ കേൾക്കുക. ചിത്രപരിചയം.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
8: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ചാരുകസേര. ഒരു വട്ടം കൂടി.
0: ചാരു

0: അല്ലപ്പോ ഇത് നമ്മുടെ ആരോമലാംഗലിനെ പറ്റിട്ടല്ലേ?
1: ആ കഴിഞ്ഞ ആഴ്ച നിനക്ക് ഓർമ്മയില്ലേ ചാരുകസേര എവിടെ പറഞ്ഞു നിർത്തിയേ
0: ഉണ്ണിയർച്ചനെ കുറിച്ച്?
1: അതെ, എന്നിട്ട് നമ്മൾ പറഞ്ഞതോ ഇനി അടുത്തത് അടുത്ത ചാരുകസേരയില് ആരോമൽ ചേകവരെ പറ്റിയാണ് പറയുന്നത് മാത്രമല്ലേ നിർത്തിയത്.
0: അതെ,
1: അപ്പൊ നമുക്ക് കേൾക്കണ്ടേ ആ കഥ?
0: വേണം.
1: ഉണ്ണിയർച്ചനെ മാത്രം അറിഞ്ഞപ്പോരല്ലോ ആംഗലേനെയും പറ്റി അറിയണ്ടേ?
0: വേണം. അല്ല സൂര്യേച്ചി, ഉണ്ണിയർച്ചനെ കുറിച്ച് മുഴുവനായി അറിഞ്ഞു കഴിഞ്ഞില്ലല്ലോ, ഒരു സംശയം ബാക്കി നിൽക്കുന്നില്ലേ?
1: എന്ത് സംശയം?
0: മാഷോടനെ നേരിട്ട് ചോദിക്കാം, അപ്പൊ കേട്ടോ നിങ്ങള്.
1: ഞാൻ അറിയാത്ത സംശയോ?
0: ആ
1: എന്നാ വാ, നമുക്ക് പോയി ചോദിക്കാം.
2: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: മാഷേ.
1: ആ, പുത്തൂരൻ കഥകളാണല്ലേ?
0: അതെ.
1: ഇന്നാരാണ് നമുക്ക് ഉണ്ണിയാർച്ചയുടെ കഥ കഴിഞ്ഞില്ലേ?
0: കഥ കഴിഞ്ഞില്ല, എന്തോ ഒരു സംശയം ബാക്കിയുണ്ട് പോലും മാഷേ.
1: എന്താണ് ബാക്കി വെക്കണ്ട, സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ.
2: അതായത് ഉണ്ണിയാർച്ചയെ ടിപ്പു സുൽത്താൻ കൂടെ കൂട്ടി അതിനുശേഷം വിവാഹം കഴിച്ചു എന്നൊക്കെയുള്ളൊരു കഥ പലരും പലതിക്കുന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി മാഷ അഭിപ്രായം എന്താ?
1: അതിൽ അഭിപ്രായമല്ലോ, അതിന്റെ ഒരു വസ്തുതയില നമ്മൾ പറയേണ്ടത്.
0: അത് സത്യമാണോന്നല്ലേ അറിയണ്ടത്?
1: അതെ, നമ്മളിപ്പം സമകാലീനരല്ല രണ്ടുപേരും. ഉണ്ണിയാർച്ചയുടെ കാലം ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ?
0: പതിനാറാം നൂറ്റാണ്ട്,
1: അതായത് 1599 ഇപ്പുറത്തല്ല, അതിന് മുൻപാണ്. പക്ഷെ ടിപ്പു സുൽത്താന്റെ കാലം ഏതാണ്? 18-ാം നൂറ്റാണ്ടാണ്. ടിപ്പു സുൽത്താൻ ജനിക്കുന്നത് 1751 മരിക്കുന്നത് 1799.
0: അപ്പൊ
1: 18-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ജനിച്ച ജീവിച്ച ഒരാളുടെ കൂടെ എങ്ങനെയാണ് രണ്ട് നൂറ്റാണ്ട് മുൻപത്തെ ഒരാൾ പോവുക? അപ്പൊ അത് തന്നെ മതി ആ കേട്ടത് അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാനല്ലേ. പക്ഷെ എന്നാലും അടിസ്ഥാനരഹിതമാണെങ്കിലും അത് പലരും പറയുകയും എഴുതിയിട്ടൊക്കെ ഉണ്ട്. മൈസൂരിലെ ടിപ്പുവിന്റെ കൊട്ടാരത്തിൽ ഒരു നിലവിളക്കുണ്ടെന്നും ഉണ്ണിയാർച്ച അവിടെ കുടിയിരുത്തിയിട്ടുണ്ടെന്നൊക്കെ ചില അപസർപ്പക കഥകൾ പോലെ കഥകളൊക്കെ ഉണ്ട്. അപ്പൊ പഴയ കഥകൾ മെനയുന്ന ആളുകൾ ഇപ്പോഴും ഇക്കാലത്തും ഉണ്ട്. അതിന് പക്ഷെങ്കിൽ വസ്തുതാപരമായ ഒരു അടിസ്ഥാനവും ഇല്ല. അപ്പൊ നമുക്ക് ആങ്ങളയുടെ അടുത്തേക്ക് പോവാം അല്ലെ. ആരാണ് ആങ്ങള? ആരോമൽ ചേകവർ. പാണന്മാരെ ചമച്ച് കണ്ടെത്തിയ പാട്ടുകളിൽ ആരോമൽ ചേകവരുടെ അംഗപ്പുറപ്പാട് ഒരു കഥ, മറ്റൊന്ന് ആരോമൽ ചേകവർ പകിടകളി പഠിക്കാൻ പോയ കഥ. ഇങ്ങനെ രണ്ട് കഥകളാണുള്ളത്. പിന്നെ ഉണ്ണിയാർച്ച അല്ലിമലർ കാവിലപ്പൂരം കാണാൻ പോയ കഥ, വലിയ കണ്ണപ്പൻ ചേകവന്റെ കഥ, കൂടാതെ ചെറിയ ആരോമൽ അഥവാ ഉണ്ണിക്കണ്ണനും കണ്ണപ്പനുണ്ണിയും കൂടി ചന്തുവിനോട് പ്രതികാരം ചെയ്യാൻ പോകുന്ന കഥ. ഇത്രയുമാണ് പുത്തൂരം കഥകളായിട്ട് നമുക്ക് ലഭ്യമായവ, രചിക്കപ്പെട്ടവ, വടക്കൻ പാട്ടുകൾ നമുക്ക് ലഭ്യമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ പുത്തൂരം വീടിനെ കുറിച്ചും അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആരൊക്കെയാണ് പറ? എങ്ങനെയാണ് കുടുംബം? പുത്തൂരം വീട്ടിന്റെ കാരണവർ ആരാണ്?
0: കണ്ണപ്പൻ ചേകവർ.
1: അതെ, കണ്ണപ്പൻ ചേകവർക്ക് മക്കള് ഒരാണും രണ്ട് പെണ്ണും അല്ലേ. ആരൊക്കെയാണത്?
2: ഉണ്ണിയാർച്ച, ഉണ്ണിക്കണ്ണൻ,
0: ആരോമൽ ചേകവർ.
1: അതെ, മൂന്ന് പേരാണ്. അതിൽ ഉണ്ണിയാർച്ചയുടെ വിവാഹം ആറ്റുമണമ്മലെ കുഞ്ഞിരാമനാണ്. അവിടുന്ന് നമ്മള് പൂരം കാണാൻ പോയ കഥകളൊക്കെ പറഞ്ഞു. ആരോമൽ ചേകവരുടെ കഥകളാണ് അതില് പ്രധാനപ്പെട്ട ഒരു കഥ. അംഗപ്പുറപ്പാട് തന്നെയാണ് ഈ അംഗം വെട്ടുക എന്ന് പറഞ്ഞാൽ. എന്താണ് സംഭവം?
0: കളരിയില്,
1: അതായത് ഒരു ആളംഗം അവസാനത്തെ ഒരു വഴിയാണ്. അതിനു മുമ്പ് കോഴിയംഗമുണ്ട്, പിന്നെ പല പല മത്സരങ്ങളുണ്ട്. അതായത് ഒരു കാര്യം അതിന്മേൽ തീരുമാനം കൽപ്പിക്കുക, തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി നാടുവാഴികൾ അനുവർത്തിക്കുന്ന ഒരു തീർത്തും അപരിഷ്കൃതമായ യുക്തിരഹിതമായ ഒരു കാര്യമാണ്
0: അംഗം.
1: ഇവിടെ ഉണിച്ചന്ദ്രോൻ, ഉണിക്കോനാർ എന്ന രണ്ടുപേര് തമ്മിലുള്ള മൂപ്പിളമ തർക്കമാണ് തീർക്കുന്നത്. ഇതിൽ അംഗത്തിൽ ആരാണ് ജയിക്കുന്നത്? അയാളുടെ പക്ഷം പറഞ്ഞത് ശരി എന്ന് വരും. അപ്പൊ അതിനെന്തെങ്കിലും ലോജിക് ഉണ്ടോ?
0: ഇല്ല.
1: ഇവിടെ ആരൊക്കെയാണ്? ഉണിച്ചന്ദ്രോനും ഉണിക്കോനാരും അറിയോ?
0: കേട്ടിട്ടുണ്ടോ
1: സിനിമയില്? വടക്കൻ വീരകഥയില് അല്ലേ, നമ്മുടെ നാട്ടുകാരാണ്. ഒരാള് കീഴൂരാണ്, ഒരാള് മേലൂരാണ്. കീഴൂർ എവിടെയാണ്? ഇരിട്ടിയിലാണ്. മേലൂരോ?
0: തലശ്ശേരി.
1: തലശ്ശേരിയിലാണ്. അപ്പം പ്രജാപതി നാട്ടിലെ പേര്

0: കേട്ട ഒരു സ്ഥലമാണ് കുറുങ്ങാട്ടിടം. കുറുങ്ങാട്ടിടം അവിടുത്തെ ഒരു വലിയ നടുവഴിയാണ് കുറുങ്ങാട്ടിടം മൂത്ത കൈമൾ. കുറുവാട്ടിടൽ അത് നമ്മള് അസുരരാശിയിലെ വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ കുറുങ്ങാട്ടിടം. നമ്മുടെ ഇപ്പം കൊല്ലത്തുനാടിന്റെയും കുറുമ്പറനാടിന്റെയും കടത്തനാടിന്റെയും ഒക്കെ പ്രദേശത്തുള്ള ഒരു നാടാണ് കുറുങ്ങാട്ടിടം എന്ന് പറഞ്ഞാല്. അവിടെ ഇടമെന്നാണ് പറയുക, കുറുവാട്ടിടം പോലെ തന്നെ കുറുങ്ങാട്ടിടം. അവിടെ മൂത്ത കൈമൾ അദ്ദേഹത്തിന് ഏതാണ്ട് 10-64 വയസ്സായപ്പോൾ സന്യസിക്കാൻ മോഹം, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് സമ്പത്തിൻ്റെ ഒക്കെ ഉടമയാണ്. അദ്ദേഹം സന്യസിക്കാൻ വേണ്ടി പോവുകയാണ്. കുറുങ്ങാട്ടിടം കൈമളുടെ രണ്ട് പെങ്ങൾമാർക്ക് രണ്ട് ആൺമക്കൾ, ഉണ്ണിച്ചന്ദ്രനും ഉണിക്കോനാരും. ഒരു പെങ്ങള പേര് ഉണിച്ചിരുത എന്നാണ്, ഉണിച്ചിരുതയുടെ മകനാണ് ഉണിക്കോനാർ. ഉണിക്കോനാര് അദ്ദേഹത്തിന് തൻ്റെ ഒരു മകളായ ഉണ്ണിയമ്മയെ വിവാഹം കഴിച്ചു കൊടുത്തു. വ്യക്തല്ലേ. രണ്ടാമത്തെ മകളായ കൊങ്കിയമ്മയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഉണിച്ചന്ദ്രനാണ്, മേലൂരിടാണ്. ഈ ഉണിച്ചന്ദ്രന്റെ അമ്മ അഥവാ കൈമിളിന്റെ പെങ്ങളുടെ പേരും കുങ്കിയമ്മ എന്നാണ്. വടക്കൻ പാട്ടുകളിൽ കൊങ്കിയമ്മ എന്നും കുങ്കിയമ്മ എന്നും പറഞ്ഞിട്ടുണ്ട്. കുങ്കിയമ്മ ഉണിച്ചന്ദ്രന്റെ അമ്മയും കൊങ്കിയമ്മ ഭാര്യയാണ്. അപ്പം ഏതാണ്ട് ചിത്രം വ്യക്തമായി. കൈമളുടെ രണ്ട് മക്കളാണ് രണ്ട് ദിക്കിലും മേലൂരിടും കീഴൂരിടും താമസിക്കുന്നത്. രണ്ട് മരുമക്കളാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ എല്ലാം ഏൽപ്പിച്ചു, അവർക്ക് വേണ്ട സമ്പത്തൊക്കെ രണ്ട് സ്ഥലവും അവർക്ക് രണ്ടുപേർക്കുമായിട്ട് വീതിച്ചു കൊടുത്തു. കൈമൾ ഇവിടത്തേക്ക് പോയി സന്യസിക്കാൻ വേണ്ടി പോവുകയാണ്. സന്യസിക്കാൻ പല സ്ഥലങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്യുന്നു. സന്യസിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിച്ചിട്ട് വേണം ജീവിക്കാൻ. ഒരുപാട് സമ്പത്തുള്ള ജന്മയാണെങ്കിലും കൂടി എല്ലാം ഉപേക്ഷിച്ചിട്ടാണല്ലോ പോകുന്നത്. ഭിക്ഷ യാചിക്കണം, അതിന് തകരപാത്രം തൻ്റെ ഭാണ്ഡത്തിലുണ്ടാകും, അത് വേവിച്ച് ആഹാരം കഴിച്ച് ഇദ്ദേഹം നാട്ടിലിങ്ങനെ ഭിക്ഷയാചിച്ചുകൊണ്ട് സന്യാസി വേഷത്തിൽ ജീവിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം ഭിക്ഷയൊന്നും കിട്ടാതെ വല്ലാതെ അവശനായി. ഇപ്പോഴത്തേക്കും അല്പം അസുഖമൊക്കെ ബാധിച്ചു, കുറച്ചും കൂടി പ്രായം കൂടി, അവിടെ അബോധാവസ്ഥയിൽ ഒരു വഴിയോരത്തിങ്ങനെ വീണ് കിടക്കുകയാണ്. ഈ സമയത്ത് കുറച്ച് ആളുകളൊക്കെ അദ്ദേഹത്തിന് വന്ന് കണ്ടു. അപ്പൊ ചോദിച്ചു ആരാണെന്ന്. അതേപോലെ ഞാനിങ്ങനെ പ്രജാപതി നാട്ടിലെ കുറുങ്ങാട്ടിടം വാഴുന്നവരായ കൈമളാണ്, വലിയ കൈമളാണ്, മൂത്ത കൈമളാണ്, ഞാൻ സന്യസിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടുകാരൊക്കെ എന്ത് ചെയ്തു, നിങ്ങളിങ്ങനെ എവിടെയെങ്കിലും വീണ് മരിക്കേണ്ട ആളല്ലല്ലോ, വലിയ സ്വത്തും ഒക്കെ ഉള്ളതല്ലേ, തറവാടത്തൊക്കെ ഉള്ള ആളല്ലേ, നിങ്ങളുടെ തറവാട്ടിലേക്ക് കൊണ്ടാക്കാം. ഒരു യോഗ്യവര്യനാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ ഏത് ദേശക്കാരനാണെന്നൊക്കെ ചോദിച്ചു. പ്രജാപതി നാട്ടിലേക്ക് യോഗ്യവര്യനും സംഘവും ഇദ്ദേഹത്തെ കൊണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഈ കൊങ്കിയമ്മ അഥവാ ഉണിച്ചന്ദ്രന്റെ വീട്ടുകാർ, മേലൂരിടക്കാർ അച്ഛനെ സ്വീകരിക്കുന്നില്ല. സന്യസിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയ ആള് തിരിച്ചു വന്നാൽ അപകടമാണ്, ആപത്താണെന്ന് കരുതി തിരിച്ചയക്കാണ്. അപ്പൊ ആര് സ്വീകരിക്കും? കീഴൂരിടത്ത് ഉണിക്കോനാർ സ്വീകരിക്കുന്നു. അവിടെ കഴിയുന്നു. കുറച്ചു നാൾക്കകം കൈമൾ മരിച്ചു. പ്രായമായിട്ടാണ്, അവശനാണ്. അവിടെ മരിക്കാനായിട്ട് അവിടെ വരുന്നു. മരണത്തിന് ശേഷം ഇലപുല തുടങ്ങിയ ആചാരങ്ങൾ മറ്റൊക്കെ ഉണ്ട്, അതൊക്കെ രണ്ടുപേരും കൂടി നിർവഹിക്കുകയാണ്. അവിടെ തർക്കം തുടങ്ങി. അതായത് എണങ്ങക്കുറുപ്പ് എന്നുള്ള ഒരാളുണ്ട്, ഇദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് എണങ്ങക്കുറുപ്പ്. നമ്മൾ എണങ്ങൻ എണങ്ങത്തി എന്നൊക്കെ പറയും അല്ലേ പണ്ട്. ഇത് എണങ്ങക്കുറുപ്പ് അന്ന് കാലത്ത് ഉപയോഗിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യാൻ ഉത്തരവാദപ്പെട്ട ഒരു ആണുങ്ങളെയാണ് എണങ്ങക്കുറുപ്പ് എന്ന് പറയാം.
1: ഇവിടെ രാത്രിക്കുട്ടിന്റെ
0: അതിലുണ്ടല്ലേ
1: കഥ പറഞ്ഞ സമയത്ത് ഇതിനിടയിൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ലേഡീന
0: ഇങ്ങനെയാണ് പറയാം
1: എണങ്ങത്തിന്നല്ലേ. അതല്ലേ നമ്മളെന്നല്ലേ അറിഞ്ഞേ.
0: പണ്ടുകാലത്തെ ചില പ്രയോഗങ്ങൾ, സ്ഥാനമാണ് അവര്. ഇദ്ദേഹമാണ് നിർദ്ദേശിക്കുന്നത്. മരണാനന്തര ക്രിയകൾ ഒരുപാട് കർമ്മങ്ങളുണ്ട്. അപ്പം ചിതയിൽ നിന്ന് അസ്ഥി എടുക്കണം. അസ്ഥി പുറുക്കി എടുത്തിട്ട് അത് ഒരു പ്രത്യേക സ്ഥലത്ത് നിമഞ്ജനം ചെയ്യുന്ന ചില ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അതിനുവേണ്ടി അസ്ഥി എടുക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യമായിട്ട് അസ്ഥി എടുക്കേണ്ടത് മൂത്തയാളാണ്. രണ്ടുപേരും തർക്കത്തില്ല, ഞാനാണ് മൂത്തത്, ഞാനാണ് മൂത്തം തർക്കത്തില്ല. ആ തർക്കം അവിടെ കൂടി നിൽക്കുന്നവരുടെ മുമ്പിലാണ് ഇവർ തമ്മിൽ തർക്കം വന്നത്. അപ്പൊ അങ്ങനെ ആ തർക്കം പരിഹരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, അമ്മമാരെ വിളിപ്പിച്ചു. അപ്പൊ അമ്മമാര് പറഞ്ഞു, രണ്ടാളും ഏതാണ്ട് ഒരേ സമയത്താണ്, നമ്മളിങ്ങനെ പേറ്റ് മൂന്നാവോ അനുഭവിച്ചിട്ട് പ്രസവിച്ചതിന് ശേഷം സമയം നോക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ആരാണ് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. പഠിത്ത ചോയ്സ് എവിടെയാണ്, പിന്നെ വയറ്റാട്ടിയാണ്. വയറ്റാട്ടി ആർച്ച എന്നുള്ള അവരെ കൂട്ടിക്കൊണ്ടുവന്നു, ആളെ അയച്ചു കൂട്ടിക്കൊണ്ടുവന്നു. വയറ്റാട്ടി ഒരു റൂളിംഗ് അങ്ങ് പറഞ്ഞു. അതായത് ഉണിച്ചന്ദ്രൻ പുലർച്ചയ്ക്കും ഉണിക്കോനാര് പാതിരക്കുവാണെന്ന് പറഞ്ഞു. പാതിരയും പുലർച്ചയും ഏകദേശം ഒന്നാണ്, പക്ഷെ പാതിരയാണ് കുറച്ചും കൂടി നേരത്തെ. അപ്പൊ നേരത്തെ ജനിച്ചത് ഉണിക്കോനാരെന്നല്ല വ്യക്തം. ഉണിക്കോനാര് പാതിരക്കും ഉണിച്ചന്ദ്രൻ പുലർച്ചയ്ക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട കഴിഞ്ഞ ഉടനെ തന്നെ ഉണിച്ചന്ദ്രൻ ഇടപെട്ടു. വയറ്റാട്ടി തള്ളിയെ സ്വാധീനിച്ചിട്ടാണ്, അതുകൊണ്ട് അത് നമ്മൾ അംഗീകരിക്കില്ല. അങ്ങനെ ഈ മാറ്റ് കൊടുത്ത മണ്ണാത്തിയെ വിളിപ്പിച്ചു. പിന്നീട് മാറ്റ് കൊടുക്കുക എന്നുള്ള അലക്കിയ തുണി കൊടുക്കുന്നൊരു പണ്ടത്തെ ചടങ്ങുണ്ട്. മണ്ണാത്തിയെ വിളിപ്പിച്ചു, ആർക്കാണ് ആദ്യമായിട്ട് മാറ്റ് കൊടുത്തത്? ഒരേ ദിവസമാണ്, ചില മണിക്കൂറുകളുടെ വ്യത്യാസമാണ്. അപ്പം മാറ്റ് കൊടുത്ത മണ്ണാത്തി നേരെ തിരിച്ചു പറഞ്ഞു, നേരത്തെ ഉണിക്കോനാരാണ് ആദ്യമെന്ന് പറഞ്ഞല്ലോ,

0: ഇവിടെ ഉണിച്ചന്ദ്രനാണ് ആദ്യമെന്നാണ് മണ്ണാത്തി പറഞ്ഞത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അല്ല, അവര് കൗണ്ടറായിട്ട് പറയും, നീ മണ്ണാത്തിയെ സ്വാധീനിച്ചിട്ടാണ്, അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അത് രണ്ടും നടന്നില്ല, തർക്കങ്ങൾ അങ്ങനെ തുടരുകയും ചെയ്തു. നാടുവഴി ആളുകളിലുണ്ട്, അവർ പറഞ്ഞു മരണാനന്തര ക്രിയകളുടെ മുമ്പിൽ വെച്ച്, ശ്മശാനത്തിൽ വെച്ച് ഇങ്ങനെ തറക്കരുത്, തൽക്കാലം ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുക, മൂപ്പിളമ തർക്കം നമുക്ക് പിന്നീട് പരിഹരിക്കാം. അങ്ങനെ അവർ അവിടുന്ന് തൽക്കാലം തർക്കം ഒതുക്കി തീർത്ത് പിന്നീട് പല പല പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. ഇതിൻ്റെ പേരിൽ ഇവർ ഈ തർക്കം അവിടെ നിലനിൽക്കുകയാണ്. കൈമളുടെ സ്വത്തൊക്കെ ഭാഗം വെക്കുമ്പോൾ ഓരോ സ്വത്തിൻ്റെ പേരിലും തർക്കമായി. അതിൽ വടക്കൻ പാട്ടിൽ പറയുന്നുണ്ട്, വരിക്കച്ചക്കയുടെ പേരിൽ, അരിയുടെ പേരിൽ, തേങ്ങയുടെ എണ്ണത്തിൽ, മാങ്ങയുടെ എണ്ണത്തിലൊക്കെ ബാക്കി വന്ന് ഈ ബലിയൊക്കെ കഴിച്ച് കർമ്മങ്ങളൊക്കെ കഴിച്ച് ബാക്കി വന്ന വസ്തുക്കളിൽ മേലൊക്കെ തർക്കങ്ങൾ തുടരുകയാണ്. ഈ സമയത്ത് ഉണിക്കോനാർക്ക് ഒരു ആഗ്രഹം, മുള്ളുമൂത്ത മീൻ കഴിക്കണം. അത് വല്ലാത്തൊരാഗ്രഹമാണല്ലോ അല്ലെ. ഉണിക്കോനാർക്ക് മുള്ളുമൂത്ത മീൻ കഴിക്കണം. അതിനുവേണ്ടി അരയനായ കണ്ണനെ ഏൽപ്പിക്കുകയാണ്. കണ്ണൻ ഒരുപാട് വലയും ചൂണ്ടയൊക്കെ എടുത്തിട്ട് കടലിൽ പോയിട്ടാണ് മീൻ പിടിക്കുന്നത്. അങ്ങനെ നല്ല കുറെ മത്സ്യങ്ങളൊക്കെ പിടിച്ചെടുത്തു. ഈ സമയത്ത് അവിടുത്തെ കാര് വരുന്നു, ഉണിച്ചന്ദ്രൻ വരുന്നു. എന്താ കണ്ണ പരിപാടി? ഇത് വളർന്നവർ പറഞ്ഞിട്ടുണ്ട്, നല്ല മുള്ളുമൂത്ത മീൻ കൂട്ടാൻ പൂതിയാവുന്നുണ്ട്, കൊടുക്കണം. ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ കുറച്ച് മത്സ്യം പാക്ക് ചെയ്തിട്ട് ആ ഇത് കൊണ്ടു കൊടുത്തോളൂ പറഞ്ഞു. അങ്ങനെ അരയൻ കണ്ണൻ എന്ത് ചെയ്തു, ഈ മുള്ളുമൂത്ത മീൻ മാറ്റി വെച്ച് മുക്കാത്ത മുള്ളുള്ള നല്ലതല്ലാത്ത പഴകിയ മത്സ്യം അയച്ചു കൊടുത്തു. അവിടെ കണ്ടതോടുകൂടി ആകെ പ്രശ്നമായി. അതിൻ്റെ പേരിൽ ഭയങ്കര തർക്കമായി. അരയനെ അടിച്ചോടിച്ചു, അവർ തമ്മിൽ ഏറ്റുമുട്ടലായി, നാടുവഴി ഇടപെട്ടു. തൃപ്പങ്ങോട്ടപ്പൻ്റെ മുമ്പിൽ പൊന്നും വെള്ളിയും വെച്ച് നിങ്ങളെ തീർപ്പ് കൽപ്പിക്കണമെന്ന് നാടുവഴി പറഞ്ഞു. പൊന്നും വെള്ളിയും വെക്കുമെന്ന് പറഞ്ഞാൽ ഒരു പൊതിയിൽ കുറച്ച് പൊന്നും മറ്റൊന്നിൽ കുറച്ച് വെള്ളിയും വെക്കും, എന്നിട്ട് രണ്ടുപേരെയും കണ്ണ് കിട്ടും, എന്നിട്ട് എടുക്കാൻ വേണ്ടി പറയും. പൊന്ന് കിട്ടിയ ആളാണ് മൂത്തത്, വെള്ളി കിട്ടിയ ആള് രണ്ടാമത്തെയാണ്. അതെടുത്തു. പക്ഷേ ഉണിക്കോനാർക്കാണ് പൊന്ന് കിട്ടുന്നത്, ഉണിക്കോനാറിന് പൊന്ന് കിട്ടിയപ്പോൾ അയാളാണ് മൂത്തത് തെളിഞ്ഞില്ലേ. പക്ഷെ ഉണിച്ചന്ദ്രനെ സമ്മതിക്കുന്നില്ല. അപ്പം നമ്മൾ നോക്ക്, വടക്കൻ വീരഗാഥയിൽ എം ടി പറയുന്നുണ്ട്, മുള്ളുമൂത്ത മീനിന് വേണ്ടി പോലും കലഹിച്ചവരാണ് ആരൊക്കെ? ഈ രണ്ടുപേരും, മേലൂരിടത്തിലെയും കീഴൂരിടത്തിലെയും വാഴുന്നവർ, വളരെ നിസ്സാര കാര്യത്തിന് തങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മാവൻ കൈമളിൻ്റെ തറവാട്ടിലെ തെങ്ങിൻ്റെ എണ്ണത്തിന് വേണ്ടി ചക്കയുടെ വലുപ്പത്തിലൊക്കെ തറക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ വലുപ്പത്തിനും പഴമയ്ക്കും വേണ്ടി പോലും തറക്കിക്കുന്ന ആളുകളാണ്. മറ്റ് ഒരു വിഷയം അവർക്ക് തറക്കിക്കാനോ സംസാരിക്കാനോ സംവദിക്കാനോ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക.
1: അതായത് ഒരു പണിയില്ലാത്തോണ്ടിരിക്കല്ലോ.
0: അതെ, അവർക്കൊരു സാമൂഹിക ബോധമോ ഉത്തരവാദിത്വം ഒന്നുമില്ല. അത്രയധികം ഒരു വാശിയാണ്, ഏതൊരു കാര്യത്തിലും അമിതമായിട്ട് വാശി പിടിക്കുകയാണ്. അങ്ങനെ ഇതിലും പരാജയപ്പെട്ടതോടുകൂടി പിന്നെ അടുത്ത ഏറ്റവും ഒടുവിലത്തെ മാർഗം എന്താണ്? ആളങ്കം, അങ്കത്തെട്ട് മണിയുക, അങ്ങനെ അംഗം കുറിച്ചു. ഈ അംഗം കുറിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വലിയ അനീതിയാണ്. ഉണിക്കോനാരും ഉണിച്ചന്ദ്രനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയല്ല ചെയ്യുന്നത്, അവർ വാടകക്കെടുക്കും അംഗച്ഛേകവന്മാരെ. നേരിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പരസ്പര ശത്രുതയുണ്ടല്ലോ, പരസ്പരം കാണുമ്പോൾ ശത്രുക്കളല്ലേ. സാധാരണ പഴയകാല യുദ്ധങ്ങളിലൊക്കെ ഇങ്ങനെയാണ്, യോദ്ധാക്കൾ ശത്രുക്കളാണ്. പക്ഷേ ഇതിവിടെ ഉണിക്കോനാൻ ഒരാളെ ഏൽപ്പിക്കുന്നു, ഉണിച്ചന്ദ്രൻ മറ്റേ ഏൽപ്പിക്കുന്നു. ഈ ഏൽപ്പിക്കപ്പെടുന്നയാൾ പരസ്പരം ശത്രുക്കളെയല്ല, പക്ഷെ മറ്റൊരാൾക്ക് വേണ്ടി ശത്രുത പോലെ ഒരുതും. എങ്ങനെയാണ്? ഒന്നുകിൽ ജയം അല്ലെങ്കിൽ അല്ല മരണം, ജയം അല്ലെങ്കിൽ മരണമാണ്, ആർക്കോ വേണ്ടി മരിക്കലാണ്. അപ്പം ഇത് ഈ കാലത്ത് നമ്മുടെ 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. അംഗം വിട്ട് തീരുമാനം കൽപ്പിക്കുക, അംഗത്തിൽ ആര് ജയിക്കുന്നവോ അയാളുടെ പക്ഷം ശരി എന്ന പഴയ അപരിഷ്കൃതമായ യുക്തിരഹിതമായ ഒരു രീതി ഉണ്ടായിരുന്നു. ഇവിടെയാണ് അംഗം കുറിച്ചത്. ഉടനെ തന്നെ ചേകവന്മാരെ തേടി അന്വേഷിക്കാനായി. ഉണിച്ചന്ദ്രനാണ് ആദ്യം പോയത്. അദ്ദേഹം അവിടെ കോലത്തിരി നാട്ടിലാണ്, കോലശ്രീ നാട്, കോലശ്രീ നാടെന്ന് കൂടി പറയും. അരിങ്ങോടരയാണ് ഏൽപ്പിച്ചത്. അരിങ്ങോടര അറിയില്ലേ? നമ്മള് വടക്കൻ വീരഗാഥ കണ്ടാലേ അദ്ദേഹത്തിന് മറക്കാൻ പറ്റില്ല. ആരാണ് അതിൽ അഭിനയിച്ചത്?
1: ക്യാപ്റ്റൻ
0: രാജു ആണല്ലേ. അരിങ്ങോടര് ആനയെ മയക്കുന്ന വിദ്യയുണ്ടെന്നാണ് പറയുക. ഏഴംഗം ജയിച്ചയാളാണ് അരിങ്ങോടര്. അത്ഭുത സിദ്ധിയുള്ള ആളാണ്, നമ്മുടെ കോലത്തിരിക്കാരനാണ്. അരിങ്ങോടർക്ക് ഒരു മകളും ഒരു മരുമകളും ഉണ്ട്. കുട്ടിമാണി എന്നാണ് മരുമകളുടെ പേര്. മകളുടെ പേര് ഉണ്ണൂലി, ചിലപ്പോൾ കുഞ്ചുണ്ണൂലി എന്ന് വിളിക്കും. മരുമകളാണ് കുട്ടിമാണി. അപ്പോൾ ഇതാണ് അരിങ്ങോടരുടെ കുടുംബം. അരിങ്ങോടര് നേരെ ഉണിച്ചന്ദ്രൻ കാണുന്നു. അരിങ്ങോടർ പറഞ്ഞു, റെഡി, ഞാൻ തയ്യാറാണ്. അല്പ പ്രായമുണ്ട്, 42 വയസ്സെന്ന് അദ്ദേഹത്തിന് പ്രായമുണ്ട്. അരിങ്ങോടർ പറഞ്ഞു, അംഗത്തെട്ട് പണിയണം, കോലത്തിരി രാജ്യത്തു നിന്നൊരു വിശ്വകർമാവിനെ ആശാരി വിളിക്കണം, അതിൽ കള്ളപ്പലക തട്ടിൽ ഉയർന്ന തട്ടുമായി ഒരു കള്ളപ്പലക വെക്കണം, പിന്നെ കൊല്ലന് ഇരുമ്പാണി മാറ്റി മുളയാണി വെക്കണം, അതിന് 16 പണം കൊടുക്കണം. ചതിയനാണ്, വീരഗാഥയിൽ അത്രമാത്രം ചതിയനല്ലെങ്കിൽ കൂടി പാണന്റെ പാട്ടിൽ അരിങ്ങോടർ അല്പം നെഗറ്റീവ് കഥാപാത്രമാണ്. അങ്ങനെ ഉണിച്ചന്ദ്രനും അരിങ്ങോടരുടെ പട വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നോക്കുന്നു. അപ്പോഴാണ് അംഗത്തെട്ട് പണിത് കഴിഞ്ഞപ്പോഴാണ് ഉണിക്കോനാർ മനസ്സിലാക്കുന്നത്, താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഉടനെ തന്നെ പുറപ്പെടായി. ആരെ കിട്ടും? പ്രജാപതി നാട്ടില് അംഗച്ഛേകവന്മാരായിട്ട് ആരുണ്ട്? ഒരുപാട് യാത്ര തങ്ങളുടെ ശിഷ്യന്മാരുമായിട്ട് കുറേയധികം സഞ്ചരിച്ചു. ഉണിക്കോനാരും ശിഷ്യന്മാരും സഞ്ചരിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ആരെയും കിട്ടുന്നില്ല. കാരണം മാറ്റങ്കച്ചേകവൻ അരിങ്ങോടരാണ്. അരിങ്ങോടരോട് പൊരുതാൻ മാത്രമുള്ള ഒരാൾ ഇവിടെ ഇല്ല. അതിന് ആരെ കിട്ടും, ആരെ കിട്ടുമെന്ന് അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് അവർ ചെന്നു. അങ്ങനെ ഒരു പാണനെ അവർ കണ്ടെത്തി. പട്ടുപെടുന്ന പാണനുണ്ടല്ലോ. പാണന്മാർക്കെല്ലാം ഈ ചേകവന്മാരെ തറവാടുകളെ കുറിച്ച് നല്ല ധാരണയുണ്ടാകും. അപ്പം പാണനോടാണ് ചോദിക്കുന്നത്, ആരാണ് നമുക്ക് പറ്റിയ ഒരു ചേകവനെ ഇവിടെ ഉണ്ടെങ്കിൽ. അങ്ങനെയാണ് പാണൻ പുത്തൂരം വീട്ടിലെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അവിടെ മൂന്ന് ചേകവന്മാരവിടെ ഉണ്ട് എന്ന് പാണൻ പറയുന്നു. അത് കണ്ണപ്പൻ ചേകവൻ അച്ഛനാണ്, മകനായ ആരോമലും മരുമകനായ ചന്തുവും അവിടെ ഉണ്ട്. അപ്പം അവിടെ പോയാൽ ആളെ കിട്ടും, അതിൻ്റെ വഴി പറഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാണൻ വളരെ നല്ല വിശദമായിട്ട് ആ സ്ഥലത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അച്ഛൻ ചേകവരെ തിരിച്ചറിയാൻ വിഷമമൊന്നുമില്ല. ഏഴങ്കം ചേച്ചൻ ചേകവനാണെങ്കിലും മുടിയാകെ നരച്ചിട്ടുണ്ട്, കയ്യൽപ്പം വീങ്ങിക്കാണും. മകൻ ആരോമിൽ ചേകവര് ആളൊരു ഉശീരൻ തന്നെയാണ്. ലക്ഷണമൊന്നും പറയാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ ആളെ തിരിച്ചറിയും. 22 വയസ്സാണ് പ്രായം. അങ്ങനെ പാണൻ നിർദ്ദേശിച്ച ലക്ഷണങ്ങളൊക്കെ നോക്കി അവിടെ പുത്തൂരം വീട്ടിലേക്ക് ആര് പോകുന്നു, ഉണിക്കോനാര സംഘം അവിടെ പോവുകയാണ്. അവിടെ കണ്ണപ്പൻ ചേകവനുണ്ട്. ചേകവനോട് കാര്യങ്ങൾ പറയുന്നു. ചേകവൻ പറയും, ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട്? അല്ലല്ല, ഞാൻ വരാം, മൂത്ത ചേകവനായ ഞാൻ വരാം, പക്ഷേ മറ്റുള്ളൊക്കെ ചെറിയ ചെറുബാല്യം വിട്ടുമാറാത്ത കുട്ടികളാണ്, വരില്ലെന്ന് പറഞ്ഞു. പാണൻ പറഞ്ഞ ലക്ഷണം അനുസരിച്ച് ആരോമലിന്റെ ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യരിൽ കൊത്ത മുടിയഴകും, പഞ്ചമി ചന്ദ്രനോടൊത്ത നെറ്റി, അതുപോലെ കുഞ്ഞിമുഖവും കുറിയ കണ്ണും, തത്തമ്മച്ചുണ്ടും പവിഴപ്പല്ലും, കണ്ണാടിക്കൊത്ത് കവിള രണ്ടും, ആരോമിൽ താടി അരയൻ മീശ, ശംഖു കടഞ്ഞ കഴുത്ത് അഴകെ, ചെപ്പ് കടഞ്ഞൊരു ത്രിമുഖവും. നല്ല ലക്ഷണങ്ങളല്ലേ. മാറത്ത് മാമ്പുള്ളി പൂഞ്ചുണങ്ങും, ആലിലേക്കൊത്തൊരണിവയറും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് വർണ്ണിച്ച് വർണ്ണിച്ച്.
2: സാധാരണ സ്ത്രീകളെ വർണ്ണിക്കുന്നതല്ലേ നമ്മള് കേൾക്കാറുള്ളത്.
0: ആരോമലിന്റെ മെഡിസിയിൽ നിറയെ പൊൻപണമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ മാത്രമേ എന്ത്
2: കിട്ടുള്ളൂ,
0: പാണന് പൈസ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളെ മുഖം തീരെ രസമില്ല എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും പൈസ കൊടുക്കും? അതറിയാൻ പാണൻ. അതുകൊണ്ട് ആരുടെത്താണ് കൂടുതൽ പണമുള്ളത് അവരോട് പാണൻ എല്ലാ കഥകളൊക്കെ ചമച്ച് ചമച്ച് പാടും. അതുകൊണ്ടാണ് ചന്തുവിനെ കുറിച്ച് പാണന്മാർ പാടാത്തത് എന്നാണ് MT ഒരു ഭാഷയും. കാരണം ചന്തുവിന്റെ കയ്യിൽ എന്തില്ല, പണമില്ല. പണം ഉണ്ടെങ്കിൽ ചന്തുവിനെ കുറിച്ചായിരിക്കും കുന്നത്ത് ഉദിച്ച സൂര്യനെ പോലെയൊന്നും അങ്ങനെയൊക്കെ പാടുമായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ട് നമ്മുടെ ഉണിക്കോനാർ വാഴുന്നവരവിടെ പുത്തൂരും വീട്ടിൽ ഇരിക്കുകയാണ്. കണ്ണപ്പൻ ചേകവനായിട്ട് സംസാരിക്കുന്നു. കണ്ണപ്പൻ ചേകവനം, ഞാൻ വന്നോളാം, പക്ഷെ അത് പറ്റില്ല, ആര് വേണം? മകനായ ആരോമിൽ വേണം. നിങ്ങൾ വേണ്ട, നിങ്ങളുടെ ടൈം കഴിഞ്ഞു. അപ്പം ആരോമലിനെ അയക്കില്ല, അവൻ 22 വയസ്സ് മാത്രം പ്രായമുള്ളൂ, ഇതുവരെ അംഗം വെട്ടി പരിചയമില്ല, അതുകൊണ്ട് വരില്ലെന്ന് പറഞ്ഞു. അപ്പം ആരോമൽ അകത്തുണ്ടായിരുന്നു. ആരാണ് ഉമ്മറത്തെന്ന് അവിടുത്തെ വീട്ടിലെ കുട്ടിമണി എന്നുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചു. അപ്പം ഏതൊരു നാടുവാടി വന്നിട്ടുണ്ട്, അച്ഛനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അണിഞ്ഞൊരുങ്ങി വരികയാണ് ആരോമൽ വരുന്ന കാരണം. കണ്ണപ്പൻ ചേകവൻ പുത്തൂരം വീട്ടിന് ഉമ്മറത്തേക്ക് വരുമ്പം ഈ വാഴുന്നവർ എഴുന്നേറ്റിട്ടില്ല. വാഴുന്നവരാണ് മേലെ, ചേകവൻ താഴെയാണ്. പക്ഷെ എന്നാലും കണ്ണപ്പൻ ചേകവൻ അത്രയ്ക്ക് വലിയ പ്രതാപശാലിയായ ഒരാളാണല്ലോ. അതുകൊണ്ട് കൂടി എന്ത് ചെയ്തു, എല്ലാ ആഭരണ പെട്ടൊക്കെ തുറന്ന് സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ആരുടെ വരവ്, ആരോമലിന്റെ വരവ്. വരവ് കണ്ട ഉടനെ തന്നെ അറിയാതെ അങ്ങ് എഴുന്നേറ്റ് പോയി ആര്, ഉണിക്കോനാരും സംഘവും. അങ്ങനെ ഇവരോട് പറഞ്ഞു, ഞങ്ങൾ അംഗത്തിനില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അവിടെ നായന്മാരെ കൂടെ ഒരുപാട്, ഉണിക്കോനാരൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ പുത്തൂരം വീടിൻ്റെ പഴയ പാരമ്പര്യവും അവരുടെ ആണത്വം വീരശൂര പരാക്രമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരോമലിന് തോന്നി ഇവരെ പറഞ്ഞുവിടുന്നത് ശരിയല്ല. അങ്ങനെ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചു വിളിച്ചതിന് ശേഷമാണ് ഞാൻ തയ്യാറാണ്, അംഗം വെട്ടാൻ ഞാൻ ഒരുക്കമാണ്, അതിനെ നിങ്ങൾ കിഴികൾ അങ്കക്കിഴികൾ വെച്ചോളൂ എന്ന് പറയും. അങ്ങനെ അങ്കക്കിഴി വെക്കുന്നൊരു രംഗമുണ്ട് സിനിമയിൽ, അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അല്ലേ? അവര് ഉണിക്കോനാര സംഘവും ദേവിയെ നേർച്ച കൂട്ടലാണ്, ഈശ്വരനോട് പ്രാർത്ഥിക്കലാണ്. ഈ ആരോമലിന്റെ മനസ്സൊന്ന് മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് മനസ്സ് മാറിയിട്ട് ആരോമൽ അവരെ തിരിച്ചു വിളിച്ചത് എന്ന് കൂടി പാണന്മാർ പാടി നടക്കുന്നുണ്ട്. ഏതായാലും തിരിച്ചു വിളിച്ചു, അങ്കക്കിഴിപ്പണം വെപ്പാൻ വേണ്ടി പറഞ്ഞു. അങ്കക്കിഴിപ്പണം വെപ്പിൻ നിങ്ങൾ അത് തന്നെ കേൾക്കുന്നു വാഴുന്നോറും, വീട്ടുകിഴി നാലും വേറെ വെച്ചു, നാട്ടുകിഴി നാലും വേറെ വെച്ചു, അങ്കക്കിഴി മൂന്നും വേറെ വെച്ചു. അപ്പോൾ പറയുന്നു ആരോമരും, എഴുതി വരുന്ന ചെലവിനില്ല ഇത്. എനിക്ക് അംഗം ക്ഷണിക്കാൻ ആളുകളെ വിളിക്കേണ്ട ഓല എഴുത്തിന് പോലും ഇത് തികയില്ല. ഓരോ തവണയും പറയുകയാണ്, പിന്നെയും വെച്ചു, ഏഴ് കിഴികളൊക്കെ വെച്ചു. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ കെട്ടും കച്ചമെഴുക്കിനില്ല, എന്റെ കച്ച കെട്ടാൻ പോലും ഇത് തികയില്ല ഈ പൈസ എന്ന് പറയും. വീണ്ടും അവർ വെച്ചു. അപ്പൊ ഞാൻ വെട്ടും വാളും പരിചിക്കില്ല, 16 കിഴി കൂടെ വെച്ചു അതിനുശേഷം. അപ്പോഴും അതും തൃപ്തിയാവുന്നില്ല. അത് താനെ കേൾക്കുന്നു വാഴുന്നവരും, 64 കിഴി വെക്കുന്നുണ്ട്, അത് താനെ കാണുന്നു ചേകവരും, ചന്തുവിനെ കൂടെ അയച്ചു തരാം. 64 കിഴി

0: പൊൻപണം കിട്ടിയപ്പോൾ ആരുമല എന്താ പറഞ്ഞു, വേണമെങ്കിൽ മച്ചുനും ചന്തു വരും, എനിക്കൊത്ത ചേക്കവും തന്നെയാണ്, പക്ഷെ അവർക്ക് ആര് തന്നെ വേണം, ആരോമല തന്നെ വേണം. അപ്പൊ തിരിച്ചങ്ങോട്ട് ചോദിക്കലാണ്, ആരോമല നിങ്ങൾ വരാൻ എത്രയാണ് നിങ്ങളുടെ ചാർജ്? ഇതൊരു പ്രൈസ് മണിയാണല്ലേ. കാര്യം പുത്തൂരൻ വീടിന്റെ പ്രതാപം അവര് ഈ പണം കടം കൊടുക്കുന്ന ഒരു തറവാടാണ്, അവര് സമ്പാദിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ സമ്പാദിച്ചില്ല എങ്കിൽ ഒന്നിക്കൽ അങ്കംവെട്ടില് അങ്കത്തട്ടില് വെച്ചിട്ട് ആരോമല മരിക്കും. അപ്പൊ തറവാട് ജീവിക്കണ്ടേ, അതിനുവേണ്ട പണമാണ് വെക്കുന്നത്. അപ്പൊ ഒടുവിൽ എത്ര പണം വേണമെന്ന് ചോദിച്ചപ്പോൾ ചേകവന്ദനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടി പോരണമെന്നുണ്ടെങ്കിൽ നിറപറ വിളക്കുമൊക്കവേ വെക്കണം, വെള്ളക്കരിമ്പടം വിരിക്ക വേണം, ഗണപതി പൂജ കഴിക്ക വേണം, 1001 കെട്ട് കിഴി 101 കിഴിപ്പണം വെക്ക വേണം, 1001 പണമിട്ട 101 കിഴി വെക്കണം, എന്നാലേ ഞാൻ വരുള്ളൂ പറഞ്ഞു. കോനാർ റെഡിയെ നോക്ക്, മൂപ്പിളമക്ക് വേണ്ടിയിട്ടാണ്, ആരാണ് മൂത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ പണം കൊടുക്കുന്നത്. അങ്ങനെ ആ പണം വാങ്ങിച്ചതോടുകൂടി എഗ്രിമെന്റ് ആയി. ഒരു ഭാഗത്ത് ഉണിക്കോനാർക്ക് ആരോമൽ, മറുഭാഗത്ത് ഉണിച്ചന്ദ്രന് അരിങ്ങോട്. പിന്നെ ഒരുപാട് ചിട്ടകളൊക്കെയുണ്ട്, നാടുവാഴിനെ അറിയിക്കണം, രാജാവിനെ അറിയിക്കണം, എല്ലാ ആളുകളെയും അറിയിക്കണം, അങ്കത്തട്ട് പരിശോധിക്കണം, മാറ്റങ്ക ചേക വരുവണം, ഇങ്ങനെ കുറെ ചുമതലകൾ. ഈ മാറ്റങ്ക ചേകവനായിട്ട് പോകുന്ന ആരായിരുന്നു നമ്മള് സിനിമ? ചന്തുവാണ്. അവിടെയാണ് ചതിയുടെ മണം വരുന്നത് അല്ലേ. പക്ഷേ നമ്മളെ ഈ പണന്മാരെ എഴുതിയ കഥയാണെങ്കിൽ കൂടി ഒരു സാഹിത്യ സൃഷ്ടിയാണല്ലോ, ഒരു കാലത്തിന്റെ കണ്ണാടിയാണ് ഓരോ സാഹിത്യ സൃഷ്ടിയും. നമുക്ക് കാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്ന കുറേ സന്ദർഭങ്ങൾ അവിടെയുണ്ട്. അങ്കം കുറിച്ചതോടുകൂടി 22 വയസ്സ് പ്രായമാണ് ഉള്ളുവെങ്കിലും കൂടി ആരുമല രണ്ട് ഭാര്യമാരുണ്ട്, കുഞ്ചുണ്ണൂലിയും തുമ്പോലാർച്ചയും. കുഞ്ചുണ്ണൂലി വിവാഹം കഴിച്ച് വീട്ടിൽ ഇരിക്കുന്നുണ്ട്, തുമ്പോലാർച്ചയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എങ്ങനെയാണ്? അതായത് പകിട കളിക്കാൻ പോയി അമ്മാവനുണ്ട്, മികവിൽ മികച്ചേരിയിലെ അമ്മാവൻ. അവിടെ ഒരു ദിവസം പകിട കളിക്കണം എന്ന് പറഞ്ഞിട്ട്, ഇന്നത്തെ ചെസ് കളി, പണ്ടത്തെ ശകുനിയൊക്കെ കളിച്ച കളിയുണ്ടല്ലോ, അമ്മാവൻ മികച്ച പകിട കളിക്കാരനാണ്. അവിടെ പോയി, അവിടെയാണെങ്കിൽ തുമ്പോലാർച്ച ഇങ്ങനെ നിറസൗന്ദര്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പോകുമ്പോൾ തന്നെ കുഞ്ചുണ്ണൂലി പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിട്ട് അപകടത്തിലൊന്നും പെടണ്ടെന്ന്. പക്ഷേ പോയി, അവർ നമ്മുടെ ആരോമൽ അമ്മാവൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെ അമ്മായിയുണ്ട്, അമ്മാവനുണ്ട്, ഒരേ ഒരു മകളായ തുമ്പോലാർച്ചയുണ്ട്. അവിടുന്ന് തുമ്പോലാർച്ചയുടെ പ്രണയത്തിലാകുന്നു. തുമ്പോലാർച്ചയെ കണ്ട ഉടനെ തന്നെ പ്രണയത്തിലാവലാണ്. പാണന്മാർ പറയുന്നത് അവിടെ ഒരു മുഹൂർത്തം, അതായത് പുത്രഭാഗ്യത്തിനുള്ള ഒരു മുഹൂർത്തം ആരോമൽ കാണുകയാണ്. അപ്പം അത് പെട്ടെന്ന് ഒരു പുത്രൻ ജനിക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടെന്നും, പുത്തൂരൻ വീട്ടിലേക്ക് വരാൻ സമയമില്ല. അപ്പം അവിടെ തന്നെ അമ്മാവൻ്റെ മകൾ അവിടെ തുമ്പോലാർച്ചയുണ്ട്, തുമ്പോലാർച്ചയുടെ വാതിൽ മുട്ടുന്നു. അങ്ങനെ എന്തിനധികം പറയുന്നു, തുമ്പോലാർച്ച ഗർഭിണിയായി. രാത്രി വിളിക്കാൻ നേരം പുത്തൂരൻ വീട്ടിലേക്ക് പോകുമ്പം, ഞാൻ 3 നാൾ തിരിച്ചു വരും തുമ്പോലാർച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പണ്ടാര് പോയതുപോലെ
1: ദുഷ്യന്തൻ ശകുന്തളയോട് പറഞ്ഞിട്ട് പോകുന്നില്ലേ?
0: അതെ. പക്ഷെ അവിടെ ദുഷ്യന്തൻ തിരിച്ചു വരാതിരിക്കാൻ ഒരു കാരണമുണ്ട്, കൊടുത്ത മുദ്രമോതിരം ശകുന്തളയുടെ കയ്യിൽ നിന്ന് വീണുപോയതാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷെ ശരിക്കു പറഞ്ഞാല് ആരോമൽ അത് മറന്നു, തുമ്പോലാർച്ചയെ മറന്നു. പുത്തൂരും വീട്ടില് കുഞ്ചുണ്ണൂലിയുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മറന്നു. അതേസമയത്ത് ഈ മറച്ചാലും ഒളിച്ചു വെക്കാൻ പറ്റുമോ ഗർഭം? അത് വളരുകയാണ്. അപ്പോൾ അമ്മായി അറിഞ്ഞു, വേലക്കാരികൾ അറിഞ്ഞു, ആകെ പ്രശ്നമായി. തുമ്പോലാർച്ച ഒരിക്കലും ആളെ പറയുന്നില്ല, ആരാണെന്ന് പറയുന്നില്ല. ഒടുവിൽ അച്ഛന് ദേഷ്യം വന്നു, അച്ഛൻ തോക്ക് കൊണ്ട് വെടിവെക്കാൻ നോക്കുന്നുണ്ട്. അക്കാലത്ത് തോക്കൊക്കെ ഉണ്ട്, കാരണം തച്ചുളിയോദയൻ തന്നെ അറിയാലോ നമ്മൾ തോക്ക്. അവിടെ അമ്മയൊക്കെ ഇടപെട്ട് ഇങ്ങനെ അവസാനം അച്ഛൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇവിടെ ഒരു കാര്യം, വെണ്ണീറ്റം കൂടയിലേക്ക്, വെണ്ണീറ്റം കൂട എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, വെണ്ണീര് ചാരം സൂക്ഷിക്കുന്നൊരു സ്ഥലം, അവിടെ ഒരു പായ വിരിച്ച് അവിടെ കിടത്തിക്കോളൂ, ജലപാനം പോലും കൊടുത്തേക്കരുതെന്ന്. അങ്ങനെ വെണ്ണീറ്റം കൂടുതലായി തുമ്പോലാർച്ചയുടെ പൊറുതി. ലോകസുന്ദരിയാണ്, എന്നിട്ടും പറഞ്ഞില്ല. അവിടെ വേലക്കാരികളും മറ്റ് ആളുകളൊക്കെ ഇവിടെ പരിചരിക്കാനൊക്കെ വരുന്നുണ്ട്. അമ്മ വന്നില്ല, അച്ഛനും തിരിഞ്ഞോക്കിയില്ല, പ്രായമായപ്പോൾ പ്രസവിച്ചു. വയറ്റാട്ടി തള്ള പറഞ്ഞു, ഇത് സൂര്യനെപ്പോറിയുണ്ട്, മാത്രമല്ല മാറത്ത് മാമ്പുള്ളി ചുണങ്ങുണ്ട്. മാമ്പുള്ളി ചുണങ്ങുള്ള ഒരാൾ മാത്രമേ ആ നാട്ടിലുള്ളൂ, അത് ആരോമലാണ്. അതുകൊണ്ട് അച്ഛൻ ആരാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്ന വേണ്ട, സൂര്യനെപ്പോലെ തിളങ്ങുന്നുണ്ട് മുഖം. ഉടനെ തന്നെ പുത്തൂരൻ വീട്ടിലേക്ക് അണയച്ചു, തുമ്പോലാർച്ച പോലെ കൊടുത്തയച്ചു ഈ വയറ്റാട്ടിയോട്. അങ്ങനെ അവിടെ ആരോമല ഇത് കാണുമ്പോഴേ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പൊ അവിടെ തിരിച്ചൊരു ഓല അയച്ചു, ഇതാ എടുത്ത വണ്ടിക്ക് ഞാൻ വരുന്നുണ്ട്, റെഡി ആയിരുന്നുള്ളൂ, തുമ്പോലാർച്ച പിടിക്കണ്ടെന്ന്. ഉടനെ തന്നെ നാഗപുരത്തങ്ങാടിയിലെ ചെട്ടിയാൻ്റെ അടുത്ത് ഓരോ ഓല എഴുതി കൊടുത്തു ആരോമല്. അവിടുന്ന് ഒരു വലിയ വണ്ടി നിറയ സാധനങ്ങൾ, പ്രസവ ശുശ്രൂഷക്ക് മറ്റൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ആക്കിയിട്ട് ചെട്ടിയാനെ അയച്ചു മികവിൽ മികച്ചേരിയിലേക്ക്. പിന്നാലെ അമ്മയോട് പറഞ്ഞു, അമ്മേ നമുക്കൊന്ന് അമ്മാവൻ്റെ അടുത്ത് പോകണം. കാര്യമൊന്നും പറഞ്ഞില്ല, അവിടെ ഒരു വിശേഷം നമുക്ക് ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അമ്മയും കൂട്ടി ആരോമലും പോവാണ് മികവിൽ മികച്ചേരിയിലേക്ക്. അപ്പൊ അവിടെ ആദ്യമേ നമ്മുടെ ചെട്ടിയാരെ വണ്ടി എത്തി. അപ്പൊ കാരണവരോട് പറഞ്ഞു, ഇങ്ങനെ എന്താണ് ഇങ്ങനെ ആരോമൽ പുത്തൂരം വിട്ടെന്ന് അയച്ചാണ്. പിന്നലെ തന്നെ അമ്മയും ആരോമലുണ്ട്, അവർ നാത്തൂന്മാരാണല്ലോ. ആരോമലിന്റെ അമ്മയും അമ്മാവന്റെ അമ്മായിയും. അപ്പൊ അങ്ങനെ ആരോമലോ എവിടെയാണ് തുമ്പപുലർച്ച എവിടെയുണ്ടെന്ന് ചോദിച്ചു. അവള് അപ്പോഴും ഇവർക്ക് അറിയില്ല ആരോമല

ആണ് കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യം തുമ്പലർച്ചയുടെ അച്ഛൻ നമുക്ക് അറിയണ്ടായിരുന്നില്ല. ആരോമിലും നേരെ വെണ്ണീറ്റൻകുടലിലേക്ക് പോയി കുഞ്ഞിനെ വാരിയെടുത്തു, കൂടെ തുമ്പലർച്ചനെ കൂട്ടി, പിന്നെ അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ലിയറാക്കി, ഈ സമ്മാനങ്ങളൊക്കെ അവിടെ കൊടുത്തു, തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ആരുണ്ട് വീട്ടില്? കുഞ്ചുണ്ണൂലില്ലേ? കുഞ്ചുണ്ണൂലിങ്ങനെ പരിഭവിച്ചൊക്കെ എന്താണ് എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കുക? നമ്മള് വീരഗാഥയിൽ MT പറഞ്ഞുണ്ട്, ലക്ഷണമൊത്തു വന്നാല് കടത്തനാട്ടിലെ പെണ്ണുങ്ങൾക്ക് പുത്രയോഗം ലഭിക്കും, ആരോമിലിന്റെ പുത്രയോഗം ലഭിക്കുന്ന വല്ലാതെ അധിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് ഭാര്യമാരേ ഉള്ളൂ. തുമ്പോലാർച്ചയെ പെണ്ണ് കാണാൻ പോയിരുന്നു ചന്തു, അത് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ മച്ചുനൻ ആരോമിലുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരുന്നു. അപ്പോൾ കുഞ്ചുണ്ണൂലി വിചാരിച്ച ഒരു പ്രതികരണമല്ല ചെയ്തത്. എന്താണ് തുമ്പോലാർച്ച ഇങ്ങോട്ട് കൂട്ടാത്തെന്ന് ചോദിച്ചു. ആദ്യം പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് മധുര കരിമ്പൊക്കെ കുടിച്ചിട്ടില്ലേ വന്നെന്ന് പറഞ്ഞ് വളരെ കൊള്ളുവാക്കൊക്കെ പറഞ്ഞിരുന്നു. കാരണം കുഞ്ചുണ്ണൂലിക്ക് അറിയാം അവിടെ തുമ്പോലാർച്ച ഉണ്ട്, മുറപ്പെണ്ണാണ്, ആരോമിലിനെ നന്നായിട്ട് അറിയാലോ. അപ്പൊ ഇവിടെ അവർ പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണമായിരുന്നു, എന്തുകൊണ്ട് അവളെ കൂട്ടിയില്ല ഇങ്ങോട്ട്, എനിക്ക് കാണുന്നു നിങ്ങളുടെ മകനെയും എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ചുണ്ണൂലിയും ആരോമിലെ അനുജനായ ഉണ്ണിക്കണ്ണനും കൂടി അടുത്ത ദിവസം മികവിൽ മികച്ചേരിയിലേക്ക് പോവുകയാണ്. അവിടെ പോയി തുമ്പോലാർച്ചേനെയും കൂടി കൂട്ടി വന്നു. തുമ്പോലാർച്ച ആകെ പേടിച്ചു പോയി, കാരണം ഭർത്താവിന്റെ മറ്റൊരു ഭാര്യയല്ലേ, കുട്ടിയല്ലേ, കലഹത്തിന് വേറെയും പോണ്ടല്ലോ. പക്ഷേ കലഹമൊന്നും ഉണ്ടായില്ല, സപത്നിമാരായിട്ട് തിരിച്ച് ഇവിടത്തേക്ക് വന്നു, പുത്തൂരം വീട്ടിലേക്ക് വന്നു. ആരോമിലും രണ്ട് ഭാര്യമാരും ഒരു മകനായിട്ട് സുഖമായിട്ട് കഴിയണം. സുഖമല്ല, നമ്മുടെ അംഗത്തിന്റെ കഥയാണ് പറഞ്ഞല്ലേ, അംഗത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ആ സാമൂഹികാവസ്ഥ ശരിക്കും വ്യക്തമാക്കുന്ന കുറേ ഉപദേശങ്ങൾ ആരോമില് തൻ്റെ അനുജനായ ഉണ്ണിക്കണ്ണനോട് പറയുന്നത്. അനുജനോട് ഉണ്ണിക്കണ്ണനോടുള്ള ഉപദേശങ്ങളിലാണ് നമ്മൾ ആ കാലത്ത് ചരിത്രമൊക്കെ, ചരിത്രം 42 കളരി തീർത്ത്, അതായത് പുത്തൂരം വീടിൻ്റെയും ഉത്തരകേരളത്തിൻ്റെയും ചരിത്രം പറഞ്ഞു കൊടുക്കലാണ്. ചേകവരുടെ നിലയും വിലയും എത്രയെന്ന് നീ അറിയണം. പരശുരാമന്റെ കാലത്തോളം പഴക്കമുണ്ട് ആ ചരിത്രത്തിന്. ഗുരുക്ഷേത്രത്തിൽ നിന്ന് പരശുരാമൻ ഗോകർണത്തേക്ക് അമ്പയച്ചു, അതിന്റെ കരുത്തിനാൽ ഭൂമി ഇളകിപ്പോയി. ആ ഇളക്കം തീർക്കാൻ വേണ്ടിയിട്ടാണ് 108 പ്രതിഷ്ഠകൾ നടത്തിയത്, അതുകൊണ്ട് ഫലം കണ്ടില്ല. പിന്നെ കനകം പൊടിച്ചു വിതറി, അതുകൊണ്ട് ഫലം കണ്ടില്ല. അതിനുശേഷമാണ് 42 കളരി തീർത്തത്. ഈ കളരി തീർത്തതോടുകൂടിയാണ് ഭൂമിയുടെ ഇളക്കം മാറിയത് എന്നാണ് അന്നത്തെ വിശ്വാസം. ഇതൊക്കെ പാണന്മാർ കൃത്യമായിട്ട് ഇവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈഴവത്ത് നാട്ടിൽ നിന്നാണ് വന്നത്. ഈഴവന്മാരാണല്ലോ, പുത്തൂരും വീട്ടുകാർ ഈഴവന്മാരാണ്, തച്ചുള്ളിക്കാർ കുറുപ്പന്മാരാണ്. അപ്പോൾ ഈഴവത്ത് നാട്ടുന്ന ഈഴവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഴം, ദ്വീപ്, ശ്രീലങ്കയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ആ വേരുകളെക്കുറിച്ച് പോലും ഇദ്ദേഹം പറയുന്നുണ്ട്, കളരിയുടെ മഹത്വത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാ ആളുകളെയും നോക്കണം, അതായത് നമ്മുടെ കാരണവന്മാരെ നോക്കണം. നമ്മുടെ നേരമ്മാവിൻ്റെ കാര്യം, അമ്മാവൻ മരിച്ചാൽ ഇലപോലെ കർമ്മങ്ങൾ ആചാരത്തോടെ ചെയ്യണം. ആൺമക്കളില്ലാത്ത ആ കുടുംബത്തെ, അമ്മാവൻ എന്ന് പറഞ്ഞാൽ മികവിൽ മികച്ചേരിയിൽ തുമ്പലർച്ചയുടെ അച്ഛൻ, ആമക്കളില്ലാത്ത ആ കുടുംബത്തെ നന്നായി നോക്കണം. നമ്മുടെ അച്ഛന് കണ്ണപ്പൻ ചേവേനും പ്രായമേറിയായി, അച്ഛൻ മരിച്ചാൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള പണത്തെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കുന്നു വേണ്ട, അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ മരിച്ചാലോ, നാടുവഴി തമ്പുരാൻ കനിഞ്ഞു തന്ന പൊൻപുടവ വിറ്റ് ഇലപോലെ നടത്തണം. അതുപോലെ ഉണ്ണിയാർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നേർപ്പെങ്ങളായ ഉണ്ണിയാർച്ച 5-ാം വയസ്സിൽ അവളുടെ കാതുകുത്തി നമ്മൾ, 7-ാം വയസ്സിൽ പഠിക്കാനയച്ചു. കല്യാണം കഴിഞ്ഞ് 13-ാമത്തെ വയസ്സിലാണെന്നറിയോ? 13-ാമത്തെ വയസ്സിൽ. 10-ാമത്തെ വയസ്സിൽ ആറ്റുമണമ്മല കുഞ്ഞിരാമൻ അവളെ മംഗലം ചെയ്തു കൊടുത്തു. അവക്ക് വേണ്ടതെല്ലാം നമ്മളന്നേ കൊടുത്തിട്ടുണ്ട്, പൊന്നും പണവും പാത്രവും പശുക്കിടാവും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ കൊടുക്കാൻ മടിക്കരുത്, അതൊക്കെ കൊടുക്കണം. നമ്മുടെ അച്ഛനമ്മമാരുടെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ പറയണം, എന്താ കാര്യം ഇങ്ങനെ പറയാൻ കാരണം? അംഗത്തിനാ പോന്നു. അംഗത്തിന് പോകുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സമയദോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബാലിയെ ശ്രീരാമൻ കൊന്നല്ലോ, അതുപോലെ ഒരു ചതിക്ക് സാധ്യതയുള്ള സമയമാണ്, നക്ഷത്ര ദോഷമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഒരുപാട് ദുർലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്, ദുശകുനങ്ങളൊക്കെ കാണുന്നുണ്ട്. എല്ലാം അനുജനെ ഏൽപ്പിക്കലാണ്. ഇവര് ഈ പുത്തൂരം വീടിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. അമ്പാടിക്കോവിലകത്തെ മേനോന്മാർക്ക് അവരെ കുറിച്ച് നീ അറിയണം. മുമ്പൊരിക്കൽ അവരുടെ കൃഷി നശിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് 7,000 പറ വിത്തും നെല്ലും കൊടുത്തത്. പകരം അവരുടെ പാട് നമുക്ക് പണമായി തന്നിട്ടുണ്ട്. അവരെ മുഷിപ്പിക്കാതെ ശ്രദ്ധിക്കണം. അവരുടെ പാട സ്വന്തമാക്കാനുള്ള അതിമോഹമൊന്നും പാടില്ല. പുത്തൂരം വീട്ടിലെ പണത്തിന് എന്തെങ്കിലും മുട്ട് വന്നാൽ മേനോന്മാരുടെ അടുത്തേക്ക് ആളയച്ചാൽ മതി, അവർ തരും. പിന്നെ നാഗപുരത്തെ ചിന്നപ്പൻ ചെട്ടിക്ക് 4 കണ്ടവും വീടും പണയം വെച്ച് നമ്മളിന്ന് 10,000 പറ നെല്ലും 10,000 പണവും വാങ്ങിയിട്ടുണ്ട്. അപ്പം ബ്ലേഡ് കമ്പനി തന്നെ, എങ്ങനെ കണ്ണപ്പൻ ജയകവർ 7 അംഗം ജയിച്ചാലാണ്, ഇതുപോലെ 1,000 പണം വെച്ച 101 കിഴികളല്ലേ, അത്രയായി 100,000 പണമില്ലേ, 1,000×100 അത്രയധികം സമ്പാദ്യമുണ്ട്. അതൊക്കെ ഇതുപോലെ പലിശക്കെ കൊടുക്കുന്നവരാണ്. അത് വടക്കൻ വീരഗാഥയിൽ MT പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ അനുജനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടാണ് ആരോമല് അംഗത്തിനേക്ക് പോകുന്നത്. അതൊക്കെ വളരെ രസകരമായ പാട്ടുകളിലൂടെയാണ് പാണന്മാരെ ചമച്ചിട്ടുള്ളത്. അതായത് അമിതമായ പണത്തിനൊന്നും കുതിക്കാൻ പാടില്ല, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റണം. ഇപ്പൊ ഇത് പറയുന്ന വെച്ചാൽ, പുത്തരി അംഗത്തിന് പോവതിനും കാരണം ഞാനിപ്പോൾ ചൊല്ലിത്തരാം. 22 വയസ്സിനൊക്കെ അഷ്ടമ വ്യാഴം ശനിപ്പിഴയും, അതാണ് ജാതകദോഷം. ബാലിക്ക് പണ്ടു പിഴച്ചു വ്യാഴം ഒളിയമ്പിനാലേ മരി

0: ജനിച്ചു ബാലി. ബാലിപഥ അറിയില്ലേ രാമായണത്തിൽ? ബാലിക്ക് അന്ന് അഷ്ടമ വ്യാഴവും ശനിപ്പിഴയും ഉണ്ടായിരുന്നു അത്രേ. അതാണ് എനിക്കിപ്പോഴും. അതുകൊണ്ട് ഞാൻ ചതിയിൽ നേരായിട്ടല്ല, ബാലീനെ നേർക്ക് നേരല്ലോ മരിക്കുന്നത്, ചതിയിൽ മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നോട് പറയുന്നത് എന്നാണ് അനുജനോട് പറയുന്നത്. ഒരുപക്ഷെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അപ്പം നമുക്ക് തൽക്കാലം ആ സാമൂഹിക അവസ്ഥ അവിടെ നിർത്താം. മാറ്റങ്കച്ചേകവനായിട്ട് മച്ചുനൻ ചന്തുവിനെ പറഞ്ഞപ്പോൾ ആരോമിൽ പറഞ്ഞു പറ്റില്ല. കാര്യം എന്താണ്?
1: ചതിക്കുമെന്ന്
0: ആരോമിൽ പറയാനൊരു കാരണമുണ്ട്. എന്തുകൊണ്ട്? മച്ചുനിയൻ ചന്തുവിനെ അയച്ചുകൂടാ, മച്ചുനിയൻ ചന്തു ചതിക്കും അച്ഛാ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഉണ്ണിയാർച്ചയും ചന്തുവും തമ്മിൽ നൂലാചാര പ്രകാരം കല്യാണം കഴിഞ്ഞിരുന്നു ചെറുബാല്യത്തിൽ. അത് മുതിർന്നപ്പോഴെന്ത് ചെയ്തു? നൂലാചാരം വിച്ഛേദിച്ചു ആരോമിൽ. നൂലാചാരം വിച്ഛേദിക്കുക, അതിന് പണം കൊടുത്താൽ അതോടുകൂടി എന്തായി? വിവാഹമോചനമായി, ഡൈവോഴ്സായി. മുതിർന്നാലും അത് പറ്റും. എന്തിനാണ് ആരോമിൽ അങ്ങനെ ചെയ്തത്? ചന്തു ദരിദ്രനാണ്, ധനികനായ ഒരു അന്വേഷണം വന്നിട്ടുണ്ട്. ധനികനായ ഒരാളുടെ പ്രപ്പോസൽ വന്നു, അതാണ്
1: കുഞ്ഞിരാമേട്ടൻ.
0: വലിയ സമ്പന്നനാണ്, ധീരതാൽപ്പം കുറവാണെങ്കിലും കൂടി സമ്പത്തിനൊരു കുറവില്ല അല്ലെ. പുതുശ്ശേരി കളരി 1000 പണം തുടക്കത്തിലും 1001 ഒടുക്കത്തിലും കിട്ടും ദക്ഷിണയായിട്ട്. അങ്ങനെ കുഞ്ഞിരാമനുമായിട്ടാണ് കല്യാണം. ചന്തുവിന് ഉണ്ണിയാർച്ച കിട്ടാതിരിക്കാൻ കാരണം ആരോമിലാണ് എന്നുള്ള പക ആരുടെ മനസ്സിലുണ്ട്? ചന്തുവിന്റെ മനസ്സിലുണ്ട്. അത് കൃത്യമായിട്ട് ആരോമിലിന് അറിയാം. അതുകൊണ്ട് അച്ഛൻ മറ്റാരെ വെച്ചാലും ചന്തുവിനെ മാറ്റങ്കച്ചേകവനായിട്ട് വെക്കരുത്. മാറ്റങ്കച്ചേകവൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അംഗച്ചേകവന് സഹായമായിട്ട് പോകുന്നയാളാണ്. എല്ലാ സഹായവും അയാളാണ് ചെയ്യുന്നത്. കണ്ണപ്പൻ ചേകവൻ എന്റെ മരുമകനല്ലേ, ഞാൻ പോറ്റി വളർത്തിയവനല്ലേ, എന്നോട് അവൻ എന്ത് ദേഷ്യം? അതുകൊണ്ട് അതിനെക്കുറിച്ച് നീ ഭയപ്പെടണ്ട, അവൻ തന്നെ ആവട്ടെ നിന്റെ മാറ്റങ്കച്ചേകവൻ എന്ന് പറയും. അങ്ങനെ ഈ സമയത്താണ് ഉണ്ണിയാർച്ച ആരോമല്ല അംഗം കുറിച്ച കാര്യം പറഞ്ഞ് ഓടിവരുന്നൊക്കെ ഉണ്ട്. അതൊക്കെ അതിനും പാണന്മാരെ കുറേ കഥകളൊക്കെ ഉണ്ട്. നമുക്ക് വിസ്താര ഭയം കൊണ്ട് അതിനൊന്നും നമുക്ക് പോകുന്നില്ല. നമുക്ക് തൽക്കാലം പുത്തരി അംഗത്തിലേക്ക് മാത്രം ഒതുങ്ങാം. ഉണ്ണിയാർച്ച പുത്തൂരം വീട്ടിലെത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആരോമിൽ പറഞ്ഞിട്ടുണ്ട് ആരോമലിൻ്റെ ന്യായീകരണം എന്താന്ന് ചോദിച്ചാൽ, അച്ഛനാണ് പിന്നെ അയക്കേണ്ടത്. ചെറുപ്പക്കാരായ നമ്മളിവിടെ ഉണ്ടാകുമ്പോൾ അച്ഛനെ എങ്ങനെയാണ് അയക്കുക? അതുകൊണ്ട് മകൻ്റെ കർമ്മമാണ്, ധർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. പ്രായമായ അച്ഛൻ അംഗത്തിന് പറഞ്ഞു വെച്ചിട്ട് പുത്തൂരം വീട്ടിൽ ധനം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ പോകുന്നില്ലെങ്കിൽ അച്ഛൻ പോകേണ്ടി വരും. അപ്പം പ്രായമായ അച്ഛനെ അയക്കുന്നത് ഒരിക്കലും ഒരു പുത്രൻ്റെ ധർമ്മത്തിന് ചേർന്നതല്ല. അതുകൊണ്ടാണ് പെങ്ങളെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരോമിൽ പോകാൻ തീരുമാനിച്ച് കഴിഞ്ഞ ഉടനെ ആരോമിലിൻ്റെ രക്ഷ നോക്കേണ്ടത് ഉണ്ണിയാർച്ചയുടെ ഒരു ചുമതലയാണല്ലോ. ചന്തുവിനെ ചിന്ത കാണുകയാണ്. ചന്തുവിനൊരു ഓഫർ കൊടുത്തു. എന്താണ്? ആങ്ങള അംഗം ജയിച്ചു വന്നാൽ നിങ്ങൾക്ക് പെണ്ണായിരിക്കാം ഞാനും. ഉണ്ണിയാർച്ച പറയാണ്, ഇത് വടക്കൻ വീരഗാഥയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാണന്മാർ പറഞ്ഞ കാര്യം തന്നെയാണ്, ആങ്ങളെ അംഗം ജയിച്ചു വന്നാൽ ചന്തുവിൻ്റെ പെണ്ണായിരിക്കും ഉണ്ണിയാർച്ച. ചന്തു എന്ത് പറയുന്നു? അപ്പോൾ പറയുന്നു, ചന്തുല്ലാണേ കൊഞ്ചിപ്പറയല്ലേ ഉണ്ണിയാർച്ചേ, നിന്നുടെ മായങ്ങൾ ഞാനറിയും, എന്നുടെ നേരെയെന്ന് പോക നീയേ. കൊഞ്ചിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കുഴഞ്ഞു പറയല്ലേ ഉണ്ണിയാർച്ച, നിന്റെ മായങ്ങളൊക്കെ എനിക്കറിയാം. എന്താ മായം? ചന്തു ഓർമ്മിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. ഒരു നാൾ നിന്റെ വാക്ക് വിശ്വസിച്ച് കിടപ്പ് മുറിയിൽ ഞാൻ എത്തിയതല്ലേ അന്ന്, കുമരമ്പഴ മുറിച്ച് കടന്ന്. ഓർമ്മയില്ല? കുതിരപ്പുറത്ത് വടക്കൻ വീരഗാഥയിലെ സിനിമയിലെ ഗാനരംഗം ഓർമ്മയില്ലേ? അങ്ങനെ അവിടെ എന്താ സംഭവിച്ചത്? ആറ്റുമണമ്മല് പാതിരാത്രിയിൽ അതിസാഹസികമായി കുമരമ്പുഴ നീന്തിക്കടന്ന് വന്നപ്പോ തുപ്പിൽ കോളാമ്പി കൊണ്ട് എറിഞ്ഞത് ഞാൻ മറന്നിട്ടില്ല ഉണ്ണിയാർച്ചയെ. എന്നിട്ടും തൃപ്തി വരാതെ വീണ്ടും എന്നെ പറഞ്ഞു പറ്റിക്കാനാണോ നിന്റെ ശ്രമം? ഇവിടെയും ഉണ്ണിയാർച്ച കരഞ്ഞു പറയുകയാണ്, എൻ്റെ കളരി പരമ്പര ദൈവങ്ങളാണ്, എൻ്റെ അച്ഛൻ ആണ്, ആങ്ങളെയാണ്, ഇത് സത്യമാണ്. അങ്ങനെയല്ലേ പ്രതിജ്ഞയല്ല ചെയ്യ
1: അല്ലേ?
0: ലോകനാർ കാവിലമ്മയാണ് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ. അതുപോലെ അംഗം ആങ്ങളെ ജയിച്ചാൽ ഉറപ്പാണ്, മറ്റെല്ലാം ഞാൻ വലിച്ചെറിയും. ചന്തുവിന്റെ മനസ്സിൽ ചെറിയ ഒരു പ്രതീക്ഷ അവിടെ മുളപൊട്ടി. അങ്ങനെ അടുത്ത ഘട്ടം ഈ ചുരുക വിളക്കാൻ കൊല്ലനടുത്ത് പോലാണ്. കേമൻ ചുരുകയാണ്, വളരെ വലിയ ചുരുകയാണ് കേമൻ ചുരുക. അങ്ങനെ 5-6 ചുരുകളുമായിട്ട് അത് ഭാണ്ഡത്തിൽ കെട്ടി ചന്തു കൊല്ലന്റെ അടുത്ത് പോകുന്നു. ഈ പോന്ന പോക്കിലാണ് സാക്ഷാൽ അരിങ്ങോടർ കാണുന്നത്. അപ്പം അരിങ്ങോടരും കുഞ്ഞിക്കണ്ണൻ നായരും തമ്മിൽ ചൂത് കളിക്കലാണ് നടന്നത്. നേരം പോക്കിന് ഇത്തരം കളികളാണ്. അപ്പോഴാണ് പാടവരമ്പത്തുടൻ ഏറിയ വരമ്പിലൂടെ പോകാൻ പാടില്ല, താണവരമ്പിലൂടെ പോകാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ കണ്ടപ്പൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിറകിൽ ആര് വിളിച്ചാലും നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അരിങ്ങോടര പുളക്കുന്ന നാട്ടിലൂടെയാണ് ചതി ഉണ്ടാകും, ആളുകളെ മയക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിർദ്ദേശം. പക്ഷേ അരിങ്ങോടരുടെ തറവാട്ടിൻ്റെ മുറ്റത്ത് പാടത്തോടെ പോകുമ്പോൾ കുഞ്ഞിക്കണ്ണനോട് ചോദിക്കുക അരിങ്ങോടര, അതാരാണ് കുഞ്ഞിക്കണ്ണ? അത് നമ്മുടെ ചന്തുവാണ്, ആരോമലിൻ്റെ മാറ്റങ്കച്ചേകവനാണ്, എന്നാ വിളിക്കെന്ന് പറഞ്ഞു. വിളിച്ചു, ആദ്യം വന്നില്ല, പിന്നെ വീണ്ടും വിളിച്ചു. ഉടനെ തന്നെ അരിങ്ങോടര് മറ്റൊരു പ്രയോഗം നടത്തി, തൻ്റെ മകളെ വിളിച്ചു, ഉണ്ണൂലിയെ വിളിച്ചു, ചെന്ന് വിളിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. ഉണ്ണൂലി വിളിച്ചു, കേട്ടില്ല. അവിടെ മകളേക്കാൾ സുന്ദരിയായിരുന്നു മരുമകൾ കുട്ടിമാണി. കുട്ടിമാണിയെ പറഞ്ഞു വെച്ചു. കുട്ടിമാണിയെ കണ്ടപ്പോൾ ചന്തുവിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ തെങ്ങളനീരും വെള്ളയവിലും മറ്റൊക്കെ അതിഥി സൽക്കാരം സ്വീകരിച്ചു. പിന്നെ വെത്തിൽ മുറുക്കാൻ കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പം ചോദിച്ചു, എന്താണ് ഈ ഭാണ്ഡത്തിൽ എന്താണ്? ഞാനിങ്ങനെ ആരോമലിൻ്റെ അംഗത്തിന് ചുരുക വിളക്കാം കൊല്ലൻ്റെ അടുത്തേക്ക് പോകലാം. അപ്പം ഇവരെ ചോദിക്കുന്നുണ്ട്,

0: അരിങ്ങോടനും പറയുന്നുണ്ട്, ഈ ആരോമിൽ തന്നെ ആയിരുന്നില്ലേ നിന്റെ പുടമുറി മുടക്കിയാള്? ഉണ്ണിയാർച്ചയുമായിട്ട് നീ തീരുമാനിച്ച പുടമുറി മുടക്കിയാള് ആരോമിലായിരുന്നില്ല, ആ ആരോമിലിന് വേണ്ടിയാണോ ഇപ്പോഴും നീ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ചന്തു മറുപടി പറയുന്നില്ല. കുട്ടിമാണി ഈ കേമൻ ചുരുക്ക എനിക്കൊന്ന് കാണണമെന്ന് പറയും. ആ കേമൻ ചുരുക്ക പുറത്തേക്ക് എടുക്കുമ്പോൾ അവർക്ക് പൊങ്ങുന്നില്ല, അത്രക്ക് വലിയ കനമുള്ളതാണ്. നിലത്ത് വീണ ഉടനെ അരിങ്ങോടർ വന്നു. അപ്പം അരിങ്ങോടർ പറയും, ചന്തു ആരോമില്ല നീ തുണക്കരുത്, എനിക്ക് ആൺമക്കളൊന്നുമില്ല, എൻ്റെ കുട്ടികൾക്ക് വരെ ആരുമില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? നീ ചതിക്കണം, ഈ കേമൻ ചുരുക്കയിലെ ഇരുമ്പാണി മാറ്റി മുളയാണി വെപ്പിക്കണം, അതിന് കൊല്ലന് 16 പൊൻപണം കൊടുക്കണം. അങ്ങനെ ചന്തുവിനെ ബ്രെയിൻ വാഷ് ചെയ്ത് തയ്യാറാക്കിയിട്ടാണ് അരിങ്ങോടർ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. കുട്ടിമാണിയുടെ നല്ല സൽക്കാരം സ്വീകരിച്ചു. തിരിച്ച് അരിങ്ങോടർ പറഞ്ഞ, എൻ്റെ എല്ലാ സമ്പത്തും നിനക്കാണ്, ഈ അരിങ്ങോടരുടെ കളരിയിൽ തുറവാട്ടിൽ കഴിയാം. കൊല്ലക്കൂടിൽ ചെന്ന് കൊല്ലത്തിൽ പെണ്ണ് ചന്തുവിനെ കണ്ടു. കൊല്ലനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെയാണ് കൊല്ലനോട് നേരിട്ട് പറയുന്നത്, എന്ത് നിങ്ങളെന്ത് വേണം? കേമൻ ചുരുക ആ ഇരുമ്പാണി ഊരി മാറ്റിയിട്ട് പകരം മുളയാണി വെച്ച മതി. അപ്പം ഇത് കേൾക്കുന്നുണ്ടാര്? കൊല്ലത്തിൽ പെണ്ണ്, കൊല്ലൻ്റെ മകള്. അവൾക്കാകെ പേടിയായി, തിരിച്ചുപോയി. പിന്നെ അംഗപ്പുറപ്പാടാണ്. ചന്തുവും ആരോമലും സംഘവും അംഗത്തട്ടിലേക്ക് പോകുന്നു, കീഴൂരിടത്ത് പോകുന്നു. കീഴൂരിടത്തിൽ അമ്മ കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട്, കുറെ ദുശകനങ്ങൾ കാണുന്നുണ്ട്. പടിപ്പുര കടക്കുമ്പോഴേക്കും അവിടെ മാറ്റാത്തി മാറ്റിനെ കണ്ടു. അതിനുശേഷം അവിടെ മഴുവായിട്ടൊരു തച്ചൻ വരുന്ന കണ്ടു. കുറച്ചും കൂടി നടന്നപ്പോൾ മാവിൻ്റെ കൊമ്പ് ശബ്ദത്തോടെ ഒടിഞ്ഞു വീണു. മൊത്തം ദുശകനമാണ്, പക്ഷെ എന്നാലും അതൊന്നും വകവെക്കാതെ പോവുകയാണ്. കീഴൂരിടത്തിലെ അമ്മ കണ്ടപ്പോഴാണ് ഈ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഇവനെന്തിനാണ് അംഗത്തിന് കൊല്ലുന്നത്, എൻ്റെ മകന് നാടെന്ന് വേണ്ട, നീ വിട്ടേക്കെന്ന് പറഞ്ഞു. അതായത് മത്സരം വിട്ടേക്ക്, തർക്കം വിട്ടേക്കെന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും അതിന് പറ്റില്ല, നാടുവാഴിയുടെ മുമ്പിൽ വെച്ചാണ് അംഗം കുറിച്ചത്, ഇനി നമുക്ക് പിൻവാങ്ങിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരോമലിന് പ്രായം 22 ഉള്ളെങ്കിൽ കൂടി കുഞ്ചണ്ണൂലി ഗർഭിണിയാണ്. അപ്പോൾ 16-ാമത്തെ വയസ്സിലാണ് ആരോമലിൻ്റെ വിവാഹം. തുമ്പുലർച്ചയ്ക്ക് വയസ്സ് 14 ആയിരുന്നു. അപ്പം ഇന്നത്തേക്കാൾ കുറച്ചും കൂടി ഏർലി ഗ്രോത്ത് ആണെന്ന് അല്ലേ. 22 വയസ്സ് പറഞ്ഞാൽ ഒരു 10-36 വയസ്സിലെ ചെറുപ്പമാണ്. അങ്ങനെ അംഗത്തട്ടിനടുത്ത് പോയി അംഗത്തട്ട് പരിശോധിക്കണമെന്ന് പറഞ്ഞു. വിശ്വകർമാവിനെ വിളിച്ചു. വിശ്വകർമാവിന് പേടിയായി, കാരണം ചതി ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ വിശ്വകർമാവ് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇനി പരിശോധിക്കാൻ സമയമില്ല, അംഗം കഴിഞ്ഞിട്ട് പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞ് അയാൾ രക്ഷപ്പെട്ടു. പിന്നെയാണ് ചന്തു എത്തിയിട്ടില്ല ഇപ്പോഴും. അപ്പം ചന്തു അപ്പം ആരോമൽ പറയും, ഞാൻ പറഞ്ഞിട്ടില്ലേ ചതിക്കും അച്ഛനൻ, അതല്ല അവരെല്ലാവരും കൂടി പിന്നെ കൊല്ലൻ്റെ പുരയിലേക്ക് പോലാണ്. നോക്കുമ്പോൾ കൊല്ലൻ്റെ പുരയിൽ ചന്തു അവിടെയുണ്ട്, കൊല്ലൻ വിളക്കിക്കൊണ്ടിരിക്കലാണ്. ഇപ്പം തയ്യാറാവും, നിങ്ങളെടുത്ത് പോയിക്കോളൂ എന്ന് പറയും. ഈ കൊല്ലത്തിപ്പെണ്ണ് ആരോമലോട് എങ്ങനെയെങ്കിലും ഈ സത്യം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സത്യം തുറന്ന് പറയാനും പറ്റില്ലല്ലോ. അച്ഛൻ സമ്മതിക്കുന്നില്ല, അവിടെ ചന്തുണ്ട്, അയാളെ സമ്മതിക്കില്ല, കൊന്നളയും. അതിന് ഉപായം കണ്ടെത്തി കൊല്ലത്തിപ്പെണ്ണ്. ചേകവരെ, നിങ്ങൾ ഞാനിതുവരെ ഉറുമി വീശുന്നത് കണ്ടിട്ടില്ല, എനിക്കൊന്ന് ഉറുമി വീശുന്നത് കാണണമെന്ന് പറഞ്ഞു. കാരണം ഒന്ന് ഉറുമി വീശിയാൽ എന്ത് ചെയ്യും, അത് തെറിച്ചു പോയല്ലോ. അങ്ങനെയെങ്കിലും മനസ്സിലായി അത് പറ്റില്ല, അംഗത്തിനുള്ള ഉറുമി അവിടം വെച്ച് മാത്രമേ വീശാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരംഗത്തട്ടിലേക്ക് വരലാണ്. പിന്നെ അംഗം വെട്ടലാണ്. അരിങ്ങോടനും ആരോമലും തമ്മിലുള്ള പുത്തരി അംഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അംഗമായതുകൊണ്ടാണ് പുത്തരി അംഗം എന്നതിന് പേര് വരുന്നത്. ഈ അംഗം വെട്ടിന്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ചുരിക മുറിഞ്ഞു വീണു. ചുരിക മുറിഞ്ഞു വീണ് കഴിഞ്ഞ ഉടനെ എന്താ പറയും?
1: നിർത്താനല്ല,
0: മാറ്റം ചുരിക തരൂ ചന്തു എന്ന് വിളിക്കും. ചന്തു ആണല്ലോ റിംഗ് മാസ്റ്ററായിട്ട് അവിടെ ഉണ്ടാവും. ആരോമലിന്റെ കൂടെയും അരിങ്ങോടരുടെ കൂടെയും ആളുണ്ടാവും. അപ്പൊ ആരോമൽ പറഞ്ഞു, അരിങ്ങോടരെ നിർത്താ, എനിക്ക് ചുരിക വേണം എന്ന് പറയും. അപ്പൊ ചന്തു പറയും, മാറ്റം ചുരിക കൊണ്ടുവന്നിട്ടില്ല ആരോമലെ എന്ന് പറയും. എന്നാ പിന്നെ നിന്റെ ചുരിക്കതാന്ന് പറയും. എന്റെ ചുരിക ഞാൻ തരില്ല, ഞാൻ നിനക്കൊത്ത ചേക്കവനല്ലേ എന്ന് പറയും. അപ്പൊ ആരോമൽ പറയും, അരിങ്ങോടരെ നിൽക്കൂ, എനിക്ക് വേറെ ആയുധമെടുക്കാൻ സമയം വേണം, ആയുധമെടുക്കാനൊന്നും സമയം തരില്ല എന്ന് പറയും. അപ്പോഴാണ് ആരോമലിന്റെ ശരീരത്തിലൊരു മുറിവ്, അത് നേരിയ മുറിവാണ്, അത് തെങ്ങിന്റെ ഇല കൊണ്ട് മുറിയുന്ന മുറിവ് പോലെ നേരിയ ഒരു മുറിവ് വയറിനുണ്ടായി. ഈ സമയത്താണ് ഒരു പന്തിപ്പഴുത് കണ്ടെത്തിയത് ആരോമല്. പന്തിപ്പഴുത് പറഞ്ഞാൽ അവിടെ ഏറ്റുമുട്ടലിൽ ചെറിയൊരു ഗ്യാപ്പാണ്. ഈ പന്തിപ്പഴുത് കണ്ട ഉടനെ തന്നെ മുറിഞ്ഞ ചുരിക പാട് എറിഞ്ഞു അരിങ്ങോടർക്ക് നേരെ. അരിങ്ങോടർ കഴുത്തിൽ അതാഞ്ഞു തറച്ചു. അരിങ്ങോടർ അവനെ മരിച്ചു വേണം. മരിച്ചു വീണതോടുകൂടി ഉണിക്കോനാരോട് വിളിച്ചു പറഞ്ഞു, ഉണിക്കോനാരെ ഇതാ അംഗം ഞാൻ ജയിച്ചു, നിങ്ങളാണ് മൂത്തയാള്, പ്രഖ്യാപിച്ചോളൂ, അരിയിട്ട് വഴിച്ച് നടത്തിക്കോളൂ. ഇപ്പോഴാളുകൾക്ക് നടുവഴിക്ക് വിളിച്ചു പറഞ്ഞ് ചെറിയൊരു മുറിവുണ്ട്. ചന്തുവിനെ എടുത്ത് വിളിച്ചു. ചന്തു ഒരുപാട് നേരത്തെ പയറ്റായത് കൊണ്ട് തളർച്ചയുണ്ടല്ലോ, ആ അംഗ തളർച്ച മാറ്റാൻ വേണ്ടി ചന്തുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കലാണ് ആര്? ആരോമല്. ചന്തു പറയാണ്, കൊല്ലൻ ചതിച്ചല്ലോ, ഉറിച്ചുരുക്കാക്കിയിട്ട്. തിരിച്ചു ചോദിക്കും, ചതിച്ചത് കൊല്ലനാണോ മച്ചുനാണോ ചോദിക്കും. ഈ സമയത്താണ് ചന്തു എന്ത് ചെയ്യുന്നത്, അവിടെ ഈ കുത്തുവിളക്കുണ്ടല്ലോ, കുത്തുവിളക്കുണ്ടല്ലോ, നമ്മള് ഒരു ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്ന കുത്തി നടക്കുന്ന, അതിന്റെ നിലത്ത് കുത്തുന്ന ഒരു വിളക്കാണ്. അതിന് നല്ല മൂർച്ചുണ്ടായിരിക്കും. ഈ ചെറിയ മുറിവായിലേക്ക് കുത്തുവിളക്ക് കുത്തി അങ്ങ് ഇറക്കി. ഉടനെ ആരോമല വിളിച്ചു, നടുവഴി ഇതാ ചതിച്ചു, ചന്തു എന്നെ ചതിച്ചു. ചന്തു കുത്തി ഇറക്കിയതിന് ശേഷം അരിങ്ങോടരുടെ കൂട്ടാളികളുടെ കൂടെ അങ്ങോട്ട് ഓടി മറിഞ്ഞു. ഈ സമയത്താണ് ആരോമല തന്റെ മുറിവായി ഒരു തോർത്ത് മുണ്ടെടുത്തിട്ട് വരിഞ്ഞ് കെട്ടി. അപ്പോൾ എല്ലാവരും വന്നു, എനിക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകണം, തറവാട്ടിലേക്ക് പോകണം, എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ഉണ്ണിയാർച്ചപ്പങ്ങളും ഭാര്യമാരും എല്ലാം കാത്തിരിക്കുന്നുണ്ടാവും, അച്ഛനും കാത്തിരിക്കുന്നുണ്ടാവും, എനിക്ക് അങ്ങോട്ടൊക്കെ പോകണം. അതിനു മുമ്പ് ഒരു ഓല വാങ്ങിയിട്ട് അതിലൊക്കെ എഴുതുന്നുണ്ട്, ചന്തുവിൻ്റെ ചതിയുടെ കഥകളൊക്കെ അവിടെ എഴുതുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി, പുത്തൂരം വീടിൻ്റെ പടിപ്പുരയിലെത്തിയപ്പം ആരുമിൽ പറഞ്ഞു, ഇനി എന്നെ പല്ലക്കിൽ ചുമക്കണ്ട, നിങ്ങൾ പല്ലക്കിൽ ചുമന്ന് ചെന്ന് കണ്ടാൽ അവർ ഭയക്കും, എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് ഭയക്കും, ഞാൻ നടന്നു പോയിക്കൊള്ളാം. അങ്ങനെ പടിപ്പുരവാതിൽ പല്ലക്ക് നിർത്തി പടികിടന്ന ആരുമിൽ പുത്തൂരം വീട്ടിൻ്റെ പടിയിലേക്കെത്തി. അച്ഛാ, പുത്തൂരം വീട്ടിൻ്റെ മാനം കാത്തു ഞാൻ, അംഗം ജയിച്ചു. അപ്പോഴേക്കും അവശനായിട്ട് തളർന്ന് വീണിട്ടുണ്ടായിരുന്നു, മുറിവ് പറ്റിയിട്ടുണ്ട്. പിന്നെ ആരുമിലിൻ്റെ കുറേ പ്രഖ്യാപനങ്ങളാണ്, ചന്തുവാണ് ചതിച്ചത്, യുദ്ധം ജയിച്ചായിരുന്നു, കൊല്ലന് പണം കൊടുത്ത് സ്വാധീനിച്ചു. അങ്ങനെ ഈ ചെറിയ മുറിവായിലേക്ക് കുത്തുവിളക്കിൻ്റെ കുത്ത് കുത്തിയിറക്കി തന്നെ ചെയ്തു. എല്ലാവരോടും ചില മരണമൊഴി പോലെ കുറേ കാര്യങ്ങൾ ആരുമിൽ പറയുകയാണ്, ഉണ്ണിയാർച്ചയോടും മക്കളോടൊക്കെ. എന്തിനിവിടം പറയുന്ന വെച്ചാൽ, അരിങ്ങോടർ നീട്ടിയ നീട്ടനിക്ക് എള്ളോളം തന്നെ മുറിഞ്ഞതുള്ളൂ. അരിങ്ങോടർ ഒരു പിന്നെ ഉറുമിച്ച് വീശിട്ടുണ്ടല്ലോ. മച്ചുനിയൻ ചന്തു ചതിച്ചതാണ്, അംഗം പിടിച്ച തളർച്ചയോടെ ചന്തുവിൻ്റെ മടിയിൽ തലയും വെച്ച് ആലസ്യത്തോടെ ഞാൻ കണ്ണടച്ചു. ഇത് നമുക്ക് സൂര്യയുടെ ആലാപനത് കേൾക്കല്ലേ, അതാണല്ലോ.

അപ്പൊ അത് മനസ്സിലാവുന്നില്ലേ, ആരോ മരണമൊഴിയായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. അനുജനെ വിളിക്കുന്നുണ്ട്, തുമ്പോലാർച്ചയെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അനുജനപ്പാട് തുമ്പോലാർച്ചയുടെ എടുത്തു പോകുന്നുണ്ട്. ഉണ്ണിയാർച്ചയെ വിളിക്കുന്നു, അമ്മാവൻ വന്നു, എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അവസാനം എന്ത് പറയുന്നതിന്റെ ഈ കെട്ടുന്നഴിച്ചേരണം, ഞാൻ ജയിച്ചു വന്നിട്ടുണ്ട്. മകന് തുമ്പോലാർച്ചയുടെ മകനുണ്ടല്ലോ, അവരെല്ലാം അടുത്ത് വിളിച്ച് ആശ്ലേഷിച്ച് ചെന്തെങ്ങ് എൻ്റെ ഇളനീരം കുടിക്കണമെന്ന് അവസാനത്തെ ആഗ്രഹമായിട്ട് പറയുന്നു. ഒന്നുണ്ട് കേൾക്കണം അച്ഛ എന്ന്, കച്ച കഴിക്കട്ടെ തമ്പുരാനെ, കച്ച കഴിക്കട്ടെ വാഴുന്നോരെ, കച്ച കഴിക്കട്ടെ നേരനുജ, കച്ച കഴിക്കട്ടെ ഉണ്ണിയാർച്ചെ, കച്ച കഴിക്കട്ടെ കൊഞ്ചുണ്ണൂലി, കച്ച കഴിക്കട്ടെ മാലോകരെ, ഇനിയുള്ള കാഴ്ചയും നമ്മൾ തമ്മിൽ ഇനിയുള്ള കാലത്ത് കാണുകയില്ല, കച്ച കഴിച്ചു മരിച്ചു ചേക്കോൻ. ഇങ്ങനെയാണ് ആ പാട്ട് തീരുന്നത്. കച്ച കെട്ടിയിട്ടാണുള്ളത്, മുറിവായിൽ കച്ച കെട്ടിയിട്ടുണ്ട്. ആ കച്ച കെട്ടഴിക്കുന്നതോടുകൂടി ബ്ലീഡിങ് ഉണ്ടാവും, മരിക്കും. ഇങ്ങനെ എല്ലാവരോടും പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുത്തൂരുമീട്ടിന് വലിയ അഭിമാനമായി മാറി ആരോമൽ ചേക്കവരെ അവിടെ ധീര ചരമം പ്രാപിച്ചു. ഉണ്ണിയാർച്ചയോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കുട്ടിക്ക് ഉണ്ണിയാർച്ച ഗർഭിണിയാണ്, എൻ്റെ പേരിടണം. അതുപോലെ ആരോമലിൻ്റെ മകനുണ്ട് ഉണ്ണിക്കണ്ണനും, ഉണ്ണിയാർച്ചയുടെ മകൻ കണ്ണപ്പനുണ്ണിയും കൂടി ചേർന്നിട്ടാണ് ചന്തുവിനോട് മൊഴി ചോദിക്കാൻ പോകുന്നത്. നമ്മളത് വീരഗാഥയിൽ കാണുന്നുണ്ടല്ലോ, ചതിച്ച ചന്തുവിനോട് മൊഴി ചോദിച്ച് പകരം വെട്ടാൻ പോകുന്നത് ഉണ്ണിയാർച്ചയുടെ മകനും ആരോമലിൻ്റെ മകനുമാണ്. ഈ കഥയോടുകൂടിയാണ് പുത്തൂരൻ കഥകളുടെ തീരുന്നത്. അതായത് കുട്ടികൾ ചന്തുവിനോട് പ്രതികാരം വെട്ടി, അവിടെ ഉണ്ണിയാർച്ച അവരെ അയക്കുന്നൊക്കെയുണ്ട് അല്ലേ. എന്താണ്, നേരിട്ട് വെട്ടി മരിച്ചതെങ്കിൽ വീട്ടേക്ക് നല്ലൊരു മാനം തന്നെ, വീരാളിപ്പെട്ടു വീതത്തോടെ ആർത്തു വിളിച്ചു ഇടുപ്പതുണ്ടേ, അമ്മ മകനോട് പറയാണ്. അന്നത്തെ സാമൂഹികാവസ്ഥ നമ്മൾ നോക്കണം. അതായത് തൻ്റെ ആങ്ങളയെ ചതിച്ചു കൊന്നവനോട് പകരം വെട്ടാൻ വേണ്ടി മകനെ അയക്കുമ്പോഴാണ് പറഞ്ഞത്, വീരാളിപ്പെട്ടുകൊണ്ട് നിന്നെ സ്വീകരിക്കും, അമ്മാവനെ ചതിച്ചവനെ കൊന്നാല്. അങ്ങനെ അവർ പോവുകയും ചന്തുവിനെ കൊന്നു തിരിച്ചു വരികയും ചെയ്യുന്നിടത്താണ് പുത്തൂരം കഥകളുടെ ഈ വടക്കൻ പാട്ട് തീരുന്നത്. സിനിമയിലെ കുറച്ച് വ്യതിചലനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അടിസ്ഥാനപരമായിട്ട് ഇതാണ്. വടക്കൻ കഥകൾ ധാരാളമുണ്ട്, നമ്മുടെ വടക്കൻ സംസ്കാരത്തിൻ്റെ, വടക്കിൻ്റെ സംസ്കാരത്തിൻ്റെ അല്ലെ, ഉത്തര കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈടുവയ്പ്പുകളാണ് ഈ വടക്കൻ പാട്ടുകൾ. അതൊരു പക്ഷേ ബാലിശമായ ചില തർക്കങ്ങൾക്ക് വേണ്ടി കോഴിയംഗം പോലും അല്ലെ ആളങ്കമൊക്കെ വെച്ച് ഇങ്ങനെ അവസാനിക്കുന്ന ഒരു കാഴ്ച തീർത്തും യുക്തിക്ക് നിരക്കാത്തതാണ്. പക്ഷേ ഈ ഒരു സാഹിത്യശാഖയാണ് വടക്കൻ പാട്ടുകൾ എന്ന് പറഞ്ഞ സാഹിത്യശാഖയാണ് നമ്മുടെ. ആ സാഹിത്യശാഖയിൽ കൃത്യമായ ഒരു ആൾ എഴുതിയതല്ല, ഒരുപ്പോൾ കൂട്ടം ആളുകൾ പലപ്പോഴായിട്ട് പാടിപ്പാടി വാമൊഴിയായിട്ട് പകർന്നു വന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാമൂഹികാവസ്ഥ നമുക്ക് അവിടുത്തെ നീതിന്യായം, വിവാഹം, അവിടുത്തെ മറ്റ് ആചാരങ്ങൾ, ക്ഷേത്രോത്സവങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, തർക്ക പരിഹാര രീതികൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹിത്യശാഖ തന്നെയാണ് വടക്കൻ പാട്ടുകൾ. വടക്കൻ പാട്ടുകൾക്കുള്ളിൽ ഇനിയും ഒരുപാട് ധീര വനിതകളും ധീര നായകന്മാരൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ പിന്നീടാവാം.

0: തൽക്കാലം ഈ രണ്ട് ചാരകശാലകളിലൂടെ നമുക്ക് പുത്തൂരൻ വീടിന്റെ ചരിത്രം അനാവരണം ചെയ്യാൻ സാധിച്ചു എന്ന ചരിതാർത്ഥ്യത്തോടുകൂടി തൽക്കാലം
1: ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം. ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തേ.
1: രമണി ഇന്നെന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്,
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ല പങ്ക, എന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോല്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോല്.
2: ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാരെ വരുന്നത് അതിലേ കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്?
2: മോളെ ഇടുന്ന,
3: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേക്കലുണ്ട്, കേക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
2: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
1: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ച കൂടി പാടുന്ന ഞാൻ കേട്ടു.
2: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടു അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
0: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
2: നമുക്ക് പാടാൻ തോന്നില്ലേ രമണി?
0: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാം.

0: ആർക്കും ഓർമ്മയില്ല.
1: ഓർമ്മയില്ല, നാട്ടിയെല്ലാം പിടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെയല്ലപ്പാ, ഇതെത്ര ദിവസമായി തുടങ്ങിയിട്ട്.
2: മോളെ ഈ പങ്കപാടി പാട്ടിപ്പ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: ഏതും തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചേരുങ്ങളെ റേഡിയോയില്.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
3: വിളിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
3: ചിമ്മിയിലെ പാട്ടേക്കു.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രി.
3: പെണ്ണാളേ പെണ്ണാളേ
0: പാട്ട് തന്നെ അങ്ങേ പാടി കൊടുക്കും.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത് ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യം.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000017 7025-9000015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.

0: സ്പിരിച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നേ.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സി എം വിസ്താര നെല്ലൂന്നി.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140072590018.
2: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: എടാ നീ നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: സംഘത്തിന്റെ കുറിവന്ന് എന്റെ പാട്ടാണല്ലേ. നല്ല ലാഭത്തിന് കിട്ടിയിട്ടുണ്ടാവല്ലേ.
0: അവന് പാടാനുള്ള കഴിവുണ്ട്, നീ എന്തിനീ അസൂയപ്പെടുന്നേ.
1: നീ എപ്പോ ഓന്റെ സൈഡാണല്ലോ, എനിക്കറിയാം.
0: എടാ ബിജുവേ, നമ്മുടെ അയ്യല്ലൂരുള്ള പേടിയില് നിനക്കൊന്ന് പാടിക്കൂടെ.
2: എന്റെ ജയ, പണിയെല്ലാം മെനക്കെട്ടിട്ട് എങ്ങനെയാ പോവുക?
0: അതിന് അവിടെ പോണെന്ന് ആരാ പറഞ്ഞ്? വരദാ കുടുംബശ്രീയിലെ ജാനകിയേച്ചിയുടെയും തൊഴിലുറപ്പിന് പോകുന്ന പങ്കേച്ചിയുടെയും പാട്ട് അവിടുന്ന് അവര് വന്ന് എടുത്തിട്ടാണല്ലോ റേഡിയോയില് വന്നെ.
1: അതെ അതെ, ഞാനും അത് കേട്ടു. പങ്കേച്ചിന്റെ പാട്ട് ഓർ ഇത്ര നന്നായി പാടും ഇപ്പൊ അറിഞ്ഞോ.
0: അല്ലപ്പ പറഞ്ഞ് നാവെടുത്തില്ല, റേഡിയോക്കാരല്ലാ വരുന്നത്. ഇവരിപ്പോ നാട്ടിലെല്ലായിടത്തും പോകുന്നുണ്ട് പോലും. പണിസ്ഥലത്തും സംഘത്തിലും കുടുംബശ്രീയില് വായനശാലയില് അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് പോലും.
1: അല്ല, അപ്പൊ ഇവരെല്ലാം ഇനി നാട്ടില് സെലിബ്രിറ്റി ആവുമല്ലോ അല്ലേ.
3: പിന്നില്ലേ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങളുമുണ്ട്. പാടാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ കേൾപ്പിക്കാനും കൂടിയാണ് നാട്ടിലെ പാട്ട്. ഇന്നാട്ടിൽ മാത്രമല്ല, ലോകത്തിലെവിടെയായാലും നിങ്ങളുടെ പാട്ട് എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ എവിടെയായാലും നിങ്ങളെ തേടി, നിങ്ങളുടെ പാട്ട് തേടി, നിങ്ങളോടൊപ്പം ഇനി ഞങ്ങളുണ്ട്. നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ.
4: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
5: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യനെ അറിയാൻ അയാൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതിയോ? പോരാ, ആ വ്യക്തി നടന്നു വന്ന വഴികൾ കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം അത്തരത്തിലുള്ള വഴികളിൽ ഓർമ്മകളുണ്ടാവാം, വെല്ലുവിളികൾ ഉണ്ടാവാം, തളർന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാവാം. എന്നാൽ അതിനെയെല്ലാം പിന്നിട്ട് സ്വന്തം കഴിവിലും അധ്വാനത്തിലും വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് തന്റെ ജീവിതം മറ്റുള്ളവർക്ക് പറയാനുള്ള കഥയായി മാറുന്നത്. അത്തരമൊരു ജീവിതയാത്രയിലേക്കാണ് ഇന്നത്തെ ജനകീയം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് നടുവനാട് സ്കൂളിന്റെ മാനേജർ എന്ന ഉത്തരവാദിത്വം വഹിക്കുന്നതിനൊപ്പം വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന രാജേഷ് ഇടവന, ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ, ഇരുവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം ഇപ്പോൾ കേൾക്കാം.
6: ഇന്ന് ജനകീയത്തിൽ രണ്ട് അതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായി രണ്ട് വഴികളിൽ സഞ്ചരിച്ച് ഒരുമിച്ചെത്തിച്ചേർന്ന പ്രിയ സുഹൃത്തുക്കൾ കൂടിയാണവർ. അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്. പരിചയപ്പെടുത്താം. ആദ്യം ബാബുരാജ് അയ്യല്ലൂർ, ഏറെ സുപരിചിതനാണ് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്ക്. അതുപോലെ തന്നെ നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് രാജേഷ് ഇടവന. നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം വിശേഷങ്ങൾ. ആദ്യം ആര് എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ രണ്ടുപേർക്കും ഉണ്ട്.
7: ഇല്ല, ആർക്കായാലും പ്രശ്നമൊന്നുമില്ല.
6: രണ്ടുപേർക്കും പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ചും റേഡിയോ മലബാറിലെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബന്ധുക്കളാണല്ലേ.
7: തീർച്ചയായിട്ടും.
6: രാജേഷ് ഇടവന ഒരു വ്യത്യസ്തനായ പ്രവാസിയാണെന്ന് പറയാം. പ്രവാസ ജീവിതത്തിനിടയിലും നാടിനെ ഓർത്തുവെച്ച് നാടിനു വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ, സൽക്കർമ്മങ്ങളൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തനായ മനുഷ്യനെയാണ് റേഡിയോ മലബാർ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നത്. പെട്ടെന്ന് പരിചയപ്പെടുത്താൻ ഏറ്റവും എളുപ്പവഴി എന്താ?
7: എളുപ്പവഴി രാജേഷ് ഇടവന, മൈത്രി കോളാരി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോഴാണെങ്കിൽ നടുവനാട് എൽ പി സ്കൂൾ, അത് എൻ്റെ സ്കൂളാണ്, അതിൻ്റെ മാനേജർ കൂടിയാണ്.
6: ബാബുരാജ് അയ്യല്ലൂർ പിന്നെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യം വരുന്നില്ല,
7: ആ പേരിൽ തന്നെ ഉണ്ടല്ലോ.
6: ഉണ്ട്.
7: ഓക്കെ,
6: അപ്പൊ നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, എങ്ങനെയാണ് നിങ്ങളെ ബന്ധം?
7: ഓർമ്മശരിയാണെങ്കിൽ 1996 ലാസ്റ്റില്, 30 വർഷത്തിന് മുന്നെയാണ് ബാബുമാഷ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് ഞാൻ നാട്ടിൽ കോറപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോറയിൽ വെച്ചിട്ടാണ് മാഷ കാണുന്നത്. നമ്മൾ ബി എഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അടുത്ത സുഹൃത്തും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാതെ പ്രിയപ്പെട്ട റഫീഖും ബാബുമോഷം കൂടിയാണ്.
6: കോളാരി,
7: റഫീഖ് കോളാരി.
6: റഫീഖ് കോളാരി എന്ന് പറയുന്നത് നമ്മളെ മട്ടന്നൂർ നഗരസഭയിൽ
8: പഠിച്ചിരുന്നു.
7: അതെ, മൈത്രി സാംസ്കാരിക വേദിയുടെ സ്ഥാപക സെക്രട്ടറി, ഒപ്പം തന്നെ നമ്മുടെ കോളാരിയുടെ സ്പന്ദനമായിരിക്കുന്ന റഫീഖ്
8: അവിടെ
7: അതന്ന് മാഷ ജയാ കോളേജിൽ പഠിപ്പിക്കുന്നതായിരുന്നു. മൂവരുടെയും ലക്ഷ്യം ഒരു ബി എഡ് ആയിരുന്നു. അസാം ബി എഡിലേക്ക്, അസാമിൽ പോയി ബി എഡ് ചെയ്ത് നാട്ടിൽ അധ്യാപകരാകാം എന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ വഴി ഒരുപാട് മാറി. നമ്മുടെ ബി എഡ് എന്ന് പറയുന്ന, അധ്യാപകനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വടകരയിലൊരു സജീവനെ പരിചയപ്പെട്ടിട്ട് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലേക്ക്,
8: തീർച്ചയായിട്ടും
7: അദ്ദേഹം പറഞ്ഞിട്ട് നമ്മളങ്ങനെ നമ്മുടെ മൂന്ന് പേരും ബൽഗാമിലേക്ക് യാത്ര ചെയ്തു. ബാബുമാഷായിട്ടുള്ളൊരു ഏറ്റവും ഹൃദയബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, തടി കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോ മാഷിനെ സംബന്ധിച്ചിട്ട് അധികം ഭക്ഷണം കഴിക്കില്ല,
8: അത്
7: കാണും മനസ്സിലായി. അപ്പൊ നമ്മള് ബൽഗാമൊന്ന് പോയി നോക്കണം എന്താണ് ഇത് സംഭവം എന്നറിയാണ്ടിട്ട്. ബൽഗാമ പോകുമ്പോൾ എനിക്ക് ഭക്ഷണം വേസ്റ്റ് ആക്കാന്നൊന്നും തീരെ ഇഷ്ടമല്ല. നമ്മള് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് നിന്ന് നമ്മുടെ പൊറോട്ട അയക്കുന്നതാണ്. മാഷക്ക് മൂന്ന് പൊറോട്ട ഒന്നിച്ച് കഴിക്കാൻ പറ്റില്ല, അഞ്ച് കഴിച്ചാലും ഞാൻ റെഡിയാണ്. മാഷ് രണ്ടെണ്ണം കഴിച്ചപ്പോൾ എന്നോട് ഇതെന്താ ചെയ്യാം, ഞാൻ പറഞ്ഞു ഞാനത് കഴിക്കാം. അതായത് നമ്മൾ ഭക്ഷണത്തോടുകൂടി അല്ലെങ്കിൽ ഭക്ഷണം ഉറക്കം ആ ഒരു ബന്ധങ്ങൾ വളരെ ദൃഢമായ ബന്ധമായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. 96 ബാബുമാഷായിട്ടുള്ള ബന്ധം. ഇതിപ്പോൾ 2026 30 വർഷത്തെ ബന്ധം. നമ്മുടെ ഒന്നിച്ച് പേരലക്കോളയെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മാഷ് കൂടിയാണ്, നമ്മൾ ഒന്നിച്ച് പഠിച്ചു, ഒന്നിച്ച് പഠിപ്പിച്ചു. ഈ രീതിയിലാണ് മാഷുമായിട്ട് ഞാൻ ബന്ധം തുടങ്ങുന്നത്.
8: അതിനിടയിൽ ആദ്യത്തെ പരിചയം കോറിയിൽ വെച്ചാണെന്ന് പറഞ്ഞില്ലേ? കോറി ഉടമയാ?
7: നല്ല ചോദ്യമാണ്. നമുക്കറിയാലോ നമ്മൾ ഒന്നിച്ച് പ്രീ ഡിഗ്രി കഴിഞ്ഞില്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ അച്ഛനെ കണ്ടിട്ടില്ല. 2 അച്ഛൻ മരണപ്പെടുന്നത്. എനിക്കൊരു പെങ്ങളുണ്ട്, 5 ഞാനാണ് ഇളയത്. അപ്പോൾ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, രക്തം വെള്ളമാകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുടുംബത്തിലാരും അങ്ങനെ പഠിക്കണമെന്നില്ല. പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം കൊണ്ടാണ് 10 കഴിഞ്ഞ് അന്ന് രാവിലെ, അന്ന് വൈകുന്നേരം, അന്ന് നമുക്ക് 2 പരീക്ഷയാണ് ഓർമ്മ ഉണ്ടാകുന്നറിയില്ല. ഒരു ദിവസം ഒരു ബുധനാഴ്ച പരീക്ഷ തുടങ്ങി പിറ്റേത്തെ ബുധനാഴ്ച പരീക്ഷ തീരും. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു കറുത്ത് ഒരു താടിയെല്ലാം വെച്ചിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ വീട്ടിൻ്റെ ഉമ്മറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അന്ന് വരെ ഇല്ലാതൊരു സ്നേഹം എന്നോട്, വീട്ടിൽ കയറിയ ഉടനെ ഞാൻ ചിതാരാന്ന്, അത് ഇന്നെ കൊണ്ടുപോകാൻ വന്ന ഒരാളാന്ന് പറഞ്ഞു. മൈസൂർ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാന്ന്. ഞാൻ ഒരുപാട് വാശി പിടിച്ചു, കാരണം 10 എന്ന് പറയുമ്പം പരീക്ഷ കഴിഞ്ഞ ഉടനെ കളിക്കണം ഈ ചിന്തയാണ്. പക്ഷെ അത് കളിക്കേണ്ട അവസരം നമുക്കില്ല. വീട്ടിൽ അമ്മ പഠിക്ക് പോയി കഴിഞ്ഞാൽ നമ്മള് കറ്റ കെട്ടിയിട്ടുണ്ട്, അതിന് പുറകിൽ പോകണം. വീട്ടിൽ കുറെ പശുക്കളുണ്ട്, ആടുണ്ട്, ഇതിനെല്ലാം ചെയ്യണം. എന്നാലും അതിൻ്റെ ഇടയിൽ കളിക്കുക എന്നൊരു വലിയ ഘടകമുണ്ടല്ലോ. SSLC കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ദിവസം തന്നെ മൈസൂരേക്ക് കയറിയതാണ്. അവിടെ പോയി 2 അവിടെ നിന്നപ്പോഴും എൻ്റെ റിസൾട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പാസ്സാവും എന്നുള്ള ഒരു ഗതി ഉണ്ടായിട്ടില്ല. അങ്ങനെ 26 ഏകദേശം May 26 റിസൾട്ട്, നമ്മുടെ പഠിക്കുന്ന ബാച്ചിലെ May 26 റിസൾട്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അറിയാൻ മാർഗ്ഗമൊന്നുമില്ല. പത്രം വരുവ 2 കഴിഞ്ഞിട്ടാണ് ഈ മൈസൂർ JP നഗർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഹോട്ടൽ ജീവനക്കാരനായിട്ട് അന്ന് 8 ശമ്പളത്തിൽ രാവിലെ 3 എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഒരു 11 വരെ, അതിനുശേഷം അവിടെ തന്നെ കിടത്തും. ഇതായിരുന്നു എൻ്റെ ആ
8: സമയത്തുണ്ടായിരുന്നു.
7: അവിടെ എത്തുമ്പോ 28 പത്രം വന്ന സമയത്ത് ആദ്യ റിസൾട്ട് നോക്കി. റിസൾട്ട് എന്തായാലും 3rd 210 നമ്മൾ നോക്കുന്നത്. പക്ഷെ 210 ഇല്ലാതെ അപ്പൊ ഇയാൾ പറഞ്ഞു നീ തോറ്റു എന്ന്. നീ തോറ്റു എന്ന് പറഞ്ഞു, പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാരും പോയപ്പോ ഞാൻ തപ്പി നോക്കുമ്പോ റിസൾട്ട് 2nd ഫസ്റ്റ് ക്ലാസ്സിന് അടുത്ത് മാർക്ക്, 2nd റിസൾട്ട് കണ്ടപ്പോ എനിക്ക് തന്നെ ഒരു എന്നോടന്നെ അറിയാതൊരു എന്താ പറയാ അഭിമാനമോ അല്ലെങ്കിൽ അഹങ്കാരം കാണാൻ തോന്നി. അങ്ങനെയാണ് തിരിച്ച് വീണ്ടും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ പ്രീ ഡിഗ്രിക്കാണ് നമ്മൾ രാമനും നമ്മളും തമ്മിൽ പഠിക്കുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു മേഖല ഇതായിരുന്നു, കോറപ്പണി എടുത്ത് കഴിഞ്ഞാൽ. അന്ന് കോറയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കല്ല് മുട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1 എന്നൊക്കെ പറയാം, ഇത്ര അടിച്ചു കഴിഞ്ഞാൽ അത്ര നമുക്ക് പൈസ കിട്ടും. അങ്ങനെയാണ് നമ്മൾ കോറയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് സമയത്തും പോകാം, ഏത് സമയത്തും വരാം. രാവിലെ സമയം കൊണ്ട് പോയി ഒരു 2 പണിയെടുത്ത് തിരിച്ച് വന്നു
8: കഴിഞ്ഞാൽ
7: ഒരു കൊട്ടക്ക 1.5 1.5 അങ്ങനെയുണ്ട്. പിന്നെ സോളിങ് ഉണ്ട്, ഞാൻ സോളിങ് ആയിരുന്നു അടിക്കൽ. അപ്പോൾ സോളിങ് എന്ന് സ്വാഭാവികമായിട്ട് ഒരു വണ്ടിക്ക് മൊത്തം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 75 കിട്ടും. അപ്പോൾ 2 കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സോളിങ് അടിക്കുന്ന ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി പഠിക്കുന്നുണ്ട്. ആ സമയത്ത് ഡിഗ്രി പഠിച്ച സമയത്തും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കോറയിൽ പണിയെടുത്തുകൊണ്ടാണ് സത്യത്തിൽ എൻ്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ. കോറ മാത്രമല്ല, നാട്ടിലെ കൈക്കോട്ട് പണി, കിണർ പോയി, കണ്ടക്ടർ, എന്തൊക്കെ കിട്ടുന്ന എല്ലാ പണി അങ്ങനെ എടുക്കലുണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. കാരണം വീട്ടിൽ അവർക്ക് വേറെ നിവൃത്തിയില്ല, പഠിപ്പിക്കാണ്ട് നിവൃത്തിയില്ല. അവർക്ക് ആഗ്രഹമുണ്ട് മോൻ എന്തെങ്കിലും ആവണമെന്നുള്ള, പക്ഷേ ഒരു നിവൃത്തി നമുക്കില്ല. അങ്ങനെയാണ് നമ്മളറിയാതെ ഈ ഒരു മേഖലയിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നത്. അതിനും എന്ത് ചെയ്യണം, ഞാൻ കണ്ടെത്തണം പൈസ. ആ പൈസ കണ്ടെത്തി നമ്മുടെ ബൽഗാമിലേക്ക് എത്തി. ബൽഗാമിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് രസകരവും സങ്കടപ്പെട്ടതും ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഞാനിന്ന് ഇങ്ങനെ ഒരു നിലയിലെത്താൻ കാരണം ഒരുപക്ഷെ എൻ്റെ വലം കൈയായിരിക്കുന്ന ബാബുമാഷും റഫീഖ് തന്നെ ആയിരിക്കാം. ഒരുപാട് സഹായങ്ങൾ, അത് സാമ്പത്തികം മാത്രമല്ല സഹായം, നമുക്ക് തരുന്നൊരു പവർ ഉണ്ടല്ലോ, മാനസിക ശക്തി, അതിൻ്റെ ഭാഗമാണ് ഈ ബന്ധങ്ങളിൽ നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും.
8: കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ബാബുവേട്ടൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അത് കലാരംഗത്തായാലും പൊതുജീവിതത്തിലായാലും ഇതുപോലുള്ള സൗഹൃദങ്ങളുടെ കാര്യത്തിലായാലും ശരിക്കും എൻ്റെ ഒരു അനുഭവം ഇതിനിടയിൽ ഞാൻ പറയാം. ആകാശവാണിയിൽ ശബ്ദ പരിശോധനയ്ക്ക് ബാബുട്ടൻ്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ പോകുന്നത്. അങ്ങനെയാണ് എനിക്ക് അവസരം.
9: ശബ്ദം ഇനി പറ്റിയതാണ് നാടകത്തിന് പ്രത്യേകിച്ച് പറ്റിയതാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ ഇങ്ങനെയൊരു സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ട് രാമനോട് അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുപ്പിച്ച് അപേക്ഷ കൊടുപ്പിച്ച്
8: അപേക്ഷ അവിടെ തന്നെ കൊടുത്തത്
9: കൊടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ കയറി. മാത്രല്ല ഇപ്പോൾ അവിടുത്തെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു കലാകാരനാണ് രാജീവനും, നമ്മുടെ രാജീവനും രാജീവന് രണ്ടുപേരെയാണ് നമ്മള് അന്ന് നിർദ്ദേശം രണ്ടാം കിട്ടി. സാധ്യതകൾ നമ്മള് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിട്ട് എവിടെയായിട്ട് സാധ്യത, ഇതിന്റെ ഒരു ഗൾഫിന്റെ ഒരു സംഭവം കൂടി ഉണ്ടായില്ലേ. ഗൾഫ് പ്രവേശനം യഥാർത്ഥത്തില് നമ്മള് ഈ പറയുന്ന കോഴ്സ് കഴിഞ്ഞ എല്ലാവരും ജോലി കിട്ടി, രാജേഷിന് മാത്രം ജോലിയില്ല. ഇത് നമ്മളെല്ലാവർക്കും പ്രയാസം, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസം. കാരണം രാജേഷ് എങ്ങനെയാണ് ഇടപെടുകയെന്ന് അറിയാലോ, ആ ഇന്റിമസി ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു സമയമാണ്. ഇവന് മാത്രം ഇല്ലാത്തത് വലിയൊരു പ്രയാസമായി. അങ്ങനെയാണ് ഒരാൾ എന്നോട് പറയുന്നത്, പക്ഷേ ഗൾഫിലേക്ക് ഒരു ചാൻസ് ഉണ്ട്, ഇത് ജോലി കുറച്ചു കാലത്തേക്ക് ഈപെടുത്താൻ നല്ല സ്കോപ്പാണ് അവിടെ പറഞ്ഞിട്ട്. അന്നേരാ ഞാൻ രാജേഷിനോട് വിളിച്ചിട്ട് പറഞ്ഞു, രാജേഷേ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഇതൊന്ന് ട്രൈ ചെയ്യുന്നു. ആ ഇന്റർവ്യൂവിന് രാജേഷ് പോയി, പക്ഷെ അതല്ല കിട്ടിയത്, അത് കിട്ടിയില്ല. പിന്നീട് നടന്നതാണ് ചരിത്രം. ഇവൻ സ്വയം വെട്ടിയെടുത്ത വഴിയിലൂടെ രണ്ടാമതും അത് തുടർന്ന് അതേ വഴിയിലൂടെ ഞാൻ കയറിപ്പോയി.
8: ഓ, ആ വഴി ഏതാണെന്ന് നമുക്കൊന്ന് അറിയണം.
9: അതറിയണം.
7: ഞാൻ ചിലപ്പോ പറയുമ്പോ ഇമോഷണൽ ആവും. കാരണം വെച്ചാല് ഈ മാഷ് പറഞ്ഞല്ലോ, നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നു, നമ്മുടെ അഞ്ചു പേരാണ്: ബാബുരാജ എല്ലൂർ, രാജേഷ് ഇടവന, റഫീ കോളാരി, രാജീവൻ പയ്യന്നൂർ, കുഞ്ഞേഷ്ണൻ കാസർഗോഡ്. നമ്മൾ ഐവർ കൂട്ടെന്ന് പറയാം, 533 പേരവിടെ ഉണ്ടായിരുന്നു ആ കോഴ്സിൽ നമ്മുടെ കൂടെ. നമ്മുടെ ഈ ഐവർ കൂട്ടത്തെ അറിയാതെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ, കാരണം ഒന്ന് മാഷ് എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രായവും പക്വതയും പുള്ളി അവിടുന്ന് കാണിച്ചു. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കേണ്ട ഒരു കുരുത്തക്കീടും കളിക്കാതെ ബാച്ചായിരുന്നു നമ്മൾ. പ്രത്യേകിച്ച് അന്യനാടാണ്, എന്തൊക്കെ കളിക്കാൻ പറ്റും അതെല്ലാം കളിക്കാൻ പറ്റും, പക്ഷെ ഒന്നും കളിക്കാതെ ഏറ്റവും ഡീസൻ്റായിട്ട് നല്ല രീതിയിൽ വന്ന ആൾക്കാരായിരുന്നു നമ്മൾ. പിന്നെ നന്നായിട്ട് പഠിക്കുന്ന ബാച്ച്. എനിക്ക് തോന്നുന്നു ആ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ടീം നമ്മൾ തന്നെയാണ് തോന്നുന്നത്, അല്ലേ? ആ ബാച്ചിൽ രാജീവനൊക്കെ ഹൈ. രാജീവൻ ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ എച്ച് ഐ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. രാജീവിനെ കുറിച്ച് പറയണം ഈ സമയത്ത് എന്തായാലും സൂചിപ്പിക്കണം, കാരണം ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നാടകം രാമൻ അറിയാലോ. എത്രയോ 96 സ്റ്റേജിലും ഗാനം, അതേപോലെ തന്നെ റഫീഖിൻ്റെ എഴുത്ത് ഭയങ്കരമായ എഴുത്താണ്. ഇവരും എല്ലാവരും ഒന്നിനൊന്നും മെച്ചാണ്. ഇവർ 4 പേരും ജോലി കയറി. പിന്നെ അതിൽ പേര് കോളാരി എന്നുള്ള ഗ്രാമത്തിൽ ഞാനും റഫീഖും മണി ഷിറോസ്കരി എന്ന് പറയാം മണി, നമ്മുടെ ത്രിമൂർത്തികളാണ്. ഈ 3 പേരുമാണ് നാട്ടിൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ചത്. 1992 ആണ് രൂപീകരിച്ചത്. അതിൽ ഒരു പുരുഷ ഉപ്പത്തലത്ത്. അപ്പം അങ്ങനെ രൂപീകരിച്ച ആ ക്ലബ്ബ് വഴി നമ്മുടെ നാടിന്

0: ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റഫീഖിനും മണിക്കും മണിയെന്ന വിളിക്കാശ് റോസിനും ജോലി കിട്ടി, ബാബു മാഷക്ക് ജോലി കിട്ടി, രാജീവനും കുഞ്ഞേഷനും കിട്ടി, ഇനി എനിക്ക് മാത്രം ജോലിയില്ല. ഞാനിങ്ങനെ പേരൽ കോളേജിലും നേരത്തെ പറഞ്ഞ പോലെ തിങ്ങ് തുറക്കാൻ പോവാം. പേരൽ കോളേജ് സ്വാഭാവികമായിട്ടും ജൂണിൽ തുടങ്ങിയാൽ മാർച്ചിലടക്കും. ഏപ്രിലും മെയ്യിലും പേരൽ കോളേജ് അധ്യാപകർക്ക് ശമ്പളമില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? അണ്ടി വർക്കാം. നാട്ടിൽ പോയി കഴിഞ്ഞാൽ പറ്റാത്തതുകൊണ്ട് പേട്ട വാർത്താ അണ്ടി വർക്കാം. അങ്ങനെ ഒരു ദിവസവും ഞാൻ അണ്ടിയെല്ലാം പെറുക്കിയിട്ട് നാട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വീട്ടിന് തൊട്ടടുത്ത് ബാബുമാഷ് ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. പ്രായമുള്ളൊരു അമ്മയാണ്, അവർ മരണപ്പെട്ടു. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു കഥയുണ്ട്, നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യാം. അവരെ മരിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് കുളിപ്പിക്കുക, അവരെ കത്തിക്കുക, അപ്പോൾ എല്ലാ പരിപാടിയും ചെയ്ത് മൂന്ന് ദിവസം ചിലപ്പോൾ അവിടെ കിടക്കുകയും ചെയ്യും. ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ പിന്നെ മാഷിനോട് സ്വാഭാവികമായിട്ട് മൂന്ന് ദിവസം കിടക്കണം വിശ്വാസമുണ്ട്. ഇതെല്ലാം കഴിയും. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കൂടെ പണിയെടുത്ത ആയിരുന്നു, നാട്ടിൽ പണിയെടുക്കുന്നതായിരുന്നു. ഇവർ മരിച്ചപ്പോൾ എനിക്കും ഒരു വൈകാരികമായ വികാരമുണ്ടായിരുന്നു. ഇവരെ ബോഡിയിലെടുത്ത് നമ്മുടെ കൊളാരിക്ക് വി മോഹനാട്ടനുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബോഡി കത്തിക്കുന്ന സമയത്ത് ഒരു ചളിയെല്ലാം ഉണ്ടാകും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ പുല്ലെല്ലാം ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട്. അപ്പോൾ ചളിയെല്ലാം പെരണ്ടി നിൽക്കുമ്പോൾ അന്ന് നമ്മുടെ ഷിറോസും റഫീഖും വരുന്നത്. ഒന്ന് അസുഖമായിട്ട് മരിച്ചാണ്, വലിയൊരു സങ്കടം ഒന്നുമില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഒരാൾ മരിക്കുകയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മരണം നമ്മുടെ വേർപാടല്ലേ. അപ്പോൾ ഇവർ വന്ന സമയത്ത് ആളെ ഞാൻ ഇതിൽ കൂടി പറയുന്നില്ല, ഒരാൾ എന്നോട് പറഞ്ഞു, കണ്ട നീ ഇപ്പോൾ ഇങ്ങനെ ബോഡിയെല്ലാം എടുത്തിട്ട് ആൾക്കാരെ മുറുകൾ ഇങ്ങനെ പോവുക, ഇവർ കണ്ട നല്ല ജോലിയെല്ലാം ഇൻസൈഡെല്ലാം ചെയ്തിട്ട് വേണ്ട ഷർട്ടെല്ലാം എടുത്തിട്ട്. ഒരുപക്ഷെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വിഷം ഇല്ലെന്ന് തോന്നുന്നില്ല, പക്ഷെ രാമ ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് കഴിവില്ലായിട്ടൊന്നുമല്ല, കഴിവില്ലെങ്കിൽ ഞാൻ ഒരിക്കലും
1: കഴിവില്ലെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കഴിവില്ല,
0: എനിക്ക് പഠിക്കേണ്ട കഴിവ്,
1: പഠിക്കാനുള്ള കഴിവ്
0: മറ്റുള്ള കാര്യങ്ങളിലുണ്ട്. പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല.
2: ഓർമ്മകൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലേ, കാലം എത്ര പിന്നിലേക്ക് പോയാലും ചിലത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. ഇന്ന് രാജേഷ് എടവന ഒപ്പം സുഹൃത്ത് ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖത്തിലൂടെ ഒരുപാട് ഓർമ്മകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഒരു കാലഘട്ടത്തിലെ ജീവിതം, അന്ന് നേരിട്ട വെല്ലുവിളികൾ, ഇതെല്ലാം തുടർന്ന് കേൾക്കാം അടുത്ത ദിവസം ജനകീയത്തിലൂടെ.
3: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളാണ് തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിയും ചിന്തയും, 8:30 വായനശാല. ഇതിൽ മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ ഏകാന്തതയുടെ കവാടങ്ങൾ, കൂടാതെ ജിനീഷ് കേളോത്തിന്റെ മേഘരൂപങ്ങൾ എന്ന നോവലിന്റെ പുസ്തകാവലോകനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി. 9:00 നാട്ടിലെ പാട്ട്, 10:00 മധുരഗീതങ്ങൾ, 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി

വായിക്കുന്നു ബീന അനന്തപുരി. മലപ്പാറ്റാരിയിൽ ആദ്യം റേഡിയോ മലപ്പാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കവിതാരയിൽ സുഗതകുമാരി ടീച്ചറുടെ പശ്ചിമഘട്ടം എന്ന കവിതയാണ് ആലപിക്കുന്നത് എം പി ശ്രീഹരി. തുടർന്ന് ചരിത്രപഥവും വചനാമൃതവും. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം. ഇതിൽ നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവനെയും സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖത്തിന്റെ 2-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനശാല. ഇതിൽ മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥയാണ് ഏകാന്തതയുടെ കവാടങ്ങൾ. കൂടാതെ ജിനീഷ് കേളോത്തിന്റെ മേഘരൂപങ്ങൾ എന്ന നോവലിന്റെ പുസ്തകാവലോകനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി. 8:00 മധുരഗീതങ്ങൾ കേൾക്കാം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ഗാനലയമാണ്. ഇതിൽ സാങ്കല്പിക ഗ്രാമങ്ങളെ പരാമർശിക്കുന്ന സിനിമകളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പും തുടർന്ന് നാട്ടുവിശേഷവും. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കും മെസ്സേജ് അയക്കാം. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9070008960. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. ഇതിൽ അന്ന എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്,
2: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
5: 9447371836,
2: 8078502836. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: deposited directly into mother's bank account, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: देश के हर गरीब हर व्यक्ति तक पोषण पहुंचाना भी सरकार की प्राथमिकता है.
0: कनेक्ट विद योर नियरेस्ट आंगनवाड़ी टुडे बिकॉज हमारी आंगनवाड़ी है हमारी जिम्मेदारी.
2: आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ വികസനത്തിനായുള്ള വിഹിതം ഈ സാമ്പത്തിക വർഷം 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 3,795 കോടി രൂപയാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേരളത്തിലെ റെയിൽവേ ശൃംഖല പൂർണമായും വൈദ്യുതീകരിക്കുകയും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 16 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടം ഉണ്ടായത് ഗൌരവത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായമടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനം വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞതായും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
3: വലിയ വ്യാപകമായ മഴയും ഒന്നും ഉണ്ടാകാതെ നമുക്ക് 10 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാനും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് മോഡൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് ഗവൺമെന്റ് ആരംഭം കുറിച്ചിരിക്കുന്നത്.
2: കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99th മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത്

0: നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 100,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും.
1: DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്ക് വേണ്ടി ഈ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് പ്രസാർഭാരതി ഈ പ്രൊക്യൂർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കന്നിമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കാനിരിക്കെ അരവണ പ്രതിസന്ധി രൂക്ഷം. പമ്പയിൽ കെട്ടുനിരക്കെ നെയ്ത്തേങ്ങയ്ക്കും ക്ഷാമം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയെ ശ്രീധർ.
2: ഉച്ച മുതൽ 2 ടിൻ അരവണ വീതമാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ തിരക്ക് കൂടുതലായിരുന്ന രാവിലെ ഒരു തീർത്ഥാടകന് 1 ടിൻ അരവണ മാത്രമായിരുന്നു നൽകിയിരുന്നത്. അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവൃത്തിയുടെ ഭാഗമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കന്നിമാസ പൂജയ്ക്കായി നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് പമ്പയിൽ കെട്ടുനിറ മണ്ഡപത്തിൽ നെയ്ത്തേങ്ങയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതും തീർത്ഥാടകരെ വലച്ചു.
1: നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഭക്തർക്ക് പ്രസാദം ലഭിക്കണമെന്നും അത് ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആവശ്യമെങ്കിൽ പ്രശ്നം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നട തുറന്ന സമയത്ത് തന്നെ പ്ലാന്റ് ശുദ്ധീകരിക്കാനായി അടച്ചതാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.3 കോടി രൂപ അനുവദിച്ചു. തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി വിതരണം ചെയ്യാൻ മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ നിർദ്ദേശം നൽകി. റൊണാൾഡീഞ്ഞു ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന് കൊച്ചി വേദിയാകുന്നു. ബുധനാഴ്ച നടക്കുന്ന മത്സരം കായികമന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ.
3: ഗാർമെന്റ്സ് സ്പോർട്സ് സംഘടിപ്പിക്കുന്ന റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് പ്രദർശന മത്സരം ബുധനാഴ്ച വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീലിന്റെ മുൻനിര താരങ്ങളായിരുന്ന റൊണാൾഡീഞ്ഞോ, റിവാൾഡോ എന്നിവരാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. IM വിജയൻ, ജോപോൾ അഞ്ചേരി, CK വിനീത് തുടങ്ങിയവരടങ്ങുന്നതാണ് എതിരാളികളായ ഇന്ത്യൻ ഓൾസ്റ്റാർസ്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഡിസ്ട്രിക്ട് ആപ്പ് വഴി വാങ്ങാം.
1: ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, കിഡംബി ശ്രീകാന്ത് എന്നിവരാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുളത്തൂർ നെല്ലിക്കോണം പാടശേഖരത്തിൽ നെൽകൃഷി പുനരാരംഭിച്ച് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. കൃഷിമന്ത്രി T. സിദ്ദിഖ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കിയ കുട്ടികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും കർഷകരെയും നാട്ടുകാരെയും മന്ത്രി അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തോഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 61 കേസുകളിലായി 60 പേർ കൂടി അറസ്റ്റിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ MPമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: ആകാശവാണി വാർത്താവീക്ഷണം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മണ്ണിനെ സ്നേഹിക്കുന്ന കുര്യൻ ചേട്ടന്റെ കാർഷിക വിശേഷങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
1: ശരിക്കും ഓരോ സീസണിലും കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപ കുരങ്ങിനെ കൊണ്ടൊക്കെ കോടിക്കണക്കിന് നഷ്ടങ്ങളുണ്ടാവും. പക്ഷെ അതിനൊരു പരിഹാരം കണ്ടെത്തുകയും അത് കർഷകർക്ക് വേണ്ടി പരസ്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടും അവർ അംഗീകാരം നിങ്ങളെ തേടി വന്നില്ല എന്നുള്ളത്
2: ഇത് ഒരു പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചതിന്റെ പേരിൽ ആരാ അംഗീകാരം തരണ്ടേ? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ അംഗീകാരത്തിന് വേണ്ടിട്ട് ചെയ്താലേ എന്റെ കൃഷി രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഗവേഷണം നിരീക്ഷണം. അത് തന്നെയാണ് ഇവിടെ കാട്ടുവന്നിട്ട് ശല്യവും മുള വന്നിട്ട് ശല്യമുണ്ട്. ഞാൻ ഈ കൃഷി രക്ഷിക്കാനും എനിക്ക് കാട്ടുവന്നിക്ക് തീറ്റ കൊടുക്കാൻ ബാധ്യതയില്ല, ഉണ്ടോ? ആനയ്ക്കൊന്നും തീറ്റ. ഞാനിവിടെ ആനയുടെ മരുന്നും ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അതൊന്ന് മഴക്കാലമായതുകൊണ്ടാണ് അന്ന് ഫലപ്രദമാകാതെ പോയത്. പിന്നെ അത് കോസ്റ്റ്ലിയാണ്, 10,000-20,000 രൂപ ആവും അത് ഒരു 5,000 ലിറ്റർ ആക്കുമ്പോഴേക്ക്. നല്ല ചെലവുണ്ട് അതിന്.
3: ആനയുടെ മരുന്ന് കുറച്ച് വില കൂടിയാലും പ്രശ്നമില്ല, കാരണം അതിനേക്കാൾ കൂടുതൽ കാശ്.
2: ഞാൻ ചോദിക്കട്ടെ, ഞാനിത് കയ്യിന്ന് തൊഴിലുറപ്പിന്റെ കൂലി മേടിച്ചിട്ട് എനിക്കിത് ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുമോ?
1: അല്ല, ശരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രതിരോധ മരുന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് നമ്മളെ നാട്ടില് കഷ്ടപ്പെടുന്ന വിലപിക്കുന്ന കർഷകർക്ക് കൃഷിഭവൻ വഴിയൊക്കെ ഇത് ലഭ്യമാക്കേണ്ടതല്ലേ?
2: ഞാനിത് എത്രയോ കൃഷിഭവനിൽ ഇത് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും, ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞ ഇപ്പം മത്തിക്ക് 300 രൂപ വിലയാണ്. ഈ 300 രൂപ മത്തി ഇവിടെ ഈ പറഞ്ഞ അളവിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ 1 ലിറ്ററിന് എത്ര രൂപയ്ക്ക് ഇവർക്ക് കൊടുക്കണം? 7 ലിറ്ററിന്റെ സൊല്യൂഷൻ അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും കർഷകൻ വാങ്ങുക. മറിച്ച് ഒരു കൃഷി ചെയ്യുന്ന കർഷകൻ അവന്റെ സ്വന്തം നിലയ്ക്ക് അവന്റെ കൃഷി രക്ഷിക്കണം. ഈ സാധനം അവൻ മേടിച്ചുണ്ടാക്കിയോട്ടെ, 2 കിലോ മത്തിയോ സാധനം മേടിച്ച് അവനുണ്ടാക്കിയിട്ട് അവന്റെ കൃഷി രക്ഷിച്ചോട്ടെ. അതാണ് എന്റെ കാഴ്ചപ്പാട്. പന്നിയുടെ മരുന്ന് അങ്ങനെയല്ല. പന്നിയുടെ മരുന്ന് ഇച്ചിരി ചിലവേറിയതാണ്, അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അവർ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് പരീക്ഷണത്തിന് ടെസ്റ്റ് റിസൾട്ട്. 3 മാസമായിട്ട് അവരുടെ ഒരു കൃഷിയിലും കവുങ്ങിന് കൊടുത്തിട്ടുണ്ട്, നെല്ലിന് കൊടുത്തിട്ടുണ്ട്, പല കൃഷിയും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പന്നി വന്നില്ല എന്നാണ് മഞ്ജു മാഡം, മീര മഞ്ജുഷ, ഈ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കിവിടെ വന്നിട്ടില്ല.
1: അങ്ങനെയാണെങ്കിൽ
2: ഞാൻ പറഞ്ഞത് വിശ്വസിക്കേണ്ട, കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിനോട് നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷെ അംഗീകാരത്തിനായിട്ട് അവരത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത്.
1: അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ പഞ്ചായത്തുകൾ തോറും പന്നിയൊക്കെ വെടിവെച്ച് കൊല്ലാനോ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണല്ലോ ഇപ്പൊ ആലോചിക്കുന്നത്.
2: അതെ,
1: ഈ മരുന്ന് ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഒരു രീതിക്ക് പകരം ഇത് ഉപയോഗിച്ചാൽ മതിയല്ലോ.
2: അത് ഉപയോഗിക്കേണ്ടത് കർഷകരല്ലേ?
1: അതെ,
2: ഞാൻ ചോദിക്കണേ, ഞാൻ ഇവിടുന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് പല കർഷകരും ഈ കവുങ്ങ് കൃഷി പന്നി കളഞ്ഞിട്ട് വന്ന് വാങ്ങിക്കൊണ്ടുപോയി. അവരുടെ കവുങ്ങ് പന്നി കളഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ഇപ്പം ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിത് അത് അങ്ങനെ പറയത്തില്ല. ഈ വിലപിക്കുന്ന പല കർഷകർക്കും ഇതെന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ചോദിച്ച് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത, ഇതിൻ്റെ ചെലവ് താങ്ങാൻ പറ്റാത്ത കൊണ്ടാണ് ആയിരിക്കോ? അങ്ങനെ ആയിരിക്കില്ല. കാരണം ആവണക്കണ്ണ മേടിച്ച് തന്നാൽ ഞാൻ ഈ മരുന്നുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു, എനിക്കൊരു പൈസ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പോലും വരാത്തവരുണ്ട്. അപ്പം അവരുടെ കവുങ്ങ് പന്നി തിന്നട്ടെ, പന്നിക്കും ജീവിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഞാനൊരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരുന്നതാണ്, എൻ്റെ കൃഷി ഞാൻ രക്ഷിക്കുന്നുണ്ട്. ഇത്ര നാൾ ഇത് പ്രതിരോധിച്ച് നിന്നു, നാളെ പന്നി വരികയാലെന്ന് എനിക്ക് ഗ്യാരണ്ടി കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇതിനെ ഗ്യാരണ്ടി ആയിട്ട് ഇത് ഇന്ന പോലെ ഒരു ഫലപ്രദമായ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയേണ്ടത് ഗവൺമെൻറ് മിഷനറീസാണ്. അവരത് ടെസ്റ്റിന് കൊണ്ടുപോയിട്ടുണ്ട്, അവരത് അംഗീകരിക്കും. ഞാൻ ഒരിക്കലും ഇതിനെ 100% പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല. ഈ കണ്ടുപിടുത്തത്തെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്ഷനൊക്കെ ചേർത്ത് അത് എന്തൊക്കെ ചേർത്താൽ ഇത് പെർഫെക്റ്റ് ആകും എന്നുള്ളത് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റികളാണ്. അവർക്ക് വേണം ചെയ്യാം, അവരെന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല.
3: നമ്മുടെ കാർഷിക സർവകലാശാല
2: മുതിരുന്നില്ല. അപ്പം കൃഷി നശിച്ചു കഴിഞ്ഞാൽ അവർ ഓടി വരും, ഫോട്ടോ എടുക്കും, കൃഷി ഓഫീസർ വരും, പഞ്ചായത്തിൻ്റെ ആൾ ഫോട്ടോ എടുക്കും, വീഡിയോ ഇടും, വാർത്ത വരും, അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ മീഡിയയ്ക്ക് റോയൽറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങളിലൊക്കെ സംശയിച്ചേണ്ടിയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ എല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കേണ്ടത് തിന്നുന്നു.
3: ഏകദേശം 1 ഏക്കർ സ്ഥലമുള്ളൊരു ഏകദേശം സ്ക്വയറിൽ ഒരു ചുറ്റളവിൽ ഇത് മരുന്ന് പ്രയോഗിക്കാൻ, പന്നിയുടെ മരുന്ന് പ്രയോഗിക്കാൻ കർഷകൻ എത്ര കാശ് ചിലവാകുന്നു?
2: ഏകദേശം 1,000 രൂപയോ. അത് 2 ലിറ്ററുമാണ് ചുറ്റളവിൽ ഉപയോഗിക്കാൻ.
1: 2 ലിറ്റർ തളിച്ചാൽ എത്ര കാലം?
2: എനിക്കിവിടെ 3 മാസം വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ 2 മാസം മഴക്കാലത്താണ്, ഈ പന്നി ശല്യം ഏറ്റവും അധികം മഴക്കാലത്താണ്. അപ്പോൾ ഞാനൊരു 2 മാസം ആകുമ്പോൾ വീണ്ടും ഉണ്ടാക്കി ഉപയോഗിക്കും. ഞാൻ ചോദിക്കട്ടെ, എനിക്കിവിടെ ഒരു 4 ടണ്ണ് കപ്പ കിട്ടുന്നു. ഈ 4 ടണ്ണ് കപ്പ ഒരു 3 ദിവസം മതി പന്നിക്ക് കളയാൻ, ഈ നടുന്ന സമയത്ത് ഇത് കുത്തിക്കളയും. ഈ 4 ടണ്ണ് കപ്പയ്ക്ക് നിങ്ങളൊന്ന് വില കൂട്ടിയോ. 25 രൂപ വെച്ച് 10,000 രൂപ. ഈ 10,000 രൂപ എന്ന് പറയുന്നത് ഞാൻ രൂപയായിട്ടല്ലേ, എൻ്റെ ഒരു വർഷത്തെ മുഴുവൻ ആഹാരത്തിൻ്റെ കാര്യങ്ങൾ അവിടെ നടന്നു. കപ്പ ഞാൻ വാട്ടി ഉണങ്ങി വയ്ക്കും, പിന്നെ വരുന്നവർക്ക് കൊടുക്കും ബാക്കിയുള്ളത്. ഈ കപ്പ യാതൊരുവിധ രാസവളങ്ങളോ ഈ കീടനാശിനികളോ ഉപയോഗിച്ച് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ നല്ല ഗുണനിലവാരമുള്ള ഒരു ഭക്ഷണം എനിക്ക് എൻ്റെ ഗോഡൗണിലായി, സ്റ്റോക്കായി. രണ്ടാമത്തെ കാര്യം, ആ മണ്ണിൽ ഇനി ആ കപ്പ പറിച്ചു കഴിഞ്ഞാൽ വാഴ വെക്കും. ഈ ആവർത്തന കൃഷി ഭക്ഷ്യവിളകൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ കാപ്പി, കുരുമുളക്, ഏലം, കൊക്കോ ഒക്കെ ഉണ്ട്. ഇത് തിന്ന് ജീവിക്കാൻ പറ്റില്ലല്ലോ. നാണ്യവിളകളുടെ ഒപ്പം ഭക്ഷ്യവിളകളും കൂടി കൃഷി ചെയ്യണം, പച്ചക്കറികൾ എല്ലാം വേണം. അപ്പോൾ ഒരു സന്തുലിതമായൊരു കൃഷി സമ്പ്രദായം പണ്ട് നമുക്കുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ വരണം. നമ്മളിപ്പോൾ ഓൺലൈനിലാണല്ലോ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഉച്ചഭക്ഷണം ഓൺലൈനിൽ വരികയാണ്. അതിൽ എന്തൊക്കെ ചേർക്കുന്നു, അതിൽ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇത്

0: തനിച്ചയുടെ ഒരു ഒരു കൃഷി,
1: തനിച്ചയുടെ കൃഷി ഉണ്ട് വീട്ടിലാ, മേളില ചെറുതേനുണ്ട്.
0: അല്ലാതെ തുടങ്ങാതിരിക്കാൻ വേറെ കാരണം ഉണ്ടായിട്ട് തുടങ്ങാതില്ല, മേലെ ഉണ്ട്,
1: ഉണ്ട്, ഉണ്ട്. ചെറുതേനാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏലമൊക്കെ പോളിനേഷൻ ചെയ്യണം, ചെറുതേനാണ് വേണ്ടത്. ഏലം
0: ചെറുതേന കൂടുതൽ വളർത്താൻ പറ്റുമോ?
1: അത് ഇല്ലിയുടെ മുട്ട് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്ത്, അവിടെ കുറേ ചെറുതുണ്ട്. അത് എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട. അത് കല്ലിൻ്റെ പൊത്തിലുണ്ടാവും, മരത്തിൻ്റെ പൊത്തിൽ. ഞാൻ സ്വാഭാവികമായി തന്നെ വല്ലപ്പോഴും ഒക്കെ. ഇപ്പോൾ ചെറുതേന ഒരു മെയ് മാസത്തിൽ ഒറ്റ പ്രാവശ്യം എടുക്കുള്ളൂ, അത് വീട്ടാവശ്യമുള്ള തേനെ കിട്ടും. പിന്നെ പെട്ടി തേൻ അപ്പുറത്തിരിപ്പുണ്ട്, പെട്ടിയിലല്ല, അതൊരു വേസ്റ്റ് ബോക്സിനകത്ത് വന്നുകൂടി അത് അവിടെ നിന്ന് ആകുന്നുണ്ട്. അപ്പം ഞാൻ തേനീച്ചയുടെ ഡെൻസിറ്റി ധാരാളം ഉണ്ട് ഇവിടെ.
2: അപ്പം നമ്മളെ ശ്രോതാക്കളോട്, പുതിയ കർഷകരോട്, ആ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന പുതിയ തലമുറയോട് കുര്യൻചേട്ടൻ എന്താണ് പറയാനുള്ളത്?
1: അതായത് ഇപ്പം കൃഷി എന്ന് പറയുന്നത്, ഇപ്പം പോസ്റ്റൽ മാർഗം നീന്തൽ പഠിക്കാൻ പറ്റില്ല, നീന്തിയേ പഠിക്കാൻ പറ്റുള്ളൂ. കൃഷി എന്നത് ചെയ്ത് തന്നെ പഠിക്കണം. അതിപ്പോൾ ആദ്യം നിങ്ങൾ വലിയ രണ്ടേക്കർ എടുത്തിട്ട് കൃഷി ചെയ്യാനല്ല പറയുന്നത്, ഗ്രോ ബാഗിലോ ചട്ടിയിലോ വീട്ടിൽ മുറ്റത്തോ എവിടെയെങ്കിലും പച്ചക്കറി കൃഷിയായിട്ട് ചെയ്ത് തുടങ്ങുക. വാഴയാവട്ടെ, 10 വാഴ വയ്ക്കുക, അതിനെ പരിപാലിക്കുക, അത് വളർന്ന് വരുന്നതിനെ ആസ്വദിച്ചൊക്കെ ഇരിക്കുക. കപ്പ നടുക, ചേമ്പ് നടുക, ചേന നടുക, ഈ വക സാധനങ്ങളൊന്നും വലിയ നഷ്ടം വരുന്ന കാര്യങ്ങളല്ല. ഇവയെല്ലാം നട്ട് പരിപാലിച്ച് കഴിയുമ്പോൾ ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പഠിക്കും. അത് കഴിയുമ്പോഴാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പണം ആവശ്യമാണ്. കുരുമുളക്, കാപ്പി, എന്താണോ ഏത് തെങ്ങ്, ഇങ്ങനെയുള്ളതിനെയൊക്കെ പരിപാലിക്കുക. ഒന്നിനെ നട്ട് പരിപാലിക്കുമ്പോഴാണ് അതിനെന്താവശ്യമുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാൻ പറ്റും. ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വിശക്കുമ്പോഴാണല്ലോ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ ചോറ് വേണോ കപ്പ വേണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം കൃഷി ചെയ്ത് തുടങ്ങാതെ കൃഷിയെക്കുറിച്ച് എത്ര ക്ലാസ് കേട്ടതുകൊണ്ട് പ്രയോജനം. ഇനി ചെയ്ത് തുടങ്ങുമ്പോൾ അത് ജൈവം വേണോ രാസം വേണോ എന്ന് മനസ്സിൽ തീരുമാനം, ഇത് ഹൃദയത്തിൽ തന്നെ തീരുമാനം എടുക്കണം. ആ ജൈവം വേണമെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് അന്വേഷിച്ചിരിക്കും. ഞങ്ങളൊക്കെ ജൈവ കൃഷി തുടങ്ങുന്ന കാലത്ത് ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ജൈവ രീതിയിലുള്ള മെത്തേഡുകളെക്കുറിച്ച്, ബയോഡൈനാമിക് രീതി, വേദിക് അഗ്രികൾച്ചർ രീതി, വൃക്ഷായുർവേദ രീതി, കമ്പോസ്റ്റിംഗ് മെത്തേഡ്, കുറേ കാര്യങ്ങളിൽ പരിശീലനം നേടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കിതിൽ ഗുണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇനി ഇത് പറഞ്ഞു തരാതെ ഞാൻ ഇതെല്ലാം കൊട്ടയിലാക്കി ഇങ്ങനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ എന്നെ കാണണ്ട. എല്ലാ അറിവും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ചില ഫോർമുലകൾ ഞാൻ പറഞ്ഞു കൊടുക്കും, അത് പന്നിയുടെ മരുന്ന്. അത് ഞാൻ വെച്ചാൽ ഗവേഷണത്തിൻ്റെ അതിൻ്റെ റിസൾട്ട് വന്നോട്ടെ, റിസൾട്ട് എനിക്കുണ്ട്, പക്ഷേ അത് ഫലപ്രദമാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് പേപ്പർ കൈ കിട്ടി കഴിയുമ്പോൾ ആ ഫോർമുല ഞാൻ അവർക്ക് കൊടുക്കും. ആരെങ്കിലും കമ്പനിക്കാർ വന്നാൽ അവർക്ക് കൊടുക്കും, അവർ ഉണ്ടാക്കുകയോ മാർക്കറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, കാരണം എനിക്ക് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്, പക്ഷേ ഞാൻ ഈ റിസർച്ച് തുടരും ഏറ്റവും നല്ല രീതിയിൽ. എന്തുകൊണ്ട് ഇതിനെ മാറ്റി നിർത്താൻ പറ്റും? തൽക്കാലം ഇത് ഇവിടെ ഈ മാറി നിന്നൂലോ, എൻ്റെ കപ്പ തിന്നാതെ മാറി നിന്നൂലോ, എൻ്റെ വാഴ തിന്നാതെ മാറി നിന്നൂലോ, അത് തന്നെയാണ് റിസൾട്ട്. അത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഇത് മറ്റൊരാൾക്ക് അത് കൊള്ളാം എന്ന് പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർക്ക് വേണേ കൊണ്ടുപോകട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ചാകുമ്പോൾ അതങ്ങ് തീരും.
2: കുര്യൻചേട്ടൻ്റെ വാക്കുകൾ കേട്ട് താല്പര്യത്തോടു കൂടി ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഫോൺ നമ്പർ ഒന്ന് പറയും.
1: 97 44 97 61 18.
3: മണ്ണറിഞ്ഞ് വിത്തിട്ടാൽ, പരിപാലന മുറകൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ പൊന്ന് വിളയിക്കാൻ കഴിയുമെന്ന് കുര്യൻചേട്ടന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. കർഷകരുടെ പ്രചോദനകരമായ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിനം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

പൊതുവെ എല്ലാവരുടെയും വീട്ടിൽ മുല്ലച്ചെടികൾ ധാരാളമായി കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ആരും ഒരു കൃഷിയായി കണക്കാക്കാറില്ല. എപ്പോഴും പറയാറുള്ള ആ പഴഞ്ചൊല്ലിനെയൊന്ന് മാറ്റിപ്പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട്, അതിൽ പണവും ഒളിഞ്ഞിരിപ്പുണ്ട്. 1 കിലോ നല്ല മുല്ലപ്പൂത്തൈലത്തിന് വിപണിയിൽ 1 ലക്ഷം രൂപയോളം വിലയുണ്ട്. ഇതുമാത്രമല്ല, വർത്തമാനകാലത്ത് നമ്മുടെ നാട്ടിൽ ഏറെ പ്രചരിച്ച മുല്ലച്ചെടിയാണ് കുറ്റിമുല്ല അഥവാ ബുഷ് ജാസ്മിൻ. ഇത് നിലത്തോ ചട്ടിയിലോ അനായാസം നടാം. രണ്ടായാലും വിളവ് മോശമാവില്ല. 1 സെന്റ് സ്ഥലത്ത് 30 ചെടി വരെ നടാം. നട്ട് 4-5 മാസം മുതൽ വിളവെടുത്തു തുടങ്ങാം. 1 ചെടിയിൽ നിന്ന് വർഷം 600 ഗ്രാം മുതൽ 1.5 കിലോ വരെ പൂവ് കിട്ടും. 1 കിലോ പൂവിന് 80 രൂപ മുതൽ 200 രൂപ വരെ സീസൺ അനുസരിച്ച് വില കിട്ടും. നല്ല വിളവ് തരുന്ന 100 ചെടിയുണ്ടെങ്കിൽ 1 വർഷം കുറഞ്ഞത് 12,000 രൂപ വരുമാനവും പ്രതീക്ഷിക്കാം. കേരളത്തിൽ എറണാകുളം, പാലക്കാട്, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ വീട്ടമ്മമാരും സന്നദ്ധ സംഘടനകളും സ്വയം സഹായ സംഘങ്ങളും കുടുംബശ്രീ യൂണിറ്റുകളും ഒക്കെ കൂട്ടായി കുറ്റിമുല്ല വളർത്തി മികച്ച വിളവ് നേടിയിട്ടുണ്ട്. മുല്ല പലതരമുണ്ട്. ശരിയായ മുല്ല ഒരു വള്ളിച്ചെടിയാണ്. ഇതിന്റെ സസ്യനാമം ജാസ്മിനം മൾട്ടിഫ്ലോറം എന്ന്, കുരുക്കുത്തിമുല്ല എന്ന് വിളിപ്പേര്. സ്റ്റോർ ജാസ്മിൻ എന്നും വിളിക്കാറുണ്ട്. ശരിയായ ഇന്ത്യൻ മുല്ലച്ചെടിയാണിത്. ഇന്ത്യൻ കാലാവസ്ഥയിൽ തണുപ്പു മാസങ്ങളിലാണ് ഈ മുല്ല പൂക്കുന്നത്. അതിനാൽ മാഘമല്ലിക എന്നും ഇതറിയപ്പെടുന്നു. ചില അവസരങ്ങളിൽ ഇലകൾ പോലും കാണാനാവാത്ത വിധം പൂക്കൾ നിറയുമെന്നതാണ് കുരുക്കുത്തിമുല്ലയുടെ പ്രത്യേകത. ഇന്ത്യയാണ് കുരുക്കുത്തിമുല്ലയുടെ ജന്മനാട്. തണ്ടു മുറിച്ചു നട്ടും പതിവെച്ചും പുതിയ ചെടികൾ വളർത്തിയെടുക്കാം. നമുക്ക് സുപരിചിതമായ പിച്ചിപ്പൂവാണ് ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം. പിച്ചിമുല്ല, സ്പാനിഷ് ജാസ്മിൻ, ജാതിമല്ലി എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. പിച്ചിയിൽ ചില പ്രമുഖ ഇനങ്ങളുണ്ട്. CO1 പിച്ചി,

0: സിയോ ടൂപ്പിച്ചി, തിമ്മപുരം, ലക്നൗ തുടങ്ങിയവയാണ് ഇതിൽ ചിലത്. ദക്ഷിണേഷ്യയാണ് ജന്മസ്ഥലം. അറേബ്യൻ ജാസ്മിൻ എന്ന് പേരെടുത്ത ജാസ്മിനും സമ്പക്കാണ് പ്രമുഖ പ്രചാരം നേടിയ കുറ്റിമുല്ല. തെക്കുകിഴക്കൻ ഏഷ്യയുടെ സന്തതിയാണ് കുറ്റിമുല്ലച്ചെടി. ഫിലിപ്പൈൻസിലെ ദേശീയ പുഷ്പം കൂടിയാണ് കുറ്റിമുല്ല. അവിടെ ഇതിന് സമ്പാകിത എന്നാണ് വിളിപ്പേര്. തമിഴിൽ ഗുണ്ടുമല്ലയും മലയാളത്തിൽ കുടമുല്ലയും. ജാസ്മിനം ഓറിക്കുലേറ്റം എന്ന ഇനം സൂചിമുല്ല അഥവാ പിച്ചരിമ്പാണ് അധികം പ്രചാരത്തിലില്ലെങ്കിലും സ്വർഗീയ സുഗന്ധം പരത്തുന്നത്. പൂക്കൾ കലകളായി വിടരും. പാരിമുല്ലൈ, സിയോ വൺ മുല്ല, സിയോ ടു മുല്ല തുടങ്ങിയവ സൂചിമുല്ലയുടെ ഇനങ്ങളാണ്. നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന തുറസായ സ്ഥലമാണ് മുല്ല വളർത്താൻ നല്ലത്. ഇത് തണലത്ത് വളർന്നാൽ പൂപ്പിടുത്തം കുറയും. കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറ്റവും യോജിച്ചതാണ് കുറ്റിമുല്ല എന്ന കുടമുല്ല. നല്ല നിർവാർച്ച സൗകര്യമുള്ള, മണൽ അംശം കൂടുതലുള്ള വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് ഏറ്റവും നന്ന്. ചാലുകളെടുത്ത് മതിയായ ഉയരത്തിൽ വാരം കോരി വേണം തൈകൾ നടാൻ. ആഴത്തിൽ കിളച്ചൊരുക്കിയ സ്ഥലത്ത് മണ്ണ് പൊടിയാക്കി കളകൾ പാടെ നീക്കിയിരിക്കണം. കേരളത്തിൽ നടീലിന് യോജിച്ച സമയം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ്. തണ്ടുകൾ മുറിച്ചതോ വേരുപിടിപ്പിച്ച ശേഷം മുറിച്ചെടുത്തതോ ആണ് നടീൽ വസ്തു. മുറിപ്പാടുകളിൽ സെറാഡിക്സ് പോലുള്ള ഹോർമോൺ പൊടി പുരട്ടിയിട്ട് നട്ടാൽ വേഗം വേരുപിടിക്കും. തുടർന്ന് പോട്ടിംഗ് മിശ്രിതം നിറച്ച പോളിത്തീൻ കൂടുകളിൽ നടാം. ഇതേ രീതിയിൽ മണ്ണിൽ നട്ടാലും വേര് പിടിപ്പിച്ചെടുക്കാം. ഇങ്ങനെ മുറിത്തണ്ടുകൾക്ക് വേരുപിടിപ്പിക്കാൻ യോജിച്ച സമയം ജൂൺ ജൂലൈ മുതൽ ഒക്ടോബർ നവംബർ വരെയാണ്. നട്ട് 90 മുതൽ 120 ദിവസമാകുന്നതോടെ തൈകൾ മാറ്റി നടാം. നടീലകലം 1.2 മീറ്റർ. ഇങ്ങനെ നടുന്ന കുഴികളിൽ ഓരോന്നിലും 2 കുട്ട പൊതിഞ്ഞ കാലിവളം അഥവാ കമ്പോസ്റ്റ്, 1 പിടി എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് കുഴി പകുതിയോളം മൂടാം. ചിലയിടങ്ങളിൽ കുഴിയൊന്നിന് 15 കിലോ ചാണകപ്പൊടി, 250 ഗ്രാം എല്ലുപൊടി, 150 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം കടലപ്പിണ്ണാക്ക് എന്നിങ്ങനെയിട്ട് അതിനുമീതെ മേൽമണ്ണും മണലും ചേർത്ത് കുഴി മൂടി ഓരോ കുഴിയിലും 2 വീതം വേരുപിടിപ്പിച്ച തൈകൾ നടുന്ന പതിവുണ്ട്. ഒരു ചെടിക്ക് ഒരു വർഷം 250 ഗ്രാം യൂറിയ, 1400 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 950 ഗ്രാം പൊട്ടാഷ് എന്നിങ്ങനെയാണ് രാസവളം നൽകേണ്ട തോത്. ഇവ 2 തവണയായി ജനുവരിയിലും ജൂലൈയിലും ചേർക്കുന്നു. മഴയില്ലെങ്കിൽ ദിവസവും നന നിർബന്ധമാണ്. മുല്ല നട്ട് 4 മാസം കഴിഞ്ഞാൽ മുട്ടിട്ട് തുടങ്ങും. 10 മാസമാകുന്നതോടെ നിറയെ പൂക്കൾ തരാറാകും. 2ാം വർഷമാകുമ്പോഴേക്കും കുറ്റിമുല്ലച്ചെടി ഒരു പുഷ്പറാണിയായി മാറിക്കഴിഞ്ഞിരിക്കും. എല്ലാ വർഷവും കൊമ്പുകൾ മുറിച്ചു നിർത്തിയാലേ മുല്ലയിൽ നിറയെ പൂക്കൾ പിടിക്കുകയുള്ളൂ. ഇതിന് പ്രൂണിംഗ് എന്നാണ് പറയുക. നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ കൊമ്പ് കോതാം. ചുവട്ടിൽ നിന്ന് 1.5 മീറ്റർ ഉയരത്തിൽ ചെരിച്ചു മുറിക്കണം. മുറിപ്പാടിൽ ബോട്ടോ മിശ്രിതം പുരട്ടുക. വളം ചേർക്കുക, നനയ്ക്കുക. മുല്ലച്ചെടികൾക്കിടയിൽ കളകൾ വളരാൻ അനുവദിക്കരുത്. നേർവളങ്ങൾ ചേർക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ ഓരോ ചെടിക്കും വർഷത്തിലൊരിക്കൽ 3 കുട്ട പൊതിഞ്ഞ കാലിവളം ചേർത്തിട്ട് പുറമെ 17:17:17 പോലുള്ള ഏതെങ്കിലും രാസവള മിശ്രിതം 2 രണ്ടാഴ്ച കൂടുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് ഇടയിളക്കി നനയ്ക്കുകയുമാവാം. കുറ്റിമുല്ല ചാക്കിലും ചട്ടിയിലുമെല്ലാം വളർത്താം. മൺചട്ടിയോ സിമെന്റ് ചട്ടിയോ ആവാം. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യ അളവിൽ ചേർത്ത മിശ്രിതം നിറച്ച് അടിവളമായി വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവയും ചേർത്താൽ ചട്ടിയിൽ വളർത്താവുന്നതേയുള്ളൂ. ചാക്കിലായാലും ചട്ടിയിലായാലും ആവശ്യത്തിന് വളവും നനയും നൽകിയാൽ കുറ്റിമുല്ല ധാരാളം പൂക്കൾ തരും. വീട്ടിൽ നല്ലതുപോലെ വെയിൽ കിട്ടുന്ന ടെറസ് ഇതിന് യോജിക്കുന്ന സ്ഥലമാണ്. ജീവാമൃതം എന്ന ജൈവ വളക്കൂട്ട് കുറ്റിമുല്ലച്ചെടികളെ കരുത്തോടെ വളരാനും നിറയെ പൂ പിടിക്കാനും പ്രേരിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ചെടി നട്ട് പുഷ്പിക്കൽ പ്രായമായാൽ ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് ഏറ്റവുമധികം പൂക്കൾ കിട്ടുക. ഒരു ചെടിയിൽ നിന്ന് ഒരു ദിവസം 10 മുട്ടുകൾ ലഭിച്ചാൽ പോലും തരക്കേടില്ലാത്ത വിളവ് 1 സെന്റ് സ്ഥലത്തെ കുറ്റിമുല്ല കൃഷി തരും എന്നുറപ്പാണ്. പൂക്കൾ അതിരാവിലെയാണ് പറിക്കുക. ഇവയുടെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയാൻ കനം കുറഞ്ഞ പോളിത്തീൻ ഷീറ്റ് വിരിച്ച ശേഷം പൂക്കൾ അടുക്കാറ് പതിവുണ്ട്. മൃദുലമായ പൂക്കളെ ടിഷ്യൂ പേപ്പർ കൊണ്ട് പൊതിഞ്ഞും പൂക്കൾക്കിടയിലുള്ള സ്ഥലത്ത് ഈർപ്പമുള്ള കനം കുറഞ്ഞ കടലാസ് വെച്ചും അവയെ സംരക്ഷിക്കാം. ദൂരസ്ഥലങ്ങളിലേക്ക് അയക്കാനാണെങ്കിൽ കൊഗേറ്റഡ് ഫൈബർ ബോർഡ് പെട്ടിയിലും മറ്റു പൂക്കൾ അടുക്കുന്നവർ പെട്ടിയിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെറിയ പാക്കറ്റുകളിലാക്കിയിടുന്ന പതിവും കണ്ടുവരുന്നു. പൂക്കൾ എത്തിലീൻ വാതകം ഉൽപ്പാദിപ്പിച്ച് സ്വയം വാടുന്നത് തടയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ സംരക്ഷിക്കുന്ന പൂക്കൾ വേഗം കേടാവുകയില്ല.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നീയെന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം,
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്
0: ഇനിയിപ്പന്ന ചെയ്യാ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
3: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയ.
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
5: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
2: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
5: big exclusive studio Kannur of Simbolo and Collar, other brands Grandfos, Hutik, Vox Lanit,
2: phone 9496420880,
5: 8111933600.
2: CM Vistara,
5: CM Vistara Nilluni.
6: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6

0: അമ്മേ, അമ്മേ, കുഞ്ഞാവ കരയുന്ന കേൾക്കുന്നില്ല.
1: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടല്ലേ ഉള്ളൂ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
0: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാവ കരയാണ്ടിക്കുക?
1: വിഷ? നീ എന്ത് നീ പറയുന്നേ?
0: പിന്നെ അല്ലാണ്ട് നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടി ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുത് അമ്മേ.
1: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
2: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക, നാടും നമുക്കൊപ്പം ചേരും.
3: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഗുജറാത്തിൽ വിതരണം ചെയ്യും. ഇന്ത്യ ന്യൂസിലാന്റ് സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 20 നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മംഗളൂരുവിനെ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റിയത് ട്രെയിൻ ഗതാഗതം കാര്യക്ഷമമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മരുന്നുകളുടെ പാർശ്വഫല നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വരെ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീം ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ

0: പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. നാളെ മുതൽ ഈ മാസം 28 വരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്താണ് സമ്മേളനം. യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ 26 വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ന്യൂസിലാന്റ് സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 20 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂസിലന്റിലേക്കുള്ള ഇന്ത്യയുടെ 100% കയറ്റുമതിക്കും കരാറിലൂടെ നികുതിരഹിത പ്രവേശനം ലഭിക്കുമെന്ന് ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. അടുത്ത 4 മുതൽ 5 വർഷത്തിനുള്ളിൽ ചരക്ക് സേവന മേഖലകളിലെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യമാണ് തന്ത്രപ്രധാന പങ്കാളിത്തം വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: This strategic partnership and the roadmap to 2030 reflects our shared ambition to deepen this cooperation and includes the aspirational goal of doubling bilateral trade in goods and services to almost 35,000 crore rupees in the next 4 or 5 years. The entry into force of the India-New Zealand Free Trade Agreement will translate this goal into concrete economic outcomes.
0: ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ തീരുമാനം. അടുത്തഘട്ട ചർച്ചകൾ ഒക്ടോബർ 5 ആരംഭിക്കും. വരുന്ന 90 ദിവസങ്ങൾ ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായകമായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചർച്ചകളുടെ വേഗത വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മംഗളൂരു റെയിൽവേ മേഖലയുടെ നിയന്ത്രണം ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷന് കീഴിലേക്ക് മാറ്റിയത് ട്രെയിൻ ഗതാഗതം കാര്യക്ഷമമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. T-72, T-90 യുദ്ധ ടാങ്കറുകൾക്കായി ഓക്സിലറി പവർ യൂണിറ്റുകൾ വാങ്ങുന്നതിന് ആക്യുറേറ്റ് ഇൻഡസ്ട്രിയൽ കൺട്രോൾസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി 586 കോടി രൂപയുടെ കരാർ ഒപ്പുവച്ച് പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പുവച്ചത്. ടാങ്കുകളിലെ പ്രവർത്തന സംവിധാനങ്ങൾക്കും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾക്കും ആവശ്യമായ വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ബദൽ സ്രോതസ്സാണ് ഓക്സിലറി പവർ യൂണിറ്റുകളെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS സഹ്യാദ്രിയും കുലിഷും ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഫിലിപ്പീൻസിലെ സുബിത് ബേയിലെത്തി. ആസിയാൻ അംഗരാജ്യങ്ങളിലെയും മറ്റ് 8+ രാജ്യങ്ങളിലെയും സമുദ്ര പ്രതിരോധ സേനകളെ ADMM+ കൂട്ടായ്മ ഒന്നിപ്പിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സമുദ്രമേഖലയിലെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക, പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുക, നാവിക സഹകരണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആന്റി നർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് മേധാവികളുടെ 3ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിലൂന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ഭരണ സാമ്പത്തിക ഇടപാടുകളിലും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ഡിജിറ്റൽ സംവിധാനങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഡിജിറ്റൽ നിർമ്മിതികൾ കെട്ടിപ്പടുക്കുന്ന ഒരു രാജ്യമായി മാറാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജനക്ഷേമത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിവരുന്നത്. രാജ്യത്തിന്റെ തീരപ്രദേശവും ജലപാതകളും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീലസമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ 2015 കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാഗർമാല. തുറമുഖങ്ങളുടെ നവീകരണം, പുതിയ തുറമുഖങ്ങളുടെ നിർമ്മാണം, തീരദേശ വികസനം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഫാമകോ വിജിലൻസ് രംഗത്തെ ഇന്ത്യയുടെ പ്രയാണം വർഷങ്ങളായി രാജ്യം കൈവരിച്ച സ്വയം പര്യാപ്തതയുടെ മികച്ച ഉദാഹരണമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ന്യൂയോർക്കിൽ നാഷണൽ ഫോർമുലറി ഓഫ് ഇന്ത്യയുടെ 7ാമത് പതിപ്പ് പ്രകാശനം ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്ത് നിലവിൽ 1100ലധികം മരുന്നുകളുടെ പാർശ്വഫല നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവയെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
3: വി We have around 1150 ADR monitoring centers as well as 773 medical devices, adverse event reporting centers operational across different public health hospitals, private hospitals, medical colleges. We also intend to expand these facilities up to the primary health facility level.
0: കേരളത്തിൽ കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടമുണ്ടായത് ഗൌരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായമടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99-ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണ നിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യുന്ന വിഷയം അനുസരിച്ച് ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ നാളെ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ വനിതാ ടീമും നാളെ ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ നേരിടും. 4 വെള്ളി, 2 വെങ്കലം ഉൾപ്പെടെ 6 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 12-ാം സ്ഥാനത്താണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സൌജന്യ ലാപ്ടോപ്പുകൾക്കായി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടില്ലെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്ക് വേണ്ടി ഇ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് പ്രസാർഭാരതി ഇ പ്രൊക്യൂർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 564 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 68 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഗുജറാത്തിൽ വിതരണം ചെയ്യും. ഇന്ത്യ ന്യൂസിലന്റ് സ്വതന്ത്ര വ്യാപാര കരാർ 20 ഒക്ടോബർ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ബംഗളൂരുവിനെ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെയും മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റിയത് ട്രെയിൻ ഗതാഗതം കാര്യക്ഷമമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മരുന്നുകളുടെ പാർശ്വഫല നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീം ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
4: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ഉള്ളു, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരുണാ, കരുണോ, ഞാനാന്ന്.
1: ഓ, എന്നേനോ?
0: നീ ഇപ്പൊ എണീറ്റ് വരുന്നത്രയാ?
1: അല്ലപ്പ, നിങ്ങൾ ഉറങ്ങാനും വിടൂലേ.
0: അല്ല കാരണം ആ സമയത്രയായി, അത് നല്ലതിച്ചോ, ഉറങ്ങാൻ വിടൂലേന്നാ.
1: ആമിന്ത ഇന്നലെ തുറക്കൊന്നും ശരിയായിട്ടില്ല.
0: ആന്നാ കരുണ, നീ വല്ല ഉത്സവത്തിനോ കല്യാണത്തിനാണ് പോയിനോ? ഇന്നലത്തെ ഉറക്ക ശരിയാവണ്ടൊക്കെ.
1: ഇന്നലെ മാത്രല്ല എന്റെ ആമിന്ത, കൊറേ നാളായിട്ട് ഇങ്ങനെയാന്ന് ഉറക്കല്ല, ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു അങ്ങനെ പോക്കാന്ന്.
0: ഉറക്ക മുറിഞ്ഞു മുറിഞ്ഞു പോകാനാ?
1: ആന്ന് നേരം വണ്ണം ഉറങ്ങാൻ കഴിഞ്ഞില്ലാന്ന്.
0: അന്തേനപ്പ ഇന്ന വല്ല കൊതുകാറ്റം കുതുന്നുണ്ടാ? മൂട്ടയുണ്ടെന്നാല്?
1: മൂട്ട നിങ്ങള് കട്ട് എന്നെല്ലാം പറയുന്നത് കേട്ടില്ലേ? കട്ട് കട്ട് ഇങ്ങനെ
0: എന്തിനാ കട്ടുപോയേ? ഓ, കക്കാ മാത്രം നാ നിനക്ക് ഇടിയുള്ളേ.
1: ഓ, അതെന്ത് വർത്താനാപ്പ നിങ്ങൾ ഇങ്ങനെ പറയുന്നു?
0: അല്ല പിന്നെ എന്നാ കട്ടുപോയെ പറഞ്ഞേ?
1: ആ കട്ടല്ലാമിന്റെ ഈ കട്ട്, ഇത് കറണ്ട് കട്ട്.
0: ഓ, കറണ്ട് കട്ടാ?
1: ആന്ന്.
0: അതും ഇതും എന്താ ബന്ധം ഉറക്കം തമ്മില്?
1: അല്ലപ്പ, നിങ്ങക്കല്ലേ എങ്ങനെയാന്ന് മനസമാധാനിട്ട് ഉറങ്ങാൻ കഴിയുന്ന? അമ്മാതിരി ചൂടല്ലേ പുറത്ത്?
0: പുറത്ത് ചൂടന്നെയാണ്. ഞാൻ ഇപ്പൊ കമ്പിളിയൊന്നും പുതക്കലൊന്നും ഇല്ല, ചൂടുണ്ടപ്പ. പക്ഷേങ്കില് നമ്മളെ വീട് ഓടല്ലേ കരുണ, നമ്മക്ക് കുറച്ച് തണുപ്പുണ്ടപ്പ. ഇന്റെ പോലത്തെ ബാർപ്പൊന്നും ഇല്ലല്ലോ നമ്മളെ.
1: ആമിന്ത, ഞാൻ ഈ കറണ്ട് കെട്ടുണ്ടല്ലോ, അത് നല്ലോണം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു.
0: അത് നല്ല കാര്യം തന്നെ.
1: നമ്മള് എന്തൊരവസരം കിട്ടിക്കഴിഞ്ഞാലും നമ്മളത് പരമാവധി പ്രയോജനപ്പെടുത്തണ്ടേ? ആ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ചേരനെ തിന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാല് നടുക്കണ്ടെന്ന് തന്നെ തിന്നണോ?
0: ഉയ്യന്റപ്പ, നടുക്കണ്ടെന്നും ഞാൻ തിന്നൂലേ.
1: അല്ല ആമിന്ത, തിന്നാൻ വേണ്ടിട്ട് പറഞ്ഞൊന്നല്ല, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞു.
0: എന്റെ കരുണ, ഈ പഴഞ്ചൊല്ലിലും പുതുചൊല്ലിലൊന്നും ഞാൻ ചേരനെ തിന്നു കേട്ടിട്ടില്ല.
1: ആമിന്ത, നിങ്ങൾ ഇങ്ങനെ തൂക്കിക്കീരി വെടി വെക്കല്ല, ഞാൻ കാര്യം പറയട്ടെ.
0: എന്നാലും നീ ചേരനെ തിന്ന് നീ തിന്നിരിക്കും, ഞാൻ തിന്നൂലേ.
1: ഓ, നിങ്ങളെങ്ങനെ ഇപ്പൊ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതായത് ഓരോരോ സാഹചര്യങ്ങളിലെ അതിനൊത്തുണർന്ന് പ്രവർത്തിക്കുമ്പോഴല്ലേ നമ്മൾ ശരിക്ക് യഥാർത്ഥ മനുഷ്യന്മാറാന്ന്.
0: ഏല്ല കരുണ, എനിക്കുന്ന വ്യക്തിയെ കരണ്ട് കട്ടല്ലേനും ആയിട്ടുള്ളൂ, വേറെ കട്ടായി പോയി, എന്റെ തലക്കും കട്ടായി പോയാ.
1: അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങക്ക് മനസ്സിലായിട്ടില്ല?
0: ഇല്ല ഇല്ല ഇല്ല,
1: ഒന്നും കൂടി പറയാന്ന്. നമ്മളീ
0: സാഹചര്യങ്ങളഞ്ഞു മൂക്ക് കുടിക്കാണ്ട് നേരെ കാര്യത്തിലേക്ക് വന്നാട്ടെ. നിന്റെ ഉറക്കിന്റെ പ്രശ്നം പറ ഓട്, സാഹചര്യോ മനുഷ്യന്മാര്.
1: അല്ല ആമിന്ത, ഞാൻ പറഞ്ഞു വരുന്നെന്ന് വെച്ചാലേ, ഈ കരണ്ട് കെട്ട് 12 മണി വരെ ഉണ്ടല്ലോ.
0: ആ, ഇടക്കിടക്കേ ഉണ്ട്.
1: ആ, അതിപ്പോ നമ്മളെ പത്രത്തിലും വാട്സപ്പിലെല്ലാം ഇപ്പം വരുന്നില്ലേ?
0: ഇല്ല ഇല്ല, അത് കൃത്യമായിട്ട് അവർക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് മാത്രം കിട്ടുക?
1: എല്ലാമിന്റെ ഇപ്പം വരുന്നുണ്ട്.
0: അതെയാ?
1: ആ, വാട്സപ്പിലെല്ലാം
0: മറല്ലേ പറഞ്ഞേ, ഇതൊന്നും ഉമ്മ നമുക്ക് നേരിട്ടൊന്നും അറിയാൻ പറ്റൂല.
1: ആന്നല്ലപ്പാ, അതന്ന് അന്നത്തെ വാട്സപ്പിലെല്ലാം ഇങ്ങനെ വരുന്നുണ്ട് പോലും. വന്നാലും വന്നിട്ടില്ലെങ്കിൽ കട്ട് കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ. ആ, ഞാൻ പറയുന്ന കേക്ക്, 7:30 കട്ട് എന്ന് വിചാരിക്ക. അരമണിക്കൂർ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ.
0: എന്ത് കാരണം? ഒരു വസ്തുവും ചെയ്യാനില്ല, ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ നേരം കൊട്ടു തന്നെ. ഞാനൊരു 7:30 ഒരു സീരിയൽ കാണുന്നുണ്ടായിരുന്നു, അതും ഇപ്പൊ ഇല്ല.
1: ടിവി കാണാൻ പറ്റുന്നില്ല, കഞ്ഞി കുടിക്കാൻ പറ്റൂല, എന്തെങ്കിലും മര്യാദ അരച്ച കറി കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ.
0: അത് മാത്രല്ല, ചെറിയ അണുക്കളല്ലേ വന്ന് വീഴുന്ന വെള്ളത്തിലെല്ലാം വന്നിട്ട്.
1: ആ അരമണിക്കൂർ നമ്മൾ ബുദ്ധിപരമായിട്ട് ഉപയോഗപ്പെടുത്തണം.
0: തുടങ്ങിയല്ലോ തുടങ്ങിയല്ലോ, നീ ഒരു മാതിരി വളഞ്ഞു മൂക്കുടിക്കല്ലോ കരണ, നീ നേരെ വാന്ന്.
1: ആമിന്ത, ഞാൻ പറയട്ടെ, 7:30 മുതൽ 8 മണി വരെ ഒരു ഉറക്ക്.
0: ആ
1: സമയത്ത് നമുക്കൊന്നും വേറെ ചെയ്യാനില്ലല്ലോ. അപ്പൊ നല്ലോണം ഉറങ്ങ. 1/2 മണിക്കൂർ കിട്ടിയോ?
0: അഥവാ ഉറക്കം വന്നിട്ടില്ലേ എന്താക്ക്?
1: അതിനാ നിങ്ങള് മൊബൈൽ എന്തെങ്കിലും എടുത്ത് നോക്കിയാപ്പോരേ.
0: മൊബൈൽ ചാർജ് ഉണ്ടാ?
1: ഓ, അതും പറഞ്ഞ പോലെ അങ്ങനെയുണ്ടല്ലോ, നല്ല ബുക്കാറ്റെടുത്ത് വായിച്ചാ പോരേന്ന്.
0: ഉറക്കം വരാനാ? ഉറങ്ങാനല്ലേ നീ പറഞ്ഞേ, നീ അതിന്റെ അടുക്ക് ബുക്ക് വായിക്കാനാ പറഞ്ഞേ.
1: അല്ല ആമിന്ത, ഏതെങ്കിലും വലിയ ബുക്ക് എടുത്ത് വായിക്കുമ്പോ തനിയെ അങ്ങ് ഉറങ്ങിക്കോളൂ.
0: അങ്ങനെ നല്ല കരണ, ചിമ്മിണിക്കൂട് കത്തിച്ച് വെച്ചാല് ആടെ വന്ന് വീഴുന്ന പാറ്റകൾക്ക് കയ്യും കണക്കുണ്ടാവൂല.
1: നിങ്ങളിങ്ങനെ പാറ്റ പാറ്റാന്ന് ഒച്ചത്തിലൊന്നും പറഞ്ഞേക്കല്ലേ,
0: എന്നാ
1: ഭയങ്കര കൊഴപ്പായിരിക്കും.
0: പാറ്റൊക്കെ പാറ്റാന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റുവാ?
1: എന്റെ ആമിന്ത, ഇപ്പൊ പാറ്റകള് ഒരുപാട് ഇറങ്ങിയിട്ടില്ലേ.
0: പാറ്റകളാ?
1: നിങ്ങള് പേപ്പറൊന്നും വായിക്കലില്ലേ, നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് കൊന്നാലും പറയരുത്.
0: അല്ല, അതിന്റെ ഇംഗ്ലീഷ് എന്താന്ന്?
1: കൊന്നാലും ഞാൻ പറയില്ല എന്റെ ആമിന്ത.
0: അതെന്നാ കാരണം? ഇനി ആരാ കൊല്ലാൻ? ഞാനല്ലേ ഇന്റെ മുമ്പിലുണ്ട്, വേറെ ആരും കൂടി ഉണ്ടാ? നീ എന്നോട് പറയുന്നേ എന്നാ?
1: അല്ല, നമ്മളിപ്പോ ഉറക്കത്തിന്റെ കാര്യല്ലേ പറയുന്നത്.
0: ആ,
1: പിന്നെന്തിന് ഈ പാറ്റന്റെ പിന്നാലെ പോന്ന്. 10 മണിക്ക് വീണ്ടും കട്ടായി, അന്നേരം നമുക്ക് കിടന്നുറങ്ങാം.
0: അല്ല, ഇതിപ്പം നീ പറയുന്ന 7:30 ഉറങ്ങാ, 10 മണിക്ക് ഉറങ്ങാ, 11 മണിക്ക് ഉറങ്ങാ, നീയല്ലേ ഇഷ്ടം പോലെ ഉറങ്ങുന്നു. പിന്നെ എങ്ങനെയാ നിനക്ക് ഉറക്ക ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നീ എണീറ്റ് വരുന്നു?
1: അതില്ല ആമിനത്ത, നമ്മൾ ഈ ഇടക്കിടക്ക് ഉറങ്ങുന്നോണ്ടല്ലേ നമ്മൾ ശരിക്കും ഉറങ്ങേണ്ട സമയമാകുമ്പോ ഉറക്കം വരുന്നില്ല.
0: ആ, ഇതാണോ പ്രയോജനപ്പെടുത്തേണ്ട കാര്യം?
1: അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നു.
0: എന്റെ കരുണ, ഇതൊന്നും അല്ല വേണ്ടേ.
1: എന്നാ പിന്നെ നിങ്ങള് പറ.
0: പണ്ടെല്ലാണെങ്കിൽ കറണ്ട് പോയ സമയത്ത് പണ്ട് നമ്മളെല്ലാം ഓലയെടുത്തിട്ട് മടയേനു. ഇപ്പൊ ഓലയില്ല മടയും, വേറെ കാര്യോ. എന്നാലെന്തെങ്കിലും കൈത്തൊഴിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക വേണ്ടേ?
1: ചിമ്മണി വളക്കം കത്തിച്ചിട്ടാ നിങ്ങൾ ചെയ്യണ്ട?
0: നീ ചിമ്മണിനെ വലിയൊരു നിസാരമായിട്ട് കാണല്ലേ കരണ, നമ്മളെല്ലാം പഠിച്ചിട്ട് വലിയ ആളായത് ഈ ചിമ്മണി നിമിത്താന്ന്. അത് എനിക്ക് ഓർമ്മ വേണം.

0: താളത്തിനങ്ങനെ പറഞ്ഞേ ഉള്ളൂ.
1: എന്നെ പറഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല, കാരണം അനക്കത്ര വയസ്സായി, ഞാനല്ലേ ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട സമയം. കാരണാ
0: നിങ്ങൾ റെസ്റ്റ് എടുക്ക്.
1: പിന്നെ ഒരു സാധനം കൂടി വരുന്നുണ്ട് കാരണ, കെട്ടുപോയ കത്തുന്ന സാധനം.
0: ഈ കെട്ടുപോയാല് പിന്നെയും
1: കത്തുവാതൊരു
0: സാധനപ്പ.
1: അതല്ലേ ചൂട്ടാ. ചൂട്ടേന്റെ ആ കെട്ട് പൊട്ടിച്ചാലല്ലേ അത് പാളി കത്തുവാ.
0: എന്റെ ആമിനിത്ത, ഞാൻ വിചാരിച്ചോ നിങ്ങളെ ചൂട്ടിന്റെ തീ കെട്ടുപോയി.
1: അല്ല കാരണ, പൊതുവേ നമ്മള് പണ്ടെല്ലാം ചൂട്ടിയും കത്തിച്ചിട്ട് പോകുന്ന സ്ഥലങ്ങൾ എത്രയുണ്ട്.
0: പിന്നെ
1: നാടകം കാണാൻ പോയ സ്ഥിതി ഓർമ്മയില്ലേ?
0: കാലല്ലോ ഓർമ്മയുണ്ട്.
1: ഇപ്പൊ ചൂട്ട ഉണ്ടാ
0: കാണുന്നത്
1: ഇല്ലല്ലോ. അതിനെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടേനു. പണ്ട് എഴജന്തുക്കള് വരുവേനുവാ, ഈ ചൂട് കണ്ടിട്ട് അപ്പം തിരിച്ചങ്ങ് പോക്കില്ലേനു.
0: പിന്നെ ഈ ചൂട്ടെല്ലാം കേട്ടാൻ പേടുന്നാന്നെ അമിനത്തെ തെങ്ങലുള്ള തെങ്ങെല്ലാം മുറിച്ച് പൊക്കില്ലേന്നല്ലേ.
1: ഇനി ഇതെല്ലാം നീ കണ്ടോ, ബൈക്കല വെക്കല തെങ്ങും വെക്കും പ്ലാവും വെക്കും എല്ലാം വെക്കൂ.
0: അല്ല അമിത, അപ്പൊ ഈ ചൂട്ട ചാർജ് ചെയ്യണ്ടേ? പിന്നെങ്ങനെ ഇത് കത്തുവാ?
1: ചാർജാ?
0: അല്ല സാധാരണ നമ്മൾ അങ്ങനെയല്ലേ, മൊബൈലെല്ലാം ചാർജ് ചെയ്തിട്ടല്ലേ, ടോർച്ചെല്ലാം നമ്മളിപ്പോ ചാർജ് ചെയ്തിട്ടല്ലേ ഉപയോഗിക്കുന്നത്.
1: നീ പണ്ട് ചൂട്ട ചാർജ് ചെയ്ത് തിന്നുവാ പോയിന് കാരണ.
0: അല്ല ഇനിയിപ്പോ അങ്ങനത്തെ ഇറങ്ങിക്കൂടാന്നില്ലല്ലോ.
1: നീ ഒന്ന് മിണ്ടാണ്ട് നാട്ടെ, ഞാനൊരു കടിഞ്ഞി പൊട്ടനോടാ ഇത്രയും നേരം സംസാരിച്ചു.
0: നിങ്ങൾ അങ്ങനെ മാത്രം വിളിക്കല്ല.
1: പിന്നെ നീ എന്ത് ഭർത്താനം ഇപ്പം പറഞ്ഞേ?
0: നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്. പണ്ട് നമ്മളിങ്ങനെ ചൂട്ടേന്റെ ഉള്ളിൽ പൊട്ടാസ്ഥലം വെച്ചിട്ട് കത്തിച്ചിട്ട് ഓടിയല്ലോ, ഓർമ്മയില്ലേ നിങ്ങക്ക്?
1: നമുക്ക് ഓർമ്മയുണ്ട്. നമ്മള് ചൂട്ടേന്റെ വെളിച്ചത്തിലെല്ലാം പോയതു, ചിമ്മിണീന്റെ വെളിച്ചത്ത് പഠിച്ചതു, പിന്നെ അമ്മീമിനിട്ട് നീട്ടി അരച്ചതു, മോട്ടറൊന്നും നേരത്തെ കാലത്തുണ്ടായില്ലല്ലോ, നന്നായിട്ട് കിണറ്റുന്ന വെള്ളവും വെച്ചിട്ടെല്ലാം ഞാൻ ജീവിച്ചിനി. ഇപ്പല്ലേ ആയിരിക്കും കിണറ്റുന്ന വെള്ളം കോരാനും പറ്റൂല, അരക്കാനും കഴിയല്ല, എന്തെല്ലാന്ന് ഇപ്പോഴത്തെ
0: കാലത്ത്.
1: ഇനി ആ സ്വിച്ച് വേണ്ട, കുറച്ച് മേലിറങ്ങി പണിയെടുക്കട്ടെ എല്ലാരും.
0: ഈ ചൂട്ടന്റെ കാര്യം പറയുമ്പോ എന്റെ അമ്മാമന്റെ കാര്യം ഓർമ്മ വരുന്നു.
1: അപ്പൊ നീ ഇനിയും ചൂട്ട വിട്ടില്ലേ?
0: നിങ്ങൾ പറയുമ്പോ ചൂട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കഥ ഓർമ്മ
1: വന്നിത് ചിരിക്കണ്ടേ, പിടിച്ചമർത്തി വെക്കാൻ പറ്റുവാ? നീ കാര്യത്തിലേക്ക് വാ.
0: അന്നൊരു വലിയ മഴക്കാലേനോ, അത് നമ്മള് കാരണൂർ രാത്രിയെല്ലാം വന്ന് വീട്ടിലെല്ലാം വന്ന് വലിയ കാലം കൂടെയല്ലായിട്ടാന്ന് വന്നിന്. അപ്പൊ രാത്രി തിരിച്ചു പോണ്ടേ, വിളിച്ചില്ലല്ലോ. എന്ത് ചെയ്ത്? നല്ലൊരു ചൂട്ട കെട്ടിക്കൊടുത്ത്. എന്റെ ആമിൻത, കൊറേ വരമ്പിലൂടെ അങ്ങനെ ചൂട്ടിയും വീശിട്ട് അങ്ങനെ നടക്കല്ലേ, അപ്പോ വലിയ കാലം കൂടെയല്ലേ, അത് തോളിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ വീശി വീശി അങ്ങനെ നടക്കല്ലേ വരമ്പത്തൂട്ടെ. പെട്ടെന്നതാ ഒരു മഴവേല്. എന്തെന്നാ
1: ചെയ്യണ്ടേ?
0: എന്റെ ആമിന്ത, ഈ മഴവെയ്യുന്ന തിരക്കില് ഈ കാർണൂറിന്റെ പണിയെടുത്തെന്നറിയാ, ചൂട്ടെടുത്തിട്ട് പാട് തോളിനെ തിറക്കി, മറ്റേ കൊടിയെടുത്തിട്ട് പാട് വിരിച്ച്, തോള് മൊത്തം പാളി, ഒന്നും പറയണ്ട, പുള്ളി നാശായിട്ട് ആകെ കൊയപ്പല്ലേനു.
1: ഇതാ നീ ചിരിക്കല്ലാന്ന് പറഞ്ഞു കരണ, എനിക്ക് പറ്റിയ അമ്മാവൻ തന്നെ കരണ, അത്രക്കുണ്ട് അമ്മാവന്റെ ബുദ്ധി.
0: എന്റെ ആമിന്ത, അതിനോടെ ജമ്മത്തിൽ
1: ചൂട്ട എടുത്തിട്ടുണ്ടാവൂലല്ലേ കരണ.
0: ചൂട്ടയല്ല എടുക്കേണ്ടത് എന്റെ ആമിന്ത, കൊട.
1: കൊടയാ?
0: ആ അല്ലെങ്കിൽ കക്ഷത്തിൽ വെച്ച് പോവില്ലേ ചൂട്ട?
1: ഓ ഭയങ്കരം തന്നെ കരണ. നീല്ലേ എടുങ്ങ് പോന്നെങ്കിൽ ഇതുപോലെ ചെയ്തു വെക്കല്ലേ, ചൂട്ടയാന്ന് വെച്ചിട്ട് കൊടയൊന്നും കക്ഷത്തിലൊന്നും ഇറുക്കി വെച്ചൂടല്ല.
0: അറിയാൻ പറ്റൂല എന്റെ ആമിന്ത, ഇപ്പോഴത്തെ കാലല്ലേ, അറിയാണ്ട് ഇറക്കി വെച്ചു പോവും.
1: അത് മാത്രല്ല, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഭയങ്കര അറിവിയെന്തോ.
0: ആ എന്റെ ആമിന്ത, ഈ ചൂട്ടയും ഈ അരക്കുന്ന അമ്മയും എല്ലാം തിരിച്ചു വരാൻ കാരണം ഈ കറണ്ട് കട്ടല്ലേ.
1: ഇത് കൊറേ നാൾ ഉണ്ടാവോ കരുണ?
0: ഉണ്ടായാലും നന്നായേനല്ലേ.
1: ആർക്ക്?
0: ചൂട്ടക്ക്, അമ്മയ്ക്ക്, ഒലക്കക്ക്, ഒരലിന്.
1: അവരെല്ലാം ഇത്രയും കാലം വിശ്രമത്തിലല്ലേനു, എല്ലാരും ഉയർത്തെഴുന്നേൽക്കട്ട്.
0: ഇത് എന്തിട്ടാ പോലും ഇങ്ങനെ കട്ടാന്ന്?
1: അല്ല കരണ, ഇപ്പൊ ഈ കറണ്ടില്ലാണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റൂല. എന്തിനാന്ന് നമ്മള് കറണ്ട് എടുക്കുന്നത്?
0: ശ്വാസം നിലച്ച അവസ്ഥയല്ലേ.
1: കറണ്ട് എന്തിനെല്ലാം എടുക്കുന്ന അറിയ? എനിക്ക് ഫോണിന് നമുക്ക് ചാർജ് ചെയ്യണ്ടി കറണ്ട് വേണോ?
0: അത്യാവശ്യല്ലേ.
1: വേണല്ലോ. പിന്നെ എന്തിനും പ്രവർത്തിക്കേണ്ടി കറണ്ട് വേണല്ലോ.
0: വേണോ?
1: അടുക്കളയിൽ എത്ര കറണ്ട് വേണ്ടേ?
0: പിന്നെ ഫ്രിഡ്ജിന് വേണോ? മിക്സിക്ക് വേണോ?
1: തുണി അലക്കുന്ന അന്നിനോടാ? വാഷിംഗ് മെഷീൻ എല്ലാത്തിനും വേണോ?
0: ഈ അരി പൊടിക്കാനോ മുളക് പൊടിക്കാനും എല്ലാത്തിനും വേണ്ട. അതിന്റെ പേരെന്നാ? ഗ്രൈൻഡറാ. ഈ കിണറിന്ന് വെള്ളം കോരാൻ വരെ വേണ്ട ഈ കറണ്ട്.
1: ഇതെല്ലാം അടുക്കളയിലെ കാര്യം. ഇനി നേരെ പുറത്തിറങ്ങിയാലോ?
0: വലിയ ടി വി അല്ലേ,
1: അതിനെത്ര വേണം?
0: മേലെ രണ്ടു മൂന്ന് ഫാൻ ഉണ്ടാവും കറണ്ട്. പോരാത്തേന് എ സിയും
1: പോരെ
0: മതി.
1: അതിനെത്ര കറണ്ട് വേണം? ഇനിയും നീ പുറത്തിറങ്ങിയട്ടെ.
0: പോർച്ചിലില്ലേ രണ്ട് സ്കൂട്ടി, അതും കറണ്ടിലോടുന്നെ.
1: പോരെ.
0: പിന്നെ കാറുമില്ലേ, വലിയ വലിയ കാറല്ലേ ഇപ്പൊ ഇറങ്ങുന്നത്,
1: എല്ലാം കറണ്ട് മെല്ലേ ഓടുന്നു മോനെ.
0: അതും പോട്ടെ, ഈ വീടിന്റെ ചുറ്റിലും എന്തിന്നാന്ന് പ്രകാശോ?
1: ഈ പ്രകാശത്തിനും വേണ്ടേ മോനെ കറണ്ട്?
0: പിന്നെ
1: ഒന്നും രണ്ടും ആന്നോ പ്രകാശിക്കുന്നു?
0: മംഗലപ്പൊര പോലെ എല്ലാ ലൈറ്റും ഇട്ട് വെച്ചിട്ടല്ലേ ഈട്ടൾ കളിക്കുന്നു.
1: പിന്നെ ഇതേടിയാടോ കറണ്ട് ഉണ്ടാവും എന്റെ കരുണ. പണ്ടെല്ലാം നമ്മള് കറണ്ടിന്റെ പൈസ കൂടുന്നു വെച്ചിട്ട് ഒറ്റ വിളിച്ചാന്നിടലി.
0: പിന്നെ
1: ഒരു ലൈറ്റ് ഇട്ടാലേ അതെല്ലാം ഉപയോഗിച്ചോളൂ. ഇപ്പൊ അങ്ങനെയാന്നോ നമ്മൾ ഉപയോഗിക്കുന്നത്?
0: ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ബംബേറിയല്ലേ സ്വിച്ചും ലൈറ്റും എല്ലാം ബിറ്റാക്കി കൊടുക്കും.

0: പിന്നെന്താ, ഇത് പോയിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ.
1: അല്ല, അതിനിപ്പോ നമ്മളെന്നാ ഇപ്പൊ വേണ്ടത്?
0: അമിതമായിട്ട് ഉപയോഗിക്കരു.
1: എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം നിങ്ങൾ പറയുന്നു.
0: ഒരു ഉദാഹരണത്തിന്, ഒരു ഉള്ളി എടുക്കുക. നമ്മള് ഉള്ളി ഇല്ലാണ്ട് ഉള്ളി വട ചുട്ട ഒരു കാലം ഉണ്ടായിരുന്നല്ലോ.
1: ഉണ്ടല്ലോ. ഉള്ളിക്ക് പൊന്നും ബലിയുള്ളപ്പോഴല്ലേ നമ്മളിങ്ങനെല്ലാം ചെയ്തിന്. അതേ സമയത്ത് തന്നെ നമ്മൾ ഉള്ളി സാമ്പാറും ഉള്ളി വറവ് ഉള്ളി അച്ചാറ് ഉള്ളി ചമ്മന്തി വരെ നമ്മൾ
0: ഉണ്ടാക്കിയിട്ടില്ലേ? അത്
1: ഉള്ളിക്ക് ഒരു ബലിയില്ലാത്ത സമയത്ത്.
0: അതുപോലെ തന്നെയാണ് ഇപ്പൊ കരണ്ടിന് പൊന്നും വിലയാണ്.
1: അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് അധികം പച്ചടി സാമ്പാർ ഉണ്ടാക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞു വരുന്നത്?
0: നീ പറഞ്ഞ ശരിയാണ്, പച്ചടി സാമ്പാറിനല്ലോ കറണ്ട്. നീ പറഞ്ഞ ശരിയ കരണ. എനിക്കിന്നോട് ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല.
2: എന്താണോ രണ്ടുപേരും കൂടി രാവിലെ കരണന്റെ വീട്ടിലാണല്ലോ.
0: കുട്ടിരാമായിട്ട് കൊറേ ആയാലോ കാണാത്തെ.
2: നമ്മളിവിടെയൊക്കെ ഉണ്ട്.
0: അതെയാ,
2: എന്താണ് ഇന്നത്തെ ചർച്ച വിഷയം?
1: അല്ലപ്പ ഇങ്ങക്കും തിരക്കാ.
2: തിരക്കൊന്നുമില്ല കരണാരാ. എന്താണ് ഇന്നത്തെ ചർച്ച? എന്താണ് കാര്യമായിട്ട് വളരെ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
1: അത് കുട്ടിരാമാട്ടാ, നമ്മൾ ഈ സാഹചര്യത്തിനനുസരിച്ച്
0: മതി. നമുക്ക് നേരിട്ട് കുട്ടിരാമാട്ടിനോട് പറയാം.
1: എന്നാ പിന്നെ നിങ്ങൾ തന്നെ പറ.
0: അതായത് കുട്ടിരാമാട്ടാ, ഇവൻ നേരാ മണ്ണ് ഉറങ്ങിയില്ല. എന്തുകൊണ്ടെന്നാന്ന് വെച്ചാല് കറണ്ട് ഇല്ലാത്തോണ്ട് പോലും. അതായത് 8 മണിക്കെല്ലാം കറണ്ട് പോകുമ്പോ 8 മണിക്ക് കടന്നുറങ്ങും, 9 മണിക്ക് പോകുമ്പോ 9 മണിക്ക് കടന്നുറങ്ങും. അങ്ങനെ അങ്ങനെ ആയിട്ട് ഇവന് ശരിക്കും ഉറങ്ങേണ്ട സമയത്ത് ഇവന് ഉറക്കില്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഞാനിവിടെ നേരം പോലും ഇവിടെ എത്തി, എന്നിട്ട് ഞാൻ വന്നിട്ട് വിളിച്ചെണീപ്പിച്ചതിന് ശേഷം ഇവൻ എണീറ്റ്
2: വന്നേ.
1: അത് പിന്നെ കുട്ടിരാമാട്ടാ, ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ ആ സമയം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണ്ടേ? അതാണ് ഞാൻ അമിതോട് ഇങ്ങനെ പറഞ്ഞ്.
2: അവിടെ കിടന്നുറങ്ങും അല്ലേ?
1: വേറെന്നപ്പോ
2: ഈ കറണ്ട് കട്ട് അല്ലെ, ലോഡ് ഷെഡിങ്ങിന്റെ സമയം കൃത്യമാണ്, അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ മാത്രമാണ്. നമുക്ക് അതേ അളവില് ഉറങ്ങാനും ഉറങ്ങി എഴുന്നേൽക്കാനൊക്കെ പറ്റുമോ?
0: അത് ഞാൻ ചോദിച്ചേ.
1: അല്ല കുട്ടിരാമട്ട, അത് ചിലപ്പോ അധിക നേരമല്ല ആകലുണ്ട്. പിന്നെ ഈ സ്വിച്ച് ഓഫ് ആക്കാനും മറന്നു പോകും, അതൊരു വലിയ കാര്യമാണ്.
0: അതന്നെയാന്ന് കരണ, കരണ്ടിന്റെ ക്ഷാമത്തിനും കാരണം ഞാൻ അതല്ലേ നേരോട് പറഞ്ഞേ.
2: കരണ്ടിന്റെ ക്ഷാമത്തിന്റെ കാരണങ്ങളും നമ്മള് കണ്ടെത്തിയോ നിങ്ങള്?
0: എല്ലാ കുട്ടിരാമാട്ട ചൂട്ട കറണ്ടില്ലേ, നമുക്ക് അത്യാവശ്യമാണല്ലേ. ചൂട്ടിയാന്ന് ഇനി വരാൻ പോകുന്നത്. ഇനി ചിമ്മിണി വരൂ. കൊറച്ച് കഴിയുമ്പോ നമ്മളെ അമ്മി ഒരല്, പിന്നെ എന്തല്ലാടാ തൊട്ടിയും കയറും, ഗ്രൈൻഡറിന് പകരം ആട്ടമ്മി, ഇതെല്ലാം വരും.
2: നമ്മളിന്ന് വൈദ്യുതിയെ അമിതമായിട്ട് ആശ്രയിക്കുന്നുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ചു നേരം കറണ്ട് ഇല്ലാതിരുന്നാല് നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലാവും.
1: പിന്നെ പറയാനുണ്ട് എന്റെ കുട്ടിരാമാട്ട, ഈ മൊബൈലൊന്നും ചാർജില്ലേ, പിന്നെ കുട്ടിയൊക്കെ പ്രാന്തല്ലേന്ന്.
0: നട്ടപ്രാന്ത്
1: ആന്ന്.
0: ടാങ്കിൽ വെള്ളമില്ലെങ്കിലോ പിന്നെ ആടിയിൽ ഒച്ചയും ബഹളൊന്നും. ഒരു തൊട്ടി ഉണ്ടാവോ, കയറുണ്ടാവോ, ഇതൊന്നും ഉണ്ടാവില്ലല്ലോ.
1: ഈ അമ്മി കണ്ടല്ലോ, ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും
0: ആർക്ക്?
2: നമുക്കൊരു ബദൽ അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റ് ബദലുകളൊന്നും ഇപ്പോൾ ഒരു വീടുകളിലും ഇല്ല. അരവിന് നമുക്ക് അമ്മി ആശ്രയിക്കാം, പക്ഷെ അമ്മിയില്ല, ഒരലും മുലക്കയില്ല അല്ലേ. പിന്നെയാണെങ്കിൽ തൊട്ടിയും കയറില്ല. എല്ലാം നമുക്ക് വൈദ്യുതി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളിലൂടെ സാധിച്ചിരുന്നു നമ്മുടെ ജീവിതം മുഴുവനും. വൈദ്യുതി അപൂർവമാകുമ്പോൾ അല്ലെങ്കിൽ കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പ്രതിസന്ധിയിലാകുന്നത് സ്വാഭാവികം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം?
0: പഴയതിലേക്ക് നമ്മൾ തിരിച്ചു പോകണോ?
1: അതെങ്ങനെയാ ശരിയോ വേണ്ട അമിത?
2: അത് കാരണം പറഞ്ഞതൊരു പരിധിവരെ ശരിയാണ്. നമ്മളിപ്പം പഴയ കാലത്തേക്ക് അല്ലേ, ടോർച്ചിന് പകരം ചൂട്ടയും മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പറ്റില്ല പുതിയ തലമുറക്ക്. എല്ലാം അത് കേവലം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രല്ലല്ലോ ഫോൺ.
1: എല്ലാം എന്താ ഈ ബാങ്ക് കാര്യങ്ങളും മറ്റെല്ലാം ചെയ്യുന്നത് ഈ മൊബൈലിനകത്ത് കുട്ടിയല്ലേ.
0: പൈസ എടുക്കാനും പൈസ കൊടുക്കാനും എല്ലാം ഈ ഫോൺ മതിയല്ലോ.
2: അപ്പൊ അത് അങ്ങനത്തെ ഒരു ഉപാധികൾ ഇല്ലാത്തൊരു കാലം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല.
1: അപ്പൊ ഈ ശരിക്കും പവർ കട്ട് എന്തുകൊണ്ടാന്ന് എന്റെ കുട്ടിരാമാട്ടാ നിങ്ങൾ പറഞ്ഞു?
2: നമ്മള് ഒന്ന് ഒരു വിഭവത്തിന്റെ ഉപയോഗം അമിതമായിട്ട് വർദ്ധിക്കുക ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അതിന്റെ ഉൽപാദനം അതിന് ആനുപാതികമായിട്ട് വർദ്ധിക്കാതിരിക്കുക. അല്ല, നമ്മളിപ്പം കരടാരന്റെ വീട്ടിൽ ഒരു 5 കിലോ അരിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു 3 പേരെ ഉള്ളൂ എങ്കിൽ അത് കുറേ ദിവസത്തില്ലേ? ഒരു 10 പേരുണ്ടെങ്കിലോ?
1: അത് 2 ദിവസം കൊണ്ട് തീരുമല്ലേ കുട്ടിരാമാട്ടാ.
2: അപ്പൊ നമ്മള് നമ്മുടെ ലഭ്യമായ വിഭവത്തിന് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യക്കാരുണ്ടായി. ജനസംഖ്യ വർദ്ധിച്ചത് മാത്രമല്ല നമ്മൾ ഓരോ വീടുകളിലെയും വൈദ്യുത ഉപകരണങ്ങളുടെ എണ്ണം കൂടി.
0: നമ്മളിപ്പം കരണ പറഞ്ഞില്ലേ, റൂമിൽ ടിവി കമ്പ്യൂട്ടർ അത് ഇത്.
2: അത് മാത്രല്ല, നമ്മളിപ്പം പുതിയ കാലത്തുണ്ടായത് വൈദ്യുതി വാഹനങ്ങളാണ് അല്ലേ. വൈദ്യുത വാഹനങ്ങൾക്ക് ഒരുപാട് വൈദ്യുതി നമ്മൾ ചാർജ് ചെയ്ത് വെക്കണം. ആ വാഹനങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. കാരണം എന്താണ്? വാഹനങ്ങൾ ഓടിച്ചിരുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ്, ഡീസലും പെട്രോളും കൊണ്ടാണ്. അത് കിട്ടാതായി, അതിന് വില വളരെ കൂടിയപ്പോൾ നമ്മൾ ഏതിലേക്ക് മാറി? കറണ്ടിലേക്ക് മാറി. ഇപ്പോൾ വൈദ്യുതി വീട്ടിൽ വിളക്ക് കത്തിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാനോ മാത്രമല്ല, ഇതുപോലത്തെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നു?
1: കറണ്ടിനെ
2: ആശ്രയിക്കുന്നു. ഒരു ഭാഗത്ത് നമുക്ക് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ. അപ്പോൾ നമ്മളെന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപാദനം വർധനമുണ്ടെങ്കിൽ അവരോട് വില കൊടുത്ത് വാങ്ങും, വലിയ വില കൊടുത്ത് വാങ്ങും, പല കരാറുകളൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മുടെ നാട്ടിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമ്പം എവിടെ നിന്നാണത് കിട്ടുക? ഇപ്പോൾ നാട്ടിൽ അരിയില്ലാതിരിക്കുമ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങിയിട്ട് വിതരണം ചെയ്യുന്നില്ലേ? അതുപോലെ വൈദ്യുതി ഒരു അവശ്യ വസ്തുവാണ് നമ്മുടെ സമൂഹത്തിൽ. അതില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചൂട് കാലത്ത് രാത്രി ഉറങ്ങാൻ പറ്റുമോ നമുക്ക്?
0: പണ്ടല്ലാണെങ്കിലേ മിറ്റത്ത് ഉറയത്തെല്ലാം പായെല്ലാം പിച്ച് കിടക്കുന്നു, ഇപ്പൊ അങ്ങനെ പറ്റുവാ?
1: ആ മാത്ര നല്ല കാറ്റും കുട്ടിയും, ഇപ്പൊ കാറ്റുമില്ലാന്ന് ഉള്ള മരമെല്ലാം മുറിച്ച് കളഞ്ഞില്ലേ? പക്ഷെ കിടക്കില്ലും ചെയ്യാൻ രാമനത്താ. പക്ഷെ രാവിലെ നോക്കുമ്പോ തലയുണ്ടാവില്ല,
0: തലയെടുപ്പൊന്ന്
1: അതാരെങ്കിലും കൊത്തിക്കൊണ്ടോയില്ലേ?
2: അപ്പൊ നമ്മുടെ സുരക്ഷിതത്വം അത്ര പന്തിയല്ല ഇങ്ങനെ അടച്ചുറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ കിടന്നിറങ്ങളിൽ നിന്ന്, പ്രായോഗികല്ല. അപ്പൊ അനിവാര്യമായി ഈ വസ്തു അഥവാ വൈദ്യുതി നമ്മൾ എത്തിക്കുക തന്നെ വേണം. അതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പുതിയ വൈദ്യുതി നിലയങ്ങൾ കൊണ്ടുവരണം. അതിന് പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്താണ്? നമ്മൾ ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടത്? അതെ, വെള്ളമില്ല. വെള്ളമില്ലാതിരിക്കാൻ കാരണം
1: മഴയില്ല,
2: കാലാവസ്ഥയിലെ വ്യത്യാസം, ഇതൊക്കെ കൂടി നമ്മുടെ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം പറഞ്ഞ പോലെ ഈ വൈദ്യുതി പോകുന്ന സമയത്തെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്?
0: സാഹചര്യങ്ങൾക്കനുസരിച്ച്.
1: അത് ഞാൻ പറയാം.
0: അല്ല വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളൂ. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യരാകണം.
1: അങ്ങനെയല്ല അമിത, ഒരു തവണ ഞാൻ പറയട്ടെ. അതാത് സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അവസരങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവനവൻ പ്രവർത്തിക്കുമ്പോഴാണ്.
2: പറഞ്ഞു കേൾക്കുമ്പോ കരണൻ പെട്ടെന്നൊന്നും നിർത്തില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ ഏതായാലും കരണൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആ സാഹചര്യത്തിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ലോഡ് ഷെഡിങ്ങിന്റെ സമയത്തൊക്കെ ഉറങ്ങി ഉണരട്ടെ. അപ്പൊ നമുക്ക് തൽക്കാലം വൈദ്യുതി ആവശ്യമായ രീതിയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് തൽക്കാലം പിരിയാം അല്ലേ?
0: അതെ.
1: എന്നാ പിന്നെ ഞാൻ ഇങ്ങ് പോട്ടെ.
0: ആ നീ അങ്ങ് പോട്, അതാ എനിക്ക് ഏറ്റവും നല്ലേ. ഉറക്കത്തെണീറ്റ് വന്നിയല്ലേ.
1: അല്ല അമിന്ത, നിങ്ങളുടെ അടുത്ത് കൊറേ തരക്കി ഓലയിലും ഇല്ലേ? ഒരു അഞ്ചാറ് ചൂട്ടി എനിക്ക് അവിടെ കെട്ടി വെക്കണേ.
0: എന്തിനു? ഓ, ഇന്റെ അമ്മാവനെ പോലെ ചൂട്ടിയും വീശി പോകാനായിരിക്കും അല്ലേ?
1: ആമിന്താ
0: എല്ലാ പിന്നെ.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഫോൺ 9961004648.
0: 9656943.
2: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ

0: പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്, മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
1: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
3: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
5: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
0: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്, പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-400, 7220-9001.
6: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
7: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്നേഹസ്വാഗതം. ജിനേഷ് കേളോത്തിന്റെ മേഘരൂപങ്ങൾ എന്ന നോവലിനെ കുറിച്ചുള്ള അവലോകനം കേൾക്കാം. അവതരിപ്പിക്കുന്നു നന്ദാത്മജൻ കൊതേരി.
2: തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങൾ തീർത്ത ഒരു കുടുംബത്തിന്റെ ശിഥിലമായ കഥ വായനക്കാരോട് പറയുകയാണ് ജിനേഷ് കേളോത്ത് എഴുതി കരളി ബുക്സ് പ്രസിദ്ധീകരിച്ച മേഘരൂപങ്ങൾ എന്ന പ്രഥമ നോവലിലൂടെ ഗ്രന്ഥകാരൻ. സ്വരൂപ് എന്ന ചെറുപ്പക്കാരന്റെ ജയിൽ ജീവിതത്തിൽ തുടങ്ങുന്ന നോവലിൽ സാഹിത്യപരമായ തന്റെ കഴിവുകൾ എഴുത്തിലൂടെ ഗ്രന്ഥകർത്താവ് വിവരിച്ചു പോകുന്നുണ്ട്. ജീവിതത്തിന്റെ അതിരിൽ പണിത പ്രത്യാശകളുടെ ശ്മശാനമാണ് ജയിൽ എന്ന് സ്വരൂപ് എന്ന മനുഷ്യനിലൂടെ എഴുത്തുകാരൻ ഉപമിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും അറിയാനാവാതെ കഴിയേണ്ടി വരുന്ന അപൂർവമായ അക്ഷാംശമാണ് തടവറ എന്നും ഗ്രന്ഥകാരൻ എഴുതി ചേർത്തിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ഏതു മനുഷ്യനും തൻ്റെ കടന്നു വന്ന ജീവിത പടികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് എന്ന യാഥാർത്ഥ്യം എഴുത്തുകാരൻ വിവരിക്കുമ്പോൾ ആ സാഹിത്യ ഭാഷ വളരെ മനോഹരമായി തോന്നുന്നു. മനുഷ്യൻ എത്തിപ്പെടുന്ന മഹാശൂന്യതയുടെ മുനമ്പിൽ നിൽക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ പഴയ പുസ്തകങ്ങൾ ഒന്ന് മറച്ചു നോക്കാനും വായിക്കുവാനുമുള്ള ഇടവേളകൾ ലഭിക്കുക എന്ന് പുസ്തകം വായിക്കുന്ന വായനക്കാരനെ ഒരു വേള ചിന്തക്ക് വകൾ നൽകാതിരിക്കില്ല. അങ്ങനെ ജീവിതത്തെ കാണുന്ന അവസരത്തിൽ ജീവിതയാത്രകളിൽ കടന്നു വന്ന ദുർഘടങ്ങൾ, കാഴ്ചകൾ, അനുഭവ രേഖകളുടെ വളവും തിരിവും തുടങ്ങിയവ തെളിഞ്ഞു കാണുമ്പോൾ ഗൃഹാതുരതയുടെ സമ്പത്ത് അത് എത്രമാത്രമാണെന്ന് വകതിരിവുണ്ടാവുമെന്നും തെറ്റും ശരിയും എന്നത് ചിന്തിക്കുവാനുള്ള സ്ഥാനത്തേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നതും ഇത്തരം അവസ്ഥയിലായിരിക്കാമെന്നും ഗ്രന്ഥകാരൻ പറഞ്ഞു പോകുന്നുണ്ട്. സ്വരൂപ് എന്ന ചെറുപ്പക്കാരനും മേഘ എന്ന നാട്ടുമ്പുറത്തുകാരി പെൺകുട്ടിയുടെയും പ്രണയ നിമിഷങ്ങളെ വായനക്കാരിലേക്ക് എത്തിക്കുന്ന മനോഹരമായ എഴുത്തിലൂടെ ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ആകാശരൂപങ്ങളെ, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേരായ മേഘരൂപങ്ങൾ പോലെ ഓരോ മനുഷ്യർക്കും ആ രൂപങ്ങൾക്ക് തൻ്റെ സ്വപ്നങ്ങളെ ചേർത്തുകൊണ്ട് സിംഹാസനം പണിയാമെന്ന് തോന്നാവുന്ന വിധത്തിൽ വായനക്കാരെ കൊണ്ട് എത്തിക്കുകയാണ് എഴുത്തുകാരൻ. പൂനിലം എന്ന ഉൾനാടൻ ഗ്രാമത്തിലൂടെ കഥ രണ്ടാം അധ്യായത്തിൽ കടക്കുമ്പോൾ ഗ്രാമഭംഗികളും ഗ്രാമഭംഗികൾക്കുണ്ടാവുന്ന പരിണാമ വടിവുകളും വിവരിച്ചുകൊണ്ട് തൻ്റെ ഗ്രാമത്തിൻ്റെ ആകെ തുകയായ അധ്യായം എഴുത്തുകാരൻ വളരെ ഭംഗിയായി എഴുതി ചേർത്തിട്ടുണ്ട്. വയലേലകൾ പരിശീലിപ്പിച്ച ഋതുരാഗം മുഴങ്ങുന്ന മാധുര്യമോറുന്ന കാവ്യപ്രവാഹത്തിൻ്റെ സ്വരമാറ്റൊലികൾ

ഗ്രാമഹൃദയത്തിൽ മൂളിക്കൊണ്ടിരിക്കുന്നു എന്ന കാവ്യഭാവന വളരെ മനോഹരമാണ്. ഇത്തരത്തിലുള്ള സാഹിത്യ ഭാഷകൾ ഏറെ കടന്നുപോകുന്നു വായനയിൽ ഉടനീളം. കുട്ടിക്കാലത്തെ വിനോദങ്ങൾ, കളിതമാശകൾ, ഓടിക്കിതക്കാറുള്ള ബാല്യത്തിൻ്റെ കളിത്തട്ടിൽ ഏതേതു തരം കളികൾ, ഗോട്ടിയും കാൽപ്പന്തും തലമപ്പന്തും ഇട്ടിയും കോലും കൊത്തങ്കല്ലും ലുട്ടിയും സാറ്റും കബഡിയും തുടങ്ങി നൂൽപ്പട്ടങ്ങൾ പറത്താവുന്നതും കടലാസ് തോണികൾ വിമാനങ്ങളും ആ ദേശത്തിൻ്റെയും ജലാശയങ്ങളെയും പുളകമണിയിച്ചു എന്നത് വായിക്കുമ്പോൾ ഒരു വേള വായനക്കാരൻ തൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോകും. ആ ദേശത്തിൻ്റെ ആത്മകഥയിൽ ദശകങ്ങൾക്ക് മുമ്പേ ആരൂഢം ഉറപ്പിച്ച തറവാടുകളിൽ ഒന്നായിരുന്നു സ്വരൂപ് എന്ന കഥാനായകൻ്റെ മുത്തച്ഛനായ കുഞ്ഞനന്ദൻ പണിത കിഴക്കേ കുനിയിൽ വീടും. നാട്ടിലെ ഏതു കാര്യത്തിലും മുൻനിരയിൽ ഉണ്ടാകുന്ന പൗരപ്രമാണിയായ കുഞ്ഞനന്ദൻ്റെ കുടുംബചരിത്രം പറയുമ്പോൾ തിരിച്ചറിയാത്ത ഏതോ മാരക രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് മൂന്നാല് വർഷം പിന്നീട് മുമ്പ് മരണപ്പെട്ട കുഞ്ഞനന്ദൻ്റെ മൂത്ത പുത്രനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പാരമ്പര്യമായ ഒരു രോഗാവസ്ഥയിൽ ചില നാട്ടുവൈദ്യന്മാർ വിധിയെഴുതുമ്പോൾ കുഞ്ഞനന്ദൻ്റെ രണ്ടാമത്തെ പുത്രനായ അനന്തപത്മനാഭൻ്റെ മകനായ സ്വരൂപിലേക്ക് കഥ എത്തിച്ചേരുന്നു. സ്വരൂപിൻ്റെ കളിത്തോഴിയായ മേഘയുടെ വരവോടെ കഥയ്ക്ക് കാവ്യാത്മകമായ പരിവേഷം പകരുകയാണ്. ഒരു ഗ്രാമത്തിലെ സാംസ്കാരിക നിലയമെന്ന് വിശേഷിപ്പിക്കാവുന്ന വായനശാലയിലെ സാംസ്കാരിക വേദിയിൽ കൂടിയാണ് ആ ഗ്രാമത്തിലെ ബാല്യങ്ങളെ കഴിവുറ്റവരാക്കി മാറ്റുന്നത് എന്ന് നമുക്കേവർക്കും അറിയാം. അത്തരത്തിൽ പൂനിലം ഗ്രാമത്തിലെ വായനശാലയിലെ വാർഷിക പരിപാടിയിലാണ് സ്വരൂപും മേഘയും ആദ്യ സംഗമമെന്ന അരങ്ങേറ്റം കുറിക്കുന്നതും. അരങ്ങിലും അണിയറയിലും കണ്ടുമുട്ടലിൻ്റെ സുന്ദരമായ അവസരങ്ങൾ സംജാതമാക്കുന്നതും അവർക്കിടയിൽ പ്രണയരാശി കടന്നുവരുന്നതും അതേ അവസരത്തിൽ തന്നെ. പിന്നീട് പ്രകൃതി പോലും കൊതിച്ചു പോകുന്ന അവരുടെ പ്രണയമഴയിൽ നനഞ്ഞുകുതിരുന്ന രംഗങ്ങൾ വർണ്ണിക്കുന്ന മനോഹരമായ എഴുത്തിൽ ഒട്ടേറെ സാഹിത്യ ഭാഷകൾ വായനാസുഖം നൽകുന്നുണ്ട്. അന്നനടയുടെ അനലംകൃതമായ ചന്തം അഴിഞ്ഞുകിടന്ന മുടിവാരം അരക്കെട്ടിനോട് ചേർന്ന് പെണ്ടൂല ദോലനം നടത്തുന്നത് അവൻ്റെ ദൃഷ്ടിയിൽ ഒരു ഊഷ്മള ചിത്രമായി പതിഞ്ഞു തുടങ്ങിയ എഴുത്തുകൾ അതിലൊന്നു മാത്രം. അത്തരത്തിൽ അരങ്ങിലും അണിയറയിലും അവർ ആടിത്തീർത്ത വേഷപ്പകർച്ചകളിലൂടെ ഓർമ്മകളിൽ യുവമുദിനങ്ങളുടെ പ്രണയം പൂത്തുലയാൻ തുടങ്ങുകയാണ്. നിഗൂഢവും രഹസ്യാത്മകവുമായിരുന്ന ഹൃദയ വ്യവഹാരങ്ങളാൽ പ്രണയിനികൾ നടത്തുന്ന ഓരോ നീക്കവും കണ്ണും കാതും കൂർപ്പിച്ച് ഒപ്പിയെടുക്കുവാൻ നിതാന്ത ജാഗ്രതയായ ശ്രദ്ധാലുക്കൾ ഉണ്ടാവുമെന്നതും അത് വള്ളിപുള്ളി ചേർത്ത് വർണ്ണം കൊടുത്തും അരമന രഹസ്യമാണെങ്കിലും അങ്ങാടിയിൽ പാട്ടാക്കുവാനും അധിക നേരം വേണ്ട എന്നും സ്വരൂപിൻ്റെയും മേഘയുടെയും കാര്യത്തിലും പൂനിലത്ത് സംഭവിക്കുന്നു. സ്വരൂപിൻ്റെ വീട്ടിലും കാര്യങ്ങൾ അറിയുകയും അച്ഛനായ അനന്തപത്മനാഭൻ സ്വരൂപിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ രണ്ട് കുടുംബങ്ങളുടെ സംഗമവേദിയാവുകയാണ്. രഹസ്യമായി പൂത്തുരഞ്ഞ അനുരാഗ വസന്തത്തിന് വൈതരണികളില്ലാതെ സായുജ്യമാവുന്നു. പൂനിലം ഗ്രാമത്തിനു ഗീതം ചാർത്തിയ രണ്ട് ഹൃദയങ്ങളിൽ വിരിഞ്ഞ മഴവില്ലുകൾ വിളക്കിച്ചേർത്തൊരു പൂർണ്ണ വർണ്ണവൃത്തം ആ ദേശത്ത് വിരിഞ്ഞു എന്നാണ് ആ രംഗത്തിന് കഥാകൃത്ത് എഴുതിച്ചേർത്തത്. അത് വളരെ വായനാസുഖം നൽകുന്നുമുണ്ട്. അവരുടെ അനുരാഗവല്ലരിയിൽ പൂവിട്ടുകൊണ്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിടുമ്പോൾ പുതിയൊരു ജീവചൈതന്യത്തിൻ്റെ ലക്ഷണങ്ങൾ സ്വകാര്യ വിശേഷങ്ങളായി അറിയാൻ തുടങ്ങുന്നു. കാത്തിരിപ്പുകളെ സ്വാർത്ഥകമാക്കും വിധം ആഹ്ലാദത്തിൻ്റെ പൂമരം ചില്ലകൾ വിരിച്ചു നിന്നപ്പോൾ അശനിപാദം പോലെ സ്വരൂപിൻ്റെ ജീവിതത്തിൽ പൈശാചികമായ സമയരാശി നങ്കൂരമിടുകയാണ്. ഒരാൺകുഞ്ഞിന് ജന്മം നൽകി മരണമെന്ന വാക്കിൽ തൻ്റെ നാമം വിളക്കിച്ചേർത്ത് അബോധത്തിൻ്റെ അതിരുകളില്ലാതെ അഗാധ ഗർത്തത്തിലേക്ക് മേഘ യാത്രയാവുന്നു. മനസ്സിൻ്റെ കിളിവാതിലിലൂടെ അനേകം മുഖഭാവങ്ങളോടെ ജന്മാന്തരങ്ങളുടെ ഉള്ളറകളിൽ നിന്ന് പറന്നുവന്ന മാലാഖയായി മേഘയുടെ രൂപവും സ്വരൂപിൻ്റെ ഉള്ളിൽ മാറുന്നു. ഹൃദയപ്രവാഹങ്ങളുടെ ചുഴിക്കയത്തിൽ തകർന്നു തുഴ നഷ്ടപ്പെട്ട ഒരു കൊതുമ്പ് വള്ളമായി ഭ്രാന്തി പിടിച്ച തിരമാലയിൽ തീരം തൊടാതെ തലങ്ങും വിലങ്ങും ആടിയുരഞ്ഞ് തൻ്റെ ജീവിതം തകരുമെന്ന് ഭീതി സ്വരൂപിനെ മൂടുന്നു. കാലപ്രവാഹ തീരത്ത് പിറന്നു വീണ ആ കുഞ്ഞിനെ മേഘരൂപനെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ പേരു നൽകുന്നു. മേഘരൂപൻ്റെ വരവോടെ ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടുപോയ ഉല്ലാസ ചക്രവാളം വികസിച്ചു തുടങ്ങുകയാണ്. കുഞ്ഞിൻ്റെ പിച്ചവെപ്പിനൊപ്പം ജാപ്പകരുകളുടെ മാറിമറിയൽ അറിയാതെ സ്വരൂപിൻ്റെ

0: ദിനങ്ങൾ കടന്നുപോകുന്നു. പക്ഷേ പിന്നെയും ദുരന്തം ആ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. സ്വരൂപിന്റെ മകനായ മേഘരൂപൻ ഒരു വയസ്സ് പിന്നിടുമ്പോൾ ഒരുതരം മാരക രോഗത്തിന്റെ പിടിയിലാവുന്നു. കൊച്ചുകുട്ടികളിൽ ഒരു വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയിൽ പിടിപെടുന്ന അപൂർവമായ മോർക്കിയോ സിൻഡ്രോം എന്ന് ആധുനിക വൈദ്യശാസ്ത്രം വിശേഷിപ്പിച്ച രോഗമായിരുന്നു മേഘരൂപൻ എന്ന സ്വരൂപിന്റെ കുഞ്ഞിനെ പിടിപെടുന്നത്. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും വാക്ചാതുര്യവുമുള്ള ആ കുഞ്ഞ് രോഗത്താൽ അസഹ്യമായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ശരീരമാസകലം വേദന കൊണ്ട് പുളയുന്ന മകന്റെ അവസ്ഥയിൽ നാലു വയസ്സ് പൂർത്തിയാകുന്ന ദിവസത്തിന്റെ തലേ ദിവസം അച്ഛനായ സ്വരൂപ് ഒരു തീരുമാനത്തിലെത്തുന്നു. മകന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാതെ വേദനക്കും നിലവിളിക്കുമൊപ്പം നരകിക്കുന്ന ആ കുഞ്ഞു ജന്മത്തെ മരണത്തിലേക്ക് യാത്രയാക്കാനായി അയാൾ ഒരുങ്ങുകയാണ്. രാത്രിയാമം അടുത്ത ദിനത്തിലേക്ക് കടക്കവേ പാതിരാവിന്റെ കട്ടപിടിച്ച ഇരുട്ടിന്റെ വിടവിലൂടെ പൈശാചികമായ ഒരു ശക്തിയാൽ തലയണ കൊണ്ട് ആ കുഞ്ഞിന്റെ മുഖം അമർത്തി അയാൾ തന്റെ മകനെ വേദനയില്ലാതെ ലോകത്തേക്ക് യാത്രയാക്കുന്നു. പിറ്റേന്ന് നാടുണർന്നത് രോഗം മൂർച്ഛിച്ചു മരിച്ചെന്ന മട്ടിലുള്ള വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ഇനിയും ആദ്യ യാത്ര തുടങ്ങിയിട്ടില്ലാതെ കുരുന്നിന്റെ അന്ത്യയാത്രക്കൊപ്പമായിരുന്നു അന്നത്തെ പ്രകൃതിയാകെ എന്ന് എഴുത്തുകാരൻ എഴുതി ചേർത്തത് വായിക്കുമ്പോൾ ഏതു മനസ്സും ഒന്ന് പിടഞ്ഞു പോകും. ഒടുവിൽ സ്വരൂപ് തന്റെ മകനെ താൻ കൊന്നതാണെന്ന് വെളിപ്പെടുത്തുകയും ജീവിതം തടവറക്കുള്ളിലേക്ക് ആവുകയും ചെയ്യുന്നു. അവിടെയും സ്വരൂപ് ഒരു തീരുമാനത്തിലെത്തുന്നു. മേഘരൂപന്റെ ജന്മദിനത്തിൽ മേഘയുടെയും മേഘരൂപന്റെയും ഓർമ്മദിനത്തിൽ സ്വരൂപിന്റെ ഓർമ്മദിനവും കൂടി എഴുതി ചേർത്ത് ജയിലിന്റെ കിളിവാതിലിൽ സ്വയം ശരീരം തൂങ്ങിയാടുകയാണ്. ഒരിരത്തം വന്ന എഴുത്തുകാരന്റെ എഴുത്തുപോലെ വായിക്കുമ്പോൾ തോന്നിപ്പോകുന്ന വിധം അടുക്കും ചിട്ടയുമോടെ ഈ പുസ്തകം ജിനേഷ് എഴുതി ചേർത്തിട്ടുണ്ട്. മേഘരൂപൻ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയിൽ എ പത്മനാഭൻ എഴുതി ചേർത്ത ചില വാചകങ്ങൾ കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. മനുഷ്യൻ എത്തിപ്പെടുന്ന മഹാശൂന്യതയുടെ ദുർഘടമായ കാഴ്ചകളും തെറ്റും ശരിയും തിരിച്ചറിയാനാവാത്ത സംഘർഷസന്ധികളും അനാവരണം ചെയ്യുന്ന നോവൽ, സുന്ദരമായ ഞൊറിവുകളാൽ തീർത്ത ദേശപടത്തിന്റെ അപൂർവമായ ദൃശ്യസാന്ദ്രതയും അണിയറയിലും അരങ്ങത്തും വസന്തം തീർത്ത പ്രണയരാശിയുടെ വർണ്ണങ്ങളും ഗ്രാമഗീതം പൊഴിക്കുന്ന മഴവില്ലുകളും ചേർന്ന് അനുഭൂതിയുടെ വ്യത്യസ്ത ലോകം സൃഷ്ടിച്ചിരിക്കുന്നു. പുത്രസ്നേഹത്തിന്റെ വിശുദ്ധ മുറിവുകളിലൂടെ മുന്നേറുന്ന ഈ ഇതിവൃത്തം ജീവിതത്തിന്റെ പഴയ നിയമങ്ങളിലൊന്നും ഒതുങ്ങാതെ വികാര വ്യവഹാരങ്ങളുടെ അപൂർവമായ ആഖ്യാനമാണ്. ഒരു എഴുത്തുകാരൻ തന്റെ ജീവിതയാത്രകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണപ്പെടുന്ന കാഴ്ചകളിൽ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ കൂടി ഉണ്ടാകുന്ന ചില യാഥാർത്ഥ്യങ്ങളാവാം ഒരുപക്ഷെ കഥകളായി തന്റെ സാഹിത്യ ഭാഷയിലൂടെ പിറവിയെടുക്കുന്നത്. അത്തരത്തിൽ ജിനേഷ് കേളൊത്ത് കണ്ടെടുത്ത ഏതോ ഒരു അനുഭവത്തിൽ നിന്നാവാം ഈ കഥയും ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് സംശയിച്ചു പോകുകയാണ്.
1: ഇപ്പോൾ കേട്ടത് ജിനേഷ് കേളോത്തിന്റെ മേഘരൂപങ്ങൾ എന്ന നോവലിനെ കുറിച്ചുള്ള അവലോകനമാണ്. അവതരിപ്പിച്ചത് നന്ദാത്മജൻ കോതേരി. ഇപ്പോൾ കേൾക്കാം ഒലീവ് ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ കഥ ഏകാന്തതയുടെ കവാടങ്ങൾ. അവതരിപ്പിക്കുന്നു സൂര്യ ഇടവന.
2: തന്റെ വളർത്തുപട്ടി മീനുവിന്റെ മരണത്തിനു ശേഷം പരമേശ്വരൻ നായർ രാവിലെ നടക്കാൻ പോവാറില്ലായിരുന്നു. അതുകൊണ്ടാവാം അന്ന് മഫ്ലറും വടിയും മറ്റുമായി അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ കമലാക്ഷമ്മ വിളിച്ചു പറഞ്ഞത്, നേരം പുലർന്നിട്ട് പോയാൽ മതി, വല്ല പേപ്പട്ടിയും ഓടി വന്ന് കടിച്ചാൽ വയറ്റത്ത് 14 കുത്തിവെപ്പ് നടത്തേണ്ടി വരും. കമലാക്ഷിക്ക് അറിയില്ല കാലം മാറിയെന്ന്. 14 കുത്തിവെപ്പ് വയറ്റത്തെടുക്കേണ്ട കാലം മാറിയിട്ടോ, ഇപ്പോ 5 തവണ കുത്തിവെച്ചാ മതി, അതും കൈമര്. അയാൾ ഗേറ്റിലേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. കാറ്റിന് എതിരായിട്ടാണ് അയാൾ നടന്നത്, അതുകൊണ്ട് അയാളുടെ വാക്കുകൾ കമലാക്ഷി അമ്മ കേട്ടില്ല. അവർ വാതിൽ പൂട്ടിയതിനു ശേഷം വീണ്ടും ഞരക്കത്തോടെ കട്ടിലിലേക്ക് ചാഞ്ഞു. രാത്രി മുഴുവനും അയാൾ തന്റെ പട്ടിയെ സ്വപ്നം കണ്ടു. ഉണർന്നപ്പോഴും അവളുടെ മണം അയാൾക്ക് അനുഭവപ്പെട്ടു. തന്റെ സ്വപ്നത്തിന്റെ തുടർച്ച പോലെയാണ് ആ നടത്തമെന്ന് പെട്ടെന്ന് അയാൾക്ക് തോന്നി. മീനുവെന്നു പേരുള്ള തന്റെ ഡോബർമാൻ അദൃശ്യമായി തന്നെ വലിച്ചുകൊണ്ടു പോകുന്നു. ഇരുട്ടിലേക്ക് നോക്കി അയാൾ വിളിച്ചു, മീനു, ജീവിച്ചിരുന്നപ്പോൾ ആ ഒരൊറ്റ വിളിമതിയായിരുന്നു ഏത് ഗാഠനിദ്രയിൽ നിന്നും അവളെ ഉണർത്തുവാൻ. താൻ രാത്രിയിലെങ്ങാൻ കുളിമുറിയിലേക്ക് നടന്നാൽ ഉടനെ അവൾ ശരീരം കുടഞ്ഞ് എഴുന്നേറ്റ് തന്നെ അനുഗമിച്ചിരുന്നു. പരമേശ്വരൻ നായർ ഓർത്തു, തന്റെ രക്ഷാകർത്രിയാണെന്ന്.

ഭാവമായിരുന്നു അവൾക്ക് എല്ലായ്പ്പോഴും. മീനുവിനെ ഓർത്തപ്പോൾ അയാളുടെ കണ്ണുകൾ നനഞ്ഞു. തന്റെ അമ്മ മരിച്ചെന്ന വിവരം കിട്ടിയപ്പോഴും താൻ കരഞ്ഞില്ല, അയാൾ ഓർമ്മിച്ചു. പക്ഷെ മീനു രണ്ടോ മൂന്നോ തവണ കിതച്ച് ഒടുവിൽ നാവമർത്തിക്കടിച്ച് ജീവൻ ത്യജിച്ചപ്പോൾ താനൊരു കുഞ്ഞിനെ പോലെ തേങ്ങിക്കരഞ്ഞു. ആ കറുത്ത പട്ടി തന്റെ ആത്മമിത്രമായിരുന്നു, പിറക്കാത്ത പുത്രിയായിരുന്നു. ആകാശത്തിൽ ഒരു വെള്ളിക്കനി പോലെ ധ്രുവനക്ഷത്രം തൂങ്ങിക്കിടന്നത് അയാൾ കണ്ടു. സമയം എന്തായിരിക്കും? വാച്ചെടുക്കുവാൻ മറന്നുപോയെന്ന് കൈ തപ്പിയപ്പോൾ അയാൾക്ക് മനസ്സിലായി. സമയം ആറോടടുത്തിരിക്കുമെന്ന് കരുതിയാണ് താൻ പുറത്തിറങ്ങിയത്. അയാൾ ഓർത്തു, നിരത്തിലും രണ്ടു വശത്തും നിശബ്ദത മാത്രം. പക്ഷികൾ ഉണർന്നില്ല. നടത്തം നിർത്തി വീട്ടിലേക്കുടനെ മടങ്ങുവാൻ അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. കമലാക്ഷിയുടെ നിദ്രയെ വീണ്ടും തകർക്കുക ഒരു ക്രൂരകൃത്യമായാണ് അവൾ വ്യാഖ്യാനിക്കുക. എന്നിട്ട് ക്രൂശിക്കപ്പെട്ട മിശിഹായുടെ മുഖഭാവം അണിഞ്ഞുകൊണ്ട് അവൾ കുളിമുറിയിലേക്കോ അടുക്കളയിലേക്കോ നടക്കും. ആ രക്തസാക്ഷിഭാവം തനിക്ക് വീണ്ടും കാണാൻ വയ്യ. കമലാക്ഷിക്ക് ജീവിതം വിരസമായി തീർന്നിരിക്കുന്നു എന്ന് അയാൾ ശങ്കിച്ചു. ഇല്ലെങ്കിൽ അവൾ ചിരിക്കുമായിരുന്നു. ധനസംബന്ധമായ വിഷയങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കുമായിരുന്നു. ദീർഘകാല നിക്ഷേപം, യൂണിറ്റ് ട്രസ്റ്റ്, IDBI ബോണ്ടുകൾ മുതലായ വിഷയങ്ങൾ മാത്രമേ അവൾ സംഭാഷണത്തിൽ അവതരിപ്പിച്ചുള്ളൂ. പക്ഷേ പണ്ട് കമലാക്ഷി ഇത്തരക്കാരിയായിരുന്നില്ല. ഇരുട്ടിലൂടെ ഏതോ അജ്ഞാത ശക്തിയാൽ വലിക്കപ്പെട്ട പോലെ നീങ്ങുമ്പോൾ അയാൾ തന്നെ താൻ പറഞ്ഞു, സ്വപ്നത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ വീട്ടിൽ ചെന്ന് 3 കപ്പ് ചായ കുടിക്കണം, ഹിന്ദുവും മാതൃഭൂമിയും കയ്യിലെടുത്തുകൊണ്ട് കക്കൂസിൽ പോവണം. എന്നാൽ മാത്രമേ തനിക്ക് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് കേടുപാടുകൾ കൂടാതെ മടങ്ങിയെത്താൻ സാധിക്കുകയുള്ളൂ. അയാൾ കണ്ണുകൾ ഇറുക്കിക്കൊണ്ട് തന്റെ ചുറ്റും നോക്കി. കണ്ണടിയും താൻ മറന്നിരിക്കുന്നു, ഒന്നും വ്യക്തമായി കാണുന്നില്ല. പടിക്കൽ തന്നെ സ്ഥിതി ചെയ്തിരുന്ന സിംഹപ്രതിമകളെ തനിക്ക് കാണുവാൻ സാധിച്ചില്ല. കാൽഫർ ലോങ് ദൂരെ പുതുതായി നിർമ്മിക്കപ്പെട്ട 7 നില കെട്ടിടം, അതും കാണാനില്ല. പടിഞ്ഞാറോട്ട് തിരിയുന്നതിനു പകരം താൻ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. ശാസ്തമംഗലം എന്ന പേരുള്ള പ്രദേശം വിട്ട് നിമിഷങ്ങൾക്കിടയിൽ താൻ അപരിചിതമായ ഒരു ദിക്കിൽ വന്നെത്തിയോ? തന്റെ ചിരിപ്പുകൾ നിരത്തിന്റെ പരിചിതമായ കാഠിന്യത്തെയല്ല സ്പർശിക്കുന്നത് എന്നയാൾ ആശ്ചര്യത്തോട് മനസ്സിലാക്കി. തന്റെ കാലുകൾ മൃദുലമായ മണ്ണിൽ താഴുകയാണ്. മഞ്ഞുവീണ് കുതിർന്ന ആർദ്രമായ മണ്ണിലൂടെയാണ് അതിന്റെ മണവും ശ്വസിച്ചുകൊണ്ട് താൻ നടക്കുന്നത്. ഇത് നിരത്തല്ല, താഴോട്ട് പോകുന്ന ഒരിടവഴിയാണ്. മഴക്കാലത്ത് പുഴയായി രൂപാന്തരപ്പെടുവാൻ സാധ്യതയുള്ള ഒരു തോട്. അതിന്റെ രണ്ട് പാർശ്വങ്ങളിലും വളർന്നു നിന്നിരുന്ന സസ്യങ്ങളെ ആ നേർത്തുവരുന്ന നിലാവെളിച്ചത്തിൽ അയാൾ തിരിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജന്മസ്ഥലമായ വടക്കൻ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നവ, മുക്കുറ്റി, തുമ്പ, കുറുക, പൂവാങ്കുറുന്തല, തനിക്ക് പരിചിതർ. അച്ഛനെയും അമ്മയെയും അമ്മാമനെയും മുത്തശ്ശിയെയും ഓർമ്മിപ്പിക്കുന്ന ബാല്യകാല ദൃശ്യങ്ങൾ. പരമോ എന്ന് എന്നെ വിളിച്ചിരിക്കുന്നവരൊക്കെ മരിച്ചു, എന്നിട്ടും ഈ ചെടികൾ ജീവിക്കുന്നു. തുമ്പ, മുക്കുറ്റി, കുറുക, പൂവാം കുറുന്തല, അവർക്ക് തന്നെ പരമോ എന്ന് നീട്ടി വിളിക്കാനാവില്ല. പെട്ടെന്ന് ഒരനാഥത്വം അയാളുടെ ഹൃദയത്തെ ഗ്രസിച്ചു. തനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് അയാൾക്ക് തോന്നി. പരമോ എന്ന് തന്നെ വിളിക്കുവാനും തന്റെ സാമീപ്യത്തിൽ ആഹ്ലാദിക്കുവാനും ഈ ലോകത്തിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? കമലാക്ഷി, അവൾക്ക് തന്റെ സാമീപ്യത്തിൽ സന്തോഷമുണ്ടോ? ഇല്ല. യഥാർത്ഥ പരമേശ്വരനെ ഗ്രാമത്തിൽ മാങ്ങ എറിഞ്ഞു വീഴ്ത്തിയും കുളത്തിൽ തോർത്തു താഴ്ത്തി മീൻ പിടിച്ചും മണ്ണിൽ കുഴിയാനിയെ തേടിയും ജീവിച്ച ആ ബാലനെ അവൾക്കറിയില്ല. അവൾക്ക് കെട്ടിടം നിർമ്മിച്ചു കൊടുത്ത ആളാണ് താൻ, അവളുടെ ധനം ബുദ്ധിപൂർവ്വം നിക്ഷേപിച്ചു കൊടുത്ത മനുഷ്യൻ, മുൻ വക്കീൽ, മുൻ ന്യായാധിപൻ, വ്യായാമ മുറികൾ കൊണ്ട് വാർദ്ധക്യത്തെ മാറ്റി നിർത്തുവാൻ വൃദ്ധാശ്രമങ്ങൾ നടത്തുന്ന വിഡ്ഢി. അവൾ മനസ്സിലാക്കുന്നത് വടിയും വീശി നടക്കാൻ പോകുന്ന ഈ വൃദ്ധനെയാണ്. യൗവനദശയിലും വാർദ്ധക്യത്തെ വിളിച്ചു വരുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് അവൾക്കുണ്ടായിരുന്നു. അവളുടെ നോട്ടത്തിനു മുൻപിൽ തന്റെ മന്ദഹാസം മരവിക്കാറുണ്ട്. എത്രയോ തവണ താൻ ആഗ്രഹിച്ചു അവളോട് ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ, തന്റെ രഹസ്യാഭിലാഷങ്ങൾ അവളെ അറിയിക്കുവാൻ. എന്തൊക്കെയായാലും അവൾ തന്റെ സഹയാത്രിയാണല്ലോ. കമലാക്ഷി, നീ നിന്റെ മോഹങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അവ സാധിപ്പിക്കുകയും ചെയ്തു. ഇനി നീ എന്റെ മോഹങ്ങൾ ഏതൊക്കെയെന്ന് കേൾക്കണം. ഞാൻ ജനിച്ച ഗ്രാമത്തിൽ വീണ്ടും താമസിക്കുക, 2 ആഴ്ചക്കാലത്തിനെങ്കിലും വീണ്ടും ആ വീട്ടിൽ താമസിക്കുക. കൈകൊണ്ട് പായലും ചണ്ടിയും നീക്കി കുളത്തിൽ മുങ്ങിക്കുളിക്കുക, ചകിരിമാവിന്റെ മാമ്പഴം തിന്നുക, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് ദീപാരാധന കാണുക, ആ വിഗ്രഹത്തിനോട് യാതൊരു അഭ്യർത്ഥനയും ഇല്ലാതെ തന്നെ പ്രാർത്ഥിക്കുക. ആ മോഹങ്ങൾ പ്രകടിപ്പിക്കുവാൻ തനിക്ക് അവസരം കിട്ടിയില്ല. കമലാക്ഷിയെ വീണ്ടും മുണ്ടും നേരിതും ധരിപ്പിച്ച് അമ്പലത്തിലേക്ക് താലപ്പൊലിക്ക് കൊണ്ടുപോവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ തനിക്ക് ഭ്രാന്ത് പിടിപെട്ടു എന്ന് അഭിപ്രായപ്പെടില്ലേ? തനിക്ക് താനാവാൻ ധൈര്യം

0: പറ്റാത്തത് ഈ വീട്ടിൽ വെച്ച് മാത്രമാണ്. താൻ നിർമ്മിച്ച മണിമാളികയിൽ കമലാക്ഷിക്ക് ചേർന്ന ഭർത്താവല്ല താനെന്ന് അയാൾ എന്നെ അറിഞ്ഞിരുന്നു. അവൾക്ക് ഗ്രാമീണിയാകാൻ സാധിച്ചില്ലെങ്കിൽ തനിക്കൊരു നാഗരിക യുവാവാകാൻ സാധിക്കുമോ? അതാണുണ്ടായതും. താൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തന്റെ ഗ്രാമീണമായ ഉച്ചാരണം അവൾക്ക് പ്രാകൃതമായി തോന്നി. അവൾ പുഞ്ചിരി തോക്കി. താൻ ആഴ്ചയിൽ രണ്ടു തവണ എണ്ണ തേച്ച് തിരുമി കുളിക്കാറുണ്ടായിരുന്നു. തലയിലെ മെഴുക്കു കാരണം വിലപിടിച്ച തലയണ ഉറകൾ നശിക്കുന്നുവെന്നും ചുമരിൽ പാടുകൾ വീഴ്ത്തുന്നുവെന്നും അവൾ പിറുപിറുത്തു. ഉള്ളി സംബന്ധി ഭക്ഷിച്ചപ്പോൾ എനിക്ക് ആ നാറ്റം സഹിക്കാനാവില്ല എന്നവൾ പറഞ്ഞു. ഒരിക്കൽ താൻ അവളോട് ചോദിച്ചു, കമലാക്ഷിക്ക് എന്നെ കല്യാണം കഴിച്ചതിൽ വിഷമം തോന്നുന്നുണ്ടോ? അവൾ മറുപടി പറഞ്ഞില്ല. അവൾ ബുദ്ധിമതിയും സംസ്കൃത ചിത്തയും കുലീനയുമായിരുന്നു. തന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കുവാൻ അവൾ വൈമനസ്യം പ്രകടിപ്പിച്ചു. താൻ നടക്കുന്ന വഴി അവസാനിക്കുന്നിടത്ത് ഒരു പുകപടലം പോലെ മഞ്ഞ് ഉരുണ്ടുകൂടിയിരുന്നു. അദൃശ്യനായ ഒരു നാടൻ കോഴി കൂവി. ആകാശത്തിൽ നക്ഷത്രങ്ങൾ വിളർത്തു. മഞ്ഞാണെന്നറിഞ്ഞിട്ടും അത് ഭേദിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു. തന്റെ കാൽമുട്ടുകളിൽ ഉണ്ടാവാറുള്ള വേദന നിശേഷം മാറിക്കഴിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. ഇടവഴിയിലൂടെ അറ്റത്തൊരു തെങ്ങിൻ തോപ്പും ഒരു ക്ഷേത്രവും ഒരമ്പലച്ചിറയും കാണപ്പെട്ടു. ചിറയുടെ കരയ്ക്ക് കാഞ്ഞിരമരത്തിന്റെ കീഴിൽ ചില പെൺകുട്ടികൾ ഈറൻ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തീ കായുന്നുണ്ടായിരുന്നു. ചുള്ളിയും ചകിരിയും ഉണങ്ങിയ ഇലകളും കത്തുമ്പോൾ അവയുടെ ഞരമ്പുകൾ ചൂടിൽ പൊട്ടി. ആ നനുത്ത ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ അരനിമിഷം തരിച്ചു നിന്നു. കവിളുകളിൽ തീനാളങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന പെൺകുട്ടികൾ അയാളെ ഇമവിട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. വെള്ളത്തിൽ നിന്ന് തിരുവാതിരപ്പാട്ടുയർന്നു. വൃദ്ധകളുടെ ചിലമ്പിച്ച സ്വരവും അതിനു പിന്നാലെ യുവതികളുടെ നനുത്ത സ്വരവും അയാൾ ശ്രദ്ധിച്ചു കേട്ടു. നനഞ്ഞ ബോഡീസും നനഞ്ഞ ഒന്നരയും നനഞ്ഞ മുണ്ടും ധരിച്ച ഒരു പെൺകുട്ടി തീ കായുന്നത് നിർത്തി എഴുന്നേറ്റ് നിന്നു. അവളുടെ നുണക്കുഴികൾ തെളിഞ്ഞു.
1: അല്ല, പരമവേട്ടനല്ലേ അത്? അവൾ ചോദിച്ചു.
0: അമ്മിണി മാത്രമേ തന്നെ അങ്ങനെ വിളിച്ചിരുന്നുള്ളൂ. ഇവൾ അമ്മിണിയാണോ? താൻ കോളേജിൽ വെച്ച് അവളുടെ മരണവാർത്തയുമായി വന്ന തപാൽ ശിപായിക്ക് ഒരു രൂപ കൊടുത്തത് അയാൾക്ക് ഓർമ്മ വന്നു. അത് തെറ്റായി. മരണവാർത്ത കൊണ്ടുവരുന്നവർക്ക് പണം സമ്മാനിക്കുകയോ? തേങ്ങൽ നിയന്ത്രിച്ചുകൊണ്ട് ഒരു യന്ത്രപ്പാവയുടെ കനത്ത ചലനങ്ങളോടെ താൻ പേഴ്സ് തുറന്ന് രൂപയെടുത്ത് അയാൾക്ക് നീട്ടി. എന്നിട്ട് ഫുട്ബോൾ ഫീൽഡിൽ കളിക്കുന്ന തന്റെ സതീർത്ഥ്യനെ നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നു. അവളെ ദഹിപ്പിക്കുന്നത് കാണുവാൻ പോയതുമില്ല. പരമേട്ടൻ നേരെ വീട്ടിലേക്ക് പോയിക്കോളൂ, അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, ആ പെൺകുട്ടി പറഞ്ഞു. അമ്മിണി? അതെ. പിന്നെ ഞാൻ ആരാന്ന് വിചാരിച്ച്? അവൾ പൊട്ടിച്ചിരിച്ചു. പരമേശ്വരൻ നായർ അവൾ ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്ക് നടന്നു. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ. ചിറയിൽ തിരുവാതിര കുളി കുളിക്കുന്നവർ ഉറക്കെ പാടി. തന്റെ കാൽമുട്ടിന്റെ വേദനയില്ലാത്ത സ്ഥിതി, യൗവന പ്രതീതി, ഇതെല്ലാം സ്വപ്നാവസ്ഥയാണോ? അയാൾ തന്നോട് തന്നെ ചോദിച്ചു. തന്റെ ഓരോ രോമകൂപത്തിലൂടെയും ചേതോഹരമായ ഒരു ആനന്ദം ആവാഹിക്കപ്പെടുകയാണെന്ന് അയാൾക്ക് തോന്നി. ഈ ഗ്രാമം തന്റേതാണ്. ഇതിലെ തോടുകളും പാമ്പിൻ കാവുകളും ക്ഷേത്രവിളക്കുകളും നനഞ്ഞ് ആർദ്രമായ മണ്ണും മൂടൽ മഞ്ഞും പക്ഷികളുടെ ചിലക്കലും എല്ലാം ചേർന്നാണ് താൻ മനുഷ്യനായി നിർമ്മിക്കപ്പെട്ടത്. ഇവയെല്ലാം തന്റെ ശരീരമാണ്, അയാൾ ഓർത്തു. ആ ശരീരം നശിച്ചു കഴിഞ്ഞാലും അതിൽ ഏകാഗ്രിയായി വസിച്ച ആത്മാവിനെയും ഈ ഗ്രാമം സ്വന്തമാക്കാൻ ശ്രമിക്കും. ഇതൊരു സ്വപ്നമാണോ? ഈ മനോഹാരിതകൾ ഒരു സ്വപ്നത്തിന്റെ ഘടകങ്ങൾ മാത്രമാണോ? എന്താണ് സംഭവിച്ചത്? തികച്ചും സാധാരണമായൊരു സായാഹ്നത്തിന് ശേഷം താൻ ഭാര്യയുടെ കൂടെ ഉറങ്ങുവാൻ കിടന്നു. തന്റെ പട്ടി ആ സ്വപ്നത്തിൽ നിറഞ്ഞു നിന്നു. ഉണർന്നിട്ടും അവളുടെ മരണം നാസാരന്ധ്രങ്ങളിൽ തങ്ങി നിന്നു. സമയം എന്തെന്ന് നോക്കാതെ താൻ വസ്ത്രധാരണം ചെയ്ത് നടക്കുവാനിറങ്ങി. കമലാക്ഷി പേപ്പട്ടികളെപ്പറ്റി തനിക്ക് താക്കീതു നൽകി. എന്നിട്ട് നിരത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തനിക്ക് വഴിതെറ്റി. മുക്കുറ്റിയും തൊമ്പയും കറുകയും നിലമ്പനയും പൂവാങ്കുറന്തലയും വളർന്നു നിൽക്കുന്നത് താൻ കണ്ടു. മൂടൽമഞ്ഞിന്റെ പിറകിൽ അമ്പലവും ചിറയും പെൺകുട്ടികളെയും അവരുടെ കണ്ണുകളിൽ പ്രതിഫലിച്ച തീനാളങ്ങളെയും താൻ കണ്ടു. പരമേട്ട, അമ്മിണി വീണ്ടും അവളുടെ സംബോധനയുമായി വന്നെത്തി. താൻ എന്തെങ്കിലും കമലാക്ഷിയുടെ ഭർത്താവായിരുന്നോ? എന്തെങ്കിലും വക്കീലായിരുന്നോ? ജഡ്ജിയായിരുന്നോ? മൂടൽമഞ്ഞ് തന്റെ മസ്തിഷ്കത്തിൽ പ്രവേശിച്ച് അസുഖകരങ്ങളായ സ്മരണകളെ മരവിപ്പിച്ച് എന്ന് അയാൾക്ക് തോന്നി. കിഴക്കേ മുറ്റത്ത് കൂവളമരവും കിണറും മുല്ലവള്ളിയും വീണ്ടും കണ്ടപ്പോൾ അയാളുടെ ഹൃദയം ശക്തിയായിടിച്ചു. ഇവിടെ ആരുമില്ലേ? തൊണ്ടയനക്കെതിരു ശേഷം അയാൾ വിളിച്ചു ചോദിച്ചു. പരമു ആണോ? അകത്തുനിന്ന് അമ്മ ഉറക്കെ ചോദിച്ചു. അമ്മ കോലായിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾ ആദ്യം നോക്കിയത് അവരുടെ കാലടികളെയാണ്. ഇല്ല, നീരില്ല. കാലിനും നീരില്ല, മുഖത്തും നീരില്ല. മൂത്രത്തിനുള്ള തടസ്സം മാറിയിരിക്കണം. അമ്മ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അയാൾ പറഞ്ഞു. അകത്തുനിന്ന് വന്നവരിൽ അച്ഛനെയും അമ്മാവനെയും മുത്തശ്ശിയെയും അയാൾ ആഹ്ലാദത്തോടെ തിരിച്ചറിഞ്ഞു.

0: അവരുടെ കൂടെ തന്റെ വളർത്തുപട്ടിയും കാണാൻ കഴിഞ്ഞപ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മീനു ഇവിടെയുണ്ടോ? പിന്നെ അവളെവിടെ പോവും? അമ്മ ചോദിച്ചു. പണ്ട് യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു നായ അദ്ദേഹത്തെ അനുഗമിച്ചത് അമ്മാവനെ ഓർമ്മപ്പെടുത്തി. ആ കഥയിലെ ഗുണപാഠം എന്താണെന്ന് താൻ ആരാഞ്ഞപ്പോൾ അമ്മാവൻ പൊട്ടിച്ചിരിച്ചു. ഗുണപാഠങ്ങളെ അന്വേഷിക്കുന്നത് പരമവിഡ്ഢിത്തമാണെന്ന് അമ്മാവൻ പറഞ്ഞു. മരണത്തിൽ എന്തു ഗുണപാഠം? അമ്മാവൻ ചോദിച്ചു. ജീവിതത്തിൽ എന്താണൊരു ഗുണപാഠം? അമ്മ ചോദിച്ചു. മരച്ചിലകളിൽ പക്ഷികൾ ചിലച്ചു. അവയാണോ അമ്മയാണോ തന്നോട് ജീവിതത്തെപ്പറ്റി സംസാരിച്ചതെന്ന് അയാൾ തന്നെ താൻ ചോദിച്ചു. അതോ അമ്മയുടെ സ്വരം കുയിലുകളുടെ സ്വരം പോലെ നേർത്ത സുന്ദരമാവുകയാണോ? മീനു പരമേശ്വരൻ നായരുടെ കാൽക്കൽ വെറും മണ്ണിൽ ഉരുളുകയും തന്റെ മുറിഞ്ഞ വാൽ ദ്രുതഗതിയിൽ ചലിപ്പിക്കുകയും ചെയ്തു. കണ്ണുനീർ കാരണം അയാൾക്ക് കുറെ നേരത്തിന് യാതൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. കേറിയിരിക്കു പരമോ, അമ്മ പറഞ്ഞു. അയാൾ ശങ്കിച്ച് മുറ്റത്തു തന്നെ നിന്നു. ആ വീട്ടിലേക്കുള്ള പ്രവേശം അനധികൃതമായേക്കാമെന്ന ചിന്ത അയാളെ അലട്ടി. ഭൂതകാലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്കും വേണ്ടി ചില അവകാശ പത്രികകൾ, വിസ പാസ്പോർട്ട് തന്റെ കൈവശമൊന്നുമില്ല. ഈ പഴയ വടി ഒഴികെ താൻ അമ്മയ്ക്ക് എന്താണ് സമ്മാനിക്കുക? കീശയിൽ പേഴ്സ് ഉണ്ടെങ്കിൽ 1000 or 2000 അമ്മയുടെ കൈത്തലത്തിൽ വെച്ചു കൊടുക്കാമായിരുന്നു. അത്രയധികം പണം അമ്മ ഒരിക്കലും ഒന്നിച്ചു കണ്ടിരിക്കുകയില്ല. അമ്മ എന്നും ദരിദ്രയായിരുന്നു. തേങ്ങ ചുട്ട് പുളിയിലയും മുളകും കൂട്ടി അവർ കഞ്ഞി കുടിക്കുമായിരുന്നു. പിലാവില കൊണ്ട് കഞ്ഞി കോരിക്കുടിക്കുമ്പോൾ തന്നെ ഇടതു കൈകൊണ്ട് അടുപ്പിക്കുമായിരുന്നു. തേഞ്ഞ പല്ലുകൾ കാട്ടിച്ചിരിക്കുമായിരുന്നു. അവരുടെ ശരിയായ പേര് എന്തായിരുന്നു? സ്വന്തം അമ്മയുടെ പേര് താൻ എങ്ങനെ മറന്നു? ഓർക്കുവാൻ ശ്രമിക്കുമ്പോൾ കമലാക്ഷിയുടെ അമ്മയുടെ പേരാണ് ഓർമ്മ വന്നത്. മഹേശ്വരി അമ്മ. തന്റെ ഗ്രാമത്തിൽ ഒരു മഹേശ്വരിയും ഉണ്ടായിരുന്നില്ല. അവിടെ ലക്ഷ്മിയും മാധവും കാളിയും വള്ളിയും അമ്മുവും അമ്മിണിയും ഉണ്ടായിരുന്നു. പക്ഷേ മഹേശ്വരിമാർ അവിടെ ഉണ്ടായിരുന്നില്ല. തന്റെ വിവാഹത്തിനു ശേഷം അമ്മയെ കാണുവാൻ 3 തവണ മാത്രമേ താൻ ഗ്രാമത്തിലേക്ക് പോയുള്ളൂ. അയാൾ ഓർത്തു. ആ അമ്മയോടൊപ്പം കനത്ത ഒരു അപരാധബോധവും അയാളെ തളർത്തി. താൻ ധനികനായ അഭിഭാഷകനായപ്പോഴും അമ്മയ്ക്ക് തന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അമ്മയ്ക്ക് ഒരു മരുന്നുകുപ്പി പോലും വാങ്ങിക്കൊടുക്കുവാൻ താൻ മിനക്കെട്ടില്ല. അത്ര കണ്ട് കമലാക്ഷിയുടെ കുടുംബക്കാരുമായി താൻ ഇഴകിച്ചേർന്നു കഴിഞ്ഞിരുന്നു. പക്ഷികൾ ചിലച്ചു. തൊഴുത്തുകളിൽ നിന്ന് പശുക്കൾ കരഞ്ഞു. ഇനിയും ഞാൻ വരാം, അയാൾ തന്റെ അമ്മയോട് പറഞ്ഞു. വാർദ്ധക്യത്തിന്റെ ചിഹ്നങ്ങളൊന്നും തന്നെ അയാൾ തന്റെ അമ്മയിൽ കണ്ടില്ല. അവരുടെ മുഖം തൊടുത്തിരുന്നു. മടക്കയാത്രയിൽ തന്റെ വീടിന്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ അയാൾ മീനുവിന്റെ കുര കേട്ടു. ചുറ്റും നോക്കിയെങ്കിലും അവളെ എങ്ങും കാണുവാൻ സാധിച്ചില്ല. ആദ്യത്തെ ബസ് കുലുങ്ങി കുലുങ്ങി യാത്ര പുറപ്പെടുന്നതും പാൽ വിൽക്കുന്നവർ സൈക്കിൾ ബെല്ലുകൾ ശബ്ദിപ്പിച്ച് ഗൃഹനായികമാരെ ഉറക്കമുണർത്തുന്നതും അയാൾ കണ്ടു. കിടപ്പുമുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ കാൽമുട്ടിന്റെ വേദന മടങ്ങിയെത്തിയതായി അയാൾ മനസ്സിലാക്കി. ഭാര്യ കിടന്നെടുത്ത് തന്നെ എഴുന്നേൽക്കാതെ ചോദിച്ചു, ഇന്നെന്തേ ഇത്ര നേരത്തെ മടങ്ങിയത്? അയാൾ മറുപടി പറഞ്ഞില്ല. ആ സ്ത്രീയോട് അകാരണവും ശക്തവുമായ ഒരു വെറുപ്പ് തന്നിൽ വളർന്നു വരുന്നുണ്ടെന്ന് ആ നിമിഷങ്ങളിൽ അയാൾ മനസ്സിലാക്കി.
1: ഇപ്പോൾ കേട്ടത് ഒലീവ് ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ ഏകാന്തതയുടെ കവാടങ്ങൾ. അവതരിപ്പിച്ചത് സൂര്യ ഇടവന. ഇതോടുകൂടി ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: നാട്ടിലെ പാട്ട്. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോ ഉള്ളത് തൊക്കിലങ്ങാടി കുട്ടിക്കുന്നിലുള്ള കൃഷ്ണ മോട്ടോഴ്സിലാണ്. അപ്പൊ ഇവിടെ എല്ലാരും തകൃതിയായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ സുന്ദരിയായ ഒരു ചേച്ചിനെ കണ്ടു. ചേച്ചിയുടെ വിശേഷങ്ങൾ കേൾക്കാം. ചേച്ചിയുടെ പേര്
2: ഷെറീന.
1: ഷെറീന, എവിടെയാ വീട്?
2: മാനന്തരി.
1: ഇവിടെ കൊറേയായോ വർക്ക് ചെയ്യുന്നത്?
2: 18 വർഷമായി.
1: 18 വർഷം. എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്?
2: ഫാമിലി ഫ്രണ്ടാണ്, ഓണർ.
1: അങ്ങനെ വിളിച്ചതാണോ വന്നത്? അതിനു മുന്നേ എന്താ ചെയ്തോണ്ടായി?
2: അതിനു മുമ്പേ കല്യാണം കഴിഞ്ഞ് അങ്ങനെ വർക്ക് ചെയ്തിന്, കമ്പ്യൂട്ടർ പഠിപ്പിക്കാനെല്ലാം പോയിനേനു. പിന്നെ
1: എവിടെയാ പോയേ കമ്പ്യൂട്ടറിന്റെ?
2: അക്ഷയില്.
1: പിന്നെ അത് മതിയാക്കി? സ്വന്തമായിട്ടാണോ അല്ല
2: വേറെ ആളെ?
1: വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടില് മകനും മോളാന്ന്. ഭർത്താവ് മരണപ്പെട്ടു പോയി. 10 വർഷം.
1: മക്കളുടെ പേരൊന്ന് പറയോ?
2: അഞ്ജന.
1: എന്താ ചെയ്യുന്നേ?
2: ടീച്ചറാ. പാട്ട് ഹയർ സെക്കൻഡറിയിലായിരുന്നു. ഇപ്പൊ ചിറ്റാറ്റ് പറമ്പിൽ ഗസ്റ്റ് ആയിട്ട്
1: ചെയ്യുന്നു. ഏതാ സബ്ജക്ട്?
2: ഇംഗ്ലീഷ്.
1: മോനോ?
2: മോയൻ തൂളന്റെ എഞ്ചിനീയർ ആണ് ചെന്നൈയിൽ ഇപ്പൊ.
1: കല്യാണം കഴിഞ്ഞു രണ്ടുപേരുടെയും?
2: മോളത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. മോന്റേത് കല്യാണം കഴിഞ്ഞ് 5 വർഷമായി.
1: എവിടെയാണ് മോന്റെ ഭാര്യ?
2: മോന്റെ ഭാര്യ അഴീക്കോട്.
1: അഴീക്കോട്. ജോലി ചെയ്യുന്നുണ്ടോ?
2: ഓള് എയർ ഇന്ത്യയില് സ്റ്റാഫാണ്.
1: ബാംഗ്ലൂർ തന്നെയാണ്. അവരെവിടെയാണ് താമസൊക്കെ?
2: അവള് ബാംഗ്ലൂരും.

0: ഇടക്ക് വരും, അങ്ങനെ
1: വർക്ക് ഫ്രം ഹോം കിട്ടാറുണ്ട്.
0: ഇല്ല ഇല്ല,
1: ഫീൽഡ് പോണം.
0: ആ ഫീൽഡല്ല, അവിടെ ചെന്നൈയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യും.
1: കൊച്ചുമക്കള്?
0: കൊച്ചുമക്കളായിട്ടില്ല.
1: മോളുടെ കല്യാണം കഴിക്കാൻ പോകുന്നയാള്
0: പോളണ്ടിൽ.
1: പോളണ്ടിൽ
0: പോളണ്ടിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ.
1: മോളുടെ ടീച്ചിങ് മോഹം എങ്ങനെയാണ്? അവിടെ സാധ്യതയുണ്ടോ?
0: അവിടെ സാധ്യതയുണ്ടെങ്കിൽ ഭാഷയെല്ലാം പഠിച്ചിട്ട് അവിടെ ചെയ്യണം എന്നാണ്.
1: എങ്ങനെയാണ് എല്ലാരും കൂടി എപ്പോഴാ ഒത്തുകൂടാറ് വീട്ടില്?
0: എന്തെങ്കിലും വിശേഷ ദിവസം ഉള്ള ഓണോ വിഷോ അങ്ങനെ.
1: അടുത്ത് കഴിഞ്ഞ ഓണാണ്. ഓണത്തിന് ആരൊക്കെ?
0: എല്ലാരും ഉണ്ടായിരുന്നു. മകനും മകന്റെ ഭാര്യയും മോളും, തൊട്ടടുത്താണ് അച്ഛനും അമ്മയിലും ഉള്ളത്, അവരുണ്ട്. ആങ്ങളെയും ഭാര്യയും മക്കളുണ്ട് എല്ലാരും.
1: ഓണസദ്യ മെയിൻ ആണ്. ഓണസദ്യ കഴിഞ്ഞ് ഓണത്തിന്റെ ദിവസം തിരക്കെല്ലാം കഴിഞ്ഞ പിന്നെ എന്താ പരിപാടി?
0: ആ യാത്ര പോവാലുണ്ട്. വയനാട്ടില് എല്ലാരും ടൂർ പോയിന്. ഹസ്ബൻഡിന്റെ ആൾക്കാരും എല്ലാം കൂടി ഒരു ദിവസം പോയിന്. ഓണത്തിന് മുന്നേ പോയതാ.
1: ഹസ്ബൻഡിന്റെ നാട് എവിടെയാ?
0: ചക്കരക്കല്ല്.
1: അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ടോ? വരാറുണ്ട് അങ്ങോട്ടും
0: ഇങ്ങോട്ടും.
1: സിനിമയൊക്കെ കാണലുണ്ടോ?
0: സിനിമ ടാക്കീസ് എപ്പോഴും കാണും. ബത്ലഹേം കണ്ടില്ല.
1: ബത്ലഹേം കണ്ടില്ല. ബത്ലഹേം കാണാൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ പാട്ടൊക്കെ പാടുന്നതാണോ ചേച്ചി?
0: ഞാൻ പാടൂല, മകള് പാടുന്ന.
1: അപ്പൊ ഇപ്പൊ നാട്ടിലില്ലേ, അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ട് ഈ ഇതിലേക്കൂടി. ഏത് പാട്ടാണ് ചേച്ചിക്ക് കേൾക്കേണ്ടത്?
0: ഏതോ വാർമുകയിൽ.
1: ഏതോ വാർമുകയില്ല, നല്ല പാട്ടല്ലേ കേട്ടിരുന്നു. മകള് പാടുന്ന പാട്ടില് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? മകള് പാടി വീണ്ടും കേൾക്കണം തോന്നുന്നു പാട്ട്?
0: അത് പാടും, ഏതോ വാർമുകയിൽ പാടലുണ്ട്.
1: അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് ഏതോ വാർമുകയിൽ, ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
2: മോക്ക് വേണ്ടി തന്നെ കൊടുത്താലോ? മോക്ക് വേണ്ടി കൊടുക്കാം.

0: കേൾവിയുടെ കേളികൊട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ശ്രോതാക്കളെ, നമ്മളിപ്പോ ഉള്ളത് കൃഷ്ണ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കുട്ടിക്കുന്നിലുള്ള സ്ഥലത്താണ്. സാർ ഇവിടെ കുറെ വർഷമായോ? സാറാണ് ഇത് നടത്തുന്നത്?
2: ഞാൻ ഇതിന്റെ മാനേജറാണ്. എന്റെ പേര് ജയറാം എന്നാണ്. ഞാൻ 5 വർഷം ഇവിടെ ജോലി ചെയ്യുന്നു.
1: മുന്നേ എന്താ ചെയ്തോണ്ട്?
2: പിന്നെ ഞാൻ എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു. കണ്ണൂര്, പേരാവൂര്, കൂത്തുപറമ്പ് എല്ലാം കുറെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്.
1: അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിൽ വരാൻ എന്താ കാരണം?
2: എനിക്ക് വണ്ടിയോട് പണ്ടേ താല്പര്യമായിരുന്നു. വണ്ടിപ്പണി, വണ്ടി ഓടിക്കലായിരുന്നു. ഞാൻ എക്സൈസില് ഇൻസ്പെക്ടർ ആയിരുന്ന സമയത്തും ഞാൻ വണ്ടി ഓടിക്കലായിരുന്നു. അവിടെ ജീപ്പും മറ്റേ പോളിസോ ഇതൊക്കെ എടുക്കാറുണ്ട്. കണ്ണൂരുള്ള സമയത്ത് ഞാൻ തന്നെയായിരുന്നു എടുക്കല്. അങ്ങനെ
1: എന്റയർലി ഡിഫറെന്റ് ആയ ഒരു ഫീൽഡ് അല്ലേ. അപ്പൊ പെട്ടെന്ന് ആ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ സ്വഭാവത്തിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെയാണ് എഴുകി ചേർന്നത്?
2: അതിപ്പോ ഒരു സ്ഥലത്തെത്തുമ്പോ അതിനനുസരിച്ച് നീങ്ങുക, ഒഴുക്കിനനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ്.
1: പെട്ടെന്ന് തന്നെ അതിലേക്ക് മാറ്റാൻ പറ്റും.
2: മാറ്റാൻ പറ്റും, അതെന്റെ ഒരു നേച്ചർ ആയിട്ട് ഞാൻ കാണുന്നു.
1: അപ്പൊ സാറിന്റെ ആ നേച്ചർ കൊണ്ട് തന്നെ സാർ ഇവിടെ പെട്ടെന്ന് തന്നെ എല്ലാരുമായിട്ട് നല്ല
2: ഇതാണ്. എല്ലാരും എന്റെ കൂട്ടുകാരൊക്കെയാണ്, എന്റെ ജോലിക്കാരായിട്ടല്ല ഞാൻ കാണുന്നത്, ഫ്രണ്ട്സ് ആയിട്ടാണ് എല്ലാരും കാണുന്നത്. അതുകൊണ്ട് ഒരാളോട് ഒരു പണി പറഞ്ഞാൽ അവർ എന്നോട് മുറത്തൊന്നും പറയൂല, അവർക്ക് എന്ത് പണി ഉണ്ടെങ്കിലും ചെയ്തു തരാം. ഇങ്ങനെയാക്കാം.
1: അതായത് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് എപ്പോഴും
2: നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് ആരുടെയും വെറുപ്പൊന്നുമില്ല, ആരോടും അവർക്ക് എന്നോടും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നേച്ചുറൽ അവരുടേതായ
1: പ്രൊഫഷൻ.
2: ആ അത് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക്
1: എക്സൈസ് ഫീൽഡില് കുറെ വർഷം ഉണ്ടായെന്ന് പറഞ്ഞു.
2: 31 വർഷം എക്സൈസ് ഫീൽഡിൽ ഉണ്ടായിരുന്നു. ഞാൻ ഗാർഡായിട്ട് ചേർന്നാണ്, ഇൻസ്പെക്ടറായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്.
1: എങ്ങനെയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു അനുഭവം?
2: ആ കാലഘട്ടത്തിലെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 8 മണിക്കാണ്. അതേ ഇത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്. രാവിലെ 8-8 മണിയാകുമ്പോഴത്തേക്ക്
1: റൂട്ടീൻ
2: ഇങ്ങനെ പോകും. അത് ജീവിതത്തിന്റെ ഒരു ശൈലിയായിട്ട് മാറി. എന്റെ ഫാമിലി അടക്കം അതിന് അംഗീകരിച്ചിരിക്കുകയാണ് ആ ഒരു റൂട്ടീൻ. അപ്പൊ എനിക്കങ്ങനെ വേറെ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. 1 മണിക്ക് ഇവര് ഇവിടെ ലഞ്ച് ഇന്റർവെല്ലാണ്, 2 മണിക്ക് വീണ്ടും വരും. അങ്ങനെ ചെയ്ത് അങ്ങനെ പോകുന്നു.
1: ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ
2: മാത്രമല്ല, പല പല അനുഭവങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ, ഓരോ വീട്ടിൽ, നമ്മൾ വാറ്റ് കേന്ദ്രങ്ങളിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഇതുണ്ട്. അവർ നമ്മൾ സഹായിച്ചു പോകും. പൈസ കൊടുത്തിട്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട്. എത്രയോ വീടുകളിൽ കഞ്ഞി വെക്കാനില്ല
1: സാഹചര്യം
2: ആയവരാണ്. എല്ലാവരും അല്ല, ചില ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വേറെ, ഇത് ഇങ്ങനെയാണ്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് വേറെ വെറുത്തിട്ടൊന്നും ആരോടും ഞാൻ ഇങ്ങനെ ഒരു നശിപ്പിക്കണം.
1: സമവായത്തില്
2: പറഞ്ഞു മനസ്സിലാക്കിയാലും ഒന്നും മാറുമൊന്നുമില്ല. ഇതിന്റെ അതിനുള്ള ലാഭം ഭയങ്കരമാണ്. അതുകൊണ്ട് അതിന്റെ ഒന്നും മാറുമൊന്നുമില്ല. ഇത് പണ്ടുള്ള കാര്യങ്ങളാണ്, ഇപ്പോൾ ഉള്ള ഇതൊന്നുമല്ല. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75, 80, 85, 90 വരെ 96 വരെ എക്സൈസില് നല്ല പണിയുണ്ടായിരുന്നു. 96 ശേഷം പണിയുടെ ടേമേ മാറി. ഇപ്പം വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാം നർക്കോട്ടിക് ഡ്രഗ്സാണ്, അത് കണ്ടുപിടിക്കാനും പ്രയാസമാണ്. സ്വഭാവം മാറും. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുക അവരുടെ ഇത് ചെയ്യാൻ വേണ്ടി. അവർക്ക്
1: അല്ല,
2: പറ്റിക്ക ആളെ പറ്റിക്കുക എന്നുള്ളതാണ്. ഇപ്പം എറണാകുളത്ത് ഇവിടെ വെച്ചിട്ട് ഒരു ലേഡിയുടെ, ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു ലേഡിയുടെ ബാഗിൽ നിന്ന് പിന്നെ സ്റ്റാമ്പ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അവര് 75-80 ദിവസം മറ്റു റിമാൻഡിൽ കിടന്നതാണ്. അപ്പോൾ ഫൊറൻസിക് പരിശോധന കഴിഞ്ഞ് വന്നപ്പോൾ അതിൽ ഡ്രഗ്സ് കൺട്രോൾ ഇല്ലെന്ന് പറയുന്നു. അവര് എന്നാലും 75 ദിവസം അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കോൺസിക്വൻസ് അന്നത്തെ ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരാൾ സസ്പെൻഷനിലാണ്, ബാക്കിയുള്ള ആൾക്കാർ അതിന്റെ ബാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പല റിസ്കുകളും ഉണ്ട് ഇതിനകത്ത്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്.
1: അതായത് ഒരു പാവപ്പെട്ട ആള് പോലും, അല്ലെങ്കിൽ ഒരു നിരപരാധി പോലും ഇതിൽ പെടരുത്.
2: അതുമാത്രല്ല, നമുക്കൊരു ഫീൽഡിൽ പോയാല് നമ്മളെ ഒരു ജീപ്പിൽ കൊള്ളുന്ന ആളുണ്ടാവുക, വെപ്പണായിട്ട് ഒരു ലത്തി മാത്രമേ ഉണ്ടാവുള്ളൂ.
1: വേറെ
2: അത് ഭയങ്കരമാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ക്രൗഡ് ഉണ്ടാവും. ചിലപ്പോൾ ഓരോരോ ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാൽ, ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ, ഓരോരോ ടൗണിൽ ചെല്ലുമ്പോൾ ഒക്കെ ക്രൗഡ് ഉണ്ടാവും. നമ്മൾ ഒരു ലാത്തി കൊണ്ടാണ് നേരിടുന്നത്. ഇപ്പൊ ആയുധങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഉപയോഗിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ കുറവാണ്. കാരണം ഉപയോഗിക്കുന്നതിലും മിസ്യൂസ് ചെയ്യാന്ന് ചെയ്യുന്നത് പല ആൾക്കാരും. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എന്നാലും ക്രൗഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാമർത്ഥ്യം വേണം.
1: അത് അനുഭവം.
2: പോലീസ് ഫോഴ്സിൽ അതേ ട്രെയിനിങ് ആണ് നമുക്കുള്ളത്. 6 മാസത്തെ ട്രെയിനിങ് തൃശ്ശൂരായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരത്താണ് ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ പോലീസിന്റെ എല്ലാ ഫോഴ്സും എല്ലാ ട്രെയിനിങ്ങും നമുക്ക് കിട്ടും. ഇപ്പോൾ തോക്ക് കൈകാര്യം ചെയ്യാനും പരേഡും എല്ലാം ഉണ്ടാവും. രാവിലെ മുതൽ തൃശ്ശൂർ PTC പോലീസ് പരേഡിംഗ് ഗ്രൗണ്ടിലാണ് ട്രെയിനിങ് ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് പ്രത്യേകം തൃശ്ശൂർ എക്സൈസിന് മാത്രം ഒരു അക്കാദമി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് കൊടുക്കുന്നത്.
1: അതായത് PSC ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ
2: അല്ല

0: പി എസ് സി എസിൽ കയറിയിട്ട് പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്തിട്ടാണ് ട്രെയിനിങ്ങിന് വിടുന്നത്. കാരണം ആ പോസ്റ്റ് വെറുതെ കിടക്കൂലോ, ആ പോസ്റ്റ് വെറുതെ കിടക്കാത്തത് കൊണ്ട് ട്രെയിനിങ്ങിൽ പോസ്റ്റ് ചെയ്യും, എന്നിട്ട് ട്രെയിനിങ്ങിനായിട്ട്. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ആദ്യം അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്.
1: ഇപ്പൊ നമ്മുടെ പുതിയ മന്ത്രിസഭ വന്നു, തൂഫാൻ ഭയങ്കര രീതിയിൽ പോവാണ്. എങ്ങനെയാണ് അതിന്റെ പഴയ ഒരു ഓഫീസർ എന്ന നിലയിൽ നോക്കിക്കാണുന്നത്?
0: തൂഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളർന്നു പോയി. ഇനി അതിനെ ഒതുക്കാൻ വളരെ വളരെ വിഷമമാണ്. ഒതുക്കണം, ഒതുക്കിയെ പറ്റൂ. ഒതുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാഹചര്യങ്ങളും സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒത്തു ചേർന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തും പല ഫോൾട്ടുകളുണ്ടാവും, അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. ഇപ്പം അധികം മറുദേശ തൊഴിലാളികളാണ് സാധനങ്ങൾ അധികം കൊണ്ടുവരുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ സ്റ്റാമ്പെല്ലാം വളരെ വളരെ വളരെ സൂക്ഷ്മമായിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സോക്സിൻ്റെ ഉള്ളിലോ ഷൂവിൻ്റെ ഉള്ളിലോ എവിടെ വെച്ചിട്ട് അവർക്ക് കൊണ്ടുവരാം. അതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് കൊണ്ടുവരില്ല. ഇൻഫർമേഷൻസ് കിട്ടണം. അപ്പോൾ ഒരു
1: ഗ്യാങ് ശക്തമാണ്
0: എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പരിശോധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സിഗ്നൽ കൊടുക്കാൻ അതിൻ്റെ കുറേ ഇപ്പുറത്ത് ആളുണ്ടാവും. അപ്പോൾ അവർ വഴിമാറി പോവോ അവിടെ ഇറങ്ങുമോ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ അങ്ങനെ പല ഇതും ഉണ്ടാവും. കാരണം ഒരു 10-30 ലക്ഷം റുപ്യൻ്റെ ഒക്കെ സാധനം കൊണ്ടുവരുമ്പോൾ അവന് അവരുടേതായ സെക്യൂരിറ്റി അവർ കൊടുക്കുമല്ലോ. അവർ മുൻപിൽ സെക്യൂരിറ്റി അയക്കും, അവർ നോക്കും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. എല്ലാം വലിയ വലിയ പ്രയാസങ്ങളാണ്. എന്നാലും സർക്കാരും ഡിപ്പാർട്ട്മെന്റും വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതേപോലെ കൈകാര്യം ചെയ്ത് പോകണം എന്നാണ് എന്റെ ആഗ്രഹം.
1: അതായത് ഇത് എവിടെ നിന്ന് പോവാതെ അതേപോലെ ഒപ്പം നമ്മുടെ ജനങ്ങളും ഇതിനൊപ്പം
0: സഹകരിച്ച് മാത്രമേ ഇത് കൊണ്ടു നടത്താൻ കഴിയൂ. കൊണ്ട് നടക്കണം, നടത്തിയിരിക്കണം.
1: എന്തായാലും നല്ലൊരു ഓഫീസർ എന്ന നിലയിൽ ഈ ഒരു പരിപാടിക്കുള്ള
0: ആശംസകൾ നേർന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു.
1: നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് പാട്ട് പാടുവോ ചേട്ടൻ?
0: ഇല്ല.
1: ഓക്കെ, പാടും എന്ന് ഇവിടുന്ന് ചേച്ചി പറയുന്നുണ്ട്. രണ്ട് പരിപാടിക്കോ ഇഷ്ടമുള്ള?
0: ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ചന്ദനലേവ സുഗന്ധം ഉള്ള പാട്ടാണ്. അത് എനിക്കിങ്ങനെ നല്ല ഇഷ്ടമാണ്. പണ്ട് മുതലേ അതെ. ചന്ദ്രലേപ സുഗന്ധം മമ്മൂട്ടിയും പിന്നെ വെന്റിലേറ്റ് വരും. ആ മമ്മൂട്ടിയും അത് ഈ
1: മേഡമായിട്ടുള്ള
0: മമ്മൂട്ടി സാറിനെ നല്ല ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ദീർഘായുസിന് വേണ്ടിട്ട് എന്നും പ്രാർത്ഥിക്കുന്നത് ഞാനും എന്റെ വൈഫും വീട്ടില്. ആ മമ്മൂട്ടി സാറിന്റെ ഫിലിം കാണുമ്പോ വെച്ച് കണ്ടോളും, ഇരുന്ന് കണ്ടോളും, വേറെ ഒന്നും ചിന്തിക്കില്ല. വിശപ്പോ ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല.
1: എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ കാലഘട്ടത്തില് സിനിമകളൊന്നും ഒഴിവാക്കിയിട്ടുണ്ടാവില്ലല്ലോ മമ്മൂട്ടി.
0: ഇല്ല ഇല്ല, 3 തിയേറ്ററുണ്ടായിരുന്നു കൂത്തുപറമ്പില്. 3 മാറി മാറി കയറും. എല്ലാ ഞാൻ
1: ഫ്രണ്ട്സിന്റെ കൂടെയാണ്.
0: ഫ്രണ്ട്സിന്റെ ഒന്നുമില്ല, ഒറ്റക്കന്നെ
1: പോകും. ഫാമിലിനെ കൊണ്ടുപോകാറില്ല?
0: ഫാമിലി അത്രയധികം വരൂല. അവർക്ക് CD കാസറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും.
1: എന്തായാലും നമ്മൾ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. ഫാമിലിയെ കുറിച്ച് ശ്രോതാക്കൾക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. പറഞ്ഞോളൂ, ആരൊക്കെയാണ് വീട്ടില്?
0: എന്റെ വീട്ടില് എന്റെ വൈഫ് റീത്ത ഇപ്പം വീട്ടിൽ തന്നെയാണ്. പിന്നെ രണ്ട് മക്കളുണ്ട്. രണ്ട് മക്കൾ, ഒരാൾ ഗാന, അയാള് PhD ചെയ്യാണ് VIT ചെന്നൈയില്. രണ്ടാമത്തെ മകള് ഗാഥ, അവരും VIT തന്നെ PhD ചെയ്യാണ്. രണ്ടാളും
1: ഒരുമിച്ച് തന്നെയാണ് താമസം.
0: അതെന്താ
1: രണ്ടുപേരും പൊതുവേ വ്യത്യസ്ത മേഖലകളായിരിക്കും, പക്ഷെ എങ്ങനെയാ രണ്ടുപേരും?
0: രണ്ടാളും രണ്ട് മേഖലയാണ്. ഒരാൾ കെമിസ്ട്രിയാണ്, ഒരാൾ ഫിസിക്സ് ആണ്. രണ്ടും ഒരു കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്.
1: ചെന്നൈയിലാണ്.
0: അത് അവരുടെ താല്പര്യം. അവർക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വിട്ടാണ്. അവരെ സെലക്ട് ചെയ്യുക, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക. നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ നോക്കണം.
1: ബാക്കി
0: ഗൈഡ് ചെയ്യുക. അതന്നെ, നമ്മൾ അവർക്ക് കൊടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെക്കാട്ടിലും സൂപ്പർ ആവും. ഇപ്പം നമ്മളെക്കാട്ടിലും വളരെ വളരെ മുന്നോട്ട് അവർ പോയിരിക്കുകയാണ്.
1: നാട്ടിൽ വരാറുണ്ടോ? ഓണത്തിന് വന്നായിരുന്നു?
0: ഓണത്തിന് വന്നില്ല. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്.
1: ഫാമിലി വൈഫിനെയും കൂട്ടിയിട്ട്?
0: വൈഫിനെയും കൂട്ടിയിട്ട് പോകും. ഇപ്പൊ ഞാനും വൈഫും മാത്രമേ വീട്ടിലുള്ളൂ, ബാക്കി രണ്ട് കുട്ടികളും ചെന്നൈയിലാണ്.
1: എങ്ങനെയാണ് ചേട്ടനിപ്പോ ഇങ്ങോട്ട് വന്നു? പ്രീതേച്ച് എങ്ങനെയാ ടൈം ചെലവ്?
0: വീട്ടിൽ ട്യൂഷൻ ഉണ്ട് രാവിലെയും വൈകുന്നേരം. 3-ാം ക്ലാസ് മുതൽ SLC വരെയുള്ള ട്യൂഷൻ.
1: BEd ഒക്കെ കഴിഞ്ഞാണോ?
0: BEd കഴിഞ്ഞില്ല, എന്നാലും എഡ്യൂക്കേഷനിൽ ഉണ്ട്. MSC ആണ്.
1: തീർച്ചയായിട്ടും
0: അതുകൊണ്ട് വീട്ടിൽ ട്യൂഷൻ. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് കുറച്ചു കാലം കൂത്തുറമ്പ്, ഒരു 10-20 കൊല്ലം കൂത്തുറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ കോവിഡ് സമയത്ത് അവരത് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ പിന്നെ അതങ്ങ്. ഒരു വീട് പേരളശ്ശേരി 3 വീടിയാന്ന് പറയും.
1: താമസിക്കുന്നത്
0: പാറാല് സ്റ്റാലിൻ പാലം റോട്ടിലാണ്.
1: എന്തായാലും രണ്ടുപേര് പാട്ട് നമുക്ക് കേൾക്കണം.
0: ചന്ദനലേപ സുഗന്ധം തൂകിയതാരോ കാറ്റോ കാമിനിയോ.
1: അപ്പോ എന്തായാലും ഇത്രയും പാടി തന്നത് ചേട്ടനോട് ഒരുപാട് താങ്ക്സ്.
0: വീഡിയോ മലബാറിലേക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് തുടരാണ്. അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. പേര് വയ്ക്കും.
4: എന്റെ പേര് റിയ.
3: എവിടെ വയ്ക്കുന്നത്?
4: കൃഷ്ണ മോട്ടോർസ്.
3: ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇവിടെ ഉള്ളതെന്ന്, പക്ഷെ ശ്രോതാക്കൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലോ ഇവിടെ ഉള്ളതെന്ന്. എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
4: ഞാനിപ്പോ 4 ഇയർ ആവാറായി.
3: ഇതിനു മുന്നേ
4: കണ്ണൂര്. ഇത് സെയിം ഫീൽഡ് തന്നെയാണ്, ഓട്ടോമൊബൈൽ ഫീൽഡ് തന്നെയായിരുന്നു.
3: സ്ഥലം മാത്രം മാറി.
4: അതെ.
3: വീടോ എവിടെയാ?
4: വീട് ഇവിടെ അടുത്താ, കൈതേരി.
3: വീട്ടിലാരൊക്കെ ഉള്ളത്?
4: മോള് ഒരാളുണ്ട്, പിന്നെ അച്ഛനമ്മ, പിന്നെ ഹസ്ബൻഡ് നാട്ടിലില്ല, പുറത്താണ്. മോളുടെ പേര് റെയ്മി എന്നാണ്, ഹസ്ബൻഡ് മിനീഷ്, പിന്നെ അച്ഛൻ സുരേന്ദ്രൻ, അമ്മ ശാന്ത.
3: എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നു. എന്താ ഹസ്ബൻഡ് ചെയ്യുന്നേ?
4: ഹസ്ബൻഡും സെയിം ഫീൽഡാണ്, ഓട്ടോമൊബൈൽ ഫീൽഡ് തന്നെ.
3: അതെങ്ങനെ രണ്ടുപേരും ഒരേ ഫീൽഡിലുള്ള രണ്ടുപേരും തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി?
4: അത് സിമ്പിൾ അല്ലേ കണ്ടുമുട്ടാൻ.
3: അപ്പൊ സെയിം കോളേജിലാണ് പഠിച്ചത്?
4: അല്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ലവ് മാരേജ് ആയിരുന്നു

0: മരിച്ച ആണ്, ബട്ട് അറേഞ്ചഡും ആണ്.
1: ഹസ്ബൻഡ് വീട് ഇവിടെ തന്നെയാണോ?
0: അല്ല, താഴെച്ചുവയാ.
1: എവിടുന്നപ്പോ കണ്ടത്? മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്ത്?
0: ആ, കണ്ണൂരിന്ന്. ഞാൻ മുന്നേ വർക്ക് ചെയ്ത കണ്ണൂരോ.
1: എന്നിട്ട് ആര് പറഞ്ഞു ഇഷ്ടാണെന്ന്?
0: അങ്ങനൊന്നുമില്ല, ജസ്റ്റ് പാരന്റ്സുമായിട്ട് സംസാരിച്ചു അത്ര.
1: അപ്പൊ എല്ലാവർക്കും ഓക്കെ ആയി?
0: അതെ, 8 വർഷമായി. ഇപ്പം സെപ്റ്റംബർ 3 ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞതേ ഉള്ളൂ.
1: എന്തായിരുന്നു വെഡിങ് ആനിവേഴ്സറി പരിപാടികൾ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
0: വലുതായിട്ടൊന്നുമില്ല, ആള് നാട്ടിലില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് അത്ര മാത്രം.
1: എന്തായാലും വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൂടെ? കഴിഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പാട്ട്, ഇഷ്ടപ്പെട്ടൊരു പാട്ട്.
0: തീർച്ചയായും. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഈ പാട്ടിന്റെ നെഞ്ചിലൊരു പാതി നീ ആ പാട്ടായിക്കോട്ടെ.
1: പാട്ട് പാടുവോ?
0: ഇല്ല ഇല്ല,
1: ഇതൊരു പാട്ട് നോക്കിയിട്ടില്ല.
0: അങ്ങനല്ല, ഇങ്ങനെ ഒരു ഒക്കേഷനിൽ പാടാൻ മാത്രമൊന്നും അറിയില്ല.
1: വെറുതെ വീട്ടിൽ നിന്ന് മൂളിപ്പാട്ട് പാടും?
0: അങ്ങനെയുണ്ട്, മോക്ക് ഇഷ്ടമാണ് പാടാൻ വേണ്ടിട്ട്. മോള് പാടും കുറച്ചെല്ലാം, അവളെ സപ്പോർട്ട് ചെയ്യും അത്ര തന്നെ.
1: ഹസ്ബൻഡ് പാടുവോ?
0: ഇല്ല ഇല്ല.
1: മോള് പൊതുവെ പാടുന്ന പാട്ട് ഏതാ?
0: മേലെ മേലെ വാനം, അത് ഭയങ്കര ഇഷ്ടാക്ക്.
1: എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ?
0: 1st standard.
1: എവിടെയാ?
0: ഗാമ ഇന്റർനാഷണൽ.
1: കുഞ്ഞു മോളാന്ന്?
0: അതെ.
1: ഇനി എപ്പോഴാ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നേ?
0: ഹസ്ബൻഡ് ഇപ്പം ഓണത്തിന് വന്ന് പോയതേ ഉള്ളൂ.
1: പിന്നെ എന്തായാലും കുറച്ച് ഡിലേ ഉണ്ടാവും അല്ലേ?
0: അതെ, ഒരു 6 months എല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ.
1: സാധാരണഗതിയിൽ ഈ ഓട്ടോമൊബൈൽ ഫീൽഡൊന്നും ലേഡീസ് അധികം ചൂസ് ചെയ്യാത്തൊരു മേഖലയാണ്. എന്താ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയത്?
0: എന്റെ ഫാമിലിയിൽ കുറെ ആൾക്കാർ ഓട്ടോമൊബൈൽ ഫീൽഡ് ഉണ്ട്. അപ്പോ പ്ലസ് ടു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പോളിയിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പഠിച്ചിറങ്ങുമ്പോ തന്നെ ഈ ഒരു ഫീൽഡിൽ തന്നെ പ്ലേസ്മെന്റ് കിട്ടി. പിന്നെ എന്തോ ഇത് വിടാൻ തോന്നിയില്ല, എനിക്കും ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ 2015 തൊട്ട് വർക്ക് ചെയ്യുന്നതാ. അപ്പൊ ഇടയിൽ ഡെലിവറി ടൈമിൽ മാത്രമേ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഫുൾ ടൈം ഇതന്നെ.
1: ഇവിടെ വരുന്ന മുന്നേ ഇങ്ങനെ ഇന്ന ഫീൽഡിലേക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ?
0: ഉണ്ടായിരുന്നു. ഇതന്നെ ഓട്ടോമൊബൈൽ ഫീൽഡ്, ഓട്ടോമൊബൈലിനല്ല മെക്കാനിക്കലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ബൈ ചാൻസ് ഓട്ടോമൊബൈൽ എത്തിപ്പെട്ടു. അപ്പൊ പിന്നെ ഏതായാലും പഠിച്ചതുമായി ബന്ധമുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി.
1: ഇപ്പോഴെന്തായാലും ഈ ഒരു മേഖലയില് സന്തോഷമായിട്ട് പോവാണ്.
0: അതെ, 2015 ഞാൻ ഫസ്റ്റ് ടൈം ജോലിയിൽ കയറുമ്പോഴും ലേഡീസായിട്ട് സർവീസ് അഡ്വൈസേഴ്സ് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ ഇപ്പോഴുണ്ട്. പക്ഷെ ആ ടൈമിൽ ഇതുപോലെ തന്നെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഒരു ഇന്റർവ്യൂ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാഗസീനിലുള്ള ഫോട്ടോ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ സമയത്ത് ലേഡി അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പൊ പിന്നെ ഫീൽഡിൽ എല്ലാവരും വന്നു തുടങ്ങി.
1: ഇപ്പൊ ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും ലേഡീസ് എന്തായാലും ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഞങ്ങൾ വന്നപ്പോ തന്നെ ഇവിടെയുള്ള എല്ലാടെയും ഒരു ലേഡി ടച്ച് ഉണ്ട് അല്ലേ, എല്ലാ സൈഡിലായിട്ട്.
0: അതെ, ലേഡീസ് വരണല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്, എല്ലാരും മുന്നോട്ട് വരണം.
1: അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇവിടുത്തെ വർക്ക്, കൃഷ്ണ മോട്ടോഴ്സിലെ വർക്കൊക്കെ അടിപൊളിയായിട്ട് പോകട്ടെ. ചോദിച്ച പാട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഇത്രയും നേരം സംസാരിച്ചാലും ഒത്തിരി സന്തോഷം.
0: താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്.
1: റേഡിയോ മലബാർ.
2: ഇവിടെ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ചേട്ടൻ ആരാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പേര്?
3: എന്റെ പേര് സനീഷ്.
2: കുറെ വർഷമായോ കൃഷ്ണ മോട്ടോർ
3: സ്ഥാപനം തുടങ്ങി മുതലുണ്ടായിരുന്നു?
2: വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തെല്ലാം പരിപാടി?
3: അപ്പൊ നമ്മള് സാധാ കുടുംബമാണ്. രാവിലെ ഭാര്യയുടെ താല്പര്യത്തിനായിട്ട് അമ്പലത്തേക്ക് പോയി, തൊടിക്കുളം അമ്പലത്തിൽ പോയി രാവിലെ ഇവിടെ വന്നു.
2: അവിടെ അടുത്താണോ താമസം?
3: എന്റെ ഇപ്പം താമസിക്കുന്നത് പിന്നെ നെടുമ്പോയിലാണ്.
2: വീട്ടില് വേറെ ആരൊക്കെയുള്ളത്?
3: വീട്ടില് ഇപ്പൊ മൊത്തം ആൺകുട്ടിയാണ്, അതായത് മോള്. മോൻ 10ാം ക്ലാസ് പഠിക്കുന്നു, മോള് 3ല്. എൻജിഎം പൊന്നപ്പാലം.
2: വൈഫിന്റെ പേര്
3: ലിജിന.
2: എന്താ ചെയ്യുന്നുണ്ടോ?
3: അടുത്തുള്ള ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
2: ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നല്ല തിരക്കിലാണെന്ന് അറിയാം. ഏത് പാട്ട് കേൾക്കാനാ താല്പര്യം?
3: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് എല്ലാ പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴയ പാട്ട് ലിജിനക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ്.
2: തീർച്ചയായിട്ടും വിത്ത് ഫാമിലി ഒരു ദിവസം നമ്മൾ റേഡിയോ മലബാറിലേക്ക് വരിക.
3: തീർച്ചയായിട്ടും.
2: അപ്പൊ സന്തോഷം.

0: ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കത്തി താഴെ,
2: നിന്റെ അച്ഛനാണാ പറയുന്നത്, കത്തി താഴെ.
3: എന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ഞാൻ വിളിച്ച അവൻ വരില്ല എന്ന്. രാജനെ ഒന്ന് ഫോണിൽ വിളിക്കണം.
4: വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
5: പെരിങ്ങോടാ,
4: തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്തേലും ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി
6: നിവേദ്യമുണ്ട്.
7: നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
8: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു താരസ്വരം. കേൾക്കാൻ മറക്കരുത് കേട്ടോ.
9: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ

0: മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
3: കൃഷ്ണ മോട്ടോഴ്സിലെ ആ കലാകാരിയെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ?
4: പേര് നിഷ.
3: എവിടെ വീട്?
4: വീട് മട്ടന്നൂർ, കണ്ണൂര് ദേവർഗാട് എന്ന് പറയും.
3: നമ്മുടെ റേഡിയോ സ്റ്റേഷൻ ഇത്ര അടുത്തുണ്ടായിട്ടാണ് റേഡിയോ
4: കേൾക്കാറുണ്ട്.
3: എന്താണ് നമ്മൾ റേഡിയോ കുറിച്ച് പറയാം?
4: റേഡിയോ എല്ലാ പരിപാടിയെല്ലാം നല്ല തന്നെ, പാട്ടെല്ലാം കേൾക്കാറുണ്ട്, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആ ഇതെല്ലാം കേൾക്കാണ്ട്.
3: ഞായറാഴ്ച
4: ഇഷ്ടഗാനങ്ങളെല്ലാം കേൾക്കും.
3: നാടകം കേൾക്കുന്നുണ്ടോ?
4: നാടകം സമയം ഉള്ള സമയത്ത് അങ്ങനെ.
3: ഞായറാഴ്ച രാത്രി
4: 9 മണിക്ക്.
3: തിങ്കളാഴ്ച രാവിലെ 9. ഓക്കെ. അപ്പോ എങ്ങനെയാണ് മട്ടന്നൂരിൽ നിന്ന് ഇവിടെ എത്തിയത്?
4: മട്ടന്നൂർ ഞാൻ ആദ്യം ഇവിടെ കൈതേരി തന്നെയായിരുന്നു, ഇവിടെ അടുത്ത് തന്നെ താമസം. പിന്നെ നമ്മൾ വീടെടുത്ത്
3: കൈതേരി കപ്പണയാണോ?
4: കപ്പണ. അവിടുന്ന് പിന്നെ വീടെടുത്തിട്ട് അങ്ങോട്ട് മാറിയതാ. ഇവിടെ കൈതേരി താമസിക്കുമ്പോഴേ ഇവിടെ വർക്കിന് വരുത്തുണ്ട്. അവിടെ നമ്മളെ സ്ഥലത്ത് വീടെടുത്ത് താമസിക്കുന്നു.
3: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
4: പെയിന്റിംഗ് ജോലി.
3: എവിടെയാ?
4: നാട്ടിൽ തന്നെ.
3: എവിടെയായാലും പോവും. അവരെ ഗ്യാങ് ഉണ്ടോ?
4: കരാറെടുക്കും, ഒറ്റക്ക് അങ്ങനെ ചെയ്യൂ. കുറെ ആളു അങ്ങനെ വർക്ക് വെച്ചു.
3: എന്താ കഴിഞ്ഞ കോഴ്സൊക്കെ?
4: ഞാൻ ഡിഗ്രി കഴിഞ്ഞു.
3: എവിടെ പഠിച്ചേ?
4: ഞാൻ പഠിച്ചത് ഇരിട്ടിയിലാണ്, ഇരിട്ടി പ്രഗതി കോളേജിൽ. അവിടെ പഠിച്ചു. അല്ല, എന്റെ സ്വന്തം വീട് ഇരിട്ടിയാ. ഇരിട്ടിയാ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു.
3: ഇവിടെ കൈതേരി വെച്ചി
4: നാടകം.
3: ഓക്കെ. അപ്പോ നമ്മുടെ ഈ പരിപാടികളെ കുറിച്ച് പറഞ്ഞു. പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പാടാറുണ്ട് കുട്ടിക്കാലത്ത്?
4: ഇല്ല, പാടില്ല.
3: പാടില്ല, അത് പാടില്ല എന്നില്ല, പാടണം.
4: പാടാറില്ല,
3: കളിക്കാറില്ല,
4: ഡാൻസും ഇല്ല. പണ്ടെന്ന് ഇതിലെല്ലാം പഠിക്കലോ, സ്കൂളിൽ നിന്നല്ല, അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്.
3: സ്കൂളിൽ നിന്ന് നമ്മൾക്ക് ഒരു അവസരം കിട്ടിയപ്പോ പാടിയ പാട്ട് ഓർമ്മയുണ്ട്? ഒന്നും ഓർമ്മയില്ല. എപ്പോഴെങ്കിലും വേറെ എവിടെയെങ്കിലും ഓപ്പൺ സ്ഥലത്ത് പാടിയിട്ടുണ്ട്?
4: ഓപ്പൺ സ്ഥലത്ത് പാട്ട് ഇല്ല, പാടിയിട്ടുണ്ട്. ഞാൻ അമ്മേന്റെ കുടുംബശ്രീയില്ലേ, അതിലേക്ക് വേണ്ടിയിട്ട് ഓരോ മത്സരങ്ങൾ, അമ്മക്ക് വേണ്ടിയിട്ട് അന്നേരം അവരെ കൂടെ അങ്ങനെ ആ സമയത്തുണ്ടായിരുന്നു, കുറെ വർഷങ്ങൾക്ക് മുന്നേ. അന്നേരം ഈ പിന്നെ സംഘഗാനല്ലോ ഇല്ലേ, അവരൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അമ്മക്ക്
3: വേണ്ടി
4: ഒരു തരംഗമാലകളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്. പക്ഷെ എനിക്ക് അത് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല.
3: കൃഷ്ണ മോട്ടോഴ്സിലെ എല്ലാ ജീവനക്കാർക്കും വേണ്ടി, അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി നല്ല പാട്ടുണ്ട്. രണ്ടുപേര് പാട്ട് ഓർക്കുന്നതിനിടക്ക് വീട്ടിൽ ആരൊക്കെയുള്ളത്?
4: വീട്ടില് ഹസ്ബൻഡും രണ്ടു മക്കളും. ഹസ്ബൻഡിന്റെ പേര് സുരേഷ്, മൂത്ത മകളുടെ പേര് സ്നേഹ സുരേഷ്, രണ്ടാമത്തെ മകളുടെ നിയ സുരേഷ്.
3: എന്താ ചെയ്യുന്നത്?
4: മൂത്ത മകൾ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് BSc നഴ്സിംഗിന് LBS അതിൽ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ മകൾ 8th പഠിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളില്. മോള് ചിത്ര വരക്കു, അതുപോലെ തന്നെ കഥാരചന, കവിതാരചന. അവരിപ്പോ എല്ലാം മത്സരത്തിനുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ കലോത്സവം തുടങ്ങുന്നുണ്ടല്ലോ, അതിലേക്ക് കൊടുത്തിട്ടുണ്ട്, പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്കൃതാന്ന് ഉള്ളത്, അതിൽ സംസ്കൃതത്തിലും അതുപോലെ കവിതാരചനക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്.
3: അപ്പൊ പാട്ട്
4: മോഹൻലാലിന്റെ വേദാങ്കണക്ക ദില്ല ദില്ല എന്നുള്ള പാട്ടില്ലേ, അത് കൃഷ്ണ മോട്ടോഴ്സിൽ എല്ലാവർക്കും വേണ്ടിട്ട്.
3: അപ്പൊ നിഷേച്ചി മനോഹരമായ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കൃഷ്ണ മോട്ടോഴ്സിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിത് കേൾപ്പിച്ചു കൊടുക്കാം. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇവിടെ വന്നിട്ട് ഒരുപാട് പണിത്തിരക്കിലാണെങ്കിലും നമ്മുടെ റേഡിയോ മലബാറിനെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് നമ്മളോട് സംസാരിക്കാൻ തയ്യാറായവരാണ്. അപ്പോ റേഡിയോ മലബാറിന്റെ സ്നേഹവും കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് നിഷേച്ചിയുടെ പാട്ട് ഇതാ കേട്ടോളൂ.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം.

0: വിശ്വവിഹായസിലേക്കുള്ള വാതായനം, ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
1: ഞാൻ മോട്ടോസിന് വരുന്ന സ്ഥിരം ഒരു കസ്റ്റമറിയാണ്. അടുത്ത പരിചയപ്പെടുത്താൻ പോകുന്നത്, എന്താണ് പേര്?
2: എന്റെ പേര് ബാബുരാജ്.
1: ചേട്ടന്റെ വീട് എവിടെയാ?
2: വീട് മുതിയങ്ങ.
1: മുതിയങ്ങ
2: പാട്ടിയം പഞ്ചായത്ത്. പാട്ടിയം പഞ്ചായത്ത്.
1: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടിലെ വൈഫ്, ഞാൻ മാത്രമേ ഉള്ളൂ. മക്കളുടെ ഒരു മകളൊരു മകൻ. മകളുടെ കല്യാണം കഴിഞ്ഞു. മകൻ കോയമ്പത്തൂരിലെ ടാറ്റ ഇൻഷുറൻസ് കോർപ്പറേറ്റ് സീനിയർ കോർപ്പറേറ്റ് മാനേജർ വർക്ക് ചെയ്യുന്നു. അവൻ അൺമാരീഡ് ആണ്. ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു. മകന്റെ പേര് നിത്യൻ രാജ്, മകളുടെ പേര് ധന്യരാജ്. എന്റെ പേര് ബാബുരാജ്.
1: ബാബുരാജ്.
2: ഭാര്യയുടെ പേര് രാധിക ബാബുരാജ്.
1: സ്ഥലം
2: പാട്ടിയാണ്. ഞങ്ങളുടെ കോയമ്പത്തൂർ ബേസ്ഡ് ആണ്.
1: എത്ര വർഷമായപ്പോ പാട്ടിത്തേക്ക് വന്നിട്ട്?
2: ഞങ്ങളിവിടെ എന്റെ നാറ്റീവ് ഇവിടെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ 10-15 വർഷത്തോളം കോയമ്പത്തൂരായിരുന്നു.
1: എന്താ ചെയ്യുന്ന അവിടെ?
2: നമ്മുടെ ഇന്ത്യ പെയിന്റിംഗ് കോൺട്രാക്ട് വർക്കാണ്.
1: ഓ, അത് ശരി. 38 വർഷമായിട്ട്.
2: 38 വർഷം.
1: അടക്കം കോയമ്പത്തൂരായിരുന്നു.
2: കോയമ്പത്തൂരായിരുന്നു അന്ന് നാട്ടിലും. എന്താ പറയാ,
1: അപ്പൊ കുട്ടികളൊക്കെ പഠിച്ചതൊക്കെ?
2: പഠിച്ചതൊക്കെ അവിടെ കോയമ്പത്തൂരാണ്.
1: അപ്പൊ കുറച്ച് തമിഴ്
2: ചവയുണ്ട്. ഫ്ലാഗ് തലശ്ശേരി, നമ്മുടെ നാടൻ ഭാഷയെ സംസാരിക്കുമ്പോ അങ്ങനെയൊക്കെ വരാം.
1: വ്യത്യാസം എങ്ങനെയുണ്ട് ആ നാട്? നമ്മുടെ നാട്
2: കേരളം, കേരളം തന്നെയാണല്ലോ. പക്ഷേ എന്താ പറയാ, ലിവിംഗ് കോസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കാലം കുറവ്.
1: തമിഴ്നാട്ടിലും
2: നമുക്ക് എന്ത് എത്ര ക്വാണ്ടിറ്റി കിട്ടും സാധനങ്ങൾ. ഇവിടെ ഒരു മിനിമം 1.5 kilo ഇത്ര കണക്കില്ല, അതൊന്നുമില്ല. ഒരു 20 രൂപ കൊടുത്താലും സാധനങ്ങൾ കിട്ടും.
1: ആ ഒരു പച്ചക്കറികളൊക്കെ അപ്പൊ അവിടുത്തെ ജീവിത രീതി ആയിരുന്നു കുറച്ചുകൂടി മെച്ചം.
2: ആണേ, പക്ഷെ എന്നാൽ നമുക്ക് ജനിച്ചാണല്ലോ.
1: അതെ അതെ. ഓക്കെ. അപ്പൊ ചേട്ടന് കോയമ്പത്തൂർ പോയ സമയത്തൊക്കെ സിനിമയൊക്കെ കാണാൻ പറ്റാറുണ്ടായിരുന്നു?
2: സിനിമ കുറവാണ്. കാരണം ഒന്നും അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. നമ്മള് വർക്ക് ഇതായിട്ട് അങ്ങനെ പോവുകയാണ്.
1: അപ്പോ വൈഫ് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ?
2: ഇല്ല, അവള് എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ
1: എന്താണ് പേര്?
2: രാധിക ബാബുരാജ്.
1: നല്ല പേര് രാധിക.
2: ബികോം കഴിഞ്ഞതാണ്.
1: ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു?
2: എന്റെ മാമന്റെ മകളാ.
1: ഓ, അത് ശരി. ഓക്കെ. മുറപ്പണ്ണാണ്. അപ്പൊ പാട്ടി തന്നെ ആയിരിക്കുമല്ലോ?
2: എത്ര വർഷമായി നിങ്ങൾ
1: കല്യാണം കഴിഞ്ഞിട്ട്?
2: കല്യാണം കഴിഞ്ഞിട്ട് 39 വർഷം.
1: 9 വർഷം. അപ്പൊ മകളെ എവിടെ കല്യാണം കഴിച്ചു?
2: മകള് കോയമ്പത്തൂര്, തിരുപ്പൂര്, കാങ്കേം. കാങ്കേം എന്ന് പറഞ്ഞു.
1: അവിടെയാണ് മകളെ കല്യാണം കഴിച്ചത്?
2: അല്ല, കൊല്ലംകോടാണ് മരുമന്റെ വീട്. അവരോട് അവര്
1: കൊല്ലംകോട്
2: പാലക്കാട് പോലെ. അവര് ഒരു ഹോട്ടല് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന മൾട്ടി ക്രൂസ് റെസ്റ്റോറന്റിൽ. അവരോട് ഇവിടെ സെറ്റിൽ ആയി
1: കോയമ്പത്തൂർ.
2: കാങ്കയം, തിരുപ്പൂർ, ഒരു മോൻ ധാനേഷ് രാജ്.
1: ധാനേഷ് രാജ്.
2: എല്ലാം രാജ് ഉണ്ട്.
1: രാജ്
2: എല്ലാവരും.
1: അപ്പോ മകന്റെ ഭർത്താവിന്റെ പേരെന്താണ്?
2: ഗണേഷ്.
1: ഗണേഷ്.
2: ഗണേഷ് കുമാർ.
1: ഓക്കെ. മകളെ വർക്ക് ചെയ്യുന്നുണ്ടോ?
2: അവൾ മീഡിയയിൽ വർക്ക് ചെയ്യാനുണ്ട്.
1: എവിടെ? കോയമ്പത്തൂർ
2: തന്നെ.
1: ഓക്കെ. മീഡിയയുടെ പേര്?
2: ഐക്കോണിക്സ്.
1: ഐക്കോണിക്സ്. ഓക്കെ. ഇപ്പൊ അവിടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയ് ആണല്ലോ.
2: തീർച്ചയായും.
1: അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
2: നല്ല, അയാള് കൊണ്ടുവരുന്ന റൂള് ജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാരും ജനസമ്മതിയായ ഒരു മുഖ്യമന്ത്രിയാണ്. അവർക്ക്
1: നമ്മള് എപ്പോഴും സ്ക്രീനിൽ കണ്ടയാള് പെട്ടെന്ന്
2: ആ മെന്റാലിറ്റി തന്നെയാണ് നമ്മുടെ ഈ ഒരു കഥയല്ലേ, സിനിമയല്ലേ, ജീവിതത്തിൽ യാഥാർത്ഥ്യം കൊണ്ടുവരാൻ പറ്റുമോ, പ്രവർത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അയാൾ അറ്റ് പ്രസന്റ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അയാൾ ചെയ്യുന്ന റൂൾസ് സൂപ്പറാണ്. ജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടാണ്. അവിടെ എന്തെങ്കിലും ഈ തട്ടിപ്പുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യോട് പിടിച്ചിട്ട് അവർക്ക് വേണ്ട ശിക്ഷണ്ട് കൊടുക്കാൻ നടക്കാം.
1: ജനങ്ങൾക്കൊക്കെ
2: എല്ലാ ഏത് തരത്തിൽ എനിക്ക് ഇപ്പോൾ ഓപ്പോസിഷൻ പാർട്ടിയിലെ ആൾക്കാർ കൂടെ ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഈ റൂള്. മുഖ്യമന്ത്രി വിജയുടെ
1: ഇപ്പൊ കോയമ്പത്തൂർ നമുക്ക് എന്താ പറയണ്ടേ, ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടായി.
2: കോയമ്പത്തൂർ കുറവാണ്, പൊള്ളാച്ചിയാണ്.
1: പൊള്ളാച്ചി. അപ്പൊ ചേട്ടന് ആരെയും കണ്ടിട്ടുണ്ടോ സിനിമ നടനൊക്കെ അവിടെ വന്നിട്ട് ഷൂട്ട്
2: ചെയ്യുന്നൊക്കെ? ഇല്ല, ഞാന് പണ്ട് ഒരു 38 വർഷം മുമ്പേ ഞാൻ ഫീൽഡിൽ ഉണ്ടായിരുന്നു.
1: സിനിമ ഫീൽഡിൽ ഉണ്ടായിരുന്നു.
2: ചെന്നൈ. ചെന്നൈയില് ക്യാമറ ടെക്നീഷ്യൻ പഠിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ നടന്നില്ല. കൊറേ 6-7 മാസം ഫീൽഡിൽ ഇങ്ങനെ പോവുക, ലൊക്കേഷൻ സെന്റർ പോവുക, എന്താ റിസർച്ച് ബോർഡ് പിടിക്കുക, അതൊക്കെ ആയതുകൊണ്ട് വെറുത്തുപോയി. വെറുത്തുപോയി.
1: പിന്നെ മീഡിയയിലേക്ക് അയച്ചത്
2: അല്ല, അവർക്ക് ഇഷ്ടമായിരുന്നു. കല്യാണം കഴിച്ചത് അവന്റെ ഫ്രണ്ട്, മകളുടെ ഭർത്താവിന്റെ ഫ്രണ്ടിന്റെ.
1: അപ്പൊ കൊച്ചുമകൻ
2: 5th standard ഗ്ലോബൽ ഇന്റർനാഷണൽ സ്കൂള് കാങ്കേട്ട്.
1: ഓക്കെ ഏട്ടാ. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാനും നമ്മൾ കേൾപ്പിച്ചു
2: തരാം. തമിഴാണോ? തമിഴാണെങ്കിൽ കണ്ണുക്കുള്ള ഉന്ന വൈത്യം കണ്ണമ്മ.
1: കണ്ണുക്കുള്ള ഉന്ന വൈത്യം
2: കണ്ണമ്മ,
1: അതാണ് കേൾക്കേണ്ടത്.
2: ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട
1: പാട്ടാണ്. ഡെഡിക്കേഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഫാമിലി
2: ഫാമിലിക്ക് വേണ്ടി.
1: ഓക്കെ. കണ്ണുക്കുള്ള ഉന്ന വൈത്യം കണ്ണമ്മ എന്ന പാട്ടാണ് ചേട്ടൻ കേൾക്കേണ്ടത് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് കേൾപ്പിക്കാം. ഓക്കെ, താങ്ക് യു കേട്ടോ.

0: നാട്ടിലെ പാട്ട്. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ഇവിടെ കടയൊന്നുമില്ലല്ലോ, പിന്നെന്താ കാറ് നിർത്തിയേ?
1: ഏയ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്?
2: സാർ, മാഡം കുപ്പി പുറത്തേക്ക് എറിഞ്ഞു.
3: ഓ, വലിയ പരിസര സ്നേഹി.
2: നഗരസഭയുടെ ബോട്ടിൽ ബൂത്ത് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോ ഇങ്ങനെ വലിച്ചെറിയുന്നത് തെറ്റല്ലേ സാർ?
0: സോറി സ്നേഹിത, ഐ ആം പ്രൗഡ് ഓഫ് യു.
2: ഇത് എന്റെ ഉത്തരവാദിത്തമാണ് സാർ.
3: ആ കുപ്പി ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ ആ ബോട്ടിൽ ബൂത്തിൽ ഇട്ടോളാം.
4: എന്റെ വീട് പോലെ തന്നെ എന്റെ നാടും ശുചിയായിരിക്കണം. അപ്പോൾ മറക്കരുത്, വൃത്തിയുള്ള വീടും നാടും നമ്മുടെ ഉത്തരവാദിത്തമാണ്.
5: മധുര ഗീതങ്ങൾ. മധുര ഗീതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കന്നിമാസം വന്നു ചേർന്നാൽ.
5: കന്നിമാസമാണ് മലയാള സിനിമയിലെ കന്നിയിൽ തുടങ്ങുന്ന ഗാനങ്ങളാണ് ഇന്ന് മധുര ഗീതങ്ങളിൽ. ഒരു പഴയ ഗാനത്തിലൂടെ നമുക്ക് തുടങ്ങാം. പി ഭാസ്കരൻ ഗാനരചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് 1966 പുറത്തിറങ്ങിയ തറവാട്ടമ്മ. സത്യനും അടൂർ ഭാസിയും ഷീലയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച സിനിമയിലെ ഒരു ഗാനം. എം എസ് ബാബുരാജിൻ്റെ ഈണം, യേശുദാസിൻ്റെ ആലാപനം. കന്നിയിൽ പിറന്നാലും കാർത്തിക നാളായാലും കണ്ണിന് കണ്ണായി തന്നെ ഞാൻ വളർത്തു.

പച്ചോളിയോദയനൻ എന്ന വടക്കൻ പാട്ട് കഥയിലും കന്നിയിൽ തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. 1964 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ പി ഭാസ്കരൻ്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം നൽകി പി ലീല പാടിയ ഗാനം കന്നി നിലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി.

1980 പുറത്തിറങ്ങിയ അങ്ങാടി എന്ന ജയൻ സിനിമയിലെ ഒരു ഒപ്പന ഗാനത്തിലും കന്നി എന്ന പദമുണ്ട്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം, പി സുശീലയും സംഘവുമാണ് ആലപിച്ചിരിക്കുന്നത്. കന്നിപ്പളുങ്കേ പൊന്നും കിനാവേ സുന്ദരി പുന്നാരേ.

കെ ജി മാർക്കോസിൻ്റെ ശബ്ദത്തിൽ അനശ്വരമായ ഒരു ഗാനമാണ് കേൾക്കാത്ത ശബ്ദം എന്ന പടത്തിൽ ജോൺസന്റെ ഈണത്തിൽ മാർക്കോസിനൊപ്പം ജെൻസിയും ചേർന്ന് പാടിയ ഒരു ഗാനം. കന്നിപ്പൂമാനം കണ്ണും നട്ട് ഞാൻ നോക്കിയിരിക്കേ.

1983 പുറത്തിറങ്ങിയ വീണപൂവ് എന്ന സിനിമയിലെ ഒരു ഗാനം. മുല്ലനിഴയുടെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതം. യേശുദാസും ജെൻസിയുമാണ് പാടുന്നത്. കന്നിമാസത്തിലായില്ലും നാളിൽ

ചിത്രം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. 1990 ഈ സിനിമ പുറത്തിറങ്ങിയത്. ജയറാം, ഉർവശി, തിലകൻ എന്നിവർ അഭിനയിക്കുന്ന ഒരു ഗാനരംഗത്ത് കന്നി എന്ന പദം വരുന്നൊരു പാട്ടുണ്ട്. കാവാലം നാരായണപ്പണിക്കരുടെ രചന, ജോൺസന്റെ സംഗീതം, വേണുഗോപാലും ചിത്രയും ചേർന്ന് ആലപിക്കുന്നു. കന്നിക്കാവടി പൂനിറങ്ങൾ നിന്നിൽ ചായുറങ്ങി.

1995 പുറത്തിറങ്ങിയ കൊക്കരക്കോ എന്ന സിനിമയിലെ ഗാനം. ഗിരീഷ് പുത്തഞ്ചിയുടെ വരികൾ കണ്ണൂർ രാജന്റെ ഈണം. യേശുദാസ് ആലപിക്കുന്നു. കന്നിക്കിനാവിൻ്റെ കുഞ്ഞിക്കുരുന്നിളം പ്രാവേ പോകയോ.

ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, അലപനം ചിത്രയും സംഘവും. കന്നിനില പെൺകുടിയെ, കണ്ണുകളിൽ നാണമെന്താണ്.

ചിത്രം സ്വയംവര പന്തൽ, ഗിരീഷ് പുത്തുഞ്ചിയുടെ രചന, ജോൺസന്റെ ഈണം, ആലാപനം ജി വേണുഗോപാൽ. കന്നിനില കൈവളയും കളഭമുകിൽ കസവുളിയും.

കന്നി എന്ന പദം വരുന്ന പാട്ടുകളിൽ ശ്രോതാക്കളുടെ മനസ്സിലുണരുന്നൊരു ഗാനമുണ്ടാവും, കുബേരൻ എന്ന പടത്തിലെ ഗാനം. മോഹൻ സിത്താരയുടെ ഈണം, ഗിരീഷ് പുത്തഞ്ചിയുടെ രചന, ആലപനം യേശുദാസ്. കന്നിവസന്തം കാറ്റിൽ മോളും കന്നഡ രാഗങ്ങൾ.

2010 പുറത്തിറങ്ങിയ ആത്മകഥ എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് ഈണം നൽകി കാർത്തിക് പാടിയ ഗാനം. കന്നിത്തിങ്കൾ മിന്നിച്ചിന്നും പോലെ മുത്തുമണിക്കൊഞ്ചലേ നീ വന്നു.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കേവണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിയിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 6, ഹിജ്റാവർഷം 1448, റബി ഉൽ ആഖിർ 10, ശകവർഷം 1948, ഭാദ്രം 31, 2026 സെപ്റ്റംബർ 22 ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.